0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM ശബ്ദ തരംഗങ്ങളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. വേക്കപ്പ് കോൾ വിത്ത് ജയ എന്ന ഞങ്ങളുടെ ആദ്യത്തെ ഷോ ആണിത്. കൃത്യം 6 മണി കഴിയുമ്പോൾ ഈ ഒരു ശബ്ദം നിങ്ങളിലേക്ക് എത്തും. എത്ര പേര് ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങി എന്നുള്ളത് സംശയമാണ്. എന്നാലും പറയട്ടെ, നല്ലൊരു ദിനം ആശംസിക്കുന്നു. സമൃദ്ധിയുടെ നിറവിലാണ് നാം. സമൃദ്ധി എങ്ങനെയാണ്? നാം ചോദിക്കാതെ നമുക്ക് കിട്ടുന്ന ചില കാര്യങ്ങൾ, എവിടുന്ന് ആ സോഴ്സ് എന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ അതിങ്ങനെ നമ്മെ പൊതിയും. സൂര്യപ്രകാശം, നാം ശ്വസിക്കുന്ന വായു, ജലം, ഇതെല്ലാം തന്നെ, നമ്മുടെ ബേസിക് നീഡ്സ് എല്ലാം തന്നെ നമുക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ ഒരു സമൃദ്ധിയുടെ നിറവിലാണ് നാം ഇപ്പോൾ. ആ ഒരു സമൃദ്ധി പ്രൊട്ടക്ട് ചെയ്യേണ്ടതും നമ്മളുടെ എല്ലാം കടമയാണ്. ഇനി ചില കാര്യങ്ങൾ നമുക്ക് അത്രയധികം സമൃദ്ധി ഇല്ല, അങ്ങനെ കിട്ടില്ല, പെട്ടെന്ന് ഈസിലി അവൈലബിൾ ആയിരിക്കില്ല. പ്രത്യേകിച്ചും നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് തോന്നും, നത്തിങ് ഈസ് ഫ്രീ ഹിയർ. എന്താണത്? കഷ്ടപ്പെടാതെ ഒന്നും നേടാനാവില്ല എന്ന തത്വം. നോ പെയിൻ നോ ഗെയിൻ എന്ന തത്വം. പിന്നെ നോ റിസ്ക് നോ റിവാർഡ്. നമുക്ക് പ്രതിഫലേച്ച ആവശ്യമുണ്ടെങ്കിൽ അത്യധ്വാനം ആവശ്യമുണ്ട്. അല്ലാതെ നാം ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ അതിന് പിന്നിലുള്ള അധ്വാനം അത്രയും അധികം ആയിരിക്കണം. അതുപോലെ വിശ്വാസം ഉണ്ട് ഉള്ളിടത്ത് മാത്രമേ സ്നേഹബന്ധങ്ങൾ നിലനിൽക്കുന്നു ഉള്ളൂ എന്നുള്ള തത്വം. നോ ട്രസ്റ്റ് നോ ലവ്. പിന്നെ ചിലപ്പോൾ പറയും, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടും എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അച്ചടക്കത്തോടു കൂടിയുള്ള കൺസിസ്റ്റന്റായ ഡിസിപ്ലിൻഡായ ഒരു വർക്ക് പാറ്റേൺ ആണോ നിങ്ങളുടേത്. എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ റിസൾട്ട് നിങ്ങളെ തേടി വരും. നോ ഡിസിപ്ലിൻ നോ റിസൾട്ട്, അത് മനസ്സിൽ വെച്ചോളൂ. ഇനി ചിലപ്പോൾ നമ്മൾ പറയും, നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസും കിട്ടുന്നില്ല, എനിക്ക് സാധ്യതകളൊന്നും തുറന്നു കിട്ടുന്നില്ല, എന്റെ മുന്നിൽ വാതിലുകൾ തുറന്നു കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? ചില സമയത്ത് നാം വിട്ടുപോകുന്ന ഒരു കാര്യമാണ്, നമ്മിൽ പലർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. നാം അതിനായി ഒരു ത്യാഗവും ചെയ്തിട്ടില്ല. നാം നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നും വെളിയിലേക്ക് വന്നിട്ടില്ല. ആ പുറംതോട് പൊളിച്ച് വെളിയിൽ വന്നാൽ മാത്രമേ കഷ്ടതയ്ക്കുള്ള അംഗീകാരമാണ് വാതിലുകൾ. അപ്പോ നോ സാക്രിഫൈസസ് നോ ഓപ്പർച്യൂണിറ്റി, ആ ഒരു തത്വം കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഉൾക്കൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
0: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
0: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാണ്.
0: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഗ്രീൻ ഫാം, രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ജൂൺ മാസം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടില് സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന ദിവസമാണ് ജൂൺ ഫസ്റ്റ്. പണ്ടൊക്കെ പേരും മഴയാണ്. ഇന്നലെയൊക്കെ മഴ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത്. നാട്ടില് ഒരുപാട് ശക്തമായ മഴയുണ്ടായിരുന്നു. മഴ നനഞ്ഞൊലിച്ച് പുതിയ ഡ്രസ്സൊക്കെ നനഞ്ഞ് ബാഗും ബുക്കും കൊടയും ഒക്കെ നനഞ്ഞൊലിച്ച് പോയ ഒരു സമയം പെട്ടെന്ന് ഓർത്തുപോയി. പ്രവേശനോത്സവം എന്നൊരു പുതിയ കോൺസെപ്റ്റ് തന്നെ നമ്മുടെ നാട്ടിലെ സ്കൂളുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ കുട്ടികളെയും സ്വീകരിക്കുന്ന, സ്വന്തം വീട്ടിലേക്ക് എത്തുന്നത് പോലെ, പണ്ട് കരഞ്ഞു വിളിച്ചു പോകുന്നത് പോലെ ഉള്ള ഒരു പേടി സ്വപ്നമല്ല ഇന്ന് സ്കൂളിലേക്ക് പോകാന്ന് പറഞ്ഞൊരു ഉത്സവമാക്കി മാറ്റുന്ന രീതിയിലാണ് അഡ്മിഷൻസും അതുപോലെ വെൽക്കം ഡേ ഒക്കെ സ്കൂളുകളിൽ സജ്ജമാക്കിയിട്ടുള്ളത്. അത് പുതിയ തുടക്കങ്ങളും പുതിയ സ്വപ്നങ്ങളും പുതിയ ഉയരങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടെത്തിക്കേണ്ടത് അത് ഓരോ അധ്യാപകരുടെയും ആവശ്യം എന്നുള്ള രീതിയിൽ മാതാപിതാക്കൾക്കും അതിനുള്ള ട്രെയിനിങ്ങും കോച്ചിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഇതെല്ലാം അനിവാര്യമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം പലപ്പോഴും നമ്മുടെ പേരൻസ് നമുക്ക് നൽകിയ വിദ്യാഭ്യാസം, ജീവിത സാഹചര്യങ്ങൾ, അതുപോലെ ഓരോ പ്രതിസന്ധിയിലും നമ്മോടൊപ്പം കൈചേർത്ത് പിടിച്ച് കൂടെ നടത്തിച്ചത്, ഇതിനെല്ലാം നമുക്ക് പകരം കൊടുക്കാൻ ചിലപ്പോൾ ഒന്നും കയ്യിലുണ്ടാവില്ല. പക്ഷേ ജീവിതം എന്നത് മാതാപിതാക്കൾ നമുക്ക് തന്ന സമ്മാനമാണ് എങ്കിൽ ജീവിതത്തിൽ നാം ആരായിത്തീരുന്നു എന്നത് നാം അവർക്ക് നൽകുന്ന സമ്മാനമല്ലേ? ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഇന്നത്തെ ദിവസം പുലരുമ്പോൾ തന്നെ ഞാൻ ഓർമ്മിപ്പിച്ചു, ഈ ഷോ തുടങ്ങിയപ്പോൾ തന്നെ ഓർമ്മിപ്പിച്ചു, ഇന്നലെക്കാൾ നല്ല മനസ്സും നല്ല വാക്കുകളും നല്ല പ്രവൃത്തിയും നല്ല സ്വപ്നങ്ങളും ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. നമ്മുടെ മത്സരം നാം നടത്തേണ്ടത് നമ്മോട് തന്നെയാണ് അല്ലേ? അതുകൊണ്ട് നല്ല സമയം നോക്കിയിരുന്ന് ഉള്ള സമയം കളയാതെ തന്നെ നോക്കുക. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, അതായത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ നമ്മുടെയൊക്കെ പ്രിയ നടൻ മാധവൻ പറഞ്ഞ ഒരു കാര്യമാണ്. സ്ട്രെസ്സിനെ പറ്റിയാണ് അദ്ദേഹം അത് പറഞ്ഞത്. അപ്പോൾ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അതെങ്ങനെ നമ്മിലേക്ക് തന്നെ വരുന്നു, അപ്പോൾ ഈ നാവെന്ന് പറയാൻ നമ്മുടെ ഭാഷ, നമ്മുടെ വാക്കുകൾ എത്രത്തോളം ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട്, ഒരു അല്പം തളർന്നു പോകുമ്പോൾ ഓ ഐ എം ടയർഡ്, ഐ എം ബ്രോക്ക്, ഐ എം ഡിപ്രസ്ഡ് എന്ന് പറയുന്ന ആ സമയത്ത് എന്തിനെല്ലാമോ നല്ല കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, അത് നമ്മൾ ഓർക്കില്ല. സ്റ്റാർട്ട് സീയിങ് ഐ എം ഗ്രേറ്റ്ഫുൾ, ഐ എം ഗ്രോയിങ്, ഐ എം ത്രൈവിങ്, അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കൂ. നമ്മിൽ വരുന്ന മാറ്റം നാം തന്നെ അതിശയിച്ചു പോകുമെന്നാണ് പറയുന്നത്. ലെറ്റ്സ് ലിസൺ ടു മാധവൻസ് വോയിസ്.
2: യു ഹാവ് ടു റിമെമ്പർ സ്ട്രെസ് ഈസ് ദെയർ സോ ദാറ്റ് യു കാൻ അപ്രീഷിയേറ്റ് ദ പീസ് ദാറ്റ് കംസ് ആഫ്റ്റർ ഇറ്റ്. Nothing is constant, you know, so what you're really looking for is just around the corner a little bit. Enjoy that stress a little bit, know that this too shall pass, and find something that gives you fun without a payback. So play with a dog, just it loves you just because of who you are. It's not expecting that you'll give it something in return.
1: Unconditional love namukku tharunna oru strength ne patti adheham parnju, especially nammada pet animals. ആരെങ്കിലും ഈ പറഞ്ഞതുപോലെ നമ്മൾ വളർത്തു നായ്ക്കളെയോ അല്ലെങ്കിൽ പൂച്ചയോ അവരെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേക സന്തോഷം അതിന് പകരം വെക്കാൻ ഒന്നുമില്ല. കാരണം അവർ നമ്മിൽ നിന്നും ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല എക്സെപ്റ്റ് ലവ്. നമുക്കൊരു സ്ട്രെസ് റിലീഫാണ് അത് വീട്ടിലുണ്ടാവുക എന്നുള്ളതാണ് അദ്ദേഹം അതിൽ പറയുന്ന ഒരു കാര്യമെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട് നമ്മുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, അത് നാം തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമ്മിൽ തന്നെയുള്ള സന്തോഷം കണ്ടെത്തുക ദുഷ്കരമാണെങ്കിലും അത് അവിടെയല്ലാതെ കണ്ടെത്താൻ സാധ്യവുമല്ല എന്നുള്ളതാണ് വാസ്തവം. സോ സ്റ്റാർട്ട് സ്പീക്കിംഗ് ലൈഫ് പോസിറ്റീവ് തിങ്സ് അബൌട്ട് യുവർ സെൽഫ്. യുവർ വേർഡ്സ് ഷേപ്പ് അപ്പ് റിയാലിറ്റി. ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. With that note, it's me, Jaya, signing off from today's Wake Up Call with Jaya, brought to you by Green Farm Superfoods.
3: Wake up call with Jaya.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: നിയമസഭയിൽ ഇന്ന് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അമേരിക്കയുമായി ഇടനിലക്കാർ വഴിയുള്ള ചർച്ചകൾ അവസാനിപ്പിക്കുന്നതായി ഇറാൻ. ലബ്നോനിലും ഗസയിലും ഇസ്രായേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ഇറാന്റെ തസ്നീം ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയുമായുള്ള കരാറിന് ലബ്നോനിൽ വെടിനിർത്തൽ അനിവാര്യമെന്ന് ഇറാൻ പറയുന്നു. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി തടയുമെന്ന റിപ്പോർട്ട്. പ്രധാന ജലപാതയായ ബാബൽമന്ദബ് കടലിടുക്ക് വഴി വരുന്ന വാണിജ്യ കപ്പലുകൾ ആക്രമിക്കാൻ ഇറാൻ ഭരണകൂടം അനുമതി നൽകിയെന്നും റിപ്പോർട്ടുകളുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് അമേരിക്കയും ഇറാനും പരസ്പരം ആക്രമണം നടത്തിയത്. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ ചർച്ചകളെ പ്രതിസന്ധിയിലാക്കി. പശ്ചിമേഷ്യയിൽ വീണ്ടും വ്യോമാക്രമണങ്ങൾ. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായി. ഇറാന്റെ തീരദേശ നഗരമായ ഗറുക്ക്, തന്ത്രപ്രധാനമായ ക്വേഷം ദ്വീപ് എന്നിവിടങ്ങളിൽ അമേരിക്ക പ്രത്യാക്രമണവും നടത്തി. ലബ്നോനെതിരെയുള്ള ആക്രമണം തുടർന്നാൽ ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫാണ് ഇക്കാര്യം അറിയിച്ചത്. ലബ്നോന് പിന്തുണ വാഗ്ദാനം ചെയ്തതായും ഗാലിബാഫ് വ്യക്തമാക്കുന്നു. ഗവർണർ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് നിയമസഭയിൽ. നിയമസഭയുടെ പുതിയ ഡെപ്യൂട്ടി സ്പീക്കറുടെ തെരഞ്ഞെടുപ്പും ഇന്ന്. ഡെപ്യൂട്ടി സ്പീക്കറുടെ തെരഞ്ഞെടുപ്പിലേക്ക് അരൂർ എംഎൽഎ ഷാനിമോൾ ഉസ്മാനാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി. പട്ടാമ്പി എംഎൽഎ മുഹമ്മദ് മുഹസിൻ എൽഡിഎഫിന് വേണ്ടി മത്സരിക്കും. ബിജെപി തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കും. നന്ദി പ്രമേയ ചർച്ചയിൽ മറ്റന്നാൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സംസാരിക്കും. പിന്നാലെ ചർച്ചകൾക്കുള്ള മറുപടി മുഖ്യമന്ത്രി വി ഡി സതീശൻ നൽകും. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ തൈക്കണ്ടിയുടെ ചോദ്യം ചെയ്യൽ ഉടനില്ല. സിഎംആർഎലിന്റെ ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവ് വന്ന ശേഷം മാത്രമായിരിക്കും ഇഡി സമൻസ് അയക്കുക. കോടതി ഉത്തരവ് പരിശോധിച്ചാകും തുടർ നടപടിയെന്നും ഇഡി വൃത്തങ്ങൾ വ്യക്തമാക്കി. അന്വേഷണത്തിന് സ്റ്റേ ആവശ്യപ്പെട്ടുള്ള സിഎംആർഎൽ ഹർജിയിലെ വിധി വെള്ളിയാഴ്ച വരുന്ന സാഹചര്യത്തിൽ തിടുക്കത്തിൽ നടപടിയെടുക്കേണ്ട എന്ന അഭിപ്രായം ഇഡി ഉദ്യോഗസ്ഥർക്കിടയിലുണ്ട്. ഇഡി ആസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തിയ ശേഷമായിരിക്കും വീണയ്ക്ക് സമൻസ് അയക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സിപിഎം നേതാക്കൾക്കെതിരെയും നടപടി വേണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നേതാക്കളെയും പ്രതി ചേർക്കണമെന്ന ഇഡി. ആസൂത്രിത ആക്രമണം നേതാക്കളുടെ അറിവോടെയാണെന്നും നേതാക്കളാണ് പ്രകോപനമുണ്ടാക്കിയതെന്നും ഇഡി ആരോപിക്കുന്നു. കേസിൽ കക്ഷി ചേരാനുള്ള തയ്യാറെടുപ്പിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇതിനുള്ള തെളിവ് ശേഖരണം ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡിനെത്തിയപ്പോഴാണ് സിപിഎം പ്രവർത്തകർ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. മുന്നമ്മിലെ കെ ടി ജലീൽ സിപിഎമ്മിൽ അംഗത്വമെടുക്കുന്നുവെന്ന റിപ്പോർട്ട്. പാർട്ടിയിൽ സജീവമാകാനുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് അംഗത്വം. ജില്ലാ നേതൃത്വത്തെ ഇത് സംബന്ധിച്ച് താൽപര്യം അറിയിച്ചു. 4 തവണ സ്വതന്ത്ര എംഎൽഎ ആയിരുന്നു കെ ടി ജലീൽ. മന്ത്രി ബിന്ദു കൃഷ്ണ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി സി കെ ഷാക്കിർ. യു ഡി എഫ് നേതാക്കളെ പോലെ അഭ്യം പറഞ്ഞയാളെ അങ്ങോട്ട് ചെന്ന് കണ്ടത് നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. ഭരണം വെറുതെ കിട്ടിയതല്ലെന്നും യൂത്ത് ലീഗ് നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ പിന്തുണച്ച എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. തോൽവിയുടെ ഉത്തരവാദിത്വം പിണറായി വിജയന് മാത്രമല്ലെന്നും പിണറായിയെ ക്രൂശിക്കുന്നത് നീതികേടെന്നും എസ് എൻ ഡി പി മുഖപത്രമായ യോഗനാഥത്തിലെ എഡിറ്റോറിയൽ. സിപിഎം ആത്മപരിശോധനയും സ്വയം വിമർശനവും നടത്തണമെന്ന് വെള്ളാപ്പള്ളി. പന്ത്രണ്ടാം ക്ലാസ് പുനർമൂല്യനിർണയത്തിനുള്ള സിബിഎസ്ഇ പോർട്ടൽ പ്രവർത്തനക്ഷമമായി. അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെ എന്നതടക്കമുള്ള വീഡിയോ സിബിഎസ്ഇ പങ്കുവച്ചിട്ടുണ്ട്. ഈ മാസം 6 വരെ അപേക്ഷ നൽകാം. പോർട്ടലിൽ കഴിഞ്ഞ ദിവസം സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. വെബ്സൈറ്റ് തകരാർ നിരവധി വിദ്യാർത്ഥികളെയാണ് വലച്ചിരുന്നത്. അഭിനേതാക്കളുടെ സംഘടനയിലെ തർക്കവുമായി ബന്ധപ്പെട്ട് നടൻ ടിനി ടോമിനെതിരെ പരാതി നൽകി അൻസിബ ഹസൻ. കൊച്ചി ഇൻഫോപാർക്ക് പോലീസിനാണ് പരാതി നൽകിയത്. തനിക്കെതിരെ തുടർച്ചയായി സൈബർ അധിക്ഷേപം നടത്തുന്നു, വർഗീയ പരാമർശങ്ങൾ നടത്തുന്നു എന്ന് കാട്ടിയാണ് പരാതി. ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ അനധികൃതമായി ചിത്രീകരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഡിജിസിയെ ഉത്തരവിട്ടു. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ മേഖലകളിൽ അനുമതിയില്ലാതെ ദൃശ്യങ്ങൾ പകർത്തിയാൽ പിഴ, ഫോണോ ക്യാമറയോ പിടിച്ചെടുക്കൽ എന്നിവയ്ക്ക് പുറമെ കടുത്ത സാഹചര്യങ്ങളിൽ വിമാനയാത്രാ വിലക്ക് വരെ നേരിടേണ്ടി വരുമെന്ന് പുതിയ മുന്നറിയിപ്പ്. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് തുടങ്ങിയ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാനായി വിമാനത്താവളങ്ങൾക്കുള്ളിൽ റീലുകളും തത്സമയ വീഡിയോകളും ചിത്രീകരിക്കുന്നത് വർദ്ധിച്ച സാഹചര്യത്തിലാണ് പുതിയ നീക്കം. വിശദവാർത്ത 8 മണിക്ക്.
0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
3: Time check.
2: Very good morning. Studio clock ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 5 മിനിറ്റ്.
3: Time check.
4: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 63%.
4: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: സ്വാഗതവും അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ബ്രാൻഡ് ന്യൂ ഡേ, ബ്രാൻഡ് ന്യൂ മോർണിംഗ്. ചൊവ്വാഴ്ച നമ്മള് ലോങ് വീക്കെൻഡിന്റെ ക്ഷീണമൊക്കെ മാറ്റി നമ്മൾ തിരിച്ച് ഒന്നുകൂടെ ഓഫീസിലേക്ക് ഇന്ന് നല്ല എനർജി ആയിട്ട് നമ്മൾ ഇന്ന് വരുന്ന ഒരു ദിവസം കൂടെയാണ്. റോഡിലൊക്കെ നല്ല ട്രാഫിക് ഉണ്ട്. ആൻഡ് നമുക്ക് പത്രങ്ങളിലേക്ക് പോകാനുള്ള ഒരു സമയമായി കാണാം. ആൻഡ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നമ്മൾ ലൈവ് കൂടെ വരുന്ന ഒരു നിമിഷം കൂടെയാണ് കേട്ടോ. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
1: വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ ജൂൺ 2 അല്ലേ, ഇടവ മാസം 19 ചൊവ്വാഴ്ച ദിവസമായിരിക്കുന്നു. ഇംഗ്ലീഷ് പത്രങ്ങളുടെ തലക്കെട്ട് ഇന്ന് ആദ്യം വായിക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം പശ്ചിമേഷ്യയിലെ സംഘർഷം വീണ്ടും കുറച്ച് രൂക്ഷമാകുന്ന വാർത്തയാണ് വരുന്നത്. ഇറാൻ സസ്പെൻസ് പീസ് ടോക്സ് ആസ് ഇസ്രായേൽ പുഷസ് ഇൻ ടു ലെബനോൻ എന്ന് പറയുന്ന വാർത്തയാണ് ഖലീജ് ടൈംസ് ആദ്യ വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഷാർജ ടോട്ടലേഴ്സ് ഫേറ്റൽ ഫോൾസ് പാക്സ് പ്രോബ് ആൻഡ് അലേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത, മലയാളി കുടുംബവും കൂടി അതിൽ ഉൾപ്പെട്ട എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അജ്മാൻ അനൗൺസസ് ന്യൂ ലീവ്സ് റെഡ്യൂസ്ഡ് അവേഴ്സ് എന്ന് പറഞ്ഞിട്ട് സർക്കാർ ജീവനക്കാർക്കുള്ള ഒരു പ്രത്യേക പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഖലീജ് ടൈംസിന്റെ ആദ്യ പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വന്നിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും
1: പശ്ചിമേഷ്യയിൽ ഏറ്റവും വലിയ വാർത്ത എന്താണെന്നറിയോ? ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ വെടിനിർത്തൽ, ഇനി US ഒരു ടോക്ക് ഇല്ല, ഒരു സംസാരമില്ല എന്ന് ഇറാൻ പറഞ്ഞ ഒരു വാർത്തയുണ്ട്. അതായത് ലെബനോൺ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നത് വരെ, ഗസയിലെ ആക്രമണങ്ങളിൽ ഒരു വിഷയം ഉണ്ടാക്കുന്ന തീരുമാനം ഉണ്ടാക്കുന്നത് വരെ ഇനി ഇടനിലക്കാർ വഴിയുള്ള ഒരു ചർച്ചയ്ക്ക് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്നലെ മുഴുവൻ നീണ്ട യുദ്ധ ഭീഷണിക്ക് ശേഷം ലെബനോനിലെ ഇസ്രായേൽ ആക്രമണവും US ഇറാൻ ഏറ്റുമുട്ടലും താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആശങ്ക അവസാനിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ട് ഇസ്രായേൽ ലെബനോനിൽ ആക്രമണം നടത്തിയെന്ന് ആരോപിച്ചിട്ടാണ് US ചർച്ചയിൽ നിന്ന് ഇറാൻ ഇന്നലെ പിന്മാറിയത്. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്നും US കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ വിക്ഷേപിച്ചുമെന്നുള്ള വാർത്തകൾ പിന്നാലെ എത്തി. ഇന്നലെ കുവൈറ്റിന് നേരെയും ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. UAE അടക്കമുള്ള എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളും അതിനെ ശക്തമായിട്ട് അപലപിച്ചിട്ടുണ്ട്. പിന്നെ ഇസ്രായേൽ പ്രസിഡന്റുമായിട്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ചയൊക്കെ നടത്തിയിട്ടുണ്ട്. സൈനിക നീക്കം ലെബനോനിൽ തൽക്കാലം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫോൺ സംഭാഷണത്തിൽ ട്രംപ് സ്വരം കുറച്ച് കടുപ്പിച്ചിട്ടുണ്ട് നെതന്യാഹുവിന്റെ അടുത്ത് എന്നാണ് പറയുന്നത്. ലെബനോനിലെ ഹിസ്ബുള്ളയുമായിട്ടും ട്രംപ് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും ഹോർമൂസിലൂടെ പോകുന്ന പിന്നെ കപ്പലുകളുടെ കാര്യത്തിലും തീരുമാനമാക്കും, പ്രശ്നം ഉണ്ടാക്കും എന്ന രീതിയിൽ ഇറാനും ഒരു നിലപാടെടുത്ത് നിൽക്കുന്നതോടുകൂടി പ്രശ്നം ഏതാണ്ട് അവസാനിച്ച് നല്ല രീതിയിലേക്ക് പോകുമെന്ന് കരുതിയെടുത്താണ് ഇപ്പോൾ ഒന്നുകൂടി ഒരു സംഘർഷം രൂക്ഷമാകുന്ന വാർത്തയിലേക്ക് വരുന്നത്. എന്തായാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
0: തീർച്ചയായിട്ടും ട്രാൻസൈസ് നോ മോർ ഇസ്രായേലിയൻ ട്രൂപ്സ് ഗോയിങ് ടു ബെയ്റൂട്ട് എന്നുള്ള ഒരു വാർത്തയും കൂടെ അതിന്റെ ഫ്രണ്ട് പേജിലും കൊടുക്കുന്നത്. എന്താണ് ഇനി അവർ തമ്മിലുള്ള ഒരു ധാരണയുടെ പുറത്തായിരിക്കും ഇനിയും ഫ്രണ്ടിലേക്ക് പോകാൻ പോകുന്നത്. അപ്പൊ എന്താണേലും അതായത് ഏറ്റവും മുൻപതിയിൽ വാർത്തയൊക്കെ ഇടം പിടിച്ചിരിക്കും. അതുപോലെ തന്നെ UAE ഫ്യുവൽ കോസ്റ്റ് റൈസ്, ബ്രെഡ് ഡെയിലി ആൻഡ് കുക്കിംഗ് ഓയിൽ,
1: ബ്രണ്ട് ക്രൂഡ് ഓയിലിന്റെ വില കൂടിയിട്ടുണ്ട്. $93 മുകളിലേക്കാണ് ബാരലിന് എത്തിയിരിക്കുന്നത്.
0: അല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ ആവശ്യ സാധനങ്ങളുടെ
1: എല്ലാം
0: കൂടാനായിട്ടുള്ള അതാണ് അത്രേ ഉള്ളൂ. ഞാൻ സ്പെസിഫൈ ആയിട്ട് എടുത്ത് പറയാൻ കൊടുത്തിട്ടുണ്ട്.
1: നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന ഒരു വാർത്ത, കേന്ദ്രത്തിന്റെ ഭവന പദ്ധതി 2nd കരാറിൽ ഒപ്പുവയ്ക്കാതെ കേരളം, അനുമതി കാത്ത് 50,000+ ഭവനരഹിതർ എന്ന് പറഞ്ഞൊരു വാർത്തയാണ്. പാലക്കാട് നിന്നാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ 2 ആ ഭവന പദ്ധതിയിൽ കേരള സർക്കാർ ഒപ്പുവയ്ക്കുമെന്ന പ്രതീക്ഷയിൽ നഗരപ്രദേശങ്ങളിലെ ഭവനരഹിതർ 2015 മുതൽ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയുടെ 2nd അവതരിപ്പിച്ചത് 2024 സെപ്റ്റംബറിലാണ്. കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും 2nd കരാറിൽ ഒപ്പുവെച്ച് കേന്ദ്ര ഫണ്ട് വാങ്ങി. മുൻ സർക്കാർ വിട്ടുനിന്നതോടെ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും പുതിയ വീടുകൾക്ക് കേന്ദ്ര അനുമതി ഇല്ലാതായി. 50,000+ ഭവനരഹിതരെ ഇത് ബാധിച്ചിട്ടുണ്ട്. PMAY ആ പദ്ധതിയിൽ നിർമ്മിക്കുന്ന വീടുകളിൽ ലോഗോ പതിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമാണ് കരാറിൽ മുൻ സർക്കാർ ഒപ്പുവയ്ക്കാതിരിക്കാൻ കാരണമായി പറഞ്ഞിരുന്നത്. പറയുന്നത് വെച്ചാല് നമുക്കൊരു വീട് ലഭിക്കുമ്പോൾ അതിങ്ങനെ ദാനമായിട്ടോ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെയോ സംസ്ഥാനത്തിന്റെയോ ഒക്കെ ഒരു ഒരു പിന്നെ സഹായം കൊണ്ട് കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്കത് അല്ലേ ഒരു മാനം അഭിമാനം, ആ ഒരു വിഷയത്തെ ബാധിക്കില്ലേ എന്നാണ് കേരള സർക്കാർ പറഞ്ഞത്. എന്തായാലും പുതിയ സർക്കാരും അങ്ങനെ നമ്മുടെ ജനങ്ങളുടെ, മലയാളികളുടെ, മനുഷ്യരുടെ മാനാഭിമാനത്തിന് ചോദ്യം ചെയ്യാത്ത രീതിയിൽ എല്ലാ ഭവന പദ്ധതികളും സ്വീകരിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്.
0: തീർച്ചയായിട്ടും മറ്റു വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസം സ്കൂൾ തുറന്നതിനൊക്കെ അനുബന്ധിച്ച് വൻ വരവേൽപ്പായിരുന്ന കുട്ടികൾക്ക് നാട്ടിൽ കൊടുത്തുകൊണ്ടിരുന്ന പലതരത്തിലുള്ള കരച്ചിലുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്ന ഒരു ദിവസം കൂടെ.
1: ടീച്ചർമാർ കുട്ടികളെ പിടിച്ചു വെക്കുന്ന ഒരു ടീച്ചറുടെ വൈറൽ വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അവനെ എങ്ങനെയാണ് ആ ടീച്ചർ വശത്താക്കി ആ കരച്ചിൽ. ടീച്ചറിന്റെ ഇടയ്ക്ക് ഇടിയൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ ടീച്ചർ ഒരു അമ്മയുടെ വാത്സല്യത്തോട് തന്നെ അവനെ ചേർത്ത് പിടിച്ച് പിടിച്ച് ബലൂണിന്റെ ലോകത്തേക്കും പിന്നെ പതുക്കെ കൂട്ടുകാരുടെ അടുത്തേക്കൊക്കെ കൊണ്ടുപോയിട്ട് ഒരു ടീച്ചർ എങ്ങനെയാണ് ഒരു കുട്ടി ആ സ്കൂളിന്റെ ലോകത്തേക്ക് ഏറ്റവും നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നലെ പ്രവേശനോത്സവത്തിൽ മുഖ്യമന്ത്രി ധനമന്ത്രി പറഞ്ഞ കാര്യം, വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യം, മയക്കുമരുന്നിനെതിരെ നിങ്ങൾ നോ പറയണം. അത് ആരെങ്കിലും ഉപയോഗിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ വിവരം അറിയിക്കണം. മയക്കുമരുന്നാണ് ഏറ്റവും വലിയ വിപത്ത് എന്ന് പ്രവേശനോത്സവത്തിന്റെ ദിവസത്തിൽ കുട്ടികളെ ബോധവൽക്കരിക്കുക. അതുപോലെ ഓപ്പറേഷൻ തൂഫാൻ ഇന്ന് തുടക്കമാവുകയാണ് ലഹരിക്കെതിരെയുള്ള നമ്മുടെ കേരള സർക്കാരിന്റെ വേട്ടയാണ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് തോന്നുന്നു സമൂഹത്തിലെ എല്ലാ വിഭാഗം ആൾക്കാരും ഈ സർക്കാരിന് ഏറ്റവും വലിയ പിന്തുണ കൊടുക്കേണ്ട ഏറ്റവും വലിയ പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. പേര് കേൾക്കുമ്പോൾ തന്നെ ഉണ്ട്, അങ്ങനെ തൂഫാനാക്കണം, അടിച്ച് തൂഫാനാക്കണം എന്ന് പറയാറില്ല. അതുപോലെ
0: മറ്റൊരു വാർത്ത വന്നിരിക്കുന്നത് നമ്മുടെ കോഴിക്കോട് നിന്നാണ്. അവിടെ പഠിക്കുന്ന ഒരു ക്ലാസ്സിലെ 12 വിദ്യാർത്ഥികളും അന്യ സംസ്ഥാന തൊഴിലാളികളുടെ മക്കളാണ്. അത് വലിയ രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാ, അവരിനി മലയാളമാണ് സംസാരിക്കാൻ പോകുന്നത്.
1: നല്ല എഡ്യൂക്കേഷൻ ആ കുട്ടികളുടെ, അവർക്ക് അവരുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ കണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോവും. അത്ര നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ കേരളം പോലുള്ളൊരു സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ അതിഥി സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികളുടെ മക്കൾ എത്ര നല്ല രീതിയിൽ പഠിച്ചിട്ട് മലയാളം പറഞ്ഞ് നമ്മുടെ ഭാഷയെ അവർ എംബ്രേസ് ചെയ്യുന്നു, നമുക്കതൊരു അഭിമാനം തന്നെയാണ്.
0: 4-ാം ക്ലാസ് വരെ ആകെ 34 കുട്ടികൾ, അതിൽ മലയാളികൾ 3 പേർ മാത്രം, ബാക്കിയെല്ലാം ബംഗാൾ, ഉത്തർപ്രദേശ്, ബീഹാർ അതിഥി തൊഴിലാളികളുടെ മക്കളാണ്. ഇവരുടെ ആക്ച്വലി ആ മക്കൾക്കാണ് ഭാഗ്യമുണ്ടായത്, അവർ കേരളത്തിൽ വന്നതോടെ. ഒരുപക്ഷെ അവർക്ക് അവരുടെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്ര നല്ലൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇവിടെ വളരെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ, അത് ഭയങ്കര ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ്.
1: എന്തായാലും വിദ്യാഭ്യാസ വാർത്തയിൽ നിന്ന് നമ്മൾ കുറച്ച് രാഷ്ട്രീയത്തിലേക്ക് പോവാണ്. CPM നയങ്ങളും നേതാക്കളുടെ പെരുമാറ്റവും തെരഞ്ഞെടുപ്പിൽ വിനയായെന്ന് കേരള കോൺഗ്രസ് എം KM Mani മാതൃക എന്ന രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് സ്വന്തം അനുഭാവികളുടെ അകന്നുപോക്കിനൊപ്പം CPM നയങ്ങളും നേതാക്കളുടെ പെരുമാറ്റവും കാരണമായെന്ന് കേരള കോൺഗ്രസ് എം വിലയിരുത്തുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന ഹൈപവർ കമ്മിറ്റി യോഗം പാർട്ടി പുനഃസംഘടനയ്ക്ക് തീരുമാനമെടുത്തിട്ടുണ്ട്. ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ KM Maniയെ പോലുള്ള നേതാക്കൾ എന്നും മാതൃകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഭരണകാലത്ത് ചില CPM നേതാക്കൾ ധാർഷ്ട്യത്തോടെ പെരുമാറി. മുൻ മുഖ്യമന്ത്രി പോലും നിലവിട്ട് സംസാരിച്ചു. സംഘടനയുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചുപോയതിൽ യോഗം ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും KM Mani എന്ന് പറയുന്ന അനുഷേധ്യനായിട്ടുള്ള നേതാവിനെയൊക്കെ ഓർക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ജനങ്ങളോട് തന്നെ കാണാൻ വരുന്നവർക്കായിട്ട് വീടിന്റെ ഗേറ്റൊക്കെ മറക്കെ തുറന്നിട്ടിട്ട് ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം, കർക്കശ്യം നിറഞ്ഞ അദ്ദേഹത്തിന്റെ സ്വഭാവം നമ്മൾ നിയമസഭയ്ക്കകത്ത് മാത്രമേ കാണാറുള്ളൂ, പുറത്ത് എല്ലാവരോടും സ്നേഹത്തോടും. അദ്ദേഹത്തിന്റെ സംസാരവും ആ ഭാഷയുടെ ശൈലി, ആ പാലാ ശൈലിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പലർക്കും ഒരുപക്ഷെ മലബാറിലുള്ളവർക്കൊക്കെ ചില പ്രയോഗങ്ങളൊക്കെ മനസ്സിലായി എന്ന് വരില്ല. പക്ഷെ KM Mani എന്ന് പറയുന്ന നേതാവിന് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. കാരണം അദ്ദേഹം ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, ചില രീതികൾ, നല്ല എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനുള്ള ഒരു വ്യക്തി കൂടിയാണല്ലോ. അതുകൊണ്ട് ആ വാക്കുകളുടെ എല്ലാം ഘടനയിലും എല്ലാത്തിലും, ഒരു വസ്ത്രധാരണത്തിലാണെങ്കിൽ എല്ലാത്തിലും ഒരു മാന്യതയും മിതത്വവും ഒക്കെ പുലർത്തുന്ന ആ നേതാവിനെ കണ്ടുപഠിക്കേണ്ടതായിരുന്നു എന്നാണ് മകൻ ജോസ് KM Mani പറയുന്നത്.
0: തീർച്ചയായിട്ടും കറുപ്പ് വിട്ട് പിണറായി വെള്ളക്കാറിലേക്ക് ചോദിച്ച നമ്പർ 99 മുഖ്യമന്ത്രി കാലത്തെ ഫോൺ നമ്പർ കട്ടായി എന്നുള്ള മറ്റൊരു വാർത്ത കൂടെ കൊടുക്കുന്നത്.
1: ശരിക്കും അത് അത് എന്തുകൊണ്ട് അങ്ങനെ ആയി, അദ്ദേഹത്തെ അറിയിച്ചില്ല എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. അത് തീർച്ചയായിട്ടും കട്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അതൊക്കെ പറഞ്ഞിട്ട് വേണ്ടി ചെയ്യണമെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞ് പ്രതിപക്ഷ നേതാവായതോടെ പിണറായി വിജയന്റെ കാറിന്റെ നിറവും മാറ്റുന്നു. ഔദ്യോഗിക വാഹനമായിട്ട് 2022 ജനുവരി മുതൽ അദ്ദേഹം കറുത്ത കാർ ഉപയോഗിച്ചിരുന്ന പിണറായി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഉപയോഗിക്കുക വെള്ള ഇന്നോവ ക്രിസ്റ്റ കാറാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കെ വാഹന വ്യൂഹത്തിൽ ഉണ്ടായിരുന്ന കാറാണിത്. 99 എന്ന നമ്പറും സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട്. 99 എന്ന നമ്പർ അതെന്തിനാണ് ചോദിച്ചത്? അപ്പൊ ന്യൂമറോളജിയിലൊക്കെ വിശ്വാസം.
0: നമ്മൾ പലപ്പോഴും പ്രതിപക്ഷ നേതാക്കളെ കാണുന്നത് 99 അല്ലെങ്കിൽ 100 തുടങ്ങിയ നമ്പറുകളിലാണ്.
1: നല്ലതും കൂടിയാണ്, എന്തായാലും രസമുള്ളതാണ്. 2022 അന്നത്തെ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുടെ ഉപദേശപ്രകാരമാണത്രേ പിണറായി കറുത്ത കാറിലേക്ക് മാറിയതെന്നാണ് പറയുന്നത്. രാത്രിയിലുള്ള ആക്രമണവും മറ്റും തടയാൻ ഉപകരിക്കുമെന്നും കൂടുതൽ സുരക്ഷിതമെന്നുമായിരുന്നു വാദം. സുരക്ഷാ ജീവനക്കാരുടെ കാറുകളും പിന്നീട് കറുപ്പിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത്. എന്തായാലും കറുപ്പിന്റെ കളറിനോട് എല്ലാവരും പിന്നെ അകൽച്ച പാലിക്കുമ്പോൾ പിണറായി സർക്കാരിൽ ആ ലോക്നാഥ് ബെഹ്റ പറഞ്ഞിട്ട് ആ കറുപ്പിലേക്ക് മാറിയിട്ടുണ്ട്. അത് ആക്രമണങ്ങളിൽ നിന്നൊക്കെ ആരും കാണൂലല്ലോ, അപ്പൊ ആരും ആക്രമിക്കില്ല. എന്തൊരു വിചിത്രമായിട്ടുള്ള ന്യായമാണ് പറയുന്നത്. ഒരു മുഖ്യമന്ത്രി എന്തിനാണ് ആക്രമിക്കുന്നത്? ആ ചോദ്യമല്ലേ ആദ്യം പറയുന്നത്. അദ്ദേഹത്തിന് എന്തിനാണ് ഇങ്ങനെ സുരക്ഷ കൂട്ടുന്നത്? അദ്ദേഹം ജനങ്ങളിൽ ഒരാളല്ലേ, അദ്ദേഹത്തിന് ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യം എന്താണെന്നുള്ള ചോദ്യത്തിന് കൂടി ലോക്നാഥ് ബെഹ്റ മറുപടി പറയുന്നത്.
0: ആക്രമിക്കാൻ സാധ്യതകൾ ഏറും, അതുകൊണ്ട് തന്നെ കാണാതിരിക്കാൻ എന്ന് വേണേ. രക്ഷാപ്രവർത്തനത്തിന് പിണറായിയുടെ ഗൺമാൻമാർ ഒളിവിലാണെന്നുള്ള ഒരു വാർത്ത കൂടെ വന്നിട്ടുണ്ട്. വിളിച്ചിട്ട് കിട്ടാൻ, ഇത് അമ്മ വീട്ടിൽ നിന്ന് വിളിക്കാണോ? ഇത് അറസ്റ്റ് പോലീസ്,
1: പോലീസാണ് വിളിക്കുന്നത്. എവിടെയാണ് ഫോൺ എടുക്കുക? കാണാനില്ല. എന്തായാലും ഗൺമാന്മാര് തീർച്ചയായിട്ടും തിരിച്ചു വരും, കീഴടങ്ങും എന്ന് തന്നെ പറയാം. എന്തായാലും അവരും പോലീസുകാരാണല്ലോ. പോലീസുകാര് അന്വേഷിക്കുന്നു.
0: സത്യം പറഞ്ഞാൽ ഈ സർക്കാർ കയറി കഴിഞ്ഞ പിന്നെ നമുക്ക് പക വീട്ടിലല്ല എന്ന് പറഞ്ഞാലും എല്ലാവരും പെട്ടിട്ടുണ്ട്. അത് ഇത് ഈ സർക്കാരിൽ നിന്ന് ചെയ്യുന്ന എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. അത് ആര് തെറ്റ് ചെയ്താലും നിങ്ങൾ ശിക്ഷിക്കപ്പെടുമെന്നുള്ള ഒരു
1: ഏറ്റവും വലിയൊരു ഇത് വരാൻ പോകുന്നത് ഇ ഡി കേസിലാണ്. ഇപ്പൊ ഇ ഡി ആക്രമിച്ച കേസിൽ ഒരുപാട് പിന്നെ പ്രവർത്തകർ അറസ്റ്റ് ചെയ്തല്ലോ. ഇപ്പൊ ഇ ഡി പറയുന്നത് എന്താണെന്നറിയോ, ആ പ്രവർത്തകർ മാത്രം പോരാ, ഇതിനെ ഇളക്കി വിട്ട നേതാക്കൾ ഉണ്ടല്ലോ, അവന്മാരും ഞങ്ങൾക്ക് വേണം.
0: പ്രവർത്തകർക്ക് ഇടയിൽ വന്നിട്ടില്ലേ കോടിയേരി ബാലകൃഷ്ണൻ?
1: അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ബിനീഷ് കോടിയേരിനെ വേണമെന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റില്ല. എനിക്കൊന്ന് ബിനീഷിനെ അല്ല, അത് അവർ കണ്ടിട്ടുണ്ട്, വിഷ്വൽസ് എന്നൊക്കെ വളരെ വ്യക്തമാണ്. ബിനീഷാണ് അവരെ ശാന്തരാക്കാനും ശരിക്കും അടിക്കല്ലേ വണ്ടി പോകാനൊക്കെ അവസരം ഒഴുക്കുന്നതൊക്കെ ഏറ്റവും നല്ല മിതത്വമുള്ള ഒരു നേതാവായിട്ട് നമ്മൾ ബിനീഷിനെ കണ്ടിരുന്നു. പക്ഷെ അതിനുശേഷം എനിക്ക് തോന്നുന്നു പാർട്ടി സെക്രട്ടറി ആ തലത്തിൽ ഇതിനെ ന്യായീകരിക്കുന്ന രീതിയിൽ സംസാരിച്ചതോ അല്ലെങ്കിൽ ഇടയിലെ ഇവർക്കൊക്കെ സ്പെഷ്യൽ ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ റിപ്പോർട്ട് കൊടുക്കാൻ, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നേതാക്കൾ ഇങ്ങനെ ഇളക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അവരെയും വേണമെന്നാണ് ഇപ്പൊ ഇ ഡി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ എക്സാലോജിക് കരിമണൽ ഈ ഒരു പിന്നെ വിഷയമുണ്ടല്ലോ കെ എം ആറിൽ, അതിൽ ഇ ഡിക്ക് ഒരു സ്റ്റേ കിട്ടിയിട്ടില്ല, കാരണം അന്വേഷണം തുടരാമെന്നാണ് പറഞ്ഞത്. വെള്ളിയാഴ്ച അതിൽ വിധി വരും, അതുവരെ ഇ ഡി തുടർ നടപടിയൊന്നും സ്വീകരിക്കരുത് എന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ കാത്തിരിക്കുകയാണ്, അതിനുശേഷം മതി വീണ തൈക്കണ്ടിക്ക് ഇ ഡി സമൻസ് നൽകിയിട്ട് അവരെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തണോ എന്ന കാര്യത്തിലൊക്കെ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം മാത്രമേ ഇ ഡി തീരുമാനം എടുക്കുന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും രാഷ്ട്രീയ പ്രധാനമായിട്ടുള്ള വാർത്ത. ഇന്ന് നമ്മുടെ നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയല്ലോ, അതിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയാണ് ഇന്ന് മുതൽ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അതിനിടയിൽ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അരൂരിലെ എം എൽ എ ഷാനിമോൾ ഉസ്മാൻ കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് തെരഞ്ഞെടുക്കാൻ പോവുകയാണ് ഇന്നത്തെ ദിവസം. ഇടതുപക്ഷത്തു നിന്നും മത്സരം രംഗത്തുണ്ട്, ബി ജെ പി മത്സരിക്കാനില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നിയമസഭ കുറച്ചുകൂടെ കാര്യഗൗരവത്തോടെ നീങ്ങും, പ്രതിപക്ഷം ഒരുപക്ഷെ ചില വിഷയങ്ങൾ നിയമസഭയിൽ നിന്ന് എടുത്തിടാനും സാധ്യതയുണ്ടെന്നാണ് വാർത്ത.
0: തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, അതായത് ബാഗിന്റെ ഭാരം കുട്ടികൾക്ക് ഏറി വരുന്നു, അതുകൊണ്ട് പേപ്പർലെസ് പഠനത്തിലേക്ക് പോകണം എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നത്. അങ്ങനെ വരുവാണെങ്കിൽ വലിയൊരു മാറ്റമാണ്
1: നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ സ്കൂളുകളിൽ മിക്കവാറും എല്ലാവരും ടാബൊക്കെ സ്കൂളിൽ തന്നെ വെക്കും, മിക്കവാറും ബുക്കുകളുടെ എണ്ണം കുറവാണ്, കുട്ടികൾ താരതമ്യേന എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈസി ആയിട്ടാണ് ഇവിടെ പോകുന്നത്.
0: സ്റ്റഡി ടാബ്സ് കിട്ടും ആ രീതിയിൽ സ്കൂളുകാർ തന്നെ, അല്ലെങ്കിൽ ഇപ്പൊ സി ബി എസ് ഇ എൻസിആർടിയോ അവർ തന്നെ ഇത് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മറ്റോ വേറെ ഒന്നും തന്നെ വരില്ല. അപ്പൊ അത് വളരെ നല്ലൊരു കാര്യമാണ്. കൊച്ചിലെ തന്നെ ഇവർക്കൊക്കെ തന്നെ എന്താ ഒരു ടെക്നോളജി പരമായിട്ട് ഭയങ്കരമായിട്ട്, നമ്മൾ പലർക്കും ഇപ്പോഴും ഒരു ഫീച്ചർ വാട്സാപ്പിന്റെ ഒരു സെറ്റിംഗ്സ് പോലും മാറ്റാൻ അറിയാത്ത എത്രയോ ആളുകളുണ്ട്. അതൊക്കെ മാറി വളരെ നല്ല ടെക്നോളജി പരമായിട്ടുള്ള ഒരു യുവതലമുറ വാർത്തെടുക്കാനും സാധിക്കുന്നതാണ്.
1: അതുപോലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞൊരു കാര്യമാണ്, ആഴ്ചയിൽ ഒരു ദിവസം കളർ ഡ്രസ് കൊണ്ടുവരണം. അതെ അതെ, ആഴ്ചയിൽ രണ്ടു ദിവസം ആക്കാം, സ്കൂളുകളുടെ തീരുമാനം അനുസരിച്ച് ഒരു ദിവസം എങ്ങനെ വേണമെങ്കിലും ആക്കാം, നല്ലതാണ് കുട്ടികളെ കളർഫുൾ ആയിട്ട് വരട്ടെ എന്ന്. പക്ഷേ ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാർ അതിനെ കാണുന്നത് ഒരു സങ്കടത്തോടു കൂടിയാണ്, കാരണം എന്നും യൂണിഫോം ആയിരുന്നെങ്കിൽ നന്നായിരുന്നേ എന്ന് ചിന്തിക്കുന്ന പല ആൾക്കാരും ഇപ്പൊ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും. കാരണം അതാകുമ്പോൾ ഈ നീലയും വെള്ളയും അല്ലെങ്കിൽ മഞ്ഞയും ചുവപ്പും ഈ ഡ്രസ്സ് മാത്രം ഇട്ടിട്ട് പോയാൽ മതി, ആരും ഇല്ലായ്മകളും വല്ലായ്മകളും ആരും അറിയാൻ
0: പോകുന്നില്ല.
1: എല്ലാവരും സമന്മാരാണ് എന്നതാണ്. നമ്മൾ ഏത് സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ്, ഏത് സാമ്പത്തിക പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒന്നും മനസ്സിലാവില്ല, എല്ലാവരും സമന്മാരായിട്ട് ക്ലാസ്സിലിരിക്കും. അപ്പൊ ഈ കളർ ഡ്രസ്സുകൾ വീണ്ടും കൊണ്ടുവരാൻ, ഒന്നിലധികം ദിവസങ്ങൾ കൊണ്ടുവരാനുള്ള ആ ശ്രമത്തെ അധികം വലിയ കയ്യടിയോടുകൂടി സ്വീകരിക്കേണ്ടതാണ് പറയുന്നത്.
0: ഇത് സ്കൂൾ നോക്കുക, എങ്ങനെയാണ് അവിടുത്തെ ചുറ്റുവട്ടങ്ങൾ, അല്ലെങ്കിൽ ക്ലാസ് വെച്ച് വേണമെങ്കിലും തിരഞ്ഞെടുക്കുക, അത് സ്കൂളുകാരെ നോക്കി ആർക്കും ഒരു പ്രശ്നമില്ലാതെ ബുദ്ധിമുട്ടോ സങ്കടവും ഇല്ലാത്ത രീതിയിൽ അങ്ങനെ ആക്കി മാറ്റുക.
1: മാത്രമല്ല ആഘോഷ സമയത്തൊക്കെ കുട്ടികൾക്ക് കളർ ഡ്രസ്സ് ഇട്ട് വരാം, അവരുടെ പിറന്നാൾ ദിവസം അവർക്ക് കളർ ഡ്രസ്സ് ഇട്ടിട്ട് വരാനുള്ള അനുമതി കൊടുക്കുക, അങ്ങനെ കൊടുക്കുക എന്നല്ലാതെ ഇത് മൊത്തത്തിൽ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടു ദിവസം കുട്ടികൾക്ക് കളർ ഡ്രസ്സ് ഇടുമ്പോൾ അത് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നാക്കം നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. കുട്ടികൾക്ക് ആഴ്ചയിൽ ഇങ്ങനെ മാറി മാറി ഇടാൻ വേണ്ടിയിട്ട് കളർ ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത പാരന്റ്സ് ഉണ്ട്, സിംഗിൾ പാരന്റ്സ് ഉണ്ട്. വലിയ ബുദ്ധിമുട്ടാണ് അത്. പഴയ തലമുറയ്ക്ക് മാത്രമല്ല ഇപ്പോഴത്തെ തലമുറയിലെ രക്ഷിതാക്കൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ അങ്ങനെയുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ ആർത്തവ അവധിയൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിനൊക്കെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട്. അത് പിന്നെ ശ്രീലേഖ ഐ പി എസ് അവരെ പോലും ഒരു മുതിർന്ന പിന്നെ വ്യക്തി പോലും അതിനെ കളിയാക്കിയിട്ട് അല്ലെങ്കിൽ ഇത് രഹസ്യമാക്കി വെക്കേണ്ട ഒരു കാര്യമാണെന്ന രീതിയിൽ അവരൊക്കെ പ്രസ്താവന നടത്തുമ്പോൾ നമ്മുടെ കേരളം എത്ര പിന്നോട്ട് ചില ആൾക്കാർ നടക്കുന്നു എന്ന് നമുക്ക് സംശയം വരും. നമ്മളൊക്കെ കോളേജിലും നമ്മളൊക്കെ സ്കൂളിലും നമ്മളൊക്കെ തൊഴിൽ സാഹചര്യത്തിൽ ഇതാക്കുമ്പോൾ പോലും നമുക്ക് നമ്മുടെ സഹപ്രവർത്തകനോടോ നമുക്ക് നമ്മുടെ കൂടെയുള്ളവരോടോ പറയാൻ പറ്റുന്നുണ്ട് നമുക്ക് പേരിസാണ് നിങ്ങൾ എനിക്കിത് വാങ്ങിച്ചു തരുമെന്ന് ചോദിക്കാനുള്ള അത്രയും വലിയ ഒരു സൗഹൃദ ലോകത്ത് സ്നേഹ ലോകത്താണ് നമ്മളൊക്കെ ഇപ്പൊ ജീവിക്കുന്നത്. ആ സമയത്ത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ ഐ പി എസ് ഓഫീസറായി നമ്മൾ ഏറ്റവും ശക്തരായിട്ടുള്ള ആൾക്കാരാണെന്ന് കരുതിയവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ പിന്നോട്ട് പോകുന്നത്? ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് പിന്നെ അവരുടെ ആ പിന്നെ ദിവസങ്ങളെ കുറിച്ച് മറ്റുള്ളവർക്ക് അറിയില്ലേ? രഹസ്യമാക്കി വെക്കേണ്ട ഇതൊക്കെ എങ്ങനെയാണ്
0: രഹസ്യമാക്കി? കഴിഞ്ഞ ദിവസം ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു 8 മണി കഴിഞ്ഞപ്പോഴും ഒരു ചർച്ച വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഇത് മറച്ചു വെക്കാനുള്ളതല്ല. കാരണം ഈ ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്ന കാര്യം ഇനി പലപ്പോഴും കുട്ടികൾ തന്നെ പറയാതിരിക്കുന്ന കാര്യമാണ്. കാരണം ഇവർക്കറിയില്ല ഇത് പറയേണ്ടതാണോ തെറ്റാണോ ശരിയാണോ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ. എനിക്കറിയില്ല ഈ IAS IPS കിട്ടിയവർക്ക് സാധാരണ മനുഷ്യരുടെ പോലും ചിന്തിക്കാനുള്ള ലോജിക്കില്ലേ എന്നുള്ള ഒരു കാര്യം. നമുക്ക് വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
1: അപ്പൊ എന്തായാലും നമ്മുടെ സ്കൂളുകളിൽ അങ്ങനെ യൂണിഫോം കൊണ്ടുവരുന്നതിനെതിരെ രണ്ടുതരം ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് വാർത്തകൾ. എന്ന് KSRTC 10 വർഷത്തിന് ശേഷം ആശ്രിത നിയമനം, ബസ്സിനൊപ്പം കത്തിയമർന്ന പ്രകാശിന്റെ മകന് ആശ്വാസം എന്ന് പറയുന്ന ഒരു വാർത്ത തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് കിട്ടേണ്ടത് തന്നെയാണ്. 2019 കേട്ടോ. പിന്നെ അക്ഷയ് ഈ ഒരു സംഭവം നടന്നത് June 15 അന്നൊരു ശനിയാഴ്ചയായിരുന്നു. MC റോഡിൽ ഐരൂരിനടുത്ത് പിന്നെ വൈക്കലിൽ അപകടത്തിൽപ്പെട്ട KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ് കത്തിയമർന്നു പോയി. ബസ് ഡ്രൈവർ കല്ലമ്പലം പുതുശ്ശേരി മുക്ക് പ്രകാശൻ, അദ്ദേഹത്തിന് അന്ന് 45 വയസ്സായിരുന്നു കേട്ടോ പ്രായം. എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഓടി നടന്നു. അവസാന യാത്രക്കാരനെയും രക്ഷപ്പെടുത്തി പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കവെയാണ് അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ തീ പടർന്നത്. ഗുരുതര പൊള്ളലേറ്റിട്ട് അദ്ദേഹം 10-15 ദിവസം ആശുപത്രിയിൽ കിടന്നിട്ടാണ് പിന്നീട് മരിച്ചത്. അപ്പൊ സ്വന്തം ജീവൻ അവഗണിച്ചിട്ടും ഇത്രയും യാത്രക്കാരെ രക്ഷിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ജോലി കൊടുക്കണമെന്ന തീരുമാനം അന്നേ എടുത്തു. പക്ഷേ അതങ്ങനെ നീണ്ടു നീണ്ടു നീണ്ടു പോയിട്ട് ഇത്രയും വർഷമായിട്ടും കൊടുത്തിട്ടില്ല. എന്തായാലും ആശ്രിത നിയമനം ഇപ്പം നടക്കാൻ വേണ്ടി പോവാണ്. 2016 മുതൽ 2025 ഒട്ടേറെ പേർക്ക് ആശ്രിത നിയമനം നൽകാനുണ്ട്. ആ കാലയളവൊന്ന് എടുത്തു നോക്കൂ. ഒന്നാം പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ ആ കാലഘട്ടത്തിൽ ഒന്നും ഇങ്ങനെ നൽകിയില്ല എന്നുകൂടിയല്ലേ നമ്മളത് വായിച്ചെടുക്കേണ്ടത്. നമ്മൾ രാഷ്ട്രീയം പറയുകയല്ല, പക്ഷേ അർഹതപ്പെട്ട ചിലർക്കെങ്കിലും തൊഴിൽ കൊടുക്കണമായിരുന്നു.
0: തീർച്ചയായിട്ടും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്ക് CBSE നമുക്ക് കുട്ടികളൊക്കെ തന്നെ ഈ റീകാൽക്കുലേഷൻ അല്ലെങ്കിൽ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ ഇനിയും പോർട്ടലിൽ തുറന്നിട്ടുണ്ട്. അതിന് കൊടുക്കാമെന്നുള്ളൊരു കാര്യം കൂടി, കാരണം കുറച്ചുകൂടെ ഫാസ്റ്റായി പോകണം. കാരണം ഇനിയും പുതിയ അക്കാഡമിക് ഇയർ വരാൻ പോകുന്നു, അതിന്റെ എല്ലാം ഫാസ്റ്റ് പേസിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇനി ഇത് വേണമെന്നുള്ള അതിന്റെ പോർട്ടൽ തുറന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യം.
1: ആറാം തീയതി വരെ സമയമുണ്ട്, അതെങ്ങനെ ചെയ്യണം വീഡിയോ അടക്കം വലിയ പ്രശ്നമായിട്ടുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്, വലിയ വിഷയമായിട്ടുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വലിയ പോർട്ടൽ ഇങ്ങനെ പ്രവർത്തന രഹിതമായി, പിന്നെ ഇപ്പോൾ പ്രവർത്തനക്ഷമമായി എന്ന് വാർത്ത വരുന്നുണ്ട്. എന്തായാലും കുട്ടികളുടെ അക്കാഡമിക് ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ നല്ല വേഗത്തിൽ എല്ലാവരും അതിന്റെ പുനർമൂല്യനിർണ്ണയം ആവശ്യമുള്ളവർ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുക കാര്യങ്ങൾ എന്നാണ് പറയുന്നത്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള കുറ്റങ്ങൾ കൂടുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പലപ്പോഴും നമ്മുടെ സർക്കാർ പറയുന്നത് ഈ മയക്കുമരുന്നും കാര്യങ്ങളും ഒക്കെ നിരോധിക്കണമെന്ന് പറയുന്നത് പലതിന്റെ ഇൻഫ്ലുവൻസുകൾ നമുക്ക് പലയിടത്തും കാണാം. കഴിഞ്ഞ ദിവസം ഒരാളെ ചുമ്മാ പരിശോധിച്ചതിന്റെ ഇടയിൽ പോക്കറ്റിൽ നിന്ന് ഒരു പേഴ്സ് പോലത്തെ ഒരു സാധനം, ഈ പേഴ്സിനകത്ത് ഇതാണ് സംഭവം. ഇത് പോലീസിന് വളരെ വ്യക്തമായിട്ട് അത് കീറി തന്നെ എടുക്കണം കേട്ടോ. അല്ലെ നമ്മൾ വിചാരിക്കും ഒരു പേഴ്സോ അല്ലെ ഏതെങ്കിലും ഒരു വാലറ്റോ ആണെന്ന് വിചാരിക്കുള്ളൂ. ഒരുപാട് കൂടുന്നുണ്ട് ഇത് കുട്ടികളിലേക്കും പല രീതിയിലേക്കും. പിന്നെ അത് വളരെ എന്താ പറയുക വയലൻസിലേക്ക് മാറുന്ന കാഴ്ചകളൊക്കെ തന്നെ നാട്ടിൽ നിന്ന് കാണാം. നമ്മൾ വിചാരിച്ചു നമ്മുടെ നാട് എന്താണ് ഇങ്ങനെയായി പോകുന്നത് എന്നുള്ളൊരു കാര്യം. ചില വാർത്തകൾ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമത്തോടെയാണ് നമ്മൾ കേൾക്കുന്നത്.
1: ഈ മദ്യപാനത്തെക്കാൾ വലിയ ആപത്താണ് ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ, മദ്യപാനികളെ നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇദ്ദേഹം കുടിച്ചിട്ടുണ്ട്, ആ സ്മെല്ല് കൊണ്ടും ശരീര ചേഷ്ടകൾ കൊണ്ടും മറ്റവരെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അവർ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ അക്ഷയ് പറഞ്ഞ ഈ സംഭവത്തിൽ തന്നെ ബസ്സിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഏതൊരു സാധാരണക്കാരനെ പോലെ കഴുത്തിൽ ഒരു കറുത്ത ഒരു മാല ഇട്ടിട്ടുണ്ട്. ഒരു സാത്വിക ഭാവമുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇദ്ദേഹത്തെ പരിശോധിക്കുമ്പോഴും ബാഗിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് പോവാണ്. അപ്പൊ നമുക്കിത് മനസ്സിലാവില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ആ കുഞ്ഞിനെ കൊന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ കക്ഷിയൊക്കെ മയക്കുമരുന്നിന്റെ ഏറ്റവും വലിയ അടിമകളാണ്. ഇതിന്റെ ഈ ഇൻഫ്ലുവൻസിലാണ് ഇവർ ഈ കാട്ടിക്കൂട്ടുന്ന മുഴുവൻ. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും വലിയ കയ്യടി നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിന് കൊടുക്കുന്നത് ഓപ്പറേഷൻ തൂഫാൻ. അത് വെറുതെ വാക്കിൽ ഒതുങ്ങാതെ, ഒരു പ്രയോഗത്തിൽ ഒതുങ്ങാതെ, ഒറ്റ ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കുന്നതല്ലാതെ അതിന് തുടർച്ചയുണ്ടായിട്ട് ചില ചെടികളുണ്ടല്ലോ, കളകളുണ്ടല്ലോ, വേരോടെ വിഴുന്നു മാറ്റിയിട്ടില്ലെങ്കിൽ അത് പിന്നെയും പിന്നെയും ഇങ്ങിത്തൽക്കണ്ണിയായിട്ട് വരും. അങ്ങനെ വരാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ മയക്കുമരുന്ന്. അത് വരാനുള്ള എല്ലാ വഴികളും അടയ്ക്കുക. അതുവഴി വരുന്ന ഒരു വരുമാനവും നമുക്ക് വേണ്ട. നമ്മുടെ പുതിയ തലമുറയെ കാരണത്തിൽ നിന്ന് ഒന്നിനും നമ്മുടെ കുട്ടികളെ വിട്ടുകൊടുക്കരുത് എന്നൊരു നിശ്ചയദാർഢ്യം ഈ സർക്കാർ എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, എപ്പ കിട്ടി തുടർ ഭരണം എന്ന് നമുക്ക് സ്ത്രീകളും കുട്ടികളും യുവജനങ്ങളും എല്ലാവരും ഈ സർക്കാരിന് വീണ്ടും. പക്ഷെ ഇത് അടി ഉറച്ചു നിൽക്കണം, ഇതൊരു പ്രസ്റ്റേജ് വിഷയമായിട്ട് എടുക്കണം. നമ്മുടെ അഭിമാന പ്രശ്നം, നമ്മുടെ കുട്ടികളെ തിരികെ കൊണ്ടുവരണം, നമ്മുടെ നാടിനെ വീണ്ടെടുക്കണം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ പോലെ വിദ്യാഭ്യാസ ഡെസ്റ്റിനേഷനായിട്ട് നമ്മുടെ കേരളത്തിനെ മാറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയൊക്കെ ആക്കി പുറം ലോകത്ത് നിന്നുള്ള കുട്ടികൾ നമ്മുടെ കേരളത്തിൽ പഠിക്കാൻ വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഈ മയക്കുമരുന്നിനെ വെളിയിൽ പുറത്ത് നിർത്തേണ്ട ആവശ്യമാണ്.
0: തീർച്ചയായിട്ടും. നമുക്ക് കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് മൂന്നാലിലെ കൊളുക്കുമലയിലാണെന്ന് തോന്നുന്നു,
1: ഒരാൾ ചാടിയല്ലേ.
0: അല്ല, അവിടെ നടന്നിട്ട് കഴിഞ്ഞ ദിവസം വേറൊരു റിപ്പോർട്ട് വന്നത്, അതായത് അവിടേക്ക് പോകുന്ന യാത്രക്കാരെ ശ്രദ്ധിക്കണം, അതിന്റെ മേലെ ഗുണ്ടകളുടെ വിളയാട്ടമാണെന്ന്. ഇതൊക്കെ ഈ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കർശനമായിട്ട് നിയന്ത്രിക്കേണ്ട ഒരു സിറ്റുവേഷൻ. ഇത് 10 കൊല്ലം മുന്നേ അല്ല, ഇത് ഇത്രയും അഡ്വാൻസ് ആയിട്ട് പോകുന്ന ടെക്നോളജിയിൽ സർക്കാർ അതിനെ ഏറ്റവും വലിയ എന്താ പറയുന്നത് ലോ തന്നെ കൊണ്ടുവരണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
1: ഏറ്റവും നല്ല സൂര്യോദയങ്ങളിൽ ഒന്നാണ് കൊളുക്കുമലയിലെ സൂര്യോദയം. അത് കാണാൻ വേണ്ടി ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആൾക്കാരെത്തുമ്പോൾ അവിടെ ഈ മയക്കുമരുന്നും ഗുണ്ടകളും ഒക്കെ വിളയാട്ടം നടത്തുന്ന പറയുമ്പോൾ നമ്മുടെ കേരളത്തിന് കയറുന്നതാണ് കിടക്കുന്നത്.
0: അത് ഞാൻ ആ വാർത്ത നോക്കിയത് ഏത് സ്ഥലത്താണെന്നുള്ള ഞാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഇങ്ങനെ വായിച്ച കൂട്ടത്തിൽ ഇങ്ങനെ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നതാണ്.
1: കൊളുക്കുമലയിലെ സൂര്യോദയം നമ്മളെ കേട്ട പലരും കണ്ടിട്ടുണ്ട്. ഇത്ര കാലത്തെണീറ്റിട്ട് നമ്മൾ പോകില്ല ജീപ്പിലെ ട്രക്കിംഗ്. നമ്മുടെ വണ്ടികളൊന്നും അങ്ങോട്ട് അവർ വിടില്ല, താഴെ വെച്ചിട്ട് അവരുടെ തന്നെ ജീപ്പ് സർവീസ്. ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകാൻ സമ്മതിക്കും. പക്ഷെ ചിലര് അതൊക്കെ ലംഘിച്ചുകൊണ്ട് അങ്ങോട്ടൊക്കെ പോകാറുണ്ട്. അതൊരു ത്രില്ലല്ലേ. എന്നാലും മന്ത്രി ബിന്ദു കൃഷ്ണ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിൽ വിവാദമുണ്ട്. യൂത്ത് കോൺഗ്രസ് മാത്രമല്ല കേട്ടോ, മുസ്ലിം യൂത്ത് ലീഗിലും അതിലും വലിയ വിവാദമായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ പിന്നെ വർഗീയ പരാമർശങ്ങൾ മതവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിയ ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു മന്ത്രി അങ്ങോട്ട് പോയി വീട്ടിൽ കണ്ടിട്ട് ഇങ്ങനെ ആശീർവാദം വാങ്ങേണ്ട ആവശ്യമെന്ന ന്യായമായിട്ടുള്ള ചോദ്യമാണ് യൂത്ത് ലീഗും മുസ്ലിം ലീഗും ചോദിച്ചിരിക്കുന്നത്. മന്ത്രി ബിന്ദു കൃഷ്ണ നടത്തിയത് അത്ര നല്ലതായിട്ടുള്ളൊരു നടപടിയല്ല എന്നാണ് പറയുന്നത്. കാരണം വിദ്വേഷ വർഗീയ പരാമർശങ്ങൾ നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ വോട്ട് ബാങ്ക് ലക്ഷ്യങ്ങൾക്കായി സന്ദർശിച്ചത് കോൺഗ്രസിന്റെ മതേതര മൂല്യങ്ങൾക്ക് കോട്ടമുണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഫാസിസത്തിനെതിരെ തെരുവിൽ പോരാടുന്ന സാധാരണ പ്രവർത്തകർക്ക് ഈ സന്ദർശനം നിരാശയും പ്രയാസവും ഉണ്ടാക്കി എന്ന് യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും പറയുമ്പോൾ അതിൽ കാര്യമുണ്ട്, അത് ഗൗരവമുള്ള ഒരു വിഷയമാണ്. ആ രീതിയിൽ തന്നെ ബിന്ദു കൃഷ്ണ മന്ത്രി എടുക്കട്ടെ.
0: തീർച്ചയായിട്ടും വീണ്ടും നമ്മുടെ നാട്ടിലെ കാട്ടുകളിൽ ആനയ്ക്ക് ചക്കയോട് ഇഷ്ടമെന്നുള്ളൊരു പടക്ക ശബ്ദം കേട്ട് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് കാട്ടിലേക്ക് കയറിപ്പോന്നുള്ളൊരു വാർത്ത ആർക്കും ഒരു വിഷയമില്ല. നല്ലൊരു വാർത്തയായിട്ട് തന്നെ അതും കൊടുത്തിട്ടുണ്ട്.
1: ചക്കക്കൊമ്പൻ എന്ത് കരിക്കൊമ്പൻ എന്തൊക്കെ പേരുകളാണ് ചില ആനകൾ ഒന്നും ചെയ്യാറില്ല.
0: അല്ല ഈ ചക്കയുടെ സീസൺ കഴിയുകയാണ് നാട്ടിൽ, അപ്പൊ ആ ഒരു സമയത്താണ് ഇതൊക്കെ നമ്മൾ കേൾക്കുന്നത്.
1: തിന്നിട്ട് പോയിക്കോളൂ, ആരും ഉപദ്രവിക്കാതെ ഒരു വഴിക്കൂടെ അങ്ങനെ പോയിക്കഴിഞ്ഞാൽ
0: ആലോചിച്ച് നോക്കി, ദൈവം ഓരോന്നിനെ സൃഷ്ടിക്കുന്നത് ഒന്നൊന്നിനെ റിലേറ്റഡ് ആയിട്ടുള്ളൂ. ഇപ്പൊ ചക്ക ആ വലപ്പത്തിൽ കിടക്കുന്നത് ആനക്ക് തുമ്പിക്ക് വേണ്ടി എത്തിപ്പിടിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിലും അങ്ങനെ ചിന്തിക്കരുത്.
1: നമുക്ക്
0: പിന്നെ കപ്പ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മണ്ണിന്റെ അടിയിൽ നമുക്ക് എടുത്ത് കഴിക്കാനുള്ളത്. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കും, എല്ലാ മനുഷ്യന്റെ മാത്രമല്ല
1: അത് നല്ലൊരു തോട്ടാണ്. കാനയ്ക്കും കൂടി കിട്ടണം, അതുകൊണ്ട് ചക്ക അവന്റെ തുമ്പിക്കൈക്ക് അത്ര വലുപ്പമുണ്ട്, അവനത് പറിച്ചെടുത്തിട്ട് പോകും. നല്ലൊരു തോട്ടാണ്. എന്തായാലും ഇവിടെ നിന്ന് നമ്മുടെ യു എ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് പോകുന്നവർ ഇനിയുള്ള ദിവസങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഗൾഫിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസികൾ ജാഗ്രത പാലിക്കണം. വിമാനത്താവളങ്ങളിൽ സെൽഫി വ്ലോഗിംഗ് ഇനി മുതൽ വലിയ വിനയാകാൻ പോവുകയാണ്. ഇന്ത്യയുടെ വിമാനത്താവളങ്ങളിൽ അനധികൃതമായിട്ട് ചിത്രീകരണം നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് ഡി ജി സി ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അങ്ങനെ ഒരു ഉത്തരവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം വിമാനത്താവളങ്ങളിലെ സുരക്ഷാ മേഖലകളിൽ അനുമതിയില്ലാതെ ദൃശ്യങ്ങൾ പകർത്തുന്നത് വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നു. വിമാനത്താവളം എന്ന് പറഞ്ഞാൽ തന്നെ ഹൈ സെക്യൂരിറ്റി അലേർട്ട് ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ സുരക്ഷിത മേഖലകളായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്, അവിടെ വരെ വ്ളോഗിങ്ങും സെൽഫികളൊക്കെ വരുന്നുണ്ട്. ഇത് മറ്റ് സ്ഥലങ്ങളിലുള്ളവർക്ക് അല്ലെങ്കിൽ വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഇത് അവർക്കൊരു തെളിവായിട്ടോ അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഉണ്ടായാൽ പിഴ, ഫോണോ ക്യാമറയോ പിടിച്ചെടുക്കൽ എന്നിവയ്ക്ക് പുറമെ വിമാനയാത്രാ വിലക്ക് നോ ഫ്ലൈ ലിസ്റ്റ് വരെ ചെയ്തേക്കാമെന്ന ഒരു കടുത്ത മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇടാൻ, ഒരു റീൽ ഇടാൻ, യൂട്യൂബ് ഇടാൻ ഒക്കെ നമുക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ ഉടനെ ഇതിനെ എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വിമാനത്താവളങ്ങളിൽ എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ യാത്ര അയക്കുന്ന ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് അയക്കാം. അതിനപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇമിഗ്രേഷനിൽ ഒരിക്കലും അത് പാടില്ല, ഫോൺ എടുക്കാൻ പാടില്ല എന്ന് തന്നെ അവർ പറയാറുണ്ട്. നമ്മൾ പരമാവധി അത് നമ്മുടെ ബാഗിൽ തന്നെ ഇടുക, പുറത്തെടുക്കാതിരിക്കുക. നമ്മൾ വിമാനത്തിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ സീറ്റിലിരുന്നിട്ട് നമുക്കിതാ ഞങ്ങൾ പുറപ്പെടുകയെന്നൊക്കെ. അതുപോലെ എല്ലാവരും ഈ നമ്മുടെ പിന്നെ പലപ്പോഴും ടിക്കറ്റിൻ്റെ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ സ്ക്രീൻഷോട്ടായിട്ടും സ്റ്റോറിയൊക്കെ ആയിട്ട് ഇടാറുണ്ട്. അതൊന്നും പാടില്ല എന്ന് പലതവണ പറയുന്നുണ്ട്. അതൊക്കെ വലിയ സെക്യൂരിറ്റി വിഷയങ്ങളാണ് ഉണ്ടാക്കുക. അപ്പൊ ഈ കാര്യത്തിൽ സുരക്ഷാ പരിശോധനാ കേന്ദ്രങ്ങൾ, ബോർഡിംഗ് ഗേറ്റ്, റൺവേ ബസ്സുകൾ, വിമാനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഇടങ്ങൾ, മറ്റ് നിയന്ത്രിത പ്രവർത്തന മേഖലകൾ എന്നിവിടങ്ങളിൽ ചിത്രീകരണം പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട്. അതായത് ബോർഡിംഗ് ഗേറ്റിൽ പാടില്ല കേട്ടോ, പക്ഷേ റൺവേ ബസ്സിനകത്ത് പാടില്ല. വിമാനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഇടങ്ങൾ, ഏപ്രൺ എന്ന് പറയില്ലേ, അവിടെ പാടില്ല. ഇവിടെയൊന്നും നമുക്ക് എടുക്കാൻ സുരക്ഷാ പരിശോധനാ കേന്ദ്രങ്ങൾ തുടങ്ങി ഒരു സ്ഥലത്തും പാടില്ല എന്നാണ് പറയുന്നത്. നിയമലംഘനം നടത്തിയാൽ ദൃശ്യങ്ങൾ ഉടനടി ഇല്ലാതാക്കുന്നതിനൊപ്പം ഫോണുകൾ വിശദമായിട്ടുള്ള പരിശോധനയ്ക്കായിട്ട് പിടിച്ചെടുക്കുകയും ചെയ്യുമെന്ന് ആലോചിച്ചൊക്കെ നമ്മളൊരു അവധിക്ക് നമ്മുടെ നാട്ടിലെത്തിയിട്ട് പുറത്തേക്ക് കിടക്കാൻ പറ്റാതെ ഈ ഫോൺ അവർ പിടിച്ചെടുത്തിട്ട് പിന്നെ ആ ഫോണിന് പിന്നാലെ നടന്ന് നിയമ നടപടികളിലേക്ക് നേരിട്ട് കുറച്ചുകൂടി ഗുരുതരമായ തെറ്റാണ് നമ്മൾ ചെയ്തതെങ്കിൽ പിന്നെ വിമാനയാത്ര വിലക്ക് ഏർപ്പെടുത്തുമ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക.
0: തീർച്ചയായിട്ടും. അല്ലെ, നമ്മുടെ നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ഈ നിയമങ്ങളൊക്കെ വളരെ എന്തോ നിസ്സാരമായിട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ദ 77 വാലി എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്, ഇതുവരെ ആരും കണ്ടിട്ടില്ല. ഞാൻ ഈദ് ഹോളിഡേസിന്റെ സമയത്ത് ഡ്രൈവ് ചെയ്ത് പോയത് മെർദിഫിന്റെ ബാക്കിലായിട്ടാണ് വരുന്നത്. അപ്പൊ ഇത് 77 വാലി എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്ത് ഗൂഗിളിലൊക്കെ കിട്ടും. എന്തുകൊണ്ട് ആളുകൾ കാണാതെ അറിയോ? അവിടെ ഫോട്ടോ റെസ്ട്രിക്റ്റഡ് ആണ്. കാരണം അതിന്റെ ഇപ്പുറത്ത് നമ്മുടെ മിലിറ്ററിയുടെ ബേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഫുൾ ഫോട്ടോ. അപ്പൊ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പോലും, അല്ലെ എടുക്കാൻ പോലും നമ്മൾ മടിച്ചു, അത്ര റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് ആ ഏരിയ അറിയാത്തെ കണ്ട്. ഇവിടെ ഒരു നിയമം വന്നപ്പോൾ ആരും എടുക്കാത്ത കണ്ട്. അവിടെ മലയാളികളും പോകുന്നുണ്ട്, എല്ലാ നാട്ടുകാരും പോകുന്നുണ്ട്. പക്ഷെ റെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് ആണ്. ഈ ഒരു വാർത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം പലപ്പോഴും നമ്മൾ ഈ വ്ളോഗിംഗ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഉൾപ്പെടെ വിമാനത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ സീറ്റിൽ നിന്ന് ഇരുന്ന് എടുക്കുമ്പോ ആ എയർപോർട്ടിൽ റൺവേ ഫുള്ള് കിട്ടുകയാണ്
1: അല്ലെ,
0: അത് ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് നോക്കിയിരിക്കുന്നത് പോലും നമുക്കറിയത്തില്ല.
1: മാത്രമല്ല നമ്മുടെ കൂടെ നിൽക്കുന്ന പിന്നെ യാത്ര ചെയ്യുന്ന സഹയാത്രികരുണ്ട്, പലർക്കും പലരുടെയും വീഡിയോയോ ഫോട്ടോയോ വരുന്നത് ഇഷ്ടമല്ല.
0: അല്ല
1: അത് ശരിയല്ലല്ലോ, അവരുടെ സ്വകാര്യതയിലേക്ക് അവരറിയാതെ നമ്മളറിയാതെ നമ്മൾ കടന്നു കയറിയാണ്. നമ്മൾ നമ്മളെ മാത്രമേ എടുക്കുന്നുള്ളൂ, ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ഫോട്ടോയുടെയും വീഡിയോയുടെയും പശ്ചാത്തലത്തിൽ അവരൊക്കെ വരുന്നത് അവരോടുകൂടി ചെയ്യുന്ന ഒരു തെറ്റാണ്. രാജ്യ സുരക്ഷയ്ക്ക് അത് ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ DGCA വളരെ കർശനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാട്ടിലേക്ക് പോകുന്നവരൊക്കെ വളരെ ശ്രദ്ധയോടെ ഏത് രാജ്യത്തു നിന്നും നമ്മുടെ ഇന്ത്യയുടെ വിമാനത്താവളങ്ങളിലേക്ക് പോകുന്നതും അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴും ഒക്കെ ഇത് പിന്നെ ബാധകമാണ് കേട്ടോ. നാട്ടിലേക്ക് പോകുമ്പോൾ മാത്രമല്ല ഇന്ത്യയുടെ ഏത് വിമാനത്താവളങ്ങളിലും നിങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് വരാനോ പോകാനോ ഇരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇത് ആവർത്തിച്ച് പറയുന്നത് അത്രത്തോളം പ്രാധാന്യമുള്ളതുകൊണ്ടാണ്.
0: തീർച്ചയായിട്ടും CP മങ്ങമകൻ മുൻ മന്ത്രി
1: അദ്ദേഹം ഇതുവരെ സ്വതന്ത്ര MLA ആയിരുന്നു ഇടതുപക്ഷത്തിന്റെ. അദ്ദേഹം പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. കാരണം ചുവപ്പിനോട് പ്രണയം, ചുവപ്പണിയാൻ താല്പര്യമെന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഇങ്ങനെ സ്വതന്ത്ര MLA ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് പാർട്ടിയുടെ പ്രവർത്തകനായിട്ട് അടുത്ത 5 വർഷം പാർട്ടിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കൂ, നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കും, നല്ലൊരു മന്ത്രിയായിട്ടൊക്കെ ഇരുന്നിട്ടുള്ള പേര് കേട്ട ഒരു വ്യക്തി കൂടിയാണ്, കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ച വ്യക്തിയൊക്കെയാണ്. അപ്പൊ ആ രീതിക്കൊക്കെ ഒരു കരുത്തനായിട്ടുള്ള നേതാവാണ് അദ്ദേഹം. അപ്പൊ നോക്കാം അല്ലെ, മെമ്പർഷിപ്പ് ഒക്കെ എടുത്തിട്ട് അദ്ദേഹം CPM എന്ന ഒരു ലേബലിൽ തന്നെ അറിയപ്പെടാൻ പോകുന്നത്. ഷാർജയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയുണ്ടല്ലോ, അത് നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. 3 വയസ്സ് തികയാത്ത പാകിസ്ഥാനി കുട്ടി കെട്ടിടത്തിന്റെ 3-ാം നിലയിലെ സ്റ്റെയർകേസിലെ ജനാലയിലൂടെ താഴേക്ക് പതിച്ച് മരിച്ച സംഭവത്തിൽ അയൽവാസികളായ മലയാളി കുടുംബത്തിലെയും തമിഴ് കുടുംബത്തിലെയും 2 പെൺകുട്ടികൾക്കെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നാണ് വാർത്ത. പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കും പിന്നെ അന്വേഷണ പരിധിയിൽ വരുന്നു എന്നാണ് പറയുന്നത്. 1 മാസം മുമ്പാണ് ഇങ്ങനൊരു സംഭവം നടന്നത്. എന്തായാലും അതിന്റെ നിയമപരമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരുന്നതേ ഉള്ളൂ. വാർത്തയുടെ ഒരു തലക്കെട്ട് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ എല്ലാവരും.
0: ഓൾറൈറ്റ്, എനിക്കൊന്ന് പത്രങ്ങൾ ഒരുമാതിരി വാർത്തകളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും ഏതെങ്കിലും വിഭാഗം നമ്മൾ ചെയ്യണ്ടോ?
1: ഇനി നമുക്ക് ഒന്ന് കായിക വാർത്തയിലേക്ക് പെട്ടെന്നൊന്ന് പോയിട്ട് വരണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം വൈഭവ് സൂര്യവംശിക്കൊക്കെ എത്ര പൈസ കിട്ടി എന്നുള്ളതൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. ലേലത്തിൽ 1 കോടിയായിരുന്നു, പക്ഷെ IPL കഴിഞ്ഞപ്പോൾ വൈഭവ് സൂര്യവംശി വാരി കൂട്ടിയത് 3 കോടി രൂപയാണെന്നാണ് പറയുന്നത്. IPL ഈ സീസണിൽ ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിച്ച പ്രകടനമാണ് രാജസ്ഥാൻ റോയൽസിന്റെ 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശി പുറത്തെടുത്തത്. സീസണിൽ ഉടനീളം 776 റൺസ് അടിച്ചെടുത്തു. റൺവേട്ടക്കാരനുള്ള ഓറഞ്ച് കപ്പ് സ്വന്തമാക്കി, പക്ഷേ ക്യാപ്പ് സ്വന്തമാക്കി, പക്ഷേ കപ്പ് കിട്ടിയില്ല, അത് എന്റെ തെറ്റാണ് എന്നാണ് ആ കുട്ടി പറയുന്നത്. അതെനിക്ക് വലിയൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം കപ്പ് കൂടി കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമാവുമായിരുന്നു, കപ്പ് വാങ്ങിക്കൊടുക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്ന് ഒരു താരം പറയുമ്പോൾ അത് 15 വയസ്സുകാരൻ പറയണം. അവന്റെ അത്രയും ഓറഞ്ച് ക്യാപ്പ്, അവന്റെ നേട്ടം, ക്രിസ് ഗെയിലിന്റെ എല്ലാവരുടെയും പിന്നെ റെക്കോർഡുകളാണ് അവൻ കടപുഴക്കിയത്. പക്ഷെ അപ്പോഴും അവന്റെ സങ്കടം തന്റെ ടീമിന് ആ ഒരു കപ്പ് നേടിക്കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ലല്ലോ എന്ന്. ആരാധകരുടെ ആശങ്കകൾക്ക് വിരാമമാണ് ഫിഫ ലോകകപ്പ് ഇന്ത്യയിൽ ഔദ്യോഗിക സംപ്രേഷണ അവകാശം സ്വന്തമാക്കിയിട്ടുണ്ട് C ഗ്രൂപ്പ്. അപ്പൊ ഇന്ത്യയിൽ നമ്മൾ എങ്ങനെ ഈ ഫുട്ബോൾ കാണുമെന്ന് പലരും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അവരാരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, ഇതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പല പല സമയങ്ങളിലായിട്ട് കളി. 2:30 നമ്മുടെ UAE ടൈം, നമ്മൾ എങ്ങനെ കാണും അക്ഷയ് അല്ലേ? നമ്മൾ ഉറങ്ങിത്തുടങ്ങുന്ന സമയവും നമ്മൾ പിന്നെ എനിക്കൊന്ന് കളിയുടെ അവസാന ഭാഗം നമുക്ക് ചിലപ്പോൾ കാണാൻ
0: പറ്റും. ഞങ്ങൾക്ക്
1: ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, കളി കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ രാവിലെ ഈ സമയത്ത് വന്നിട്ട് ആ കളിയുടെ ഒരു ഒരു ഏകദേശ രൂപം ഞങ്ങൾക്കൊരു വളരെ നല്ല രീതിയിൽ ഒരു കമന്ററി ലൈനിൽ ഒരു 2-3 മിനിറ്റ് പറഞ്ഞു തന്നെ വലിയ സന്തോഷമായിരുന്നു.
0: ഫുട്ബോൾ എപ്പോഴും അങ്ങനെയാണ്, നമ്മളെ
1: പാതിരാത്രി ഉണ്ടാവില്ലേ
0: എന്ന് തൊട്ട് കാണാൻ തുടങ്ങുന്നത്. പ്രത്യേകിച്ച് ഈ അർജന്റീനയും ബ്രസീലും ഒക്കെ വരുന്ന സമയത്തൊക്കെ വെളുപ്പിന് 3 മണിക്ക് 4 മണി നമ്മൾ അലാം ഒക്കെ വെക്കും, പിന്നെ പിന്നെ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ നമുക്ക് പണ്ട് തൊട്ടേ അങ്ങനെ.
1: പക്ഷെ ഈ ക്ലബ്ബുകളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നല്ല രസം, പാതിരാത്രിയിൽ ആ ക്ലബിന്റെ മുന്നിൽ എല്ലാവരും പോയിരുന്നിട്ട് ഈ ഫുട്ബോൾ കാണുന്ന ഒരു ആവേശം.
0: പ്രൊജക്ട് സ്ക്രീനുകളും കാര്യങ്ങളും ഒക്കെ തന്നെ ലോഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഒരുപാട് ശ്രീശ ലോഞ്ചസ് ഒക്കെ ഉണ്ട്, അവിടെ ഇഷ്ടപ്പെട്ട ടിവി അഡീഷണൽ വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കി, ഇതുവരെ കാണാത്ത പല ഏരിയകളൊക്കെ ഭയങ്കര വൃത്തിയാക്കി, കാരണം ഇനി അങ്ങോട്ട് ആളുകൾ ഒഴുകി എത്തുന്നത്.
1: നമുക്ക് ഒരു ദിവസം അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യണം, നമ്മുടെ ലിസണേഴ്സ് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്നിട്ട് ഒരു മത്സരം നമുക്ക് അങ്ങനെ ആ ഒരു വൈബായിരുന്നു.
0: ഒരു എനിക്ക് തോന്നുന്നു ഏതോ ഒരു വേൾഡ് കപ്പ് ആണോ ഇതാണോ എന്നറിയില്ല, ഫുട്ബോൾ ആണോ എന്നറിയില്ല, ഒരു വട്ടം നമ്മൾ ഇതുപോലെ വലിയൊരു ലോഞ്ച് എടുത്തിട്ട് നമ്മുടെ ലിസണേഴ്സ് ഒക്കെ ആയിട്ട് ഭയങ്കര രസം, ഭയങ്കര ഇപ്പൊ ഞങ്ങൾ അല്ലെങ്കിൽ പോലും നിങ്ങൾ നിങ്ങൾ കൂട്ടുകാരുമായിട്ടൊന്ന് പോയി നോക്കി, പലയിടത്തും പല നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, പല റെസ്റ്റോറൻസിൽ ഓപ്ഷൻസ് ഉണ്ട്, ഭയങ്കര രസമാണ്, ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു ഹരമാണ്.
1: അതെ അതെ. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ അങ്ങോട്ട് അതെ 11-ാം തീയതി തുടങ്ങാൻ വേണ്ടി പോവാണ്, കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. July 19 നമുക്ക് ഇനി ഫുട്ബോളിന്റെ ദിവസങ്ങളാണ് നിങ്ങൾക്കുള്ള. ഫുട്ബോളിന്റെ വാർത്തകളും രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണമെങ്കിൽ രാവിലെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യട്ടോ നമ്മുടെ അടുത്ത്. കാരണം ഇത്രത്തോളം ഫുട്ബോളിനെ സ്നേഹിക്കുന്ന, ക്രിക്കറ്റിനെക്കാളും ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ പ്രവാസികൾക്കിടയിലുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ആ ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് ഒരുപാട് പേര് എന്ന് വെച്ചിട്ട് തിരുവനന്തപുരത്തുകാരോ കൊല്ലംകാരൊന്നും ക്രിക്കറ്റ് ഫുട്ബോൾ ഇഷ്ടമല്ല എന്നല്ല പറഞ്ഞിട്ട്, അവിടെ നിന്ന് ഏറ്റവും നല്ല ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ അധികവും പ്രവാസികളിൽ മലബാറികളാണല്ലോ, അതും കുറെ കൂടി പിന്നെ ബ്ലഡില് ഫുട്ബോളിലുള്ള ആൾക്കാരായതുകൊണ്ട് എടുത്തു പറഞ്ഞു എന്നേയുള്ളൂ. ടെസ്റ്റ് ക്രിക്കറ്റിൽ വലിയ പരിഷ്കാരങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് കേട്ടോ. ICC വെളിച്ചക്കുറവ് മൂലം ടെസ്റ്റ് മത്സരങ്ങൾ തടസ്സപ്പെടുന്നത് ഒഴിവാക്കാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ പിങ്ക് ബോൾ ഉപയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് അഹമ്മദാബാദിൽ നടന്ന ICC വാർഷിക ബോർഡ് അംഗീകാരം നൽകി എന്നാണ് പറയുന്നത്. വെളിച്ചക്കുറവ് ഉണ്ടാകുമ്പോൾ പിങ്ക് ബോൾ ആയിരിക്കും ഉപയോഗിക്കുന്നത്, നല്ലതാണെന്നാണ് പറയുന്നത്. ഇതിന് പുറമെ അഴിമതി ആരോപണങ്ങളെ തുടർന്ന് ക്രിക്കറ്റ് കാനഡയെ സസ്പെൻഡ് ചെയ്യാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ
0: പ്രധാനപ്പെട്ട വാർത്തകൾ. സോങ്ങിലേക്ക് തന്നെയാണ് പോകുന്നത്. അടുത്ത എന്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ്, ഇച്ചിരി പഴയതാണെങ്കിലും അടിപൊളിയായിട്ട് പാടിയ ഒരു ഗംഭീര മാനത്തെ വെള്ളി വിധാനിച്ച കൊട്ടാരം എന്ന് പറയുന്ന സോങ് സിദ്ധാകരജയ് ഹോം 92.2 FM നിങ്ങൾക്ക് വേണ്ടി ബ്യൂട്ടിഫുൾ സോങ്സ് ആണ് ലൈനപ്പ് ചെയ്തേക്ക്. എല്ലാവർക്കും ഒരു ഗ്രേറ്റ് അമേസിംഗ് ഡേ ആവട്ടെ. എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് ഇൻ ഹോം 92.2 FM. അക്ഷയ് മിനി പത്മയുമാണ് നിങ്ങൾ രാവിലെ പ്രസ് ക്ലബിൽ കേട്ടുകൊണ്ടേയിരുന്നത്.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: ट्रैफिक अपडेट,
1: ट्रैफिक अपडेट
2: ब्रॉट यू बाय एबीसी कार्गो एंड कुरियर, नंबर वन इन जीसीसी। कॉल और व्हाट्सएप 800-916 और विजिट abccargo.ae।
3: ഇന്നലെ സത്യം പറയാലോ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ട്രാഫിക് സിറ്റുവേഷൻ ആയിരുന്നു യു എയിൽ എല്ലായിടത്തും രാവിലത്തെ മണിക്കുള്ളിൽ കണ്ടത്. പക്ഷേ ഇന്ന് നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാറുവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം കഴിഞ്ഞ ദിവസത്തെ പോലെ അറേബ്യൻ റാഞ്ചസ് ഒക്കെ ഇന്ന് കഴിഞ്ഞ് വേണ്ട, ഇന്ന് അറേബ്യൻ റാഞ്ചസ് കഴിയണ്ട കേട്ടോ. നാദൽ ഹമർ, നാദൽ ഷിബ ആ ഒരു ഭാഗത്ത് വരെയാണ് സ്ലോ മൂവിങ് ട്രാഫിക് ഉള്ളത്. വിച്ച് മീൻസ് അത് കുഴപ്പമില്ലാത്തൊരു രീതിയിലാണ് കാണുന്നത്. പക്ഷേ അജ്മാനിലും ഉമൽഖുയിനിലും ഒക്കെ തന്നെ ആ ഒരു ഏരിയയിൽ കുറച്ച് കുറച്ച് ട്രാഫിക് സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട്. നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായർ റോഡിലെ കാര്യമായിരുന്നു നമ്മളിപ്പോൾ പറഞ്ഞ. അലിത്തേറ്റ് ഓൾഡ് റോഡിലേക്ക് നോക്കുകയാണെങ്കിൽ ട്രാഫിക് സിറ്റുവേഷൻ നല്ല രീതിയിൽ ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻ പൊതുവേ രാവിലെ കാണുന്നതിനേക്കാട്ടിൽ കൂടുതൽ ഏകദേശം ദേറെ വരെയുള്ള ട്രാഫിക് സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ നമ്മുടെ ഇൻഫിനിറ്റി ബ്രിഡ്ജ് എടുത്ത് വരുന്നതായിരിക്കും ഇന്ന് നല്ലത്. അവിടെ കുറച്ച് കൂടെ ഫ്രീ ആയിട്ട് നമുക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ്. റാസൽകോർ റോഡ് എടുത്ത് നമ്മുടെ അൽക്കൈൽ റോഡിലേക്ക് പോകുന്ന റോഡുകളും കാര്യങ്ങളും കുറച്ച് കഞ്ചഷൻ ആണ് കേട്ടോ അവിടെ ആ ഒരു ഭാഗം. അതുപോലെ തന്നെ ജെ വി സിയുടെ ഔട്ടോ സർക്കിള് റോഡുകളൊക്കെ തന്നെ നല്ല രീതിയിലുള്ളൊരു കഞ്ചഷനിലേക്ക് പോകുന്നു. ഷെയ്ഖ് മുഹമ്മദ് ബിൻസായ റോഡ് ജെ വി സി കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ അവിടെ മൂന്ന് ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൂന്ന് ആക്സിഡൻസ് അല്ല, ആറ് ആക്സിഡൻസ്. ഓ, ലോങ് സ്ട്രെച്ചിൽ ഇങ്ങനെ കുറേ വാഹനങ്ങളുടെ ആക്സിഡൻസ് അവിടെ റിപ്പോർട്ട് ചെയ്ത് ആരെങ്കിലും അതുവഴി പോവുകയാണെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. അതായത് ഏകദേശം പറഞ്ഞാൽ നമ്മുടെ ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെയൊക്കെ ആ ഒരു ഏരിയയാണ് ഞാൻ പറയുന്നത്. അവിടെയാണ് ഈ ആക്സിഡൻസും കണ്ടത്. അവിടെ ആ ഒരു ഏരിയ, അതാണ് ഞാൻ പറഞ്ഞു യൂഷ്വലി കാണാത്ത നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷൻ അവിടെ കാണുന്നു. പിന്നെ എമിറേറ്റ്സ് റോഡ് ആസ് യൂഷ്വൽ നമ്മുടെ ഗ്രാൻഡ് മോസ്കിൻ്റെ അവിടുത്തെ ആ ഒരു ട്രാഫിക്. ഇത് മാത്രമേ ഉള്ളൂ, വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷനും റോഡ് ക്ലോഷർ പല ഇടങ്ങളിലായിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഉമൽഖുയിൻ ഭാഗത്ത് പറയുന്നുണ്ടായിരുന്നു. എവിടെയെങ്കിലും നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് തരിക.
0: Traffic update.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കും കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: നിയമസഭയിൽ ഇന്ന് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് ജാമ്യാപേക്ഷയിൽ കക്ഷി ചേരാൻ ED. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അമേരിക്കയുമായി ഇടനിലക്കാർ വഴിയുള്ള ചർച്ചകൾ അവസാനിപ്പിക്കുന്നതായി ഇറാൻ. ലബ്നോനിലും ഗസയിലും ഇസ്രായേൽ ആക്രമണം

0: വരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ഇറാന്റെ തസ്നിം ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയുമായുള്ള കരാറിന് ലബ്നനിൽ വെടിനിർത്തൽ അനിവാര്യമെന്ന ഇറാൻ. ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായി തടയുമെന്ന റിപ്പോർട്ടുണ്ട്. പ്രധാന ജലപാതയായ ബാബൽമന്ദ് കടലെടുക്ക് വഴി വരുന്ന വാണിജ്യ കപ്പലുകൾ ആക്രമിക്കാൻ ഇറാൻ ഭരണകൂടം അനുമതി നൽകിയെന്നും റിപ്പോർട്ടുകളുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് അമേരിക്കയും ഇറാനും പരസ്പരം ആക്രമണം നടത്തിയത്. യുഎസ് ഇറാൻ വെടിനിർത്തൽ ചർച്ചകളെ പ്രതിസന്ധിയിലാക്കി പശ്ചിമേഷ്യയിൽ വീണ്ടും വ്യോമാക്രമണങ്ങൾ ഉണ്ടായി. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം, ഇറാന്റെ തീരദേശ നഗരമായ ഗിറുക്ക്, തന്ത്രപ്രധാനമായ ക്യൂഷൻ ദ്വീപ് എന്നിവിടങ്ങളിൽ അമേരിക്കയും പ്രത്യാക്രമണം നടത്തി. ലബനനെതിരെയുള്ള ആക്രമണം തുടർന്നാൽ ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുമെന്ന് ഇറാൻ. പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗിർ ഗാലിബാഫ് ആണ് ഇക്കാര്യം അറിയിച്ചത്. ലബനന് പിന്തുണ വാഗ്ദാനം ചെയ്തതായും ഗാലിബാഫ് അറിയിച്ചു. ഗവർണർ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് നിയമസഭയിൽ. നിയമസഭയുടെ പുതിയ ഡെപ്യൂട്ടി സ്പീക്കറുടെ തെരഞ്ഞെടുപ്പും ഇന്ന്. ഡെപ്യൂട്ടി സ്പീക്കറുടെ തെരഞ്ഞെടുപ്പിലേക്ക് അരൂർ എംഎൽഎ ഷാനിമുൾ ഉസ്മാനാണ് യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി. പട്ടാമ്പി എംഎൽഎ മുഹമ്മദ് മൊഹ്സൻ എൽഡിഎഫിന് വേണ്ടി മത്സരിക്കും. ബിജെപി തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കും. നന്ദി പ്രമേയ ചർച്ചയിൽ മറ്റന്നാൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സംസാരിക്കും. പിന്നാലെ ചർച്ചകൾക്കുള്ള മറുപടി മുഖ്യമന്ത്രി വി ഡി സതീശൻ നൽകും. ദഹി ആക്രമിക്കാൻ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി ഉത്തരവിട്ടു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പ്രധാനപ്പെട്ട വാർത്തയായി ഇപ്പോൾ പുറത്തുവരുന്നത്. ലബ്നോനിൽ ഇസ്രായേൽ ആക്രമണം ശക്തമെന്നതാണ് ഇപ്പോഴത്തെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. യുഎസുമായി നേരിട്ടുള്ള ചർച്ച നിർത്തുന്നതായി ഇറാൻ അറിയിച്ചിട്ടുണ്ട്. അമേരിക്ക നിലപാട് മാറ്റുന്നതായി ഇറാൻ ആക്ഷേപം. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണയുടെ ചോദ്യം ചെയ്യൽ ഉടനില്ല. സിഎംആർഎലിന്റെ ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവ് വന്ന ശേഷം മാത്രമായിരിക്കും ഇ ഡി സമൻസ് അയക്കുക. കോടതി ഉത്തരവ് പരിശോധിച്ചാകും തുടർ നടപടിയെന്ന് ഇ ഡി വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷണത്തിന് സ്റ്റേ ആവശ്യപ്പെട്ടുള്ള സിഎംആർഎൽ ഹർജിയിലെ വിധി വെള്ളിയാഴ്ച വരുന്ന സാഹചര്യത്തിൽ തിടുക്കത്തിൽ നടപടിയെടുക്കേണ്ട എന്ന അഭിപ്രായം ഇ ഡി ഉദ്യോഗസ്ഥർക്കിടയിലുണ്ട്. ഇ ഡി ആസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തിയ ശേഷമായിരിക്കും വീണയ്ക്ക് സമൻസ് അയക്കുന്ന കാര്യത്തിലെ അന്തിമ തീരുമാനം. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സിപിഎം നേതാക്കൾക്കെതിരെയും നടപടി വേണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേതാക്കളെയും പ്രതി ചേർക്കണമെന്നാണ് ഇ ഡി ആവശ്യം. ആസൂത്രിത ആക്രമണം നേതാക്കളുടെ അറിവോടെയാണെന്നും നേതാക്കളാണ് പ്രകോപനം ഉണ്ടാക്കിയതെന്നും ഇ ഡി ആരോപിക്കുന്നു. കേസിൽ കക്ഷി ചേരാനുള്ള തയ്യാറെടുപ്പിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇതിനുള്ള തെളിവ് ശേഖരണം ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡിനെത്തിയപ്പോഴാണ് സിപിഎം പ്രവർത്തകർ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. മുൻ എം എൽ എ കെ ടി ജലീൽ സിപിഎമ്മിൽ അംഗത്വമെടുക്കുന്നു. പാർട്ടിയിൽ സജീവമാകാനുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് അംഗത്വം. ജില്ലാ നേതൃത്വത്തെ ഇത് സംബന്ധിച്ച് താൽപര്യമറിയിച്ചു. 4 തവണ സ്വതന്ത്ര എം എൽ എ ആയിരുന്നു ജലീൽ. മന്ത്രി ബിന്ദു കൃഷ്ണ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി സി കെ ഷാക്കിറും. യു ഡി എഫ് നേതാക്കളെ പുലഭ്യം പറഞ്ഞയാളെ അങ്ങോട്ട് ചെന്ന് കണ്ടത് നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. ഭരണം വെറുതെ കിട്ടിയതല്ലെന്നും യൂത്ത് ലീഗ് നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ പിന്തുണച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. തോൽവിയുടെ ഉത്തരവാദിത്വം പിണറായി വിജയന് മാത്രമല്ല, പിണറായിയെ ക്രൂശിക്കുന്നത് നീതികേടെന്ന് എസ് എൻ ഡി പി മുഖപത്രമായ യോഗനാഥത്തിലെ എഡിറ്റോറിയലിലാണ് വെള്ളാപ്പള്ളി ഇങ്ങനെ പറഞ്ഞത്. സിപിഎം ആത്മപരിശോധനയും സ്വയം വിമർശനവും നടത്തണമെന്നും വെള്ളാപ്പള്ളി നടേശൻ. തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണതിൽ അന്വേഷണത്തിന് കത്ത് നൽകുമെന്ന് മേയർ വി വി രാജേഷ്. കാലഹരണപ്പെട്ട കെട്ടിടം കഴിഞ്ഞ വർഷം ജൂലൈയിൽ 3 കോടി രൂപ മുടക്കി നവീകരിച്ചതാണെന്നും സംഭവത്തിൽ മുൻമന്ത്രി മറുപടി പറയണമെന്നും വി വി രാജേഷ്. അശാസ്ത്രീയ നിർമ്മാണത്തെപ്പറ്റിയും പണം ചെലവഴിച്ചതിനെപ്പറ്റിയും സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് മേയറുടെ അഭിപ്രായം. തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിൽ ഗവൺമെന്റ് സെൻട്രൽ ഹൈസ്കൂൾ കെട്ടിടം തകർന്നു വീണതിൽ മേയർ വി വി രാജേഷിന് മറുപടിയുമായി മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മേയർ വസ്തുതയറിയാതെ സംസാരിക്കുകയാണെന്നും അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് കോർപ്പറേഷനാണെന്നും ശിവൻകുട്ടി. 12ാം ക്ലാസ് പുനർമൂല്യനിർണയത്തിനുള്ള സി ബി എസ് ഇ പോർട്ടൽ പ്രവർത്തനക്ഷമമായി. അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെ എന്നതടക്കമുള്ള വീഡിയോ സി ബി എസ് ഇ പങ്കുവച്ചിട്ടുണ്ട്. ഈ മാസം 6 വരെ അപേക്ഷ നൽകാം. പോർട്ടലിൽ കഴിഞ്ഞ ദിവസം സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. വെബ്സൈറ്റ് തകരാർ നിരവധി വിദ്യാർത്ഥികളെയാണ് വലച്ചിരുന്നത്. സി ബി എസ് ഇയുടെ പുതിയ സംവിധാനമടക്കമുള്ള വിഷയങ്ങളിലെ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ കാര്യങ്ങൾ പരിഗണിക്കുന്ന പാർലമെന്ററി സമിതി ഇന്ന് പരിശോധിക്കും. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. സി ബി എസ് ഇയിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് തേടി ടെൻഡർ പ്രക്രിയയിലെ ക്രമക്കേടും പോർട്ടലിലെ പോരായ്മകളും ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കും. ഇതുവരെ നൽകിയ സി ബി എസ് ഇയുടെ വിശദീകരണത്തിൽ അതൃപ്തിയുള്ളതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഐസിയുവിൽ രോഗിയുടെ മുറിവിൽ പുഴുവരിച്ച സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ നിയമിച്ച ആരോഗ്യമന്ത്രി. 48 മണിക്കൂറിനുള്ളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മോശമായി പെരുമാറിയ ജീവനക്കാർക്ക് കൌൺസിലിംഗ് നൽകുമെന്നും മന്ത്രി. ബന്ധുക്കളുടെ പരാതി ലഭിച്ചിട്ടില്ലെന്നും മാധ്യമങ്ങളിൽ വാർത്ത കണ്ട പ്രകാരമാണ് അന്വേഷണമെന്നും മന്ത്രി. അഭിനേതാക്കളുടെ സംഘടനയിലെ തർക്കവുമായി ബന്ധപ്പെട്ട് നടൻ ടിനി ടോമിനെതിരെ പരാതി നൽകി നടി അൻസിബ ഹസൻ. കൊച്ചി ഇൻഫോ പാർക്ക് പോലീസിനാണ് അൻസിബ പരാതി നൽകിയിരിക്കുന്നത്. തനിക്കെതിരെ തുടർച്ചയായി ടിനി സൈബർ അധിക്ഷേപം നടത്തുന്നുവെന്നും വർഗീയ പരാമർശങ്ങൾ നടത്തുന്നുവെന്നും അൻസിബ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കുടുംബത്തെ ടിനി വേട്ടയാടുന്നു. ടിനിയുടേത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പെരുമാറ്റമാണെന്നും അൻസിബയുടെ പരാതിയിൽ പറയുന്നു. ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ അനധികൃതമായ ചിത്രീകരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ ഉത്തരവിട്ട് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ മേഖലകളിൽ അനുമതിയില്ലാതെ ദൃശ്യങ്ങൾ പകർത്തിയാൽ പിഴ, ഫോൺ ക്യാമറ പിടിച്ചെടുക്കൽ എന്നിവയ്ക്ക് പുറമെ കടുത്ത സാഹചര്യങ്ങളിൽ വിമാനയാത്ര വിലക്ക് വരെ നേരിടേണ്ടി വരുമെന്നാണ് പുതിയ മുന്നറിയിപ്പ്. വിമാനത്താവളങ്ങൾക്കുള്ളിൽ റീലുകളും തത്സമയ വീഡിയോകളും ചിത്രീകരിക്കുന്നത് കൂടിയ സാഹചര്യത്തിലാണ് പുതിയ നീക്കം. തമിഴ്നാട് മുൻ BJP അധ്യക്ഷൻ കെ അണ്ണാമലൈ പാർട്ടി വിടുന്നതായ റിപ്പോർട്ട്. BJPയിൽ തനിക്ക് ഇനി അവസരമോ ഭാവി പ്രത്യാശകളോ ഇല്ലെന്നാണ് അണ്ണാമലയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനുമായി ഡൽഹിയിൽ ഇന്ന് നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം പാർട്ടി വിട്ടേക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത തിരിച്ചടിയുണ്ടായി. ഒരു മാസത്തിന് ശേഷമാണ് ഈ നീക്കം. 2026 ഫിഫ ലോകകപ്പിനുള്ള ഖത്തർ ദേശീയ ഫുട്ബോൾ ടീമിന്റെ 26 അന്തിമ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചു. കണ്ണൂർ തലശ്ശേരി സ്വദേശിയായ മലയാളി താരം തഹസിൻ മുഹമ്മദ് ജംഷീദും ടീമിൽ ഇടം പിടിച്ചു. ഒരു മലയാളി ഇതാദ്യമായാണ് ഫിഫ ലോകകപ്പിനുള്ള ദേശീയ ടീമിൽ ഇടം പിടിക്കുന്നത്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
0: Good morning, studio clock. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 8 മിനിറ്റ്.
2: Time check. Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
0: ദുബായിൽ ഇപ്പോഴത്തെ താപനില 38°C, അന്തരീക്ഷ ഈർപ്പം
1: 43%.

Good morning once again. Welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. Brand new day. ചൊവ്വാഴ്ചയിലേക്ക് എത്തിയേക്കാണ്. 8 മണി കഴിഞ്ഞ് 12 മിനിറ്റ്, June 2nd. ഹേയ് നമസ്കാരം, അക്ഷയ്യാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. എന്താണ് വിശേഷങ്ങൾ? June 1 പറയുന്ന ദിവസം ഉണ്ടെങ്കിൽ സാലറി കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് നിങ്ങൾക്ക് സാലറി എല്ലാവർക്കും കിട്ടിയോ? ഏതൊക്കെ കമ്പനീസാണ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ സാലറി തന്നുള്ളത്? കഴിഞ്ഞ ദിവസം ചോദിക്കുന്ന സമയത്ത് നമുക്ക് പലരും പറഞ്ഞേക്കുന്ന 22nd അല്ലെങ്കിൽ 28nd നമുക്ക് ഈദ് ഹോളിഡേസിനെയൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ കൊടുത്ത കുറേയധികം കമ്പനീസ് ഉണ്ടായിരുന്നു. ഇനി അതല്ല, കഴിഞ്ഞ ദിവസം ഇപ്പം 5th 10th കൂടുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇനി അങ്ങനെയല്ല, അതെല്ലാം മാറി 1st നിങ്ങൾക്ക് സാലറി കിട്ടിയേക്കുന്ന ഒരു കമ്പനിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ പേര് പറയാം. ഇന്നലെ കിട്ടിയതാണോ, ഏത് ഡേറ്റ് ആണെന്നോ അതും ഇന്നലെ ഇന്നോടെ പറയാം കേട്ടോ. അപ്പം 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാമെന്നാണ് ഞാൻ മെൻഷൻ ചെയ്യാമെന്നാണ് ഞാൻ പലപ്പോഴും പറയുന്ന. നമ്മൾ പല കമ്പനീസ് എല്ലാ കമ്പനികൾക്കും അതിൻ്റെതായിട്ട് ഒരു റൂളാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കൊടുക്കാത്ത കമ്പനികൾ ഒരിക്കലും ഞാൻ മോശമാണെന്ന് അല്ല പറയുന്നത്. അതിന് അതിൻ്റെതായിട്ടുള്ള റൂളുണ്ട്, ഈ രാജ്യത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, അവർക്ക് വരുന്ന ബാക്കി പെനാൽറ്റീസ് എന്താ ആണ്. ആയിക്കോട്ടെ, എല്ലാവർക്കും പല രീതിയിലുണ്ടാവും. അപ്പോൾ കൊടുക്കാത്ത കമ്പനികൾക്ക് ഒരിക്കലും നമ്മൾ മോശവാനായിട്ട് അല്ലെങ്കിൽ ആ കമ്പനിയെ ചിത്രീകരിക്കാൻ പാടില്ല. കൊടുത്ത കമ്പനികളുണ്ടെങ്കിൽ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യവും കൂടെയാണ്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് പറയാം ഏതൊക്കെ കമ്പനീസാണ് കൊടുത്തത്. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. കഴിഞ്ഞ ദിവസം ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് എനിക്ക് വരുന്ന മെസ്സേജുകളും ഏതൊക്കെ കമ്പനിയുടെ പേരുകളാണെന്നൊക്കെ നോക്കിയിട്ട് ഞാനൊരു കളക്റ്റീവായിട്ട് പല ആളുകളുടെയും പേരും മെൻഷനും ഒക്കെ ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ കാണുകയായിരുന്നു, വൈ യു എ റെസിഡന്റ് വിൽ സ്റ്റിൽ സി വൺ ഓഫ് ദ വേൾഡ്സ് ലോവസ്റ്റ് ഇൻഫ്ലേഷൻ റേറ്റ് ഇൻ 2026 എന്ന് പറയുന്ന ഒരു തലക്കെട്ട്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾക്ക് പല ക്രൈസിസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ ഗ്രോസറി പർച്ചേസിന് പോകുന്ന സമയത്ത് നമുക്ക് സ്റ്റിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതി വിശേഷമാണ്. നാട്ടിൽ പോയിട്ട് നമ്മൾ വിലക്കയറ്റമെന്ന് പറയുമ്പോൾ നമ്മൾ അയ്യോ നാട്ടിൽ തന്നെ ഇതിനത്ര വില, ഇതിനാ വില, ഇതിനീ വില എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, നമ്മൾ കാണുന്നത്. പക്ഷേ യു എയിൽ പലപ്പോഴും നമുക്ക് അഫോർഡ് ഒന്നല്ലെങ്കിൽ മറ്റൊരു സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഇവിടെയുണ്ട്. പിന്നെ ഇവിടുത്തെ ഗവൺമെന്റ് മേക്ക് ചെയ്തേക്കുന്ന ഒരു റെഗുലേറ്ററി ഉണ്ട്, അതായത് നമുക്ക് എല്ലായ്പ്പോഴും അറിയാം വിലക്കയറ്റത്തിനെതിരെ എന്നുള്ളൊരു നിലയിലേക്ക് നിൽക്കുന്ന പല കാര്യങ്ങളും ഇവിടുത്തെ ഗവൺമെന്റ് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് അത്രയും നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കില്ല. കമ്പയറിംഗ് ടു നമ്മുടെ നാട് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളൊക്കെ, നിങ്ങൾ യൂറോപ്പിലും അമേരിക്കയിലൊക്കെയുള്ള സുഹൃത്തുക്കളോടൊന്ന് ചോദിക്കണം അവിടെ എങ്ങനെയാണ്. നമ്മൾ ഞെട്ടിപ്പോകും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വിലക്കയറ്റം നമ്മളൊന്ന് കേട്ട് കഴിഞ്ഞാൽ. അത്രയ്ക്ക് ഭീകരമാണ് അവിടുത്തെ. നമ്മൾ സി ഒരു 100 dirhams പർച്ചേസ് നിങ്ങൾക്ക് ഉണ്ടല്ലോ, നിങ്ങളിപ്പോൾ ഗ്രോസറി പോകുന്ന സമയത്ത് 100 dirhams ഇന്ന ഇന്ന ഇന്ന സാധനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലൊരു ലിസ്റ്റ് കാണും. ആ ഒരു ലിസ്റ്റും ഈ അവിടുത്തെ ഡോളറുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി, നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ വില മേലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആർട്ടിക്കിളും അത്രമാത്രം റിലവൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. വിച്ച് മീൻസ് നമ്മൾ ഈ എന്തോ താമസിക്കുന്ന ഈ രാജ്യം ഇവിടുത്തെ ഭരണാധികാരികളോടൊക്കെ തന്നെ നമ്മൾ ഇപ്പോഴും ഒരു വലിയൊരു താങ്ക്സ് തന്നെ പറയേണ്ട കാര്യമാണ്. കാരണം നമ്മൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഫ്രണ്ടിലോട്ട് പോകുന്നതിന് അവർക്കൊരു വലിയൊരു പങ്ക് തന്നെയുണ്ട്. അപ്പോൾ എന്താണേലും ഗ്രേറ്റ് ഡേ ആവട്ടെ, എല്ലാവർക്കും ഒരു അമേസിംഗ് മോർണിംഗ് ആവട്ടെ. ഇന്നലെ എല്ലാവരും ഉറക്കക്ഷീണത്തിലൊക്കെ ആയിരുന്നു തന്നെ ഓഫീസിലിരുന്നു, പക്ഷേ ഇന്നുപോലെ നമുക്ക് വീണ്ടും പ്രൊഡക്റ്റീവ് ആവണം. നമുക്കൊരു അടുത്ത വീക്കെൻഡും ഒരു ഹോളിഡേയും കൂടെ വരുന്നുണ്ട്. ചിലപ്പോൾ ഒന്ന് അടുപ്പിച്ച് കിട്ടിയാൽ ഒരു 3 days വീക്കെൻഡിലേക്ക് തന്നെ നമ്മൾ പോകാനും ചാൻസ് ഉണ്ട്. ലെറ്റ്സ് സീ, അത് പറയാം. അത് എന്താണ് ഒരു അടിപൊളി സോങ്ങിലേക്ക് തന്നെ പോകുന്നു. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഹോം 92.2 FM-ൽ അക്ഷയ്യാണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്.

0: Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: All right, traffic situation. Check my weather inside. Road. കുറച്ചു കൂടെ ട്രാഫിക് കണക്കുന്നു. നമ്മുടെ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എമിറേറ്റ്സ് റോഡിൽ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അലിത്തിയ ടോൾ റോഡിൽ ട്രാഫിക് മുന്നത്തെ പോലെ തന്നെ കുറച്ച് കൂടെ കോംപ്ലിക്കേറ്റഡ് ആയി വരുന്ന ഒരു സിറ്റുവേഷൻ. കഴിഞ്ഞ മണിക്കൂർ ഇത്ര ഇല്ലായിരുന്നു കേട്ടോ. അൽക്കേൽ റോഡിൽ എന്താണ്ട് ഇപ്പോൾ സ്ലോ മൂവിങ് ട്രാഫിക് കൂടിയിട്ടുണ്ട്. നമ്മുടെ റാസൽകോറിൽ നിന്ന് കണക്ട് ചെയ്ത് വരുന്ന റോഡുകളിലൊക്കെ തന്നെ ഇച്ചിരി അധികം പ്രശ്നമായിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് കാണുന്നത്. അതുപോലെ തന്നെ ഊതുമേത്തെ റോഡുണ്ടല്ലോ, ഊതുമേത്തെ വന്ന് നമുക്ക് ഇതുവഴി കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മേഖലയിലും രണ്ട് ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയും കൺജഷൻ ഉണ്ട്. ഇനി അറേബ്യൻ റാഞ്ചസ് കഴിഞ്ഞ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാറുള്ളാണ് ടുവേർഡ്സ് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ജെ വി സിയുടെ ഒക്കെ ആ ഒരു ഏരിയ, ആ ജെ വി സി ഒന്ന് കഴിഞ്ഞ് കിട്ടണം. ഇച്ചിരി ഒന്ന് ഫ്രീ ഫ്ലോയിങ് ആവണമെങ്കിൽ അവിടെ എല്ലാം ഒരു സ്ലോ മൂവിങ് ട്രാഫിക്കിലാണ് ഈ ഒരു സമയം പോകുന്നത്. എന്തായാലും കഴിഞ്ഞൊരു മണിക്കൂറിനെക്കാട്ടിലും ട്രാഫിക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല. സ്ലോ മൂവിങ് മാത്രമാണ് കേട്ടോ. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് തരാവുന്നതാണ്.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: എന്താ സംഭവത്തിലേക്ക് പോകാനുള്ള ഒരു സമയമായിരിക്കാണ് എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു സമയം. സംതിങ് നമുക്ക് പുതിയതായിട്ട് അറിയാനായിട്ട് മിനി പത്മ നമ്മുടെ അവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. എന്താണ് മിനി പത്മ, എന്താ സംഭവം?
5: യെസ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഒരു ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായാൻ വേണ്ടിയിട്ട് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നമുക്കറിയാം, ലോകത്തിലെ ഫുട്ബോൾ ഒരു മതമായിരുന്നെങ്കിൽ ഏറ്റവും അധികം വിശ്വാസികളുള്ള മതം ഫുട്ബോൾ തന്നെയായിരിക്കും നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. എന്തായാലും ഇത്തവണത്തെ ഒരു പ്രത്യേകത, ഫിഫ ലോകകപ്പിനുള്ള ഖത്തർ ദേശീയ ടീമിന്റെ 26 അന്തിമ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ മലയാളികൾക്ക് അഭിമാനമാണ്. കണ്ണൂർ തലശ്ശേരി സ്വദേശിയായിട്ടുള്ള മലയാളി താരം തഹസിൻ മുഹമ്മദ് ജംഷീദ് ടീമിൽ ഇടം പിടിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസം അല്ലേ? ഒരു മലയാളി ഇതാദ്യമായിട്ടാണ് ഫിഫ ലോകകപ്പിനുള്ള ഒരു ദേശീയ ടീമിൽ ഇടം പിടിക്കുന്നത്. ഖത്തർ ലീഗ് ടീമായിട്ടുള്ള അൽ ദുഹൈലിന്റെ ഭാഗമായിട്ടുള്ള തഹസിൻ സ്റ്റാർസ് ലീഗിൽ കളിച്ച ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് എന്നൊരു ബഹുമതി കൂടിയുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. ചെറുപ്രായത്തിൽ തന്നെ ഖത്തറിലെ യൂത്ത് ടീമുകളുടെ ഭാഗമായിട്ടുള്ള താരം ദേശീയ തലത്തിൽ അണ്ടർ 16, അണ്ടർ 19, അണ്ടർ 17 ഈ വിഭാഗങ്ങളിലൊക്കെ കളിച്ചു. ഇടത് വിങ്ങറാണ് കേട്ടോ ഈ തഹസിൻ. പ്രതിരോധ നിരയെ കബളിപ്പിച്ച് ഗോൾ അടിക്കുന്നതിലെ വിദഗ്ധനാണ്. ഗോൾ അവസരങ്ങൾ സൃഷ്ടിച്ചിട്ട് മറ്റുള്ളവർക്ക് ഗോൾ പാസ് ചെയ്യുന്നതിൽ മിടുക്കനാണ്. ലോകകപ്പ് യോഗ്യത റൗണ്ടിൽ അഫ്ഗാനിസ്ഥാനെതിരെയായിരുന്നു തഹസിന്റെ അന്താരാഷ്ട്ര അരങ്ങേറ്റ മത്സരം. ഇന്ത്യക്കെതിരായ മത്സരത്തിൽ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയെങ്കിലും കളിച്ചിരുന്നില്ല. യോഗ്യതാ റൗണ്ടിൽ നിർണായകമായ അവസാന 2 മത്സരങ്ങളിൽ തഹസിൻ ബൂട്ടണിച്ചിട്ടുണ്ട്. ഖത്തറിൽ ചീഫ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള തലശ്ശേരി സ്വദേശി ഹിബാസിൽ ജംഷീദിന്റെയും വളപട്ടണം സ്വദേശി ഷൈമയുടെയും രണ്ടാമത്തെ മകനാണ്. കണ്ണൂരിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേക്ക്, ക്രിക്കറ്റ്, സർക്കസ് എന്നാണ് പറയാറുള്ളത്. അത് മാത്രമല്ല, ഫുട്ബോളിന്റെ കൂടി നാടാണ്. തഹസിൻ ജനിച്ചതും വളർന്നതൊക്കെ ഖത്തറിലാണ്. ജൂൺ 11 മുതൽ അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിൽ നടക്കുന്ന ലോകകപ്പിന്റെ ഗ്രൂപ്പ് ബിയിലാണ് ഖത്തർ ഉൾപ്പെട്ടിരിക്കുന്നത്. ലോകകപ്പ് ടെലിവിഷനിലും നേരിട്ടും കണ്ടും മാത്രം ശീലിച്ച നമ്മൾ മലയാളികൾക്ക് ആ മൈതാനത്ത് ഒരു മലയാളി പന്തുരുട്ടുന്നത് കാണാനുള്ള ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഭാഗ്യമാണ് നമുക്ക് ഇത്തവണ കിട്ടിയിരിക്കുന്നത്. ഇദ്ദേഹം കളിക്കുന്നത് ആരുമായിട്ടെന്ന് പറഞ്ഞാൽ അക്രം അഫീഫ്, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കളിക്കാരുടെ കൂടിയാണ്. ഹസൻ അൽ ഹൈദോസ്, അൽമുയിസ് അലി തുടങ്ങി ഏഷ്യൻ ഫുട്ബോളിലെ വമ്പന്മാർക്കൊപ്പം നമ്മുടെ കണ്ണൂർക്കാരൻ, മലയാളിക്കാരൻ, ഒരു 19 കുട്ടി ലോകകപ്പിൽ ബൂട്ട് കെട്ടുക എന്ന് പറയുമ്പോൾ ഇത്തവണത്തെ ഫിഫ ലോകകപ്പ് നമ്മൾ മലയാളികൾക്ക്, നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരുപാട് അഭിമാനമാണ്. നിലവിൽ US ഖത്തർ പരിശീലന സംഘത്തിനൊപ്പമാണ് തഹസിനുള്ളത്. ഖത്തറിലെ യൂത്ത് ടീമിലും സീനിയർ ക്ലബിലും ഏറ്റവും മികച്ച പ്രകടനം നടത്തിയതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ ലോകകപ്പ് ടീമിലെത്തിയത്. 2021 ഖത്തറിന്റെ അണ്ടർ 16 ദേശീയ ടീമിൽ കളിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ശ്രദ്ധേയനാകുന്നത്. ഈ കുട്ടി തുടർന്ന് അണ്ടർ 17 ടീമിൽ വരുന്നു. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർ ലീഗ്സിലെ പ്രമുഖ ക്ലബ്ബാണ് ഈ അൽ ദുഹൈൽ. അതിന്റെ സീനിയർ ടീമിൽ അംഗമായിട്ട് 2024 മാർച്ചിലാണ് ക്ലബിനായിട്ട് അരങ്ങേറ്റം കുറിച്ചത്. അങ്ങനെ നമ്മൾ മലയാളികൾക്ക് ഒരു അഭിമാനം കൂടി. ഫിഫ ലോകകപ്പിൽ പന്തുരുട്ടുമ്പോൾ നമുക്ക് പറയാതെ ആ കളിക്കുന്ന അവസാന 11 പെടുമോ ഇല്ലയോ എന്നുള്ള നമുക്കറിയില്ല. എങ്കിലും നമുക്ക് പറയാം, ഖത്തർ ടീമിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. ഫിഫ 2026 ലോകകപ്പിൽ നമ്മുടെ കണ്ണൂർക്കാരൻ ആ ഒരു മത്സരത്തിൽ കളിച്ചിരുന്നു, ആ ഒരു സ്ക്വാഡിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോൾ ഫിഫ ലോകകപ്പിൽ ഇത്തവണ കുറച്ച് നിയമ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, വായ പൊത്തി സംസാരിച്ചു കഴിഞ്ഞാൽ റെഡ് കാർഡ് കിട്ടുമെന്നാണ്. അതായത് മത്സരത്തിനിടെ അസഭ്യം, മോശ വാക്കുകളൊക്കെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് വായ ഇങ്ങനെ പൊത്തി പിടിച്ചില്ലേ, രക്ഷയില്ല. അത്തരം സന്ദർഭങ്ങളെ തെരഞ്ഞു പിടിച്ച് റെഡ് കാർഡ് കാണിക്കാൻ റഫറിക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. കൈകൾ കൊണ്ടോ വസ്ത്രം കൊണ്ടോ വായ മൂടി പിടിച്ച ശേഷം അസഭ്യം പറയുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ റെഡ് കാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫിഫ തീരുമാനിച്ചത്. ശിക്ഷാ നടപടിക്ക് കാരണമായ സംഭവത്തോട് വിയോജിച്ച താരങ്ങൾ അസഭ്യം പറഞ്ഞാൽ കൂടുതൽ കടുത്ത നടപടികൾ കാത്ത് ആരും വിധേയനാകും. അത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വായ പൊത്തിയിട്ടോ തുണിയോ അല്ലെങ്കിൽ നമ്മുടെ ജേഴ്സി ഉപയോഗിച്ചിട്ട് വായ മൂടിക്കൊണ്ട് എന്തെങ്കിലും അസഭ്യം പറയാൻ വേണ്ടി തുനിഞ്ഞു കഴിഞ്ഞാൽ റെഡ് കാർഡാണ്. അതുപോലെ പ്രതിഷേധിച്ചിട്ട് കളം വിട്ട് കഴിഞ്ഞാലും റെഡ് കാർഡ് കൊടുക്കും കേട്ടോ. റഫറിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാം, പക്ഷേ അതിനോട് വിയോജിച്ച് പ്രതിഷേധ സൂചകമായിട്ട് കളം വിട്ട് കഴിഞ്ഞാൽ അത് താരങ്ങൾക്ക് പണിയാകും. അങ്ങനെ മൈതാനം വിടുന്ന താരത്തെ റെഡ് കാർഡ് കാട്ടി പുറത്താക്കിയതായിട്ട് കണക്കാക്കും. ടീം ഒന്നടങ്കം ഈ നടപടി സ്വീകരിച്ചാൽ രണ്ടാഴ്ചത്തെ മത്സര വിലക്കാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ ത്രോയും ഗോൾ കിക്കൊന്നും ദീർഘിപ്പിക്കാനാകില്ല എന്നുകൂടി ഇത്തവണത്തെ ഒരു നിയമത്തിലുണ്ട്. പന്ത് പുറത്തേക്ക് പോയാൽ ത്രോയിൻ ചെയ്യണമെങ്കിൽ 5 സെക്കൻഡ് മാത്രമേ അനുവദിക്കൂ. അതിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ അനുവദിക്കപ്പെട്ട ത്രോയിൽ റഫറിക്ക് അത് പിൻവലിക്കാൻ സാധിക്കും. ഇനി ഔട്ടാണെങ്കിൽ ഗോൾ കിക്ക് എടുക്കാനും ഇത്രയും സമയം മാത്രമേ കാണൂ. അതിനും കഴിഞ്ഞില്ലെങ്കിൽ എതിരാളികൾക്ക് കോർണർ കിക്ക് അനുവദിക്കുമെന്നാണ് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂഷന്റെ കാര്യത്തിൽ നിയമം മാറിയിട്ടുണ്ട്. ഒരു താരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനായിട്ട് ബോർഡ് ഉയർത്തിയാൽ ആ താരം 10 സെക്കൻഡിനകം കളമ്പിടണം. ഇങ്ങനെ പമ്മി പമ്മി ആളുകൾ നോക്കി അഭിവാദ്യം ചെയ്ത് കൂടുതൽ നേരം അവിടെ നിൽക്കാൻ സമയമില്ല. മൈതാനത്തിന്റെ ഏത് ഭാഗത്താണ് നിൽക്കുന്നത് അതിന്റെ അടുത്തുള്ള അതിർത്തിയിലൂടെ താരത്തിന് പിൻവാങ്ങാം. നിശ്ചിത സമയത്തിനുള്ളിൽ ഇറങ്ങിയില്ലെങ്കിൽ പകരക്കാരന് ഏത് ഹാഫിലാണോ കളി നടക്കുന്നത് അതിന്റെ സ്റ്റോപ്പേജ് സമയത്തെ കളത്തിലിറങ്ങാൻ പറ്റൂ. അപ്പോൾ 10 പേരുമായിട്ട് കളിക്കേണ്ടി വരും എന്നർത്ഥം.
4: ശരി.
5: പരുക്ക്, സുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവയുടെ കാര്യത്തിൽ എന്തായാലും ഇളവ് കൊടുക്കുന്നുണ്ടാവും. അതുപോലെ ഓഫ് ഫീൽഡ് ട്രീറ്റ്മെന്റ്, മത്സരത്തിനിടെ ഗോളിക്ക് പരിക്കേറ്റാൽ പരിചരിക്കാൻ എത്തുന്നവർ വളരെ വേഗത്തിൽ 1 മിനിറ്റ് നേരത്തേക്ക് മാറി നിൽക്കണം. ഉദാഹരണത്തിന് ഒരു പെനൽറ്റി കിക്ക് എടുക്കുന്നപോലുള്ള നിർണായക ഘട്ടത്തിൽ മത്സര സമയം അപഹരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അധികൃതർ ഇങ്ങനെ പറയുന്നത്, ഓഫ് ഫീൽഡ് ട്രീറ്റ്മെന്റ് എന്ന പേരിൽ. അതുപോലെ വാർ പ്രോട്ടോകോളും ഉണ്ട്, വാർ പരിശോധനയ്ക്ക് കൃത്യമായ മാനദണ്ഡം. 2 മഞ്ഞക്കാർഡിനെ തുടർന്നല്ലാത്ത റെഡ് കാർഡുകൾക്ക് വാർ പരിശോധനയാകാം. റെഡ് കാർഡ് കിട്ടുന്ന താരത്തിന്റെ പിഴവ് എന്തെന്ന് വ്യക്തമാകാൻ പരിശോധനയ്ക്ക് ആവശ്യപ്പെടാം. കോർണർ കിക്ക് അനുവദിച്ചത് ശരിയായ തീരുമാനപ്രകാരമല്ലെന്ന് ഉറപ്പുണ്ടെങ്കിലും വാർ പരിശോധനയ്ക്ക് മുതിരാം എന്നാണ് പറയുന്നത്. അതുപോലെ ഫൗൾ വിളിച്ചത് എന്തുകൊണ്ടെന്നറിയാൻ അതേ ഫൗളിന് അനുവദിക്കപ്പെട്ട സെറ്റ് പീസ് കിക്കിന് മുമ്പായിട്ട് വാർ പരിശോധന നടത്തിയിരിക്കണമെന്ന് കൂടി പറയുന്നുണ്ട്. ഓരോ ഹാഫിലും ചെറിയ ചെറിയ ഇടവേളയുണ്ടാകും. മത്സരത്തിന്റെ 2 പകുതിയിൽ ഓരോന്നിന്റെയും ഇടവേളയിൽ 3 മിനിറ്റ് ചെറിയ ഒരു ബ്രേക്ക് കൊടുക്കും. മിക്കവാറും മത്സരം തുടങ്ങിയിട്ട് ഒരു 22 മിനിറ്റ് ആകുമ്പോഴായിരിക്കും അങ്ങനെ ഒരു ചെറു ബ്രേക്ക് വരുന്നത്. ഈ സമയത്തിനടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും താരത്തിന് പരിക്കേറ്റ് കൂടുതൽ സമയം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ ആ സമയത്തെ റഫറിക്ക് ലഘു ഇടവേളയാക്കിയിട്ട് കണക്കാക്കാനും വേണ്ടി പറ്റും. ഇനി കോച്ചിനെ കണ്ടുകളയാമെന്നൊന്നും കരുതേണ്ട. ഗോളിക്ക് പരിക്കേറ്റ് പരിചരണം നൽകുന്നതിനിടെ താരങ്ങൾക്ക് മൈതാനത്തിന് പുറത്തേക്ക് കടക്കുന്നതിൽ വിലക്കുണ്ട്. ഈ സമയം കോച്ചുമായിട്ട് ആശയവിനിമയം നടത്തിയ നീ ഇങ്ങനെ കളിക്കുക, അവനെ പൂട്ട്, ഇവനെ പൂട്ട്, ഇവനെ ഇതാക്കുന്നൊക്കെ പറയാൻ കോച്ചുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തവണത്തെ ഫിഫ ലോകകപ്പ് കുറെ നിയമങ്ങൾ കൊണ്ടുകൂടി ശ്രദ്ധേയമാവുകയാണ്. അതിലുപരി നമുക്ക് ശ്രദ്ധേയമെന്ന് പറയുന്നത് നമ്മുടെ ഒരു മലയാളി കുട്ടി, 19 വയസ്സുകാരൻ, നമ്മുടെ തൊട്ടടുത്തുള്ള ഖത്തറിൽ നിന്ന് പോയിട്ട് ഖത്തർ ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ട് 26 അംഗ സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അന്തിമ 11ൽ പെടട്ടെ, ബൂട്ട് കെട്ടട്ടെ, ഫിഫ ലോകകപ്പിൽ ആ വലിയ സ്ക്രീനിൽ നമുക്ക് ആ കുട്ടി പന്ത് ഉരുട്ടുന്നത്, പന്ത് തട്ടുന്നത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ലക്ഷ്യം
4: തീർച്ചയായിട്ടും എന്താണെങ്കിലും ഈ വട്ടത്തെ ഫിഫ വളരെ വാശിയേറിയതായിരിക്കും. കാനഡ, മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും ഒക്കെ നടക്കുന്ന ഇത് നമ്മുടെ നമുക്ക് സമയം മാത്രമേ ഉള്ളൊരു വിഷയം, പക്ഷേ അത് വളരെ ആവേശകരമായിട്ടുള്ള ഒരു ഫിഫ വേൾഡിലേക്കായിരിക്കും, ലോകത്തിലേക്കായിരിക്കും പോകുന്നത്. ഒരു പക്ഷെ എനിക്കൊന്നു ഇനി സൗദി അറേബ്യയിൽ വരാൻ പോകുന്ന കളി നമുക്ക് നമ്മുടെ ടൈം മാച്ച് സമയം വെച്ച് നമുക്ക് ഓക്കെ ആയിരുന്നു. പക്ഷെ ഇനി കുറച്ച് ഒരു 34
5: വന്നപ്പോൾ മാത്രമാണ് നമ്മളൊന്നും ആസ്വദിച്ച് ആഹ്ലാദിച്ചിട്ട് കണ്ടത്. കാരണം നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ആ സമയത്തിന്റെ ചെറിയൊരു വ്യത്യാസത്തിൽ മാത്രം നമ്മൾ കണ്ടു. പക്ഷെ ഈ സമയമൊന്നും നമ്മുടെ നാട്ടുകാർക്കൊന്നും ഒരു വിഷയമല്ല. 2:30 നിങ്ങൾ വെക്കുന്നു, 3:30 നട്ടുച്ചയ്ക്ക് നിങ്ങൾ കളി വെച്ച ലീവ് എടുത്തിട്ട് വരെ കളി കാണും. അതാണ് നമ്മുടെ ഒരു ഫുട്ബോൾ പ്രാന്ത് എന്ന് പറയുന്നത്. ഫുട്ബോളിന് പ്രാന്ത് എന്നാണല്ലോ വിളിക്കാറുള്ളത്.
4: എന്താണെങ്കിലും നമുക്ക് വരും ദിവസങ്ങളിൽ ബാക്കി ആവേശകരമായിട്ടുള്ള കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എന്താണെങ്കിലും ആവേശകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ നമുക്കറിയാവുന്നതാണ്.
3: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: നമ്മൾ ദുബായിലെ പല പാർക്കിംഗ് സിസ്റ്റത്തിന്റെ കാര്യങ്ങളൊക്കെ തന്നെ പറയാറുണ്ട്. നമ്മൾ ഇനി ടിക്കറ്റ് വേണ്ട, പേപ്പർലെസ് ആണ് എന്നൊക്കെ പറയുമ്പോഴും മറ്റ് പല എമിറേറ്റ്സിലും എങ്ങനെയാണ്. ഇത് അബുദാബി ഏറ്റവും വലിയൊരു ചേഞ്ചസ് ഇപ്പോൾ കൊണ്ടുവന്നേക്കാണ്. അബുദാബിയിലും ഇനി തൊട്ട് നമുക്ക് ടിക്കറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. ഇ മൊബിലിറ്റിയാണ് സ്ട്രെസ് ചെയ്തിരിക്കുന്ന ഈ ഒരു കാര്യം. അതായത് ഡാർബ് ഈ വാലറ്റിൽ നമ്മൾ എൻഷുർ ചെയ്തിരിക്കണം നമ്മുടെ ഫണ്ട് ഉണ്ടായിരിക്കണം. അത് തന്നെയായിരിക്കും നമ്മുടെ സ്മൂത്ത് പേയ്മെൻറ്റ് സിസ്റ്റമായിട്ട് വരുന്നത്. അവോയ്ഡ് പൊട്ടൻഷ്യൽ പാർക്കിംഗ് ഫൈൻസ് എന്നുള്ളൊരു കാര്യം കൂടെ അറിയിച്ചിട്ടുണ്ട്. അപ്പം എന്താ പറയുന്നത്, പലയിടങ്ങളിലെയും ഇനിയും തൊട്ട് പാർക്കിംഗ് ആണെങ്കിലും അല്ല എൻട്രി ആണെങ്കിലും ഇതൊക്കെ തന്നെ ഡാർബിൻ്റെ സ്കാനിങ്ങിലൂടെ ആയിരിക്കും പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ ക്യൂ മൊബിലിറ്റി എന്ന് പറയുന്ന അത് തന്നെയാണ് അബുദാബിയിലെ എൻറ്റയർ ഏരിയയിൽ നമ്മുടെ അത് വിന്യസിച്ചിരിക്കുന്ന. അവർ തന്നെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി നമ്മുടെ ദുബായിലൊക്കെ കാണുന്ന പോലെ നമ്മളിപ്പോൾ പലപ്പോഴും നമ്മുടെ സാലിക്കിലൂടെ കട്ടാവുമല്ലോ പല പാർക്കിംഗ് ചാർജസിൽ ചെന്ന് കഴിഞ്ഞാൽ. നമുക്കിപ്പം പാർക്കിൻ്റെ സ്ഥലമാണെങ്കിൽ പോലും നമുക്ക് പാർക്കിംഗ് നമ്മുടെ സാലിക്കിലൂടെ നമ്മൾ കട്ടാവുന്ന ഒരു പല പ്രവണതകളും കാണുന്നുണ്ട്. നമ്മളിപ്പം പല മോൾസിൽ ചെല്ലുമ്പോഴും അവിടെ ഇപ്പോൾ പാർക്കിനാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈവൻ ദോ നമുക്ക് നമ്മൾ പ്രത്യേകിച്ച് പാർക്കിനിൽ കയറി ചാർജ് ചെയ്യേണ്ടോ എന്നും കരിയില്ല. നമ്മുടെ എന്താ പറയുക, സാലിക്കിൻ്റെ അക്കൗണ്ടിൽ കൂടെ നമുക്ക് പോകുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അബുദാബിയിലുള്ളവർക്കും ഇനി നമ്മളിവിടെ നിന്ന് അബുദാബിയിലേക്ക് പോകും, പലയിടങ്ങളിൽ ട്രാവൽ ചെയ്ത് നമ്മൾ പാർക്ക് ചെയ്യേണ്ട സിറ്റുവേഷനൊക്കെ വരുമ്പോഴും നമുക്ക് ഡാബ് ചാർജ് ചെയ്തിരിക്കണം. ഡാബിനകത്ത് വാലറ്റിൽ പൈസ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ എടുത്തു പറയുന്നത് കേട്ടോ. അബുദാബിക്കാരെ സംബന്ധിച്ച് ചേഞ്ചസ് അങ്ങനെ എപ്പോഴും വരില്ല, പക്ഷേ ഇപ്പോൾ ഈ വന്നേക്കുന്ന ഒരു ചേഞ്ച് വളരെ മേക്ക് ഷുവർ ചെയ്യേണ്ടത് എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഡാബ് എപ്പോഴും എല്ലാ സമയത്തും ഇല്ലല്ലോ, ഒരു നിശ്ചിത സമയത്ത് മാത്രമേ ഉള്ളതുകൊണ്ട് നമ്മൾ അത്രയും ഗമനിക്കാറില്ല ഡാബിനകത്ത് ഇതുണ്ടോ ഇല്ലയോ എന്നുള്ള. ഇടയ്ക്കിടയ്ക്ക് കുറവാണോ ഒക്കെ നമുക്ക് ചാർജ് ചെയ്തേക്കും, പക്ഷേ ഇനി തൊട്ട് അങ്ങനെയല്ല. അതിനകത്ത് പൈസ വേണം ഇല്ലെങ്കിൽ എക്സ്ട്രാ ഫൈൻ വരും എന്നുള്ളൊരു കാര്യം ഓർക്കുക എന്നുള്ളൊരു തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും വന്നിരിക്കുന്നത് കേട്ടോ.
2: സിനിമയ്ക്കുള്ളിലെ സിനിമയുമായി എത്തുന്നു നസ്ലിന്റെ മോളിവുഡ് ടൈംസ്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ആദ്യ ചിത്രത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച അഭിനന്ദ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രേമലുവിന് ശേഷം ഹിറ്റ് കോംബോ ആയ നസ്ലിനും സംഗീത് പ്രതാപും ഒന്നിക്കുന്നു. ഒപ്പം ഷറഫുദ്ദീൻ, അൽതാഫ് സലീം തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഓൾറെഡി ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ ഗാനങ്ങളുമായി ജേക്സ് ബിജോയുടെ സംഗീതവും. മോളിവുഡ് ടൈംസ് ജൂൺ 5 ജി സി സിയിൽ റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് ഓൺലൈൻ സ്ട്രീമിംഗ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.

0: Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: Deputy Speaker ആയി ഷാനിമോൾ ഉസ്മാൻ. വിലക്കയറ്റം നിയമസഭയിൽ ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസുമായി പ്രതിപക്ഷം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാൻ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ. തെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും സിപിഐയിലെ മുഹമ്മദ് മൊഹ്സിന് 34 വോട്ടുകൾ ലഭിച്ചു. ബിജെപിയുടെ 3 അംഗങ്ങൾ വിട്ടുനിന്നു. സ്പീക്കർ അടക്കം 4 പേർ വോട്ട് ചെയ്തില്ല. സന്ദീപ് വാര്യർ, ആബിദ് ഹുസൈൻ തങ്ങൾ, സി കെ ഹരീന്ദ്രൻ എന്നിവർ വോട്ട് ചെയ്യാൻ എത്തിയില്ല. ഷാനിമോൻ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആശംസകൾ നേർന്നു. 31 വർഷത്തിന് ശേഷമാണ് നിയമസഭയിൽ ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ എത്തുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയത്തിന്റെ അവതരണ ചർച്ച ആരംഭിച്ചു. എം വിൻസെന്റ് നന്ദി പ്രമേയം അവതരിപ്പിക്കും. മലയിടന്തുരത്തിലെ കുടിയൊഴിപ്പിക്കൽ സംബന്ധിച്ച സർക്കാർ നിലപാട് റവന്യൂ മന്ത്രി ഇന്ന് നിയമസഭയിൽ വ്യക്തമാക്കും. നന്ദി പ്രമേയം ചർച്ച ചെയ്യുന്ന 3 ദിവസവും ചോദ്യോത്തരവേള ഉണ്ടാകില്ല.

0: പതിനാറാം നിയമസഭയുടെ ആദ്യ അടിയന്തര പ്രമേയമായി വിലക്കയറ്റം പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുകയാണ് നിയമസഭയിൽ. പതിനാറാം കേരള നിയമസഭയിൽ ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസുമായി പ്രതിപക്ഷം സഭ നിർത്തിവച്ച് വിലക്കയറ്റം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട ഇടത് MLA കെ എൻ ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. പതിനാറാം നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് പുനരാരംഭിച്ചത് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പോടുകൂടിയായിരുന്നു. മലയിടം ദുരിതവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ മുൻമന്ത്രി കെ എൻ ബാലഗോപാൽ MLA സംസാരിക്കുകയാണ്. ഒപ്പം വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട ചർച്ച നിയമസഭയിൽ. കഴിഞ്ഞ സർക്കാർ ഒരു രൂപ പോലും കുറച്ചില്ല എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിലക്കയറ്റത്തിൽ നിയമസഭയിൽ ചർച്ച ഇല്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വില വർധനവിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു. ഇടയ്ക്കിടെ വില വർധന ഉണ്ടാകുന്നു എന്ന മുഖ്യമന്ത്രി. കുറച്ച് ദിവസം കൂടി കാത്തിരുന്നാലേ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. അധിക നികുതി വേണ്ടെന്ന് വയ്ക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പ്രതിപക്ഷത്തു നിന്ന് കെ എൻ ബാലഗോപാൽ, മുൻ ധനമന്ത്രിയുടെ ചോദ്യം. ഇതിനായി മുൻപ് സമരം ചെയ്തയാളല്ലേ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെന്ന് ബാലഗോപാൽ ചോദിച്ചു. LPGക്ക് സബ്സിഡി നൽകണമെന്ന് കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ ഇപ്പോൾ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കയുമായി ഇടനിലക്കാർ വഴിയുള്ള ചർച്ചകൾ അവസാനിപ്പിക്കുന്നുവെന്ന ഇറാൻ. ലബ്നനിലും ഗസയിലും ഇസ്രായേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. അമേരിക്കയുമായുള്ള കരാറിന് ലബ്നനിൽ വെടിനിർത്തൽ അനിവാര്യമെന്ന ഇറാൻ. ഹോർമോസ് കടലിടുക്ക് പൂർണ്ണമായി തടയുമെന്നും റിപ്പോർട്ട്. പ്രധാന ജലപാതയായ ബാബൽ മന്ദബ് കടലിടുക്ക് വഴി വരുന്ന വാണിജ്യ കപ്പലുകൾ ആക്രമിക്കാൻ ഇറാൻ ഭരണകൂടം അനുമതി നൽകിയതായും റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് അമേരിക്കയും ഇറാനും പരസ്പരം ആക്രമണം നടത്തിയത്. ലബ്നനെതിരെയുള്ള ആക്രമണം തുടർന്നാൽ ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫാണ് ഇക്കാര്യം അറിയിച്ചത്. ലബ്നോന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നുവെന്നും ഗാലിബാഫ്. സർക്കാർ സർവീസുകളിൽ സേവനമനുഷ്ഠിക്കുന്ന താൽക്കാലിക ജീവനക്കാർക്ക് ആശ്വാസ വിധിയുമായി സുപ്രീംകോടതി. സർക്കാർ സർവീസിലെ താൽക്കാലിക ജീവനക്കാർക്കും പെൻഷൻ ലഭിക്കാൻ നിയമപരമായ അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി. പെൻഷൻ എന്നത് തൊഴിലുടമയുടെ ഔദാര്യമല്ലെന്നും അത് ജീവനക്കാരുടെ ഭരണഘടനാപരമായ അവകാശമാണെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു. ജസ്റ്റിസുമാരായ സഞ്ജയ് കരോൾ, AJ മസി എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് വിധി. CMRL എക്സ ലോജിക്ക സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയുടെ ചോദ്യം ചെയ്യൽ ഉടനില്ല. CMRLന്റെ ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവ് വന്ന ശേഷം മാത്രമായിരിക്കും ED സമൻസ് അയയ്ക്കുക. കോടതി ഉത്തരവ് പരിശോധിച്ചാകും തുടർ നടപടിയെന്ന് ED വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷണത്തിന് സ്റ്റേ ആവശ്യപ്പെട്ടുള്ള CMR ഹർജിയിലെ വിധി വെള്ളിയാഴ്ച വരുന്ന പശ്ചാത്തലത്തിൽ തിടുക്കത്തിൽ നടപടിയെടുക്കേണ്ട എന്ന അഭിപ്രായത്തിലാണ് ED ഉള്ളത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM നേതാക്കൾക്കെതിരെയും നടപടി വേണമെന്നാവശ്യപ്പെട്ട് ED നേതാക്കളെയും പ്രതി ചേർക്കണമെന്ന് ED ആവശ്യപ്പെട്ടു. കേസിൽ കക്ഷി ചേരാനുള്ള തയ്യാറെടുപ്പിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മന്ത്രി ബിന്ദു കൃഷ്ണ SNDP യോഗം ജനറൽ സെക്രട്ടറിയായിരുന്ന വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി CK ഷാക്കിർ. UDF നേതാക്കളെ പോലെ അഭ്യം പറഞ്ഞയാളെ അങ്ങോട്ട് ചെന്ന് കണ്ടത് നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. ഭരണം വെറുതെ കിട്ടിയതല്ലെന്നും യൂത്ത് ലീഗ് നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിനിടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ പിന്തുണച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. തോൽവിയുടെ ഉത്തരവാദിത്തം പിണറായിക്ക് മാത്രമല്ലെന്നും പിണറായിയെ ക്രൂശിക്കുന്നത് നീതികേടെന്നും SNDP മുഖപത്രമായ യോഗനാഥത്തിലെ എഡിറ്റോറിയലിൽ വെള്ളാപ്പള്ളി. പന്ത്രണ്ടാം ക്ലാസ് പുനർമൂല്യ നിർണയത്തിനുള്ള CBSE പോർട്ടൽ പ്രവർത്തനക്ഷമമായി. അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെയെന്നതടക്കമുള്ള വീഡിയോ CBSE പങ്കുവച്ചിട്ടുണ്ട്. ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ അനധികൃതമായി ചിത്രീകരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCA ഉത്തരവിട്ടു. വിമാനത്താവളത്തിലെ സുരക്ഷാ മേഖലകളിൽ അനുമതിയില്ലാതെ ദൃശ്യങ്ങൾ പകർത്തിയാൽ പിഴ, ഫോണോ ക്യാമറയോ പിടിച്ചെടുക്കൽ എന്നിവയ്ക്ക് പുറമേ കടുത്ത സാഹചര്യങ്ങളിൽ വിമാനയാത്രാ വിലക്ക് വരെ ഉണ്ടായേക്കുമെന്നാണ് പുതിയ മുന്നറിയിപ്പ്. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാനായി വിമാനത്താവളങ്ങൾക്കുള്ളിൽ റീലുകളും തത്സമയ വീഡിയോകളും ചിത്രീകരിക്കുന്നത് വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. അടുത്ത വാർത്ത 10 മണിക്ക്.
1: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Time check.
0: Good morning studio clock ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ 6 മിനിറ്റ്.
2: Time check. Weather update. Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
0: ദുബായിൽ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 62%.
2: Weather update. Weather update.
1: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
1: Good morning once again. Welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുകയാണ്. ഓഫീസിലേക്ക് നിങ്ങളൊക്കെ ഇങ്ങനെ ഓടി ഓടിക്കൊണ്ടിരിക്കുന്നു. പലയിടങ്ങളിലും നല്ല ട്രാഫിക് ഉണ്ട്. കഴിഞ്ഞ ദിവസത്തെക്കാട്ടിക്കുള്ള കൂടുതലും ട്രാഫിക് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എനിവേസ് രാവിലെ ഫുഡൊക്കെ കഴിച്ചു. ഞാനിങ്ങനെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നമ്മുടെ ടേസ്റ്റ് അറ്റ്ലസ് എന്ന് പറഞ്ഞ മാഗസിൻ നിങ്ങൾക്ക് അറിയത്തില്ലേ, നമ്മുടെ ഫുഡ് ആൻഡ് ട്രാവൽ ഗൈഡാണ്. ഈ അവർ ഓരോ വർഷവും പല രീതിയിൽ ട്രാവൽ ഡെസ്റ്റിനേഷൻ ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, ഇതിനെപ്പറ്റി പല കാര്യങ്ങളും ഇവർ പറയാറുണ്ട്, അതിൽ പുറത്തിറക്കാറുണ്ട്. അപ്പം ലോകത്തിലെ 50 ബെസ്റ്റ് സാൻഡ്വിച്ചസ്, ഈ സാൻഡ്വിച്ചസിൻ്റെ ഒരു പട്ടിക ഇറങ്ങി. അപ്പോൾ അതിനകത്ത് പല രാജ്യത്തിൻ്റെ പല സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ വടാപ്പാവ് അതിനകത്ത് ഇടം പിടിച്ചിട്ടുണ്ട്. 25-ാമത്തെ സ്ഥാനമാണ് വടാപ്പാവിന് ദ ബെസ്റ്റ് സാൻഡ്വിച്ച് എന്നുള്ള രീതിയിൽ. വേൾഡിലെ തന്നെ 50 സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ അത് വളരെ പിക്കി ആയിരിക്കും. അപ്പോൾ അതിനകത്ത് വടാപ്പാവ് വന്നിട്ടുണ്ട്. ഈ വടാപ്പാവ് വരാനായിട്ടുള്ള അല്ല വരാ വടാപ്പാവിൻ്റെ വരാനായിട്ടുള്ള ഒരു കാരണം മുംബൈയിലെ ഒരു ഷോപ്പാണ്, അശോക് വടാപ്പാവാണ് അതിന് ഏറ്റവും കൂടുതൽ പ്രസിദ്ധി നേടിയിരിക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ പറയാം. പക്ഷേ ഈ വിളാപ്പം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബാക്കിയുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള വല്ല ബ്രെഡ് ഓംലെറ്റോ ഇത് തുടങ്ങിയ സാധനങ്ങളായിരിക്കും. അങ്ങനെയല്ല. ഇപ്പം ടർക്കിയുടെ നോക്കിക്കഴിഞ്ഞാൽ തോവിക് ഡോണർ, അല്ലെങ്കിൽ വിയറ്റ്നാമിൻ്റെ ബാൻ മി ചിയോ ക്യോ എന്ന് പറയുന്ന സാൻഡ്വിച്ച്, അമേരിക്കയുടെ ലോബ്സ്റ്റർ റോൾസ്, ഈ ഇതുപോലത്തെ ക്ലാസിഫിക്കേഷനിലുള്ള വെറൈറ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചസിൻ്റെ കൂടെയാണ് നമ്മുടെ ഈ ഇന്ത്യയുടെ ബർഗർ എന്നറിയപ്പെടുന്ന നമ്മുടെ വടാപ്പാവ് 25-ാമത്തെ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഈ മുംബൈയിൽ ഈ ഷോപ്പാണ് ഇതിന് കാരണമായിരിക്കുന്നത്. കാരണം ഫിലിം സ്റ്റാർസ് തൊട്ട് അല്ലെങ്കിൽ പല സെലിബ്രിറ്റീസ് തൊട്ട് ക്യൂ നിന്ന് ഇവരുടെ വടാപ്പാവിന് വേണ്ടി നിൽക്കാറുണ്ടെന്നാണ് ഈ ആർട്ടിക്കിൾസിൽ പലപ്പോഴും പറയുന്നത്. ഞാൻ പേഴ്സണലി പോയി കഴിച്ചിട്ടില്ല, പക്ഷേ ആർട്ടിക്കിൾസിൽ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. ആർട്ടിക്കിൾ പ്രകാരം ഈ മുംബൈയിലെ ദാദറിലുള്ള ശിവാജി പാർക്കിലെ കീർത്തി കോളേജിനടുത്തുള്ള നമ്മുടെ ഈ അശോക് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലെ അശോക് വടാപ്പാവ് 1966 സ്റ്റാർട്ട് ചെയ്താണ് ഇവർ. അവിടുന്ന് ഈ സമീപപ്രദേശത്തിലുള്ള ഓഫീസുകളായിക്കോട്ടെ, കോളേജ് കുട്ടികളായിക്കോട്ടെ, ഇവർക്കെല്ലാം കഴിച്ച് കഴിച്ച് ഇതിന് പ്രസിദ്ധി ഏറിയിട്ട് ഇത്രയും കൊല്ലവും വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവിടുത്തെ വടാപ്പാവ് ഇന്നും തുടർന്ന് വിൽക്കുന്നതിന് കാരണമാണ് ഇത്രയും അധികം ഫേമസ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ എല്ലാവരും ആ അശോക് വടാപ്പാവിന് വേണ്ടി ഇത്രയധികം ക്യൂ നിന്ന് അതങ്ങനെ പല ട്രാവലേഴ്സ് പറഞ്ഞ് ഇന്നിപ്പോൾ പിന്നെ വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് അറിയാനായിട്ട് വലിയ പാടില്ല. ഇപ്പം നമ്മളിവിടെ നിന്ന് അറിയുന്നത് തന്നെ നമ്മൾ പോയി കഴിച്ചിട്ടുണ്ടോ? ഇല്ല. പലരും അത് സ്റ്റേറ്റ് ചെയ്ത് അത് ശരിയാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ടാണല്ലോ ഇതുപോലെയുള്ള മാഗസീൻസ് വരെ പറയുന്നത്. അപ്പം അങ്ങനെ 1966 തുടങ്ങിയേക്കുന്ന ആ ഒരു വടാപ്പാവ് ഇന്ന് ടേസ്റ്റ് അറ്റ്ലസിൻ്റെ പട്ടികയിൽ 50 വേൾഡ് ഫേമസ് സാൻഡ്വിച്ചസിൻ്റെ അല്ലെങ്കിൽ ബെസ്റ്റ് സാൻഡ്വിച്ചസിൻ്റെ കൂടെ 25-ാമത്തെ സ്ഥാനം ഇന്ത്യയുടെ വടാപ്പാവ് പിടിച്ചേക്കാണ്. സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ വടാപ്പാവ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ബർഗർ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും വടാപ്പാവ് നമുക്ക് ഇന്ത്യക്ക് അതല്ല നല്ല ബർഗറോ, നന്ദര ബർഗേഴ്സൊക്കെ തന്നെ വേറെയുണ്ട്. പക്ഷേ പണ്ട് നോക്കുകയാണെങ്കിൽ ശരിയാണ്, ഒരു വളരെ ഡിഫറൻ്റായിട്ട് വിദേശികളൊക്കെ തന്നെ ഇപ്പോൾ നമുക്ക് ഹാം ബർഗേഴ്സൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഒരു പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ബർഗർ നമുക്ക് നമ്മുടെ സ്വന്തം വടാപ്പാവ് തന്നെ വേണമെന്നെങ്കിൽ പറയാം, ഇപ്പം അല്ല പണ്ട്. അപ്പോൾ എന്താണേലും അങ്ങനെ ഒരു സംഭവം കൂടെ നടന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അശോക് വടാപ്പാവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ മുംബൈ പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ, എന്തായാലും ഒരു മസ്റ്ററായ സംഭവം ആയിരിക്കും. ഇത്രയും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥിതിക്ക് ഒരു മസ്റ്ററായ സംഭവമായിരിക്കും.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: ഈ കൊതുകിനെ അഴിച്ചുവിടുക എന്നൊക്കെ പറയാൻ നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ പണ്ട് പറയുകയായിരുന്നു പുലിവാൽ കല്യാണത്തിനകത്തെ ഡയലോഗാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതല്ല, പക്ഷേ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുന്ന സമയത്ത് നമുക്കറിയാം കൊതുക് ഭയങ്കര ശല്യമാണ്, ഭയങ്കരമായിട്ട് നമ്മളെ കൊതുകടി കൊണ്ട് നമ്മൾ വലയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഗൂഗിളിൻ്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് പലരും അറിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അറിയാത്തവരാണെങ്കിൽ ഇത് പൊതുവെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ കുട്ടികൾക്ക് നമ്മളൊക്കെ പഠിച്ചു പറയുന്ന സമയം പോലെ അല്ല ഇപ്പോഴത്തെ ഓരോ കാര്യങ്ങളും ഇൻവെൻഷൻസും ഒക്കെ. കുട്ടികൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാൻ സത്യം പറഞ്ഞാൽ നല്ലൊരു ഇൻഫർമേഷൻ ആണ്. ഇപ്പൊ ഗൂഗിള് ചോദിച്ചിരിക്കുന്നത് 3.5 കോടി കൊതുകുകളെ അഴിച്ചുവിടാനുള്ള ഒരു പെർമിഷനാണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിളിന്റെ സിസ്റ്റർ കമ്പനി ആയിട്ടുള്ള ആൽഫബെറ്റ് എന്ന് പറയുന്ന കമ്പനി, ഇത് ഒരു ലോങ് പ്രൊസീജിയർ ആയിരുന്നു കേട്ടോ. ഇവർ 2016 തുടങ്ങിയ ഒരു ഗവേഷണമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യം ഞാൻ ഈ ആർട്ടിക്കിൾ വായിച്ചു വന്നപ്പോൾ എന്ത് നോൺസെൻസ് ആണ് ഈ പറയണേ എന്നുള്ള ഇതായിരുന്നു തോട്ടായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഇത് വായിച്ച് വന്നപ്പോഴാണ് ഇത് എന്തുകൊണ്ടാണ് ഇവർ ഇത് പറയുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഉദാഹരണം ഇവർ പറഞ്ഞേക്കുന്നത്. അതായത് 3.5 കോടി ബാക്ടീരിയ അടങ്ങിയേക്കുന്ന കൊതുകുകളെയാണ് ഇവർ തുറന്നു വിടാനായിട്ട് ഇതുവർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കൊതുകുകളെ ഇത്രയും കൊതുക് വേണം ഉണ്ടല്ലോ. 3.5 കോടി എന്ന് പറയുമ്പോൾ ഒരു ഇവരൊക്കെ കൊതുകിനെ ഏത് കൂട്ടിലായിരിക്കും ഇട്ടേക്കുന്നത് ഞാൻ പെട്ടെന്ന് ആലോചിച്ച്. അപ്പോൾ അതാണല്ലോ, എന്തെങ്കിലും ആട്ടെ. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പം വോൾബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ അടങ്ങിയേക്കുന്ന മോസ്കിറ്റോസാണ് ഇപ്പോൾ ഈ ഇവർ ആൽഫബെറ്റ് എന്ന് പറയുന്ന കമ്പനി ഇതിനെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്ലോറിഡയിലും കാലിഫോർണിയയിലുമാണ് ഇവർ ഈ പരീക്ഷണത്തിന് വേണ്ടി അനുമതി ചോദിച്ചിരിക്കുന്നത്. അപ്പം US എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ സമിതിയോടൊക്കെ തന്നെയാണ് ഇവർ അനുമതി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ അവർ പറയുന്നത് ഈ ഇന്ത്യ പോലെയുള്ള വലിയ രാജ്യങ്ങളിലും ഒക്കെ തന്നെ പ്രയോഗിക്കാൻ പറ്റുന്ന ദ ഗ്രേറ്റ് ടെസ്റ്റ് ആണെന്ന് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇവർ 100% കൺഫർമേഷൻ തരുന്ന മനുഷ്യർക്ക് ഒരു തരത്തിലും ഉപദ്രവം ഇല്ലാത്ത കൊതുകുകളായിരിക്കും, ഒരു മനുഷ്യരെ പോലും ഈ കൊതുകുകൾ കടിക്കില്ല എന്നാണ് പറയുന്നത്. കാരണം ഈ പറയുന്ന 3.5 കോടി കൊതുകുകളും ആൺകൊതുകുകളാണ്. സത്യം പറഞ്ഞാൽ ഈ പെൺകൊതുകുകളാണ് ഏറ്റവും കൂടുതൽ കടിക്കുന്നതും. ആൺകൊതുകുകൾക്ക് കടിക്കാനുള്ള അല്ലെങ്കിൽ കുത്തുവാനുള്ള അതിനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൊമ്പില്ല എന്നാണ് സയൻറ്റിഫിക്കലി പറയുന്നത്. നമ്മൾ പണ്ട് തൊട്ടേ ഇങ്ങനെ കേട്ട് വരുന്നത്, ഞാനും സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു. ശരി, ആൺകൊതുക് നമ്മുടെ മനുഷ്യനെ കടിക്കില്ലയോ എന്ന് നോക്കി. സത്യമാണ് അതങ്ങനെ പറഞ്ഞ പണ്ടെപ്പോഴും ഞാനിങ്ങനെ നമ്മുടെ മനസ്സിലുള്ളൊരു വേഗ് മെമ്മറിയാണ്. അപ്പം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഈ ഒരു ബാക്ടീരിയ അടങ്ങുന്ന കൊതുകിനെ അഴിച്ചുവിടുന്നത്? അപ്പം ഇതിൻ്റെ ഫസ്റ്റ് കാരണം അവർ പറയുന്നത്, ഇപ്പോൾ ഈ വെസ്റ്റ് നൈൽ വൈറസ് അല്ലെ സെൻറ്റ് ലൂയിസ് എൻസിഫാലിറ്റിസ് ഞാൻ എഴുതി വെച്ചാൽ അല്ലേ മറന്നുപോകും, ഈ എൻസിഫാലിറ്റിസ് എന്ന് പറയുന്ന ഈ രോഗങ്ങൾ, ഇത് ഏറ്റവും കൂടുതൽ പരന്ന് ഇങ്ങനെ സ്പ്രെഡാണ് ഈ രോഗങ്ങളെ നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റും, തുരത്തി മാറ്റാനായിട്ട് പറ്റും ഈ ഒരു കൊതുകുകൾ കാരണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പബ്ലിക് ഒപ്പീനിയനാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ആൽഫബെറ്റ് എന്ന് പറയുന്ന കമ്പനി ഫ്ലോറിഡയിലുള്ള നിവാസികളോട് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം, അവരുടെ ഒപ്പീനിയൻ കിട്ടിയതിന് ശേഷമായിരിക്കും ഈ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആ ഒരു സമിതി ഇതിന് അപ്രൂവലോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കുന്നത്. സോ ഇവർ പറയുന്ന കാര്യം, ഈ 3.5 കോടി കൊതുകുകളെ നമ്മൾ ഇറക്കിവിട്ട്, ഈ ആൺകൊതുകുകളെ ഇറക്കിവിട്ട് ഈ മറ്റുള്ള കൊതുകുകളുമായിട്ട് ഇത് ചേർന്ന് പെൺകൊതുകുകളുമായിട്ടൊക്കെ ഇത് ഇണ ചേരുന്ന സമയത്ത് പിന്നിടുന്ന മുട്ടകളൊന്നും തന്നെ ഭൂമിയിൽ വിരിയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പൊതുവെ ഈ കൊതുകുകളുടെ എണ്ണത്തിൽ വളരെയധികം എണ്ണം കുറയ്ക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ഇവരുടെ ഒരു വലിയൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. അതായത് മോസ്കിറ്റോ ഫ്രീ ഫ്ലോറിഡ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ ഫ്ലോറിഡ കീ മോസ്കിറ്റോ കൺട്രോൾ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതി അവർ കൊണ്ടുവരുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല, ആദ്യം ഞാൻ പറഞ്ഞതും ഇപ്പം അവസാനം മുഴുവൻ കേട്ടതും എന്തോ ഒരു വ്യത്യാസം ഉള്ളതുപോലെ. പക്ഷേ എന്നാലും നമ്മുടെ മനസ്സിൽ എവിടെ ഒരു ദൈവം ഇത് ശരിയാവും, എങ്ങാണ് ഇത് വർക്കൗട്ടായില്ലെങ്കിൽ നമ്മൾ വടി കൊടുത്ത് എന്തുവാ കടിക്കുന്ന പാമ്പിനെ മേടിച്ച് എന്ന് പറയുന്നതിന് അല്ല, വടി കൊടുത്ത് അടി പിടിക്കുക എന്നുള്ള പറയുന്നത്, അത് വടി കൊടുത്ത് അടി പിടിക്കുന്ന പോലെ തന്നെ 3.5 കോടി കൊതുകിനെ ഇങ്ങനെ അഴിച്ചുമുട്ടി ഇങ്ങനെ ഇവന്മാരെ കാണാൻ നമ്മൾ കടിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് മൊത്തം പോകും. പക്ഷേ ഇവർ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ലോജിക്കലി നമുക്ക് എവിടേക്കോ അംഗീകരിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് അത്. കുറച്ചുകൂടെ പിന്നെ ഇത് അംഗീകരിക്കുന്ന ഒരു ബോഡി എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള കോമൺ ആളുകളല്ലേ, ഇതിനെ പറ്റി പഠിച്ച് സയൻറ്റിസ് വിഭാഗത്തിൽ പെടുന്ന ആളുകളൊക്കെ തന്നെ ചേർന്നിട്ടുള്ള ഒരു ബോഡി ആയിരിക്കില്ല ഇത് അംഗീകരിക്കുന്നത്. എന്നാലും സംതിങ് ഇൻട്രസ്റ്റിംഗ്, ഗൂഗിളും അല്ലെങ്കിൽ ആൽഫബെറ്റ് തുടങ്ങിയ കമ്പനികൾ ഇതിനു വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ അവർ 2016 തൊട്ടേ സ്റ്റാർട്ട് ചെയ്ത് ഗവേഷണം സ്റ്റാർട്ട് ചെയ്ത് ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട്, ഇതും പരീക്ഷണമാണ് കേട്ടോ, ടെസ്റ്റിംഗ് ആണ് ഇവർ പറയുന്നത്. ഇവർ കൊതുക് അടിക്കത്തില്ല, ഈ കൊതുക് നമുക്ക് ഹാംഫുൾ അല്ല എന്നുള്ളതാണ് അവർ 100% ഗ്യാരണ്ടി. പക്ഷേ ഈ വഴി മറ്റുള്ള കൊതുകുകളുടെയും കൊതുകുകളുടെ നമ്പേഴ്സ് ഡിക്രീസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പരീക്ഷണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ അനുമതി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് സീ എന്താണ് ഇനി നടക്കാൻ പോകുന്നതുള്ള കാര്യം. എന്താണെങ്കിലും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ ഞാൻ വിടത്തില്ല. അതാണ് ഞാൻ വായിച്ചത്. ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് സി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം, ഇത് ഇങ്ങനെയാണ് ഇങ്ങനെ ഇവർ ട്രൈ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ഹിസ്റ്ററി ആയിരിക്കാം, നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി വരും കാലഘട്ടത്തിൽ പണ്ട് ഇങ്ങനെ 2026 ആൽഫബെറ്റ് ഇങ്ങനൊരു സംഭവം ചെയ്തതാണ്, ഇപ്പോൾ കൊതുകുകളെന്ന് പറയുന്ന സംഭവമില്ല, പണ്ട് നമ്മുടെ കൂടെ കൊതുകൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പറയേണ്ട ഒരു അവസ്ഥ ഒന്ന് ആലോചിക്ക്. നമ്മളിപ്പോൾ ഞാനിത് ആദ്യം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചെന്താ അറിയോ, ഒരു രണ്ട് കൊതുകരി കത്തിച്ചു വെക്കേണ്ട കാര്യമുള്ളൂ, വെറുതെ എന്തിനാണ് ഈ 3 കൊതുകിനെ അഴിച്ചു വേണം. പക്ഷെ അങ്ങനെയല്ല, നമ്മളൊന്നും അത്രയും വലിയ ഇൻറ്റൻസ് ആയിട്ടുള്ള രീതിയിൽ ഒരുപക്ഷെ പോയിട്ടുണ്ടാവില്ല. അവിടെയൊക്കെ അത്രയും രീതിയിൽ ഈ ഡിസീസ് പരത്തുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ഭീഷണി വന്നിരിക്കുന്നത്. എന്താണേലും നടക്കട്ടെ, വരുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഒഴുകി ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കാനാണ്. എന്താണേലും എവിടെയെങ്കിലും ട്രാഫിക് ഉണ്ടോ, ആരെങ്കിലുമൊക്കെ ട്രാഫിക്കിൽ കുടുങ്ങി കിടന്ന് തന്നെ കേൾക്കണ്ടോ, നമുക്ക് നോക്കാം കേട്ടോ. ട്രാഫിക് അപ്ഡേറ്റ്സ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഓടി തിരിച്ചു വരാം.
2: Traffic update. Brought to you by ABC Cargo and Courier, #1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
1: ഓൾ റൈറ്റ്, ട്രാഫിക് സിറ്റുവേഷൻ. ഇപ്പോൾ ട്രാഫിക് കിടക്കുന്നവരൊക്കെ പറയും നമ്മുടെ കോട്ടയംകാരായിരിക്കും, കോട്ടയം റബ്ബറിൻ്റെ അവിടെ ഉള്ള കൊതുക് ഇത്രയും ഉണ്ടോ അക്ഷയ് ഈ ഫ്ലോറിഡയിലും അവിടെ കാണുമെന്നേ. അവിടെ ഇഷ്ടംപോലെ കാടുകളില്ലേ, അവിടെ ഇഷ്ടംപോലെ കൊതുകൾ കാണും. എന്താണേലും ട്രാഫിക് സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ അത്യാവശ്യം സ്ലോ മോവിങ് ട്രാഫിക് ഉണ്ട്. കഴിഞ്ഞ മണിക്കൂറിനെ വെച്ച് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. എമിറേറ്റ്സ് റോഡിലും ട്രാഫിക് സിറ്റുവേഷൻ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ദേഹി റോഡ് ഒക്കെ തന്നെ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട്. അലി തിയേറ്റ് ഓൾഡ് റോഡിൽ ഒരു ആക്സിഡന്റ് കാണുന്നുണ്ട്. നമ്മുടെ അൽതവൂൻ അൽഖാൻ ആ ഏരിയയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കയറി വരുന്ന ആ ഒരു ഏരിയയിലായിട്ടാണ് ഇപ്പോൾ ഇച്ചിരി ഒരു ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നത് കേട്ടോ. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ അജ്മാൻ ഉമൽ ക്വീൻ ടുവേർഡ്സ് ദുബായ് കുറച്ച് ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഈ ഒരു സമയത്തൊക്കെ കാണുന്നത്. എനിവേസ് മറ്റ് ഏരിയകളിലൊന്നും വലിയ പ്രശ്നമില്ല. ബാക്കി എൻ്റെ ഡയറക്ഷൻ ടുവേർഡ്സ് ജബലലി എല്ലാം തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ മണിക്കൂറിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫ്രീ ആയിട്ടുണ്ട്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മൾ വാട്സാപ്പ് നമ്പർ മറക്കണ്ട, സേവ് ചെയ്ത് വെച്ചോളൂ. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. വണ്ടി ഓടിക്കുന്ന സമയത്ത് മാത്രം തന്നാൽ മതി കേട്ടോ.
2: Traffic update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, #1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: You are listening to Sand Dunes with Akshay and Vidya. Hey.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മെഡിക്കൽ ത്രില്ലർ. ഹിറ്റ് ജോഡികളായ സിജു വിൽസൺ, ദൃശ്യ രഘുനാഥ് കോംബോ വീണ്ടും ഒന്നിക്കുന്നു.
2: ഹലോ മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റൽ.
1: ഒപ്പം ജഗദീഷ്, അശ്വിൻ കുമാർ, റോണി ഡേവിഡ് തുടങ്ങി വലിയ താരനിര ഒന്നിക്കുന്ന ചിത്രം ഡോസ്. ഉദ്വേഗജനകമായ കഥാപശ്ചാത്തലത്തിൽ അഭിലാഷാർ നായർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഡോസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
3: ഡോസ് മെയ് 27 ജി സി സിയിൽ റിലീസിനെത്തുന്നു. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 എഫ്എം ടു വിൻ ഇൻവൈറ്റ്സ്.
4: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
5: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
4: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
6: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
7: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ?
6: പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
8: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
9: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
8: ആ അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാണ്.
6: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
3: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഇനി അടുത്ത ഹോളിഡേ എന്താണെന്നുള്ള കാഴ്ച എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയായിരിക്കും അല്ലേ. നമുക്ക് ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ഹോളിഡേ എന്താണെങ്കിലും സൂൺ ഉണ്ടാവും. ഈ ജൂണിൽ തന്നെയാണ് അടുത്ത ഹോളിഡേ വരുന്നത്. നമുക്കറിയാം എന്നാണ് നമുക്ക് ഇനിയത് ഏത് ദിവസമാണ് വരാൻ പോകുന്നതെന്നുള്ളതാണ് നമുക്ക് നോക്കിയിരിക്കുന്നത്. ഹിജ്റി ന്യൂ ഇയർ ആണ്, നമ്മുടെ ഇസ്ലാമിക് കലണ്ടറിൻ്റെ അനുസരിച്ചിട്ടുള്ള നമുക്ക് ന്യൂ ഇയർ ആണ് നമുക്ക് ഇനിയും അതിന് കാത്തിരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഇസ്ലാമിക് ന്യൂ ഇയർ 2026 എന്നാണ് വരാൻ പോകുന്നത്. ആക്ച്വലി നമുക്കറിയാം മൂൺ സൈറ്റ് അനുസരിച്ച് ാണ് നമുക്കിപ്പം ജൂൺ 15 നമ്മൾ മൂൺ സൈറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മുഹറം എന്ന് പറയുന്നത് ജൂൺ 16 ചൊവ്വാഴ്ചയായിരിക്കും വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി അതല്ല ജൂൺ 16 കാണുന്നെങ്കിൽ 17 ജൂൺ 17 ബുധനാഴ്ചയായിരിക്കും ഇനി അത് മുഹറമായിട്ട് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ഇടയ ദിവസങ്ങളല്ലേ നമുക്കൊരു അവധി വരുന്നത്. അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ, അതാണ് നമ്മുടെ അടുത്ത ചോദ്യം. അതായത് നമ്മളെപ്പോഴും വിചാരിക്കുന്നു ഒരു വീക്കെൻഡ് ആയിരുന്നുവെങ്കിൽ അത് വളരെയധികം നന്നായിരുന്നേനെ എന്ന് പറയുന്ന ഒരു കാര്യമാണല്ലോ, നമ്മളെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ യുഎയുടെ അക്കോർഡിംഗ് ടു ക്യാബിനറ്റ് റെസൊല്യൂഷൻ 2025 വന്ന അനുസരിച്ച് പബ്ലിക് ഹോളിഡേ എക്സ്പെക്ട് ഈതല്ലാത്ത എല്ലാ പബ്ലിക് ഹോളിഡേസും ട്രാൻസ്ഫർ ചെയ്യാം അറ്റ് ദ എൻഡ് അല്ലെങ്കിൽ ബിഗിനിങ് ഓഫ് ദ വീക്ക്. അപ്പം നമുക്കൊരു യു എയിലെ റെസിഡൻസിന് എല്ലാവർക്കും തന്നെ ഒരു ലോങ് വീക്കെൻഡ് കിട്ടത്തക്ക രീതിയിലായിരിക്കും അത് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ നമുക്ക് ലീവ് കിട്ടാനുള്ള സാധ്യതകളാണ് വരുന്നത്. പറയില്ല, എന്താണെങ്കിലും അങ്ങനൊരു റെസൊല്യൂഷൻ ഉണ്ട്. 2025 ഈദല്ലാതെ എല്ലാത്തിനും അങ്ങനൊരു സംഭവം കൊണ്ടുവന്നതാണ്. അപ്പോൾ ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം എന്താണ് വരാൻ പോകുന്നതെന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്താണെങ്കിലും അക്കോർഡിംഗ് ടു മൂൺ സൈറ്റ് ആയിരിക്കും ഇതെല്ലാം നടക്കാനായിട്ട് പോകുന്നത്, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും ജൂൺ ഇനി അടുത്തൊരു ലോങ് വീക്കെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 3 ദിവസത്തെ ലോങ് വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ മതി. അത്യാവശ്യം ഇപ്പോൾ 9 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം എന്ന പോലെ നമുക്ക് അത് പ്രതീക്ഷിക്കാവുന്നതാണ്. ലെറ്റ്സ് സീ, നമുക്ക് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസോ കാര്യങ്ങളോ, ഇന്ന ദിവസമാണെങ്കിൽ ഇന്നാവധി, ഇന്ന ദിവസമാണെങ്കിൽ ഇന്നാവധി എന്ന് തന്നെ നമുക്ക് ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ അറിയിക്കുന്നതാണ്. ആരും അതിനെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, എല്ലാവരും പെട്ടെന്ന് ഓഫീസിൽ പോയി പണിയെടുത്തേ ചെല്ലെ. അപ്പോൾ എന്താണെങ്കിലും എന്നാലും ഈ മാസം ഒരു മറ്റൊരു അവധി കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓർത്ത് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ, ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ, ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വിലക്കയറ്റത്തിൽ നിയമസഭയിൽ ചർച്ച. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാൻ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും സിപിഐയിലെ മുഹമ്മദ് മുഹസേന 34 വോട്ടുകളും ലഭിച്ചു. ബിജെപിയുടെ 3 അംഗങ്ങൾ വിട്ടുനിന്നു. സ്പീക്കറടക്കം 4 പേർ വോട്ട് ചെയ്തില്ല. സന്ധ്യ വാര്യർ, ആബിദ് ഹുസൈൻ തങ്ങൾ, സി കെ ഹരീന്ദ്രൻ എന്നിവർ വോട്ട് ചെയ്യാൻ എത്തിയില്ല. ഷാനിമോൾക്ക് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആശംസ നേർന്നു. 31 വർഷത്തിനു ശേഷമാണ് നിയമസഭയിൽ ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ എത്തുന്നത്. കേരളത്തിൽ അനിയന്ത്രിതമായി തുടരുന്ന വിലക്കയറ്റത്തിൽ UDF സർക്കാരിനെതിരെ സഭയിൽ പ്രതിപക്ഷം. 16th കേരള നിയമസഭയുടെ ഈ സമ്മേളനത്തിലെ ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസ് പ്രതിപക്ഷം സഭയിൽ അവതരിപ്പിച്ചു. പൊതുവിപണിയിലും സപ്ലൈക്കോ ഉൾപ്പെടെയുള്ള പൊതുവിതരണ കേന്ദ്രങ്ങളിലും അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയാണെന്നും സർക്കാർ വിപണി ഇടപെടലുകളിൽ പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്നും പ്രതിപക്ഷം ആരോപിച്ചു. പ്രതിപക്ഷത്തിന്റെ ആവശ്യപ്രകാരം അടിയന്തര പ്രമേയത്തിനുമുന്നിൽ സഭാ നടപടികൾ നിർത്തിവച്ചുകൊണ്ടുള്ള ചർച്ച ഇപ്പോൾ നിയമസഭയിൽ പുരോഗമിക്കുകയാണ്. സ്കൂൾ പ്രവേശനോത്സവത്തിനിടെ കുട്ടികൾക്ക് മിഠായി എറിഞ്ഞു നൽകിയ വി മുരളീധരൻ MLA നടപടിക്കെതിരെ രൂക്ഷ ഭാഷയിൽ പ്രതികരിച്ച് മുൻമന്ത്രി വി ശിവൻകുട്ടി. ഇത് തികച്ചും ഹീനമായ പ്രവൃത്തിയാണ്. കൊച്ചു കുഞ്ഞുങ്ങളോട് ഇത്തരത്തിൽ പെരുമാറാൻ BJP കഴിയുമെന്ന് ശിവൻകുട്ടിയുടെ കുറ്റപ്പെടുത്തൽ. തിരുവനന്തപുരത്ത് അംബേദ്കർ മെമ്മോറിയൽ സ്കൂളിൽ നടന്ന ചടങ്ങിലാണ് വിവാദ സംഭവം ഉണ്ടായത്. കുട്ടികളുടെ കൈകളിൽ മിഠായി കൊടുക്കുന്നതിനു പകരം മേശപ്പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയായിരുന്നു MLA. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് BJP നേതാവിന്റെ നടപടിയെ വിമർശിച്ച് വി ശിവൻകുട്ടി രംഗത്തെത്തിയത്.

0: മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ചയുടെ വ്യാജ ചിത്രം പ്രചരിപ്പിച്ച സി പി എം അനുഭാവിക്കെതിരെ കേസെടുത്ത് പോലീസ്. കോഴിക്കോട് അത്തോളി പോലീസാണ് കലാപ ആഹ്വാന കുറ്റം ചുമത്തി കേസെടുത്തത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ പരാതിയിലാണ് കേസ്. അമേരിക്കയുമായി ഇടനിലക്കാർ വഴിയുള്ള ചർച്ചകൾ അവസാനിപ്പിക്കുന്നതായി ഇറാൻ. ലെബനോനിലും ഗസയിലും ഇസ്രായേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ഇറാന്റെ തസ്നിം ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയുമായുള്ള കരാറിന് ലെബനോൻ വെടിനിർത്തൽ അനിവാര്യമെന്ന് ഇറാൻ. ഹോർമോസ് കടലെടുക്ക് പൂർണ്ണമായി തടയുമെന്ന് റിപ്പോർട്ടുണ്ട്. പ്രധാന ജലപാതയായ ബാബൽ മന്ദബ് കടലെടുക്ക് വഴി വരുന്ന വാണിജ്യ കപ്പലുകൾ ആക്രമിക്കാൻ ഇറാൻ ഭരണകൂടം അനുമതി നൽകിയെന്നും റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് അമേരിക്കയും ഇറാനും പരസ്പരം ആക്രമണം നടത്തിയത്. ലബനോനെതിരെയുള്ള ആക്രമണം തുടർന്നാൽ ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുമെന്ന് ഇറാൻ. പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് അണിക്കാര്യം അറിയിച്ചത്. ലബനോന് പിന്തുണ വാഗ്ദാനം ചെയ്തുവെന്നും സ്പീക്കർ. സി എം ആർ എൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയുടെ ചോദ്യം ചെയ്യൽ ഉടനില്ല. സി എം ആർ എല്ലിന്റെ ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവ് വന്ന ശേഷം മാത്രമായിരിക്കും ഇ ഡി സമൻസ് അയക്കുക. കോടതി ഉത്തരവ് പരിശോധിച്ചാകും തുടർ നടപടിയെന്നും ഇ ഡി വൃത്തങ്ങൾ വ്യക്തമാക്കി. അന്വേഷണത്തിന് സ്റ്റേ ആവശ്യപ്പെട്ടുള്ള സി എം ആർ എൽ ഹർജിയിലെ വിധി വെള്ളിയാഴ്ച വരുന്ന സാഹചര്യത്തിൽ തിടുക്കത്തിൽ നടപടിയെടുക്കേണ്ട എന്ന അഭിപ്രായം ഇ ഡി ഉദ്യോഗസ്ഥർക്കിടയിലുണ്ട്. ഇ ഡി ആസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടി ആലോചന നടത്തിയ ശേഷമായിരിക്കും വീണയ്ക്ക് സമൻസ് അയക്കുന്ന കാര്യത്തിലെ അന്തിമ തീരുമാനം. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സി പി എം നേതാക്കൾക്കെതിരെയും നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഇ ഡി നേതാക്കളെ പ്രതിചേർക്കണം. ആസൂത്രിത ആക്രമണം നേതാക്കളുടെ അറിവോടെ. കേസിൽ കക്ഷി ചേരാനുള്ള തയ്യാറെടുപ്പിൽ എൻഫോഴ്സ്മെന്റ്. ഇതിനുള്ള തെളിവ് ശേഖരണം ആരംഭിച്ചു. മന്ത്രി ബിന്ദു കൃഷ്ണ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയെ കണ്ടതിൽ രൂക്ഷ വിമർശനവുമായി യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി സി കെ ഷാക്കിർ. യു ഡി എഫ് നേതാക്കളെ പുലഭ്യം പറഞ്ഞയാളെ അങ്ങോട്ട് ചെന്ന് കണ്ടത് നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. ഭരണം വെറുതെ കിട്ടിയതല്ലെന്നും യൂത്ത് ലീഗ് നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിനിടെ പിണറായി വിജയനെ പിന്തുണച്ച എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തോൽവിയുടെ ഉത്തരവാദിത്തം പിണറായി വിജയന് മാത്രമല്ല, പിണറായിയെ ക്രൂശിക്കുന്നത് നീതികേട്. സി പി എം ആത്മപരിശോധനയും സ്വയം വിമർശനവും നടത്തണമെന്ന് അദ്ദേഹം എസ് എൻ ഡി പി മുഖപത്രമായ യോഗനാഥത്തിലെ എഡിറ്റോറിയലിൽ പറഞ്ഞു. നെടുമങ്ങാട് ഒന്നര വയസ്സുകാരന്റെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കുട്ടിയുടെ മരണകാരണം നെഞ്ചിനും തലയ്ക്കുമേറ്റ ക്ഷതം കാരണമെന്ന് പോസ്റ്റ്മോർട്ടം. കുട്ടിയുടെ ശരീരത്തിൽ 91 മുറിവുകളുണ്ട്, വാരിയലിന് പൊട്ടലുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ക്ഷതവും രക്തസ്രാവവുമാണ് മരണകാരണം. അതേസമയം കുട്ടിയുടെ കൈ ഒടിഞ്ഞതിൽ അവ്യക്തതയുണ്ട്. കുട്ടിയുടെ കൈ ഒടിഞ്ഞത് പടിയിൽ നിന്ന് വീണത് എന്ന് അമ്മയും രണ്ടാനച്ഛനും മൊഴി നൽകി. ദുരൂഹതയുണ്ടെന്ന് പോലീസ്. കുട്ടിയെ കൊലപ്പെടുത്തിയ രണ്ടാനച്ഛൻ അഷ്കറിനെതിരെ കൊലപാതകം. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം എസ് സി എസ് ടി ആക്ടുകൾ ചേർത്ത് നടപടിക്കൊരുങ്ങുകയാണ് പോലീസ്. 12-ാം ക്ലാസ് പുനർമൂല്യനിർണയത്തിനുള്ള സി ബി എസ് ഇ പോർട്ടൽ പ്രവർത്തനക്ഷമമായി. അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെയെന്നതടക്കമുള്ള വീഡിയോ സി ബി എസ് ഇ പങ്കുവച്ചിട്ടുണ്ട്. ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ അനധികൃതമായി ചിത്രീകരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ ഡി ജി സി. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ മേഖലകളിൽ അനുമതിയില്ലാതെ ദൃശ്യം പകർത്തിയാൽ പിഴ, ഫോൺ, ക്യാമറ എന്നിവ പിടിച്ചെടുക്കൽ, ഇവയ്ക്ക് പുറമെ കടുത്ത സാഹചര്യങ്ങളിൽ വിമാനയാത്രാ വിലക്ക് വരെ നേരിടേണ്ടി വരുമെന്ന് ഡി ജി സി മുന്നറിയിപ്പ്. അടുത്ത വാർത്ത 11 മണിക്ക്.
1: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.
0: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
2: Time check. Weather update.
1: Brought to you by Aldras Auto AC Parts, #1 Auto AC spare parts in the Middle East.
0: ദുബായിലെ ഇപ്പോഴത്തെ താപനില 35 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 60%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi, and Bahrain. Visit aldras.me.

0: are listening to Sand Dunes with Akshay and Vidya.
1: നമ്മൾ പലപ്പോഴും സ്ട്രാറ്റജി ബിസിനസ് പ്ലാനിങ് എന്നൊക്കെ പറയുമ്പോഴേ പണ്ട് തൊട്ടേ പല കമ്പനികൾ ഒരേ പേരിൽ രണ്ടെണ്ണം അല്ല ഒരേ കമ്പനിയിൽ രണ്ട് പേരിൽ രണ്ടെണ്ണം എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടല്ലോ. നമുക്ക് അങ്ങനെ ഏതൊക്കെ അറിയാം നിങ്ങൾക്ക് പെട്ടെന്ന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ പറ്റിയിട്ട് ചില കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറയാറുള്ളതാണ്. ഈ അതിൻ്റെ ഫസ്റ്റ് ഉദാഹരണമാണ് ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു ഇങ്ങനെ ഒരു റിപ്പോർട്ട് കണ്ടത്. നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്, ഭയങ്കര രസമാണ്. പുറമേ കട്ട എതിരാളുകൾ പക്ഷേ ഉടമ ഒരാൾ തന്നെ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. നമുക്കറിയാം ഈ അക്ഷര എഴുതി ഇപ്പം സ്കൂൾ തുറന്ന സമയമായതുകൊണ്ട് ഇതിന് ഭയങ്കര പ്രാധാന്യമാണ്. നമുക്കറിയാം പഴയ നട്രാജ് പെൻസിൽ അല്ലേ. പക്ഷേ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അപ്സരയായിരുന്നു, അപ്സരയുടെ പ്ലാറ്റിനം. എന്തോ രസമാണ് ആ പെൻസിൽ വെച്ച് എഴുതാനെന്നറിയാം. നട്രാജിന് വേറൊരു സ്റ്റൈലാണ്, അതായത് വളരെ ഷാർപ്പൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നട്രാജ് നല്ല രസമായിട്ട് എഴുതാൻ പറ്റും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകും. പക്ഷേ എന്നാൽ അപ്സരയാണെങ്കിൽ ഭയങ്കര സ്മൂത്താണ് നമുക്ക് എഴുതുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ പരസ്യം നമുക്ക് കിഡിലിനായിട്ട് ഭയങ്കര കോമ്പറ്റീഷനാണെന്നറിയാം. പക്ഷേ ഇത് രണ്ടും ഹിന്ദുസ്ഥാൻ പെൻസിൽസിൻ്റെ കീഴിൽ വരുന്ന ബ്രാൻഡുകളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യം. ഇത് അടുത്ത അതുപോലെ തന്നെ നമ്മുടെ കൊക്കക്കോള കമ്പനി. നമുക്ക് കൊക്കക്കോള കമ്പനിയുടെ അടിയിൽ അണ്ടറിൽ വരുന്നത് തംസപ്പ്, കൊക്കക്കോള, സ്പ്രൈറ്റ്, ലിംക, ഫാൻഡ, മാസ, കിൻലി തുടങ്ങി ഇത്രയും ബ്രാൻഡുകൾ ഈ ഒരു കമ്പനിയുടെ താഴെ വരുന്നതെന്ന് പറയുമ്പോഴത്തേനെ എത്ര എത്ര കോമ്പറ്റീഷനാണ്. നമ്മൾ അറിയാതെ പോലും നമ്മൾ കണ്ടുപോകുന്ന ഇത് വേണ്ട ഇത് മതി എന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നത് അല്ലേ. ഇത് എല്ലാ ഒരു കമ്പനി. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അതിൻ്റെ താഴെ വരുന്നത് നമ്മൾ എന്താ പറയണേ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നമ്മൾ ഉൾപ്പെടുന്ന നമ്മുടെ ചായപ്പൊടി ആയിക്കോട്ടെ, ഇപ്പം നമ്മുടെ സോപ്പ് ലെക്സ് അല്ലെങ്കിൽ ഹോളിക്സ്, പിന്നെ ലൈഫ് ബോയ് സോപ്പ്, പിയേഴ്സ്. ഇപ്പം സോപ്പിനെ മാത്രം നോക്കുകയാണെങ്കിൽ ലെക്സ്, ഡവ്, ലൈഫ് ബോയ്, റെക്സോണ, പിയേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ബൂസ്റ്റ്, ഹോളിക്സും, ഇത് രണ്ടും നമുക്കറിയാം കട്ട എതിരാളികളാണെന്നാണ് നമ്മൾ എപ്പോഴും വിചാരിച്ചേക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം ഒരു കമ്പനിയുടെ കീഴിൽ വരുന്നതാണ്. പിന്നെ വാഷിംഗ് പൗഡർ, ടൈഡ് അല്ലെങ്കിൽ ഏരിയൽ, ഇതിലേതാണ് നല്ലതെന്നാണ് നമ്മുടെ ചോദ്യം. ഇത് രണ്ടും പി എൻ ജിയുടെ അണ്ടറിൽ വരുന്ന ഒരു വിഭാഗമാണ്, രണ്ടും ഒരു കമ്പനിയാണെന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിൻ്റെ കാര്യത്തിൽ വരുന്നതോ എന്തെല്ലാം, ഗുഡ് ഡേ ഉണ്ട്, മാരിഗോൾഡ് ഉണ്ട്, ടൈഗർ ഉണ്ട്, ന്യൂട്രി ചോയ്സ് ഉണ്ട്, മിൽക്ക് വിക്കീസ് ഉണ്ട്, പിന്നെ ബ്രിട്ടാനിയുടെ മറ്റേ ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡിൽ തന്നെ പല വിഭാഗങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയായിട്ട് ബ്രിട്ടാനിയ ഒരുപാട് കാര്യങ്ങൾ ഇറക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ നോക്കിയ ബി ബി കെ ഇലക്ട്രോണിക്സിൻ്റെ അണ്ടറിലാണ് ഒപ്പോ, വിവോ, റിയൽമി, വൺ പ്ലസ്, ഐ ക്യു ഒ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോൾ പുതിയ വന്നേക്കുന്ന കുറേ ബ്രാൻഡുകൾ. അതുപോലെ എത്ര എത്ര കമ്പനികൾ, നമ്മളിത് മറ്റേ മോണ്ടിലേസ് എന്ന് പറയുന്ന കമ്പനി ഉണ്ടല്ലോ, മോണ്ടിലേസ് ഇൻ്റർനാഷണൽ, അവരുടെ അണ്ടറിലാണ് ഇപ്പോൾ കാഡ്ബറി ഡയറി മിൽക്കും ഫൈവ് സ്റ്റാറും പേർക്കും ഫ്യൂസും മറ്റേ ബോൺവില്ലയും സിൽക്കും. ഇതൊക്കെ തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം കേട്ടോ. നമ്മൾ പല മലയാളികൾക്കുണ്ട് ഇതിന് എത്ര വാർത്താ ചാനലുകൾ വരെ ഉണ്ട്, ഒരേ ഒറ്റ ഓണറിൻ്റെ കീഴിൽ വരുന്ന രണ്ടെണ്ണങ്ങൾ. പല ബിസിനസ് സ്ഥാപനങ്ങളും നമ്മുടെ യു എയിലും ഉണ്ട് അങ്ങനെ ഒരുപാട് ബിസിനസ് സ്ഥാപനം. അങ്ങനെ നിങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്ന ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഒരു ഓണറായിരിക്കും പക്ഷേ രണ്ട് പേരിൽ അറിയപ്പെടും, നല്ല കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യും, നമ്മളെ ഏതെങ്കിലും ഒരെണ്ണത്തിലേക്ക് തന്നെ കയറ്റും. അത് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല, അത് അവരുടെ സ്ട്രാറ്റജി തന്നെയാണ്. നമുക്ക് നല്ല സാധനം കിട്ടുന്നുണ്ടോ, ഓക്കെ, ദെൻ അത് മതി. പക്ഷേ ആ ഒരു ബ്രില്യൻ ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കമ്പനീസിൻ്റെ അറിയാമെന്നുണ്ടെങ്കിൽ പറയാം 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് തരാമെന്നാണ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ട്രാഫിക് സിറ്റുവേഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അല്ലേ? നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലും അല്ലിത്തേ ടോൾ റോഡിലും എമിറേറ്റ്സ് റോഡിലും അൽഖൈർ റോഡിലെ ട്രാഫിക് മൊത്തത്തിൽ തുടച്ചു മാറ്റിയെന്ന് വേണേൽ പറയാം. ഐ മീൻ സ്ലോ മൂവിങ് ട്രാഫിക് ആയിരുന്നേ കഴിഞ്ഞ മണിക്കുള്ള, അതാണ് പറയുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലിത്തേ ടോൾ റോഡിലും ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ രൂക്ഷമായിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ കാണുന്നില്ല. മൽഹ സ്ട്രീറ്റിൽ കുറച്ച് സ്ലോ മൂവിങ് ട്രാഫിക്കാണ്. ഈ ഷാർജയൊക്കെ ഇന്ന് കഴിയുന്നവിടം വരെയുള്ളൊരു ട്രാഫിക് സിറ്റുവേഷനാണ് മൽഹ സ്ട്രീറ്റിൽ കാണിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ഈ മലയ സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളങ്ങ് ലോങ് ആലോചിക്കും, ഈ ഷാർജ കൽബ റോഡ് കണക്ട് ചെയ്ത് അങ്ങനെ അങ്ങോട്ടൊന്നുമില്ല, നമ്മുടെ ഷാർജ ഏരിയകളിൽ മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ട്രാഫിക് സിറ്റുവേഷൻ. ബാക്കി എല്ലാ ഏരിയകളിലും ഒക്കെ ഇന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് കൂടെയാണ് നമുക്ക് വരുന്നത്. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് അയക്കാതാണ്.
1: Traffic update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: സിനിമയ്ക്കുള്ളിലെ സിനിമയുമായി എത്തുന്നു നസ്ലിന്റെ മോളിവുഡ് ടൈംസ്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ആദ്യ ചിത്രത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച അഭിനന്ദ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രേമലുവിന് ശേഷം ഹിറ്റ് കോംബോ ആയ നസ്ലിനും സംഗീത് പ്രതാപും ഒന്നിക്കുന്നു. ഒപ്പം ഷറഫുദ്ദീൻ, അൽതാഫ് സലീം തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു.
2: ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടിക്കാലം.
1: ഓൾറെഡി ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ ഗാനങ്ങളുമായി ജേക്സ് ബിജോയുടെ സംഗീതവും. മോളിവുഡ് ടൈംസ് ജൂൺ 5 GCC റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് ഓൺലൈൻ സ്ട്രീമിംഗ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.

You're listening to Home 92.2 FM. Home is a feeling. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: You are listening to Sand Dunes with Akshay and Vidya.
1: Welcome back home 92.2 FM ലേക്ക് സ്വാഗതം. എന്റെ കൂടെ ഇതാണ് ഷീബ. വെരി ഗുഡ് മോർണിംഗ് ഷീബ. നമസ്കാരം.
2: ഗുഡ് മോർണിംഗ് അക്ഷയ്. മടിയൊന്നും ഇല്ലല്ലോ
1: അല്ലേ? എനിക്ക് നല്ല മടിയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. കാരണം ഈ രാവിലെ, ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഈ രാവിലെ ഉറങ്ങുക എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവം. എന്റെ ഏറ്റവും വലിയ ലക്ഷറി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ വീട്ടിലിരിക്കുക, ഉറങ്ങുക. അതാണ് എന്റെ, എനിക്ക് വേറെ ഒരു ടാജിൽ പോയത് കിട്ടത്തില്ല.
2: എനിക്ക് വീട്ടിലിരിക്കാൻ വലിയ ഇഷ്ടമാണ്. പക്ഷെ ഉറക്കത്തിന് ഞാൻ നേരത്തെ ഉറങ്ങും, നേരത്തെ എണീക്കുന്ന ആളാണ്.
1: ശരി, അതുകൊണ്ട് അത്ര വലിയ വിഷയമില്ല. കാരണം ഇപ്പൊ നമ്മൾ ഈ അവധിയൊക്കെ കഴിഞ്ഞ് ഈ രണ്ടു ദിവസം ടോയ്ലറ്റ് എണ്ണിക്കണമല്ലോ. ഇപ്പൊ അലാറം അടിച്ചില്ലെങ്കിൽ പോലും നമ്മൾ എണ്ണിട്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ക്ഷീണം നമ്മളിലുണ്ട്. പക്ഷെ ഞാൻ അതുപോലെ തന്നെ നല്ല ഊർജ്ജസ്വരനായി നമ്മളിങ്ങനെ ഇരിക്കും.
2: ഈ ഊർജ്ജസ്വലന്റെ ഭക്ഷണ രീതികളൊക്കെ ഒന്ന് നമുക്ക് നാട്ടുകാരെ കൂടെ അറിയിച്ചാലോ?
1: ഞാൻ ഷീബയോട് ചോദിക്കായിരുന്നു, അതായത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
2: അദ്ദേഹം ഇപ്പൊ അടുത്തൊരിടത്ത് പറയുകയും ചെയ്തു അല്ലേ,
1: ബീഹാറിൽ നടന്നേക്കുന്ന ഒരു പ്രസംഗത്തിനിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ സൂപ്പർ ഫുഡ്. അദ്ദേഹം ഈ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 75-ാമത്തെ വയസ്സിലും വളരെ ആരോഗ്യമായിട്ട് വളരെ പവർഫുൾ ആയിട്ട് ഇന്ത്യ ഭരിക്കുന്ന ഒരു പ്രധാന കണ്ടിന്യൂസ് ആയിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെയായിരിക്കും അദ്ദേഹം കഴിക്കുന്നത്? അത് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. കുറെ ഭക്ഷണ രീതികൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് നമ്മുടെ ലോട്ടസ് സീഡ്,
2: അല്ലെങ്കിൽ
1: ഫോക്സ് നട്ട്. നമ്മുടെ ഒക്കെ ഇവിടെ കിട്ടുന്ന ഫോക്സ് നട്ട് അല്ലെങ്കിൽ ലോട്ടസ് സീഡ്, അതാണ് ഏറ്റവും കൂടുതൽ മഖാൻ എന്ന് പറയുന്ന സംഭവം.
2: അതൊരു സൂപ്പർ ഫുഡാണെന്നാണ് പറയുന്നത്.
1: സൂപ്പർ ഹെൽത്ത് ഫുഡാണ്. അതിന് ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോ ഈ അദ്ദേഹം പല രീതിയിൽ ഇതിനെ കോമ്പിനേഷൻസ് ചെയ്ത് ഇത് കഴിക്കാറുണ്ട്. അപ്പം ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ കിച്ചടി, മുരിങ്ങയില പൊറോട്ട, ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ ഡെയിലി ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ വരുന്ന സംഭവങ്ങളാണ്. പക്ഷെ അതിന്റെ കൂട്ടത്തിലാണ് ഈ മഖാൻ അത് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. ബീഹാറിലാണ് ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ 90% ഈ മഖാൻ അല്ലെങ്കിൽ ലോട്ടസ് സീഡ് ഉണ്ടാവുന്നത് ബീഹാറിലാണ്. ഈ സത്യം പറഞ്ഞ ഇത് കേട്ടപ്പോഴാണ് ഇത് ലോട്ടസ് സീഡ് ആണെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ.
2: അല്ല ഞാൻ പറയട്ടെ, ഒരു സത്യം പറഞ്ഞ ഒരു 2-3 വർഷമായിട്ടാണ് ഈ ഒരു ഫോക്സ് നട്ട് അല്ലെങ്കിൽ ലോട്ടസ് സീഡ് എന്ന് പറയുന്ന സാധനം കുറച്ച് കൂടുതൽ നമ്മളിലേക്ക് എത്തി തുടങ്ങിയത്.
1: ഇത് വീട്ടിൽ മേടിച്ച് അക്സ മേടിക്കും ഞാൻ കഴിക്കും.
2: അത് ശരിക്കും നെയ്യിൽ ഇങ്ങനെ വറുത്തിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് നല്ല ടേസ്റ്റ് ആണ്.
1: നമ്മളെ
2: പോപ്കോൺ പോലെ അല്ലേ, അങ്ങനെ തന്നെ
1: ഇരിക്കുമല്ലേ. നമ്മുടെ
2: സോയ ഇല്ലേ, സോയ വളരെ നല്ലതല്ലേ. അതുപോലെ തന്നെ അതിന് പ്രത്യേകിച്ച് ഒരു വികാരമില്ല, അതുപോലെ തന്നെയാണ് ഇതും.
1: അപ്പൊ ഈ ഒരു സംഭവം പല രീതിയിൽ അദ്ദേഹം കോമ്പിനേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് എല്ലാ താമരയുടെ ആണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. ഒരു പ്രത്യേക രീതിയിലുള്ള, ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തായിരുന്നു, യൂറിയൽ ഫെറോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗത്തിൽ വരുന്ന താമരയിലാണ് ഇത് ഉണ്ടാവുന്നത്. അതിന്റെ സീഡായിട്ടാണ്, നട്ടായിട്ടാണ്, അല്ലെ സീഡ് വിത്തായിട്ടാണ് ഇതിനെ പറയുന്നത്.
2: ശരിക്കും നമ്മുടെ കുളത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന വലിയ താമരയുടെ വിത്ത്, സത്യം പറഞ്ഞല്ലോ ഇത് ലോട്ടസ് സീഡ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു താമരപ്പൂ രണ്ടു പ്രാവശ്യം കയ്യിൽ കിട്ടിയിട്ടുണ്ടല്ലോ.
1: ഇത് കണ്ടിട്ടില്ല. ഇല്ല, ഇത് യൂറിയൽ ഫെറോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രത്യേക വിഭാഗത്തിന്റെ താമരയിൽ വരുന്നേക്കുന്ന നട്ടാണ് അല്ലെങ്കിൽ വിത്താണ്.
2: നമ്മുടെ ഈ താമര ഫാമിലിയിൽ തന്നെ വേറൊരു ചെറിയ.
1: ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് പറയുന്നത് നമുക്ക് ആന്റി ഏജിങ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബെറ്റർ സ്ലീപ്പ്, ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും ഹാർട്ടിന്റെ സ്ട്രെങ്ത് കൂട്ടാനും ഒക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയുന്ന ഒരു സൂപ്പർ ഫുഡായിട്ട് ഇപ്പൊ ഷീബ പറയുന്ന പോലെ കഴിഞ്ഞ ഒരു 4 വർഷമായിട്ടായിരിക്കും നമ്മളിൽ ഇത് എത്തിയത്. അത് ഇന്ത്യയിലെ ബീഹാറിൽ നിന്നാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് ഇതിനെ ഒരു ലോക നിലവാരത്തിലേക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ കൊണ്ടുവരികയും അവിടുത്തെ കർഷകർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ബോർഡൊക്കെ രൂപീകരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ദിവസത്തെ സ്പീച്ചിലാണ് ഇത് ഇത്രയും അധികം ട്രെൻഡിങ് ആയത്.
2: എന്തായാലും മുരിങ്ങയില പൊറോട്ട നമ്മൾ ട്രൈ
1: ചെയ്തിട്ടില്ല.
2: ചപ്പാത്തിയിൽ നമ്മൾ മുരിങ്ങയിലൊക്കെ ചേർക്കാറുണ്ട്,
1: സ്റ്റഫ് ചെയ്ത് നമ്മൾ കഴിക്കുക. നമ്മൾ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന മൈദ കൊണ്ടുള്ള പൊറോട്ട അല്ലാതെ ഇത് പല രീതിയിലുള്ള പൊറോട്ടകളുണ്ട്. നമ്മൾ ഇതൊന്നും എല്ലാം ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതാണ് ഇതിന്റെ വേറൊരു രസം എന്ന് പറയുന്നത്. അതിനകത്ത് ഇദ്ദേഹത്തിന്റെ ഇതിൽ രണ്ടെണ്ണം കിട്ടിയതാണ് കിച്ചടിയും മുരിങ്ങയില പൊറോട്ടയും. എന്റെ കൂടെയാണ് ഈ ലോട്ടസ് സീഡിനെ പറ്റിയും പറഞ്ഞത്. അപ്പൊ എന്താണെങ്കിലും നരേന്ദ്രമോദിയുടെ ആരോഗ്യത്തിന്റെ രഹസ്യം റിവീൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഫുഡാണ് ഈ ലോട്ടസ് സീഡ് അല്ലെങ്കിൽ നമ്മുടെ ഫോക്സ് നട്ട്.
2: അടുത്ത ദിവസം പോലെ നമ്മുടെ അക്ഷയ് ഇവിടെ
1: കഴിച്ചോണ്ടിരിക്കും.
2: രാവിലെ
1: ഇങ്ങനെ പിന്നെ കപ്പലിനൊക്കെ വരാമോ വന്നിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഫോക്സൈഡ് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന ഒരു ട്രെൻഡിങ്ങൊക്കെ വരാച്ചാൽ അല്ല, ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ട്, പാക്കറ്റിൽ നമുക്ക് കാണാനും
2: സാധിക്കും.
1: അപ്പൊ എന്താണെങ്കിലും ഇനി അടുത്ത വട്ടം നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഫോക്സൈഡ് നോക്കുക, ട്രൈ ചെയ്യാം. നമ്മുടെ എന്തായാലും പ്രധാനമന്ത്രി പറഞ്ഞതല്ലേ, ട്രൈ നോക്കാം.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ഷാനിമോൾ ഉസ്മാൻ, ഡെപ്യൂട്ടി സ്പീക്കർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മലയിടം തുരുത്തിലെ കുടുംബങ്ങളെ ഒരു കാരണവശാലും സർക്കാർ കൈയൊഴിയില്ലെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. വിഷയം രമ്യമായി പരിഹരിക്കും. സ്ഥലം കൊടുത്ത് വീട് നിർമ്മിച്ചു നൽകാൻ സർക്കാർ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. താമസക്കാർ സമ്മതം അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. കുന്നത്തുനാട് എംഎൽഎ വി പി സജീന്ദ്രനാണ് മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കൽ സംബന്ധിച്ച ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചത്. കേന്ദ്രം വില കൂട്ടുമ്പോൾ എല്ലാ സംസ്ഥാന സർക്കാരിനെയായിരുന്നു വി ഡി സതീശൻ കുറ്റപ്പെടുത്തിയിരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അധിക നികുതി വേണ്ടെന്ന് വെക്കണമെന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ആവശ്യപ്പെട്ട സതീശനാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. വാക്കുപാലിക്കാൻ വി ഡി സതീശൻ തയ്യാറാകണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. അതിഗുരുതരമായ സാഹചര്യമാണ് കേരളത്തിൽ. എണ്ണവിലയുടെ പൂർണ്ണ നിയന്ത്രണ അധികാരം ഒരു കാലത്ത് കേന്ദ്രത്തിന്റെ കയ്യിലായിരുന്നു. ആ അധികാരം ഉപേക്ഷിച്ച് എണ്ണ കമ്പനിക്ക് അധികാരം നൽകിയത് മുൻ യു പി എ സർക്കാരാണ്. ആ നയം ബി ജെ പി സർക്കാർ അതിശക്തമായി തുടരുന്നു. 2 ലക്ഷം കോടി രൂപയുടെ ലാഭം എണ്ണ കമ്പനികൾ ഉണ്ടാക്കി. ട്രംപിന് ഇഷ്ടമല്ല എന്ന് വന്നപ്പോഴാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുന്നത് നിർത്തിവച്ചതെന്നും പിണറായി വിജയൻ നിയമസഭയിൽ. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാൻ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ. തെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാന് 99 സിപിഐയിലെ മുഹമ്മദ് മൊഹ്സിന് 34 വോട്ടുകളും ലഭിച്ചു. ബിജെപിയുടെ 3 അംഗങ്ങൾ വിട്ടുനിന്നു. സ്പീക്കറടക്കം 4 പേർ വോട്ട് ചെയ്തില്ല. സന്ദീപ് വാര്യർ, ആബിദ് ഹുസൈൻ തങ്ങൾ, സി കെ ഹരീന്ദ്രൻ എന്നിവരാണ് വോട്ട് ചെയ്യാനെത്താതിരുന്നത്. ഷാനിമോൾക്ക് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആശംസ നേർന്നു. 31 വർഷത്തിന് ശേഷമാണ് നിയമസഭയിൽ ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ എത്തുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ചയുടെ വ്യാജ ചിത്രം പ്രചരിപ്പിച്ച സിപിഎം അനുഭാവിക്കെതിരെ കേസെടുത്ത് പോലീസ്. കോഴിക്കോട് അത്തോളി പോലീസാണ് കലാബാഹ്വാന കുറ്റം ചുമത്തി കേസെടുത്തത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ പരാതിയിലാണ് കേസ്. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയുടെ ചോദ്യം ചെയ്യൽ ഉടൻ ഇല്ല. സിഎംആർഎല്ലിന്റെ ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവ് വന്ന ശേഷം മാത്രമായി

0: സമൻസയക്കുക. കോടതി ഉത്തരവ് പരിശോധിച്ചാകും തുടർ നടപടിയെന്ന് ഇഡി വൃത്തങ്ങൾ. അന്വേഷണത്തിന് സ്റ്റേ ആവശ്യപ്പെട്ടുള്ള സിഎംആറിൽ ഹർജിയിലെ വിധി വെള്ളിയാഴ്ച വരുന്ന പശ്ചാത്തലത്തിൽ തുടക്കത്തിൽ നടപടിയെടുക്കേണ്ട എന്ന അഭിപ്രായം ഇഡി ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ട്. അതിനിടെ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സിപിഎം നേതാക്കൾക്കെതിരെയും നടപടി വേണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേതാക്കളെ പ്രതി ചേർക്കണമെന്ന ആവശ്യം ആസൂത്രിത ആക്രമണം നേതാക്കളുടെ അറിവോടെയെന്നും നേതാക്കളാണ് പ്രകോപനമുണ്ടാക്കിയതെന്നും ഇഡി ആരോപിക്കുന്നു. കേസിൽ കക്ഷി ചേരാനുള്ള തയ്യാറെടുപ്പിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മന്ത്രി ബിന്ദു കൃഷ്ണ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയെ കണ്ടതിൽ രൂക്ഷ വിമർശനവുമായി യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി സി കെ ഷാക്കിർ. യു ഡി എഫ് നേതാക്കളെ പുലഭ്യം പറഞ്ഞയാളെ അങ്ങോട്ട് ചെന്ന് കണ്ടത് നിഷ്കളങ്കമായി കാണാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിനിടെ പിണറായി വിജയനെ പിന്തുണച്ച എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും തോൽവിയുടെ ഉത്തരവാദിത്തം പിണറായി വിജയന് മാത്രമല്ല, പിണറായി ക്രൂശിക്കുന്നത് നീതികേട്, സിപിഎം ആത്മപരിശോധനയും സ്വയം വിമർശനവും നടത്തണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണതിൽ അന്വേഷണത്തിന് കത്ത് നൽകുമെന്ന് മേയർ വി വി രാജേഷ്. കാലഹരണപ്പെട്ട കെട്ടിടം കഴിഞ്ഞ വർഷം ജൂലൈയിൽ 3 കോടി രൂപ മുടക്കി നവീകരിച്ചതാണ്. സംഭവത്തിൽ മുൻമന്ത്രി മറുപടി പറയണമെന്ന് വി വി രാജേഷ്. രാജേഷിന് മറുപടിയുമായി മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മേയർ വസ്തുതയറിയാതെ സംസാരിക്കുന്നു. അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് കോർപ്പറേഷനാണെന്ന് വി ശിവൻകുട്ടി. നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കുട്ടിയുടെ മരണകാരണം നെഞ്ചിനും തലയ്ക്കുമേറ്റ ക്ഷതമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. കുട്ടിയുടെ ശരീരത്തിൽ 91 മുറിവുകൾ ഉണ്ടെന്നും വാരിയലിന് പൊട്ടലുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ക്ഷതവും രക്തസ്രാവവുമാണ് മരണകാരണം. കുട്ടിയുടെ കൈയൊടിഞ്ഞതിൽ അവ്യക്തതയുണ്ട്. കൈയൊടിഞ്ഞത് പടിയിൽ നിന്ന് വീണെന്ന് അമ്മയും രണ്ടാനച്ചനും നൽകിയ മൊഴി. എന്നാൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ്. കുട്ടിയെ കൊലപ്പെടുത്തിയ രണ്ടാനച്ചൻ അഷ്കറിനെതിരെ കൊലപാതകം, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം, എസ് സി എസ് ടി വകുപ്പുകളും ചേർക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഐസിയുവിൽ രോഗിയുടെ മുറിവിൽ പുഴുവരിച്ച സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ നിയമിച്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 48 മണിക്കൂറിനുള്ളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. മോശമായി പെരുമാറിയ ജീവനക്കാർക്ക് കൌൺസിലിംഗ് നൽകുമെന്നും മന്ത്രി. ബന്ധുക്കളുടെ പരാതി ലഭിച്ചിട്ടില്ലെന്നും മാധ്യമങ്ങളിൽ കണ്ട വാർത്ത പ്രകാരമാണ് അന്വേഷണമെന്നും മന്ത്രി അറിയിച്ചു. ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ അനധികൃതമായ ചിത്രീകരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഉത്തരവിട്ടു. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ മേഖലകളിൽ അനുമതിയില്ലാതെ ദൃശ്യങ്ങൾ പകർത്തിയാൽ പിഴ, ഫോണോ ക്യാമറയോ പിടിച്ചെടുക്കൽ എന്നിവയ്ക്ക് പുറമെ കടുത്ത സാഹചര്യങ്ങളിൽ വിമാനയാത്രാ വിലക്ക് വരെ നേരിടേണ്ടി വരുമെന്ന് ഡിജിസിഎ വ്യക്തമാക്കിയിട്ടുണ്ട്.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
2: Time check. Time check. Weather update.
1: Brought to you by Alras Auto AC Parts, #1 Auto AC Spare Parts in the Middle East.
3: യു എയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 43%.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്. അപ്പൊ നമ്മൾ ജൂൺ 2-ാം തീയതിയിലേക്ക് എത്തി. അങ്ങനെ ഈ ആഴ്ചയുടെ 2-ാമത്തെ ദിവസത്തിലേക്ക് എത്തി. എങ്ങനെയുണ്ട് കാലാവസ്ഥയൊക്കെ? ഇന്നലെ അത്യാവശ്യം നല്ല ചൂടായിരുന്നു. ഇന്ന് രാവിലെ, ഈ രാവിലെ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഉണ്ടല്ലോ, എത്ര ചൂടാണെങ്കിലും ഒരു ഒരു എന്താ പറയാ, ഒരു ഒരു സ്വീറ്റ് ബ്രീസ് ഇങ്ങനെ തഴുകി കടന്നു പോകുന്ന പോലെ തോന്നും. നടന്നിങ്ങോട്ട് വരുമ്പോഴേ അപ്പോഴാണ് നമുക്ക് ഓഫീസിലേക്ക് വരാൻ ഒരു ഒരു സുഖമൊക്കെ തോന്നുന്നത്. ഇപ്പൊ എല്ലാവരും പുറത്തേക്ക് ഒരു മിഡ് മോർണിംഗ് വൈബിലേക്ക് എത്തി നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് വിശേഷങ്ങളൊക്കെ എന്നോട് പറയാനുണ്ടാവും എന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനിന്ന് ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ്. നമ്മൾ സിനിമാ ലോകത്തു നിന്നാണെങ്കിലും സംഗീത ലോകത്തു നിന്നാണെങ്കിലും ഒരുപാട് പ്രധാനപ്പെട്ട ഒരു ഡേ കൂടിയാണെന്ന് പറഞ്ഞു വരുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു മനോഹാരിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ വർഷവും നമ്മൾ ഈ ഒരു ഡേ അതിനനുസരിച്ച് തന്നെ നമ്മൾ മനസ്സിൽ സെറ്റാക്കി വെച്ചേക്കാണ് ഈ ഡേയെ കുറിച്ച് കൂടുതലായിട്ട് പറയണം എന്നൊക്കെ ഉള്ളത്. എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ ഈ മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഇപ്പോൾ 11:09 ആയിട്ടുണ്ട്. ഒരു കിടിലൻ പോസിറ്റീവ് വൈബോട് കൂടി തന്നെ വേണം നമുക്ക് ഈ മിഡ് മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലേ? ഇന്ന് June 2-ാം തീയതി ചൊവ്വാഴ്ച. അതായത് സിനിമയെയും സംഗീതത്തെയും സ്നേഹിക്കുന്നവർക്ക് ഇതൊരു ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ്. ജോലി തിരക്കുകൾക്കിടയിലാണെങ്കിലും ജസ്റ്റ് റിലാക്സ്, റേഡിയോയുടെ വോളിയൊക്കെ കുറച്ചുകൂടി കൂട്ടി വെച്ചോ. വി ആർ ഗോയിങ് ടു ഹാവ് എ ഗ്രേറ്റ് ടൈം ടുഗെദർ. അപ്പോൾ ഇന്ന് ഇന്ത്യയുടെ 29th സ്റ്റേറ്റ് ആയിട്ടുള്ള നമ്മുടെ തെലങ്കാനയുടെ ഫോർമേഷൻ ഡേ ആണ്. അത് പറയാണ്ട് നമ്മുടെ ഇന്ത്യ എന്നൊരു കാര്യത്തിൽ നമ്മൾ തുടങ്ങാണ്ട് പിന്നെ വരുന്നത് അല്ലേ. അതായത് ഇന്ന് June 2-ാം തീയതിയാണ്. എന്തുകൊണ്ടാണ് ഈ June 2 നിങ്ങൾ നിത്യം എടുത്തെടുത്ത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, June 2 വലിയൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇന്ന് ഇളയരാജ സാറിൻ്റെ ബർത്ത്ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. വൈ June 2 സെലിബ്രേറ്റ് ചെയ്യുന്നു? June 3 അല്ലേ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ? യെസ്, അവിടെയാണ് ഒരു ട്വിസ്റ്റ് വരുന്നത്. അദ്ദേഹം ഏറെ റെസ്പെക്ട് ചെയ്തിരുന്ന, അദ്ദേഹം ഏറെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് കരുണാനിധി. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനുള്ള റെസ്പെക്റ്റും സ്നേഹവും കൊണ്ടാണ് June 3 ശരിക്കും കരുണാനിധിയുടെ ബർത്ത്ഡേ. അതുകൊണ്ട് June 3 എന്നുള്ള ഡേറ്റ് അദ്ദേഹം മാറ്റി June 2 അദ്ദേഹം പിറന്നാൾ ആഘോഷിക്കുകയും June 3 പിറ്റേ ദിവസം അദ്ദേഹം അത്രത്തോളം ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ പിറന്നാൾ പിറ്റേ ദിവസം വന്നതുകൊണ്ടാണ് സെയിം ഡേ മാറ്റിയിട്ട് June 2 അദ്ദേഹം പിറന്നാൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഷോയുടെ വക ഞങ്ങളെല്ലാവരും ചേർന്ന് ഇളയരാജ സാറിന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരെയാണ്. അദ്ദേഹം തമിഴ്നാട്ടിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും മലയാളികളായ നമ്മൾ എത്ര സ്നേഹത്തോടു കൂടിയാണ് ഇങ്ങനെ തലയിലേറ്റി നടക്കുന്നത് അല്ലേ. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളും അദ്ദേഹത്തോടൊപ്പം ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ നെഞ്ചേറ്റുന്നു എന്ന് പറയുന്നത് എത്ര ഭാഗ്യം ചെയ്തവരാണ് നമ്മളൊക്കെ. എത്ര പാട്ടുകളാണ് അദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. എത്രയോ കാലങ്ങളായിട്ട് മലയാളത്തിൻ്റെ സംഗീത ശാഖയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പ് പകർത്തി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ബ്യൂട്ടിഫുൾ ഡേ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കൊണ്ട് നമുക്ക് സമ്പന്നമാക്കണം. ഇനിയും അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു നിർത്തുകയല്ല, ജസ്റ്റ് പിറന്നാൾ എന്ന് പറഞ്ഞതിനേക്കാൾ ഉപരി ഇനി അങ്ങോട്ട് എത്രയോ കാര്യങ്ങൾ ഇളയരാജ സാറിനെ കുറിച്ച് പറയാനുണ്ട്. എന്തായാലും ആ ഒരു സ്നേഹവും ബഹുമാനമൊക്കെ മുൻനിർത്തി തൻ്റെ ബർത്ത്ഡേയും ആഘോഷങ്ങളും ഒക്കെ തമ്മിൽ ക്ലാഷ് ആകരുത് എന്ന് കരുതിയാണല്ലോ ആ ഒരു ഡേറ്റ് തന്നെ മാറ്റിയത്. ഇനി ഈ മ്യൂസിക്കിനെന്ന് പറയുമ്പോൾ നമ്മൾ തമിഴ് സിനിമകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്നവരാണ് മലയാളികൾ അല്ലേ. എത്രയോ സിനിമകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്നലെ നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കറുപ്പ് എന്ന സിനിമ, സൂര്യയുടെ എന്തു രസമുള്ള സിനിമയാണ്. പലരും കണ്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ഇന്നലെ കറുപ്പ്സ്വാമി എങ്ങനെയാണ് ആ രീതിയിലേക്ക് ഫോം ആയതെന്നുള്ള വിശേഷങ്ങൾ പറഞ്ഞു. അങ്ങനെ സിനിമയെ അത്രത്തോളം നെഞ്ചേറ്റ് നമുക്കിന്ന് മറ്റൊരു ഡേ കൂടി സ്പെഷ്യലാണ്. ഇന്ന് മണിരത്നം അദ്ദേഹം തന്ന സിനിമകൾ എന്തൊരു സിനിമകളാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെയും പിറന്നാൾ ഇന്നാണ്. സോ തമിഴിൽ നിന്നും മലയാളികൾക്ക് ഒരുപാട് പാട്ടും സിനിമകളും സമ്മാനിച്ച രണ്ട് മഹത് വ്യക്തികളുടെ പിറന്നാളാണ് ഈ June 2 എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും കേട്ടിട്ടേ ഇല്ല കേട്ടോ, അതായത് തൻ്റെ പിറന്നാൾ മറ്റൊരു ദിവസമായിരിക്കെ ആ ദിവസം നമ്മുടെ വേണ്ടപ്പെട്ട മറ്റൊരു വ്യക്തി പിറന്നാൾ ആഘോഷിക്കുന്നത് കൊണ്ട് ആ ഡേറ്റ് മാറ്റി തലേ ദിവസം പിറന്നാൾ ആഘോഷിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിനുള്ള സ്നേഹം, അദ്ദേഹത്തിനുള്ള ആ ഒരു എന്താ പറയുക കടപ്പാട് അല്ലെങ്കിൽ എന്തൊക്കെയോ കാണും, അത്രയധികം വിലപ്പെട്ട രീതിയിലാണ് അദ്ദേഹം അതിനെ കാണുന്നത്. എനിവേ, രണ്ടു പേർക്കും ഒരിക്കൽ കൂടി പിറന്നാൾ ആശംസകൾ ദേ ഹോം FM ഭാഗത്ത് നിന്ന് അറിയിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ദിവസങ്ങൾ മുഴുവനും ഈ സിനിമാ ലോകത്തു നിന്നും അല്ലെങ്കിൽ ചലച്ചിത്ര ശാഖയിൽ നിന്നൊക്കെ കുറെ വിവരങ്ങൾ ഇനിയും നിങ്ങളെ അറിയിക്കാനുണ്ട്. അപ്പൊ നമ്മൾ എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഒരിക്കൽ കൂടി മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഇളയരാജയെ പോലെ അല്ലെങ്കിൽ മണിരത്നത്തെ പോലുള്ളവരുടെ പിറന്നാളാവുമ്പോൾ നിങ്ങൾക്കും ആശംസകൾ അറിയിക്കാനുള്ള അവസരമുണ്ട് കേട്ടോ. അപ്പോൾ അറിയിച്ചോളൂ വാട്സപ്പിലേക്ക് 0585829220 എന്ന നമ്പറിലേക്ക്. ഡ്രൈവ് ചെയ്യുന്നവർക്ക് സേഫായിട്ട് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക, ഫ്രീ ആയിട്ടിരിക്കുന്നവർക്ക് ഈ ആശംസകളൊക്കെ അറിയിക്കാം. അതൊക്കെ ഒരു വലിയ ഭാഗ്യമല്ലേ. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ എത്ര വലിയൊരു കാര്യമാണ്, കാരണം അവരെപ്പോൾ ലെജൻസിനോടൊപ്പം ആ ഒരു കാലഘട്ടത്തിൽ നമുക്കും ജീവിച്ചിരിക്കാൻ സാധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവർ ഈണമിട്ട പാട്ടുകൾ നമുക്കും മൂളി നടക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് അല്ലേ. എന്തായാലും ബ്രേക്കിന് മുമ്പ് നമ്മൾ സംസാരിച്ചത് ഇന്ത്യൻ സംഗീത ലോകത്തെ വിസ്മയം ഇളയരാജയെക്കുറിച്ചും അതുപോലെ വിസ്മയിപ്പിക്കാൻ നിരവധി സിനിമകൾ നമുക്ക് സമ്മാനിച്ച മണിരത്നത്തെക്കുറിച്ചുമാണ്. എന്തായാലും ഈ ഒരു മിഡ് മോർണിംഗ് ടൈമിൽ അദ്ദേഹത്തിന് ഒരു പാട്ടെങ്കിലും കേൾക്കാൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ റേഡിയോയിലൂടെ നമ്മൾ എന്നും കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പാടി നടക്കുന്ന എത്ര എത്ര ഈണങ്ങളാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഇന്ന്. ആ ജീവിതത്തിലേക്ക് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളിൽ പലർക്കും അറിയാത്ത മനസ്സിനെ ഒന്ന് തൊടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഈ ഒരു വലിയ കലാകാരനോടുള്ള ബഹുമാനം നമുക്ക് മനസ്സിലിങ്ങനെ ഇരട്ടിച്ചുകൊണ്ടേയിരിക്കും. ഒരു കലാകാരനെ സംബന്ധിച്ച് അതിപ്പോൾ പബ്ലിക്കലി അറിയപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴും നെഗറ്റീവും പോസിറ്റീവ്സും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, മനുഷ്യരങ്ങനെയാണല്ലേ, നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ ഉള്ള ആൾക്കാരാണ്. നമ്മൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റെന്ത് തന്നെ ആയിക്കോട്ടെ നമുക്ക് അത്ര തന്നെ റെസ്പെക്റ്റോടുകൂടി തന്നെ അതെല്ലാത്തിനെയും അംഗീകരിക്കും. നമ്മൾ സ്നേഹിക്കുന്നവരുടെ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ ഒരുമിച്ച് ഒരുപോലെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് ആരോടും പറയാൻ ഒരു പരാതി ഉണ്ടാവില്ല അല്ലേ. അപ്പം നമ്മളൊക്കെ ഇളയരാജ ഒരു ലെജൻഡ് ആയിട്ടാണ് കാണുന്നത്. എന്നാൽ മധുരയിലെ പന്നൈപുരം എന്ന ഗ്രാമത്തിൽ ജനിച്ച് രാജയ്യ എന്നു പേരുള്ള ഒരു സാധാരണ കുട്ടിയുടെ സങ്കടങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ നിറഞ്ഞൊരു പാസ്റ്റ് അദ്ദേഹത്തിനുണ്ടായിരുന്നു കേട്ടോ. അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. സംഗീത കനവുകൾ എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് പ്രശസ്ത ഗാനരചയിതാവ് എസ് രമേശൻ നായരാണ് അത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫിയാണ് ആക്ച്വലി ഈ സംഗീത കനവുകൾ. അത് ഒന്ന് ആലോചിച്ച് നോക്കൂ, എസ് രമേശൻ നായരെപ്പോലുള്ള ഒരു വ്യക്തി മലയാളത്തിൻ്റെ എല്ലാം എല്ലാമായിട്ട് അല്ലെങ്കിൽ സംഗീത ലോകത്ത് വിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയത്. അതിലും ഒരു കഥയുണ്ട് കേട്ടോ. ചെറുപ്പത്തിൽ നന്നായിട്ട് പഠിക്കണം അല്ലെങ്കിൽ വലിയ നിലയിൽ എത്തണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു നമ്മുടെ ഇളയരാജ. അദ്ദേഹം മധുരയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ജ്യോത്സ്യൻ അദ്ദേഹത്തിൻ്റെ ജാതകം നോക്കിയിട്ട് ഒരു പ്രവചനം നടത്തി. എന്താണോ, ഈ കുട്ടി എട്ടാം ക്ലാസ്സിനപ്പുറത്തേക്ക് പഠിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കേട്ടപ്പോൾ സങ്കടവും അല്ലെങ്കിൽ ഒരു വാശിയൊക്കെ തോന്നി അദ്ദേഹത്തിന്. അപ്പോൾ ആ പ്രവചനത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ആള് പഠിത്തം തുടർന്നത്. പക്ഷേ വിധി കാത്തു വെച്ചത് മറ്റൊന്നായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബം വലിയ കടബാധ്യതയിലാവുകയും പിന്നെ പഠിത്തത്തിനുള്ള പണം പോലും ഇല്ലാതെ വരികയും ആ ഒരു അവസ്ഥയിൽ ഒടുവിൽ എട്ടാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പഠനം നിർത്തേണ്ടി വന്നു. അപ്പോൾ ഒന്നാലോചിച്ച് ജ്യോത്സ്യൻ പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിച്ചു അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ പഠനം നിർത്തേണ്ടി വന്നപ്പോൾ ജീവിക്കാൻ വേണ്ടി ഈ പറഞ്ഞ പോലെ കൂലിപ്പണി എടുക്കേണ്ടി വന്നൊരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ആലോചിച്ച് നോക്കി, എട്ടാം ക്ലാസ് വരെ മാത്രം പഠിച്ചൊടുവിൽ സാഹചര്യങ്ങൾ കൊണ്ട് പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന ആ ഒരു കുട്ടിയാണ് പിന്നീട് ഇന്ത്യൻ സംഗീതത്തിൻ്റെ തലതൊട്ടപ്പനായി മാറിയത്, അല്ലെങ്കിൽ ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ചത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെ ചെറിയ ചെറിയ മ്യൂസിക് പ്രോഗ്രാമുകൾക്ക് സഹായിയായിട്ട് പോയി തുടങ്ങിയതാ ഇളയരാജയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കാരണമായത്. അപ്പോൾ ഈ സ്കൂൾ വിദ്യാഭ്യാസം പാതുവഴിയിൽ നിലച്ചെങ്കിലും ആ ഒരു ഫേറ്റ് അല്ലെങ്കിൽ വിധി അത് തൻ്റെ പഠിത്തം മുടക്കിയത് തന്നെ പൂർണ്ണമായും പാട്ടിൻ്റെ ലോകത്തേക്ക് എത്തിക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിധിയിൽ വിശ്വസിച്ച് സംഗീതം മാത്രം ശ്വസിച്ച് അദ്ദേഹം ജീവിച്ചു എന്ന് തന്നെ പറയുന്നത്. എത്ര പോസിറ്റീവായിട്ടുള്ളൊരു ചിന്താഗതിയാണത്. നമ്മളൊക്കെ ജീവിതത്തിൽ കുഞ്ഞൊരു വിഷമം വന്നാൽ അല്ലെങ്കിൽ ചെറിയൊരു പരാജയം ഉണ്ടാകുമ്പോൾ തന്നെ തളർന്നു പോവും അല്ലേ. എന്നാൽ തൻ്റെ സങ്കട ദിനങ്ങളൊക്കെ സംഗീതം എന്ന വലിയൊരു നിയോഗത്തിലേക്ക് എത്തിക്കാനുള്ള വഴികളായിരുന്നു എന്നാണ് അദ്ദേഹം ആ ഒരു കാര്യത്തെ വിശ്വസിച്ചത്. നെഗറ്റീവിനെ പോലും പോസിറ്റീവാക്കി മാറ്റിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പാട്ടുകൾക്ക് ഇത്രയും ആത്മാവ് സോളുള്ളത്. ഇനി നമ്മുടെ മലയാള സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇളയരാജയുടെ സംഗീതം തന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് അതൊന്ന് വേറെ തന്നെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ സത്യൻ അന്തിക്കാട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൂന്ന് ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്ന്. സത്യത്തിൽ ഇന്ന് ഞാൻ ഓണെയറിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ മിനി പത്മ എന്നോട് ഇത് കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഈ പറഞ്ഞ സംഭവം. അതായത് ഒന്നാമത്തേത് കെ ജെ യേശുദാസ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ജനിക്കാൻ കഴിഞ്ഞത്, രണ്ടാമത്തേത് മോഹൻലാലിനെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി അഭിനയിപ്പിക്കാൻ കഴിഞ്ഞത്, മൂന്നാമത്തേത് തന്റെ സിനിമകൾക്ക് വേണ്ടി ഇളയരാജയെ കൊണ്ട് മ്യൂസിക് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആ ഒരു ഒരു സ്വപ്ന നിമിഷം. അതാണ് എന്താ പറയുക, സത്യൻ എന്തക്കാട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണുന്ന ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ സത്യൻ എന്തക്കാട് പറഞ്ഞത് എത്ര കൃത്യമാണ്, യേശുദാസിന്റെ ശബ്ദവും മോഹൻലാലിന്റെ അഭിനയവും ഇളയരാജയുടെ സംഗീതവും ഒന്നിച്ചപ്പോൾ ഉണ്ടായ ഒരു മാജിക്. തൂവാനത്തുമ്പികളായാലും നാടോടിക്കാറ്റായാലും വരവേൽപ്പായാലും ഇന്നും നമ്മുടെ മനസ്സിൽ പെയ്യുന്ന ബ്യൂട്ടിഫുൾ റെയിൻ, മനോഹരമായിട്ടുള്ള മഴയാണത്. അപ്പൊ ഇളയരാജ പുസ്തകത്തിൽ എഴുതിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വരികളുണ്ട്. സംഗീതം തേടി നമ്മൾ അലയേണ്ടതില്ല, സംഗീതം അതുള്ളവരെ തേടി വരൂ അത്രേ. കാറ്റ് നമ്മളെ തേടി വരികയല്ലേ ചെയ്യാറ്. തലമുറകൾ എത്ര കഴിഞ്ഞാലും ആ ഈണങ്ങൾ ഇങ്ങനെ നമ്മളെ തേടി വന്നുകൊണ്ടേയിരിക്കും. ഇന്ന് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇളയരാജയുടെയും മണിരത്നത്തിന്റെയും ജന്മദിനമായതുകൊണ്ട് അപ്പൊ ഈ രണ്ട് പ്രതിഭകളും ഒത്തുചേർന്നപ്പോ ഇന്ത്യൻ സിനിമയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു മ്യൂസിക്കൽ ഹിറ്റിലൂടെ തന്നെ നമുക്ക് ഇന്നത്തെ തമിഴ് ഹിറ്റിന്റെ ഈ ഒരു മണിക്കൂറിലെ തമിഴ് സോങ് ഓഫ് ദി ആ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ദളപതി, യെസ് ദളപതി എന്ന എവർഗ്രീൻ സിനിമയിൽ നിന്നും ഇളയരാജയുടെ മാന്ത്രിക ഈണത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയമ്മയും ചേർന്ന് പാടിയ ആ അനശ്വര ഗാനം സുന്ദരി കണ്ണാലൊരു സേരി കേൾക്കാം. ആ ഒരു വിഷ്വൽ മാജിക്. സ്റ്റേ ട്യൂൺ വിത്ത് മീ, ദിസ് ഇസ് നിത്യ ഓൺ ഹോം 92.2 FM.
2: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai. Sundar.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: Yes, now the time is 11:39. Live traffic updates അറിയാനായിട്ട് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. അതായത് ആദ്യം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോഡ് ക്ലോഷർ അറിയിപ്പാണ് കേട്ടോ. ഇത്തിഹാദ് റെയിലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ദുബായിൽ നിന്ന് ഷാർജ ഭാഗത്തേക്ക് പോകുന്ന ദുബായ് എക്സിറ്റ് ടുവേർഡ്സ് മലിഹ റോഡ് താൽക്കാലികമായിട്ട് അടച്ചിരിക്കുകയാണ്. June 10 വരെയാണ് ഈ ഒരു താൽക്കാലിക നിയന്ത്രണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ റൂട്ട് ഉപയോഗിക്കുന്നവർ ദയവായിട്ട് വഴി മാറി മറ്റു ആൾട്ടർനേറ്റീവ് റോഡ്സ് ഒക്കെ തിരഞ്ഞെടുക്കണേ. ഡയറക്ഷൻ സൈനുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നമ്മുടെ ഷെയ്ഖ് സായിദ് റോഡിൽ അബുദാബി ഭാഗത്തേക്കുള്ള യാത്ര ഇപ്പോൾ തികച്ചും സുഗമമാണ്. കാര്യമായിട്ടുള്ള ബ്ലോക്കുകളൊന്നും കാണിക്കുന്നില്ല. എന്നാൽ ഓപ്പോസിറ്റ് സൈഡ് ഷാർജയിലേക്കുള്ള റൂട്ടിൽ ബിസിനസ് ബേ അതുപോലെ ഡൗൺ ടൗൺ ഏരിയാസിൽ ചെറിയ രീതിയിലുള്ള ട്രാഫിക് ലാഗ് കാണിക്കുന്നുണ്ട്. പിന്നെ ഹെസ സ്ട്രീറ്റിൽ ഈ സമയത്ത് വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് വെഹിക്കിൾസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും പലയിടത്തും റോഡ് ഇങ്ങനെ പുതുക്കി പണിയുന്ന അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ സജീവമായതുകൊണ്ട് ശ്രദ്ധയോടുകൂടി തന്നെ ഡ്രൈവ് ചെയ്യുക. പിന്നെ അൽഖെയിൽ റോഡ് ആൻഡ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ് എടുക്കുമ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട റോഡുകളിലും ദുബായിൽ നിന്നും ഷാർജയിലേക്ക് പോകുന്ന ലൈൻസിൽ സാധാരണ ഈ ഒരു സമയത്ത് കാണാറുള്ള മിഡ് മോർണിംഗ് ട്രാഫിക് ഡെൻസിറ്റി കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള ഗ്രിഡ് ലോക്കുകളൊന്നും നിലവിൽ കാണുന്നില്ല. പിന്നെ അതുപോലെ നമ്മൾ ഒപ്പം വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്നലെ June 1 മുതൽ സാലിക് ടോളുകളിലും പബ്ലിക് പാർക്കിങ്ങുകളിലും 5% വാറ്റ് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. കൂടാതെ പാർക്കിംഗ് മീറ്ററുകളിൽ പൂർണ്ണമായിട്ടും ക്യാഷ് പേയ്മെന്റ് നിർത്തലാക്കിയതുകൊണ്ട് പാർക്ക് ചെയ്യുമ്പോൾ SMS വഴിയോ അല്ലെങ്കിൽ ആപ്പ് വഴിയോ ഡിജിറ്റൽ പേയ്മെന്റ് രീതികൾ മാത്രം ഉപയോഗിക്കാം. അപ്പൊ റൂട്ടുകൾക്ക് നോക്കി സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യൂ. വി ആർ മൂവിംഗ് ബാക്ക് ടു സോങ്സ്. സ്റ്റേ ട്യൂൺ വിത്ത് മീ. ദിസ് ഇസ് നിത്യ ഓൺ മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: Traffic update.
3: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC, the bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
5: You are listening to Mid Mornings with Nitya.
6: Nitya.
7: പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മെഡിക്കൽ ത്രില്ലർ. ഹിറ്റ് ജോഡികളായ സിജു വിൽസൺ, ദൃശ്യ രഘുനാഥ് കോംബോ വീണ്ടും ഒന്നിക്കുന്നു.
8: ഹലോ, മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റൽ.
7: ഒപ്പം ജഗദീഷ്, അശ്വിൻ കുമാർ, റോണി ഡേവിഡ് തുടങ്ങി വലിയ താരനിര ഒന്നിക്കുന്ന ചിത്രം ഡോസ്. ഉത്വേഗജനകമായ കഥാപശ്ചാത്തലത്തിൽ അഭിലാഷാർ നായർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഡോസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
9: ഡോസ് May 27 GCC റിലീസിനെത്തുന്നു. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
1: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് ഇൻഫർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: Mid Morning with Nitya.

0: യെസ്, വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. നമ്മൾ ഇങ്ങനെ ഓഫറിൽ ഒരുപാട് പേര് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, മണിരത്നം സാറിനും അതുപോലെ ഇളയരാജ സാറിനും ഒക്കെ ബേർഡേ വിഷസ് ഒക്കെ നേർന്നുകൊണ്ട്. അതുപോലെ മിഡ് മോർണിംഗ് നിത്യ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വാട്സപ്പ് ത്രൂ ഹാപ്പി മിഡ് മോർണിംഗ് പേരും കൂടി പറയണം കേട്ടോ. മിസ്റ്റർ സലാമാണ് ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചതുകൊണ്ട് എനിക്കറിയാം. എല്ലാവരും എന്ത് മെസ്സേജ് അയച്ചാലും നിങ്ങളുടെ പേര് കൂടി അയക്കണം. പെട്ടെന്ന് ഓണറിൽ നിൽക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോഴേ പേരെന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പേര് കൂടി നിങ്ങളുടെ ഏത് സ്ഥലത്തു നിന്നാണ് മെസ്സേജ് അയക്കുന്നതെന്നും കൂടി നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. മിസ്റ്റർ സലാം ഹാപ്പി മിഡ് മോർണിംഗ് പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച് ആൻഡ് സെയിം ടു യു. അതുപോലെ സന്ധ്യരാജനും വിഷിംഗ് യു വെരി ഹാപ്പി ബർത്ത്ഡേ ഡിയർ രാജ സാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സന്തോഷം. യെസ്, പിന്നെ ആരാണ് നമ്മുടെ ലോറൻസിന്റെ ഭാഗത്തു നിന്നും മിഡ് മോർണിംഗ് വന്നിട്ടുണ്ട്. വിളിച്ച് ആരുടെയും പേര് ചോദിക്കാൻ പറ്റില്ല കേട്ടോ. സ്ഥലം ചോദിച്ചു, അജ്മാൻ നിന്നും ഒരു കോൾ വന്നിരുന്നു, റാസൽ കൈമയിൽ നിന്ന് അഖിൽ നിന്നൊരു കോൾ വന്നിരുന്നു, മിസ്റ്റർ ഷിബു അബുദാബി ഗയാത്തി എന്ന് ശ്രീജിത്ത് വിളിച്ചിരുന്നു, പിന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എസ്, ദുബായിൽ നമ്മുടെ ഏതായിരുന്നു സ്ഥലം മറന്നുപോയി, ജിൻസിയാണ് വിളിച്ചത്. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ, അപ്പോഴാണ് ഈ ഒരു കാര്യം കേട്ടത്, അപ്പോൾ ഒന്ന് വിഷയമാണെന്ന് തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ നമുക്ക് ഓണെയറിൽ ഇങ്ങനെ ഒരു അവസരമല്ലേ ഉള്ളൂ, അല്ലാണ്ട് നമ്മളെന്തെങ്കിലും ഒരു പോസ്റ്റോ വീഡിയോ ഇട്ടാൽ മാത്രമേ നമുക്ക് അവരെ വിഷ് ചെയ്യാൻ പറ്റുള്ളൂ. എനിവേ, ഞാൻ ഇപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ലിങ്കിലേക്ക് പോകാനായിട്ട് ഇളയരാജ സാറിൻ്റെ ഒരു എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ട് ഞാൻ എടുത്തു വെച്ചിരുന്നു, ഇപ്പം കാണുന്നില്ല. അയ്യോ, തൂക്കിട്ടാങ്കലേ. ഓക്കെ, നമുക്ക് തപ്പിയിടുക അല്ലേ. അതിനുമുമ്പ് വിശേഷം പറയണ്ടേ, സമയം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബ്രേക്കിന് മുമ്പ് എന്താ സംസാരിച്ചത് ഓർമ്മയുണ്ടോ? ഇന്ത്യൻ സംഗീത ലോകത്തെ വിസ്മയം ഇളയരാജ സാറിനെ കുറിച്ച് അല്ലേ. യെസ്, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടല്ല ഇനി മറ്റൊരു വിശേഷത്തിലേക്കാണ് പോകുന്നത്. യെസ് യെസ് യെസ് യെസ് യെസ്, നമ്മുടെ ഈ ഒരു മ്യൂസിക് ജേണിക്കിടയിൽ നമ്മൾ UAE ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് കോൾസ് വരുന്നുണ്ട്. ഓണെയറിൽ എന്തായാലും നമ്മൾ കോൾ എടുക്കുന്നില്ല കേട്ടോ, നമ്മൾ ഓഫെയറിലേക്ക് എടുക്കാം. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ കുസൃതി ചോദ്യങ്ങളൊക്കെ നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കും കൂടെ ഗുണമുള്ള രീതിയിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം, ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായാലും ഇപ്പോൾ കോൾ എടുക്കുന്നില്ല കേട്ടോ, നമ്മൾ ഓഫെയറിലേക്ക് പോകുമ്പോൾ കോൾ എടുക്കാം. എനിവേ, എന്തായാലും ഇന്നത്തെ കാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവരായിട്ട് നമ്മളിൽ ആരെങ്കിലും ഉണ്ടോ? 1% ആൾക്കാർ പോലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരു ഇൻസ്റ്റഗ്രാം റീലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റോ ഇടാത്ത ഒരു ദിവസം പോലും നമുക്കില്ല അല്ലേ. എന്തായാലും UAE ഗവൺമെന്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കോണ്ടന്റിനും അതുപോലെ മീഡിയ പബ്ലിഷിങ്ങിനും പുതിയൊരു ഗൈഡ് ലൈൻ അല്ലെങ്കിൽ കൃത്യമായ ചില നിയമങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ്. എന്താണ് ഈ പുതിയ നിയമമാറ്റം അല്ലെങ്കിൽ പുതിയ ചേഞ്ച് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ സുരക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പുതിയ നിയമത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് ന്യൂസ് അല്ലെങ്കിൽ വ്യാജ വാർത്തകൾ കംപ്ലീറ്റ്ലി തടയുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ നമുക്കറിയാലോ AI സാങ്കേതികവിദ്യ എത്ര മാത്രം വളർന്നു കഴിഞ്ഞു എന്ന്. അപ്പോൾ ഈ ഫോട്ടോസും വീഡിയോസും അല്ലെങ്കിൽ വോയിസ് ക്ലോണിങ്ങും ഒക്കെ വെച്ച് ആർക്കും എന്തുണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മുതൽ ഇത്തരം AI ടൂളുകൾ ഉപയോഗിച്ച് ആർക്കെങ്കിലും എതിരെ വ്യാജ വാർത്തകൾ ചമയ്ക്കുകയോ അല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്താൽ UAE കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നാണ് പുതിയൊരു മാറ്റം വന്നിരിക്കുന്നത്. അപ്പം ഡീപ്പ് ഫേക്ക് വീഡിയോസ് ഉണ്ടാക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഈ പുതിയ ഗൈഡ് ലൈൻ പ്രകാരം പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഡിജിറ്റൽ വേൾഡിലെ ക്രിമിനൽ ചിന്താഗതികൾക്ക് AI ഉപയോഗിച്ച് തന്നെ പൂട്ടിടാൻ ഒരുങ്ങുകയാണ് നമ്മുടെ രാജ്യം. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും വാട്സാപ്പിലോ മറ്റോ വരുന്ന മെസ്സേജസ് അതിൻ്റെ സത്യാവസ്ഥ നോക്കാതെ പെട്ടെന്ന് ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്യാറുണ്ട് അല്ലേ. ആ ഒരു ശീലം നിങ്ങൾ കംപ്ലീറ്റ്ലി മാറ്റിക്കോ. കാരണം ഈ ഒരു വാർത്ത ഒഫീഷ്യൽ ആണെന്ന് ഉറപ്പില്ലെങ്കിൽ അത് ഷെയർ ചെയ്യാതിരിക്കുക. അത് പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സുരക്ഷയോ നിയമവ്യവസ്ഥയോ അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്തിൻ്റെ കൾച്ചറിനെയോ ബാധിക്കുന്ന തരത്തിലുള്ള കോണ്ടന്റുകൾ ഉണ്ടാക്കുന്നതും ഷെയർ ചെയ്യുന്നതും തെറ്റാണ്, നിയമവിരുദ്ധമാണ്. അപ്പോൾ ഓരോ വ്യക്തികളുടെയും സ്വകാര്യതയെ നമ്മൾ മാനിക്കണം. അതൊരു വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഒരാളുടെ അനുവാദമില്ലാതെ അവരുടെ ചിത്രങ്ങളോ വിവരങ്ങളോ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് വലിയ കുറ്റകൃത്യമായിട്ട് മാറും. അതുകൊണ്ട് ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. അയ്യോ, ഞാൻ അറിയാതെ ഇട്ടതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഇട്ടാണെങ്കിൽ അതിനകത്ത് കയറി ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുള്ളിടത്തോളം കാലം നമ്മളാണ് തെറ്റുകാർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചു തന്നെ പോകണം. അപ്പോൾ ഈ മാറുന്ന ഒരു ഡിജിറ്റൽ ലോകത്ത് വളരെ സുരക്ഷിതമായിട്ടിരിക്കാൻ UAE ഗവൺമെൻറ് കൊണ്ടുവന്ന ഈ ഒരു പുതിയ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞതിന് ശരിക്കും നമുക്ക് ഒരുമിച്ച് തന്നെ സ്വാഗതം ചെയ്യാം. എപ്പോഴും ഓർക്കേണ്ടത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ലൈഫ് ആയിരിക്കണം നമ്മളുടേത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആരൊന്നും പറയുന്നില്ല, എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാലും മിണ്ടാണ്ടിരിക്കേണ്ട, നിങ്ങൾക്കും പറയാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഇളയരാജ സാറിൻ്റെ ഒരു പാട്ടുണ്ടല്ലോ, പൂവായി വിരിഞ്ഞു, അത് ഞങ്ങളുടെ മിനി പത്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. സോ ഈ പാട്ട് ഞാൻ ശരിക്കും മിനി പത്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം, ആൾക്ക് വളരെ ഇഷ്ടമാണ്, രാവിലെ മുതൽ പറയുന്നുണ്ടായിരുന്നു. ബട്ട് ഈ പാട്ട് എനിക്ക് കൊണ്ടുതന്നത് നമ്മുടെ ഷീബയാണ്. യെസ്, അപ്പോൾ ഞങ്ങളുടെ മ്യൂസിക് മാനേജർ ഷീബയ്ക്കും താങ്ക് യു സോ മച്ച്, ഈ പാട്ട് സെലക്ട് ചെയ്ത മിനി പത്മയ്ക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്താലോ. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കാം മിഡ് മോർണിംഗ് വിത്ത് നിത്യാവൻ ഹോം 92.2 FM.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹ

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: വിലക്കയറ്റത്തിൽ നിയമസഭയിൽ ചർച്ച. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മലയിടം തിരുത്തിലെ കുടുംബങ്ങളെ ഒരു കാരണവശാലും സർക്കാർ കൈയൊഴിയില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഷയം രമ്യമായി പരിഹരിക്കും. സ്ഥലം കൊടുത്ത് വീട് നിർമ്മിച്ചു നൽകാൻ സർക്കാർ തയ്യാറാണെന്നവരെ അറിയിച്ചിട്ടുണ്ട്. താമസക്കാർ സമ്മതമറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. കുന്നത്തുനാട് MLA വി പി സജീന്ദ്രനാണ് മലയിടം തിരുത്ത് കുടിയൊഴിപ്പിക്കൽ സംബന്ധിച്ച ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചത്. കേന്ദ്രം വില കൂട്ടുമ്പോൾ എല്ലാം സംസ്ഥാന സർക്കാരിനെയായിരുന്നു വി ഡി സതീശൻ കുറ്റപ്പെടുത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അധിക നികുതി വേണ്ടെന്ന് വെക്കണമെന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ആവശ്യപ്പെട്ട വ്യക്തിയാണ് വി ഡി സതീശൻ. അദ്ദേഹമാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. വാക്ക് പാലിക്കാൻ സതീശൻ തയ്യാറാകണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാൻ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ. തെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാന് 99 വോട്ടുകളും CPI-യിലെ മുഹമ്മദ് മൊഹ്സിന 34 വോട്ടും ലഭിച്ചു. BJP-യുടെ 3 വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. സ്പീക്കറടക്കം 4 വോട്ട് ചെയ്തില്ല. സന്ദീപ് വാര്യർ, ആബിദ് ഹുസൈൻ തങ്ങൾ, CK ഹരീന്ദ്രൻ എന്നിവർ വോട്ട് ചെയ്യാൻ എത്തിയില്ല. ഷാനിമോൾക്ക് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആശംസ നേർന്നു. 31 വർഷത്തിന് ശേഷമാണ് കേരള നിയമസഭയിൽ ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ എത്തുന്നത്. കേരളത്തിൽ അനിയന്ത്രിതമായി തുടരുന്ന വിലക്കയറ്റത്തിൽ UDF സർക്കാരിനെതിരെ സഭയിൽ പ്രതിപക്ഷം. 16 കേരള നിയമസഭയുടെ ഈ സമ്മേളനത്തിലെ ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസാണ് പ്രതിപക്ഷം നിയമസഭയിൽ അവതരിപ്പിച്ചത്. പൊതുവിപണിയിലും സപ്ലൈക്കോ ഉൾപ്പെടെയുള്ള പൊതുവിതരണ കേന്ദ്രങ്ങളിലും അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയാണെന്നും സർക്കാർ വിപണി ഇടപെടലുകളിൽ പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്നും പ്രതിപക്ഷം ആരോപിച്ചു. പ്രതിപക്ഷത്തിന്റെ ആവശ്യപ്രകാരം അടിയന്തര പ്രമേയത്തിന്മേലുള്ള സഭാ നടപടികൾ നിർത്തിവച്ചുകൊണ്ടുള്ള ചർച്ചകൾ നിയമസഭയിൽ പുരോഗമിക്കുന്നു. അമേരിക്കയുമായി ഇടനിലക്കാർ വഴിയുള്ള ചർച്ചകൾ അവസാനിപ്പിക്കുന്നുവെന്ന ഇറാൻ. ലബനോനിലും ഗസയിലും ഇസ്രായേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ഇറാന്റെ തസ്നിം ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയുമായുള്ള കരാറിന് ലബനനിൽ വെടിനിർത്തൽ അനിവാര്യമെന്ന് ഇറാൻ പറയുന്നു. ലബനോനെതിരെയുള്ള ആക്രമണം തുടർന്നാൽ ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. CMR-ൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയുടെ ചോദ്യം ചെയ്യൽ ഉടനില്ല. CMR-ലിന്റെ ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവ് വന്ന ശേഷം മാത്രമായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയക്കുക. കോടതി ഉത്തരവ് പരിശോധിച്ചാകും തുടർ നടപടിയെന്ന് ED വൃത്തങ്ങൾ. അന്വേഷണത്തിന് സ്റ്റേ ആവശ്യപ്പെട്ടുള്ള CMR-ൽ ഹർജിയിലെ വിധി വെള്ളിയാഴ്ച വരുന്ന പശ്ചാത്തലത്തിൽ തിടുക്കത്തിൽ നടപടിയെടുക്കേണ്ട എന്ന നിലപാടിലാണ് ED. അതിനിടെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM നേതാക്കൾക്കെതിരെയും

0: നടപടി വേണമെന്ന് ഇഡി ആവശ്യപ്പെട്ടു. നേതാക്കളെയും പ്രതി ചേർക്കണമെന്നാണ് ആവശ്യം. ആസൂത്രിത ആക്രമണ നേതാക്കളുടെ അറിവോടെയെന്നും നേതാക്കളാണ് പ്രകോപനം ഉണ്ടാക്കിയതെന്നും ഇഡി. കേസിൽ കക്ഷി ചേരാനുള്ള തയ്യാറെടുപ്പിലാണ് ഇഡി. ഇതിനുള്ള തെളിവ് ശേഖരണം ആരംഭിച്ചു. നെടുമങ്ങാട് ഒന്നര വയസ്സുകാരന്റെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കുട്ടിയുടെ മരണകാരണം നെഞ്ചിനും തലയ്ക്കുമേറ്റ ക്ഷതം മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുട്ടിയുടെ ശരീരത്തിൽ 91 മുറിവുകൾ ഉണ്ടെന്നും വാരിയെല്ലിന് പൊട്ടലുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുട്ടിയെ കൊലപ്പെടുത്തിയ രണ്ടാനച്ചൻ അഷ്കറിനെതിരെ കൊലപാതകം, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം, SC ST വകുപ്പുകളും ചേർക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. പാളയ മാർക്കറ്റിലെ അനധികൃത കെട്ടിടങ്ങൾ ഇപ്പോൾ പൊളിച്ചു മാറ്റുകയാണ്. പോലീസും ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ട്. രാഷ്ട്രീയ വാർത്തയിലേക്ക്. BJP അംഗത്വം രാജിവെച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ BJP സംസ്ഥാന അധ്യക്ഷനായിരുന്ന അണ്ണാമലൈ ഇപ്പോൾ BJP ദേശീയ അധ്യക്ഷനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും അമിത്ഷായ്ക്ക് ഉള്ള കൂടിക്കാഴ്ചയ്ക്കും ശേഷമാണ് അണ്ണാമലൈ BJP അംഗത്വം ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ അനധികൃതമായ ചിത്രീകരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഉത്തരവിട്ടു. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ മേഖലകളിൽ അനുമതിയില്ലാതെ ദൃശ്യം പകർത്തിയാൽ പിഴ, ഫോണോ ക്യാമറയോ പിടിച്ചെടുക്കൽ എന്നിവയ്ക്ക് പുറമെ കടുത്ത സാഹചര്യങ്ങളിൽ വിമാനയാത്ര വിലക്ക് വരെ നേരിടേണ്ടി വരുമെന്ന് DGCA മുന്നറിയിപ്പ് നൽകും. വിശദവാർത്ത ഒരു മണിക്ക്.
1: Home FM News was brought to you by Danya Group of Companies since 1982. Time check.
2: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
3: Time check. Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
4: Current temperature in Dubai 38 degrees Celsius, humidity 43%.
3: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: ഐ എം നോട്ട് എ പെർഫെക്റ്റ് പേഴ്സൺ. പക്ഷേ ഇതെല്ലാം ഞാൻ കാണിക്കുന്നത് ഈ ലോകത്ത് എനിക്ക് ഇതൊക്കെ കാണിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലത്താണ്, അറ്റ് മൈ ഹോം. കാരണം അവിടെ ഉള്ളവർ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താലും ദേഷ്യപ്പെടില്ല, പരിഹസിക്കില്ല, ചീത്ത വിളിക്കില്ല, പകരം ആ തെറ്റ് തിരുത്തി തരും. ഐ എം ഓൾവേസ് ഇംപെർഫെക്റ്റ് അറ്റ് മൈ ഹോം.
1: ഹോം 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു അടുത്ത മണിക്കൂറിലേക്ക്. ഓക്കെ, എന്തായാലും നമ്മുടെ യു എയിൽ ജീവിക്കുന്ന പ്രവാസികളായ ജോലിക്കാർക്ക്, പ്രത്യേകിച്ച് അജ്മാൻ എമിറേറ്റിലുള്ളവർക്ക് വളരെ സന്തോഷം ഉണ്ടാകുന്ന ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ഉള്ള ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ ആദ്യം തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. യു എയുടെ ഇയർ ഓഫ് ദി ഫാമിലി എന്നൊരു വലിയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് ഫാമിലീസിന് പരമാവധി പിന്തുണ നൽകുക എന്നുള്ള ലക്ഷ്യത്തോടെ അജ്മാനിൽ പുതിയ തൊഴിൽ നിയമ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും യു എയെ കുറിച്ചോ അല്ലെങ്കിൽ ദുബായെ കുറിച്ചോ ഒക്കെ ആയിരിക്കും കൂടുതലായിട്ടും പറയുന്നത് അല്ലേ. നോർത്തേൺ എമിറേറ്റ്സിലും ഇതുപോലെ ഒരുപാട് കാര്യങ്ങളും നിയമമാറ്റങ്ങളും അല്ലെങ്കിൽ പ്രവാസികൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എന്തായാലും അജ്മാനിൽ ഈ ഒരു കാര്യം വന്നിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസ് എന്നറിയണ്ടേ. അജ്മാൻ ഭരണാധികാരി ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നുഹൈമി പ്രഖ്യാപിച്ച ഈ ഒരു പുതിയ നിയമത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് നമുക്കറിയണം. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ജോലി സ്ഥലങ്ങളെയും നമ്മുടെ ലൈഫിനെയും ഒക്കെ വളരെ പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ചില കാര്യങ്ങളായിരിക്കും ഇത്. അപ്പോൾ എന്തായാലും നോർത്തേൺ എമിറേറ്റ്സിലേക്കുള്ള എസ്പെഷ്യലി ഇന്ന അജ്മാനിലുള്ളവർ ഇതൊന്ന് കൃത്യമായിട്ട് കേട്ടുള്ളൂ കേട്ടോ. അതായത് ഈ ഒരു പുതിയ നിയമ പരിഷ്കാരത്തിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പിൾ പ്രൊമോഷൻ എന്ന് പറയുന്നൊരു സാധ്യതയാണ്. കൃത്യമായ യോഗ്യതയും മികച്ച പെർഫോമൻസും കാഴ്ചവെക്കുന്ന വളരെ മിടുക്കരായിട്ടുള്ള ജീവനക്കാർക്ക് അവരുടെ കരിയറിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിനുള്ള അവസരമാണ് ഇതിലൂടെ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് അർഹതപ്പെട്ട അംഗീകാരം വളരെ വേഗത്തിൽ കിട്ടാൻ ഇത് സഹായിക്കുമെന്ന് സാരം. അപ്പോൾ അതുപോലെ തന്നെ ഈ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിരിക്കുന്നത് ജോലി സമയത്തിൽ നൽകിയിട്ടുള്ള ഇളവുകൾക്കാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴായിരിക്കും നിങ്ങൾ ഞെട്ടാൻ പോകുന്നത്. അതായത് ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്കും അതുപോലെ ഗർഭിണികളായിട്ടുള്ള വനിതാ ജീവനക്കാർക്കും വലിയൊരു ആശ്വാസമാണ് ഈ നിയമം മുന്നോട്ട് വയ്ക്കുന്നത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ദിവസേനയുള്ള ജോലി സമയത്തിൽ നിന്ന് 2 മണിക്കൂർ നേരത്തെ തന്നെ അവരുടെ ജോലി പൂർത്തിയാക്കി വീട്ടിലേക്ക് പോകാനുള്ള അനുമതി ഈ പുതിയ നിയമം വഴി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ആരോഗ്യ കാര്യങ്ങൾക്കും അവരുടെ കുടുംബത്തിനൊപ്പം ചിലവഴിക്കാനും ഒക്കെ ഇത് വലിയ സഹായമായിരിക്കും അല്ലേ. അതിനകത്തൊരു സംശയവും വേണ്ട. അപ്പം മാറ്റങ്ങൾ അവിടെയും തീരുന്നില്ല. കാരണം വലിയ കുടുംബങ്ങളുള്ള ജീവനക്കാരെയും ഈ നിയമം പ്രത്യേകം പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പം 18 വയസ്സിൽ താഴെ പ്രായമുള്ള 5 കുട്ടികളുള്ള ജീവനക്കാരാണ് നിങ്ങളെങ്കിൽ അവർക്ക് ദിവസേനയുള്ള ജോലി സമയത്തിൽ നിന്ന് 1 മണിക്കൂർ ഇളവ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ജോലി ഭാരവും നമ്മുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും ഒരുപോലെ കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന പാരൻസിന് ഇതൊരു വലിയ തണലാണല്ലേ. കുടുംബ സുരക്ഷയ്ക്കും അവരുടെ ഹാപ്പിനെസ്സിനും ഈ രാജ്യം എത്രമാത്രം വില കൽപ്പിക്കുന്നു എന്നുള്ളതിന് ഒരു തെളിവാണ് ശരിക്കും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ. ഇതുകൂടാതെ ഈ ജീവനക്കാരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായിട്ട് ചൈൽഡ് കെയർ ലീവ്, ഫാമിലി കെയർ ലീവ്, വെഡിങ് ലീവ്, കൂടാതെ സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ലീവ് എന്നിങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങളാണ് ഈ പുതിയ പരിഷ്കാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അജ്മാനിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവരെല്ലാം ഓർക്കുക, ഈ ഒരു കിടിലൻ ആനുകൂല്യങ്ങളെല്ലാം വരാൻ പോകുന്നത് ഇനി ഈ വർഷം 1 സെപ്റ്റംബർ മുതലാണ് ഒഫീഷ്യലി ഇത് പ്രാബല്യത്തിൽ വരിക. മറക്കല്ലേ, 1 സെപ്റ്റംബർ ഒഫീഷ്യലി ഇത് പ്രാബല്യത്തിൽ വരിക എന്നുള്ളത് ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. ഇത് കേട്ട പാടെ കമ്പനി പോയി ചോദിച്ചുകളായിരുന്നു കേട്ടോ. അതൊക്കെ കൃത്യമായ സമയങ്ങളിൽ നിങ്ങളറിയും. അപ്പോൾ ജോലി സ്ഥലങ്ങളിൽ കൂടുതൽ ഹാപ്പി ആയിട്ട് വളരെ പീസ്ഫുള്ളി എന്താ പറയുക, പുതിയ നമുക്ക് ജോലി ചെയ്ത് പോകാൻ അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനായിട്ട് ഈ ഒരു നിയമം സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജോലിയും നമ്മുടെ ലൈഫും ഒക്കെ ഒരേപോലെ ബാലൻസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് എല്ലാവരെയും ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഈ ഹാപ്പി ന്യൂസ് കേട്ടുകൊണ്ട് നമ്മൾ അടുത്ത ട്രെൻഡിങ് സോങ്ങിലേക്ക് പോവാണ്. അതോടൊപ്പം വളരെ സന്തോഷമുള്ള 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് നമുക്ക് 2 മൂവി ടിക്കറ്റ് ആണ് നിങ്ങൾക്ക് തരാനുള്ളത്. ഓരോ കപ്ലെൻട്രി പാസ്സാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ 2 മൂവീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിജു വിൽസൺ നായകനാകുന്ന ഡോസ് എന്ന മൂവിയും അതോടൊപ്പം മോളിവുഡ് ടൈംസ്, നമ്മൾ ഒത്തിരി നാളായിട്ട് കാത്തിരിക്കുന്ന മൂവിയല്ലേ, എസ് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന സിനിമയ്ക്ക് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന മൂവിയാണ്. നസ്ലിൻ ആണ് നായകൻ. സോ സിജു വിൽസന്റെ ഡോസും നസ്ലിൻ നായകനാകുന്ന മോളിവുഡ് ടൈംസും നിങ്ങൾക്ക് കാണാനുള്ള അവസരമുണ്ട്. സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നിമിഷം മുതൽ ഇന്ന് ഷോ തീരുന്നത് വരെ മെസ്സേജസ് അയച്ചുകൊണ്ടേയിരിക്കുക. 2 പേർക്ക് 2 ടിക്കറ്റ്, ഓരോ സിനിമയുടെ ഓരോ ടിക്കറ്റ് വീതം. ഓക്കെ, അപ്പോൾ ഡോസ് കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം തിയേറ്റർ എന്നതിൻ്റെ HT ഡോസ് എന്ന പേര് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ. അതല്ല, മോളിവുഡ് ടൈംസ് ആണ് കാണാൻ ആഗ്രഹമെങ്കിൽ HT മോളിവുഡ് ടൈംസ് നിങ്ങളുടെ പേര് സെൻഡ് ടു 0585829220.

0: listening to Mid Mornings with Nithya. Nithya.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: വാ നീലച്ചെടിയെ ഇത്ര സ്നേഹത്തോടെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വരാതിരിക്കുന്നല്ലേ. നല്ല പാട്ടാണല്ലേ. കാരണം ഏറ്റവും കൂടുതൽ ഈ പാട്ട് നമ്മൾ കാണുന്നത് വിഷ്വൽ ട്രീറ്റ് ആയിട്ട് കിട്ടുന്നത് സിനിമയിലോ ഒന്നും അല്ല, ഇതെല്ലാം റീലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സോങ്സ് ആയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും കാണുന്നത്. അങ്ങനെയാണ് ഈ പാട്ടുകൾ ഇത്രയധികം ആൾക്കാരിലേക്ക് ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്തായാലും നമ്മൾ സിനിമയെക്കുറിച്ച് പറഞ്ഞല്ലോ, നമ്മൾ ഈ ആഴ്ച ഈ വീക്കെൻഡിൽ കാണുന്നത് രണ്ട് സിനിമകളാണ്. ഒന്ന് ഡോസ്, അത് ഓൾറെഡി May 27 തന്നെ റിലീസായിട്ടുള്ള സിനിമയാണ് സിജുവിൽസിൻ്റെ. ആ സിനിമ നമ്മൾ ഈ വീക്കെൻഡിലേക്ക് നമ്മുടെ ഹോം സ്ക്രീനിങ്ങിലേക്ക് എത്തുകയാണ്. അതുപോലെ June 5 അതായത് ഈ വീക്കെൻഡിലേക്ക് നമ്മുടെ വെള്ളിയാഴ്ച റിലീസ് ചെയ്യുന്ന നസ്ലിന്റെ മൂവി കാണാനുള്ള അവസരവും നിങ്ങൾക്കുണ്ട്. രണ്ട് മൂവീസിനും നിങ്ങൾക്ക് ഇത്രമാത്രം, ഏത് മൂവിയാണോ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം, HT എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. HT കേട്ടോ, ഹോം തിയേറ്റർ എന്നതിൻ്റെ HT. ഏത് സിനിമയാണ്, ഡോസ് ആണെങ്കിൽ ഡോസ്, അതല്ല മോളിവുഡ് ടൈംസ് ആണെങ്കിൽ അത്. കൃത്യമായിട്ട് ആ മൂവിയുടെ പേരും നിങ്ങളുടെ പേരും കൂടി ചേർത്ത് നിങ്ങൾ മെസ്സേജ് അയക്കുക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്തായാലും ഈ വീക്കെൻഡ് രണ്ട് മൂവീസ് ഉണ്ട്. ആ രണ്ട് ഡേറ്റിലും ഏത് മൂവി എന്നുള്ളത് ഞങ്ങൾ കൃത്യമായിട്ട് പറയാം, ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. പക്ഷേ ആ ടൈമിലേക്ക് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു തുടങ്ങാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഹോം സ്ക്രീനിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഈ ആഴ്ച വീക്കെൻഡിൽ തിയേറ്ററുകളിൽ പോകാൻ പ്ലാൻ ഇല്ലാത്തവർ ഒട്ടും വിഷമിക്കേണ്ട. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഷോയിൽ നമ്മൾ രണ്ട് പേർക്കാണ് ഓരോ സിനിമാസിൻ്റെ ടിക്കറ്റ് കൊടുക്കുന്നത്, ഓരോരുത്തർക്ക് മാത്രമേ ഉള്ളൂ. സോ അത്രയും ഒരു കഠിനമായ ടിക്കറ്റ് ചോയ്സ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഇൻ കേസ് ടിക്കറ്റ് കിട്ടാത്തവർക്ക് മൂവിയെ കാണണമല്ലോ. അതുകൊണ്ട് നിങ്ങൾ വീട്ടിലിരിക്കുന്നവർക്ക് നമ്മുടെ OTT പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ബിഗ് ബജറ്റ് സിനിമകളുടെയും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളുടെയും വലിയൊരു നിരയാട്ടോ. June 1 തന്നെ മൾട്ടി ലാംഗ്വേജ് ചിത്രങ്ങളുമായിട്ട് നമ്മുടെ OTT സ്പേസ് ഫുൾ ഓൺ മോഡിലാണ്. ഇതിലിപ്പോൾ ആക്ഷൻ മൂവി പ്രേമികൾക്കും ഫാമിലി ഓഡിയൻസിനും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കോണ്ടന്റുകളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ഈ ആഴ്ചയിലത്തെ നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട റിലീസുകൾ എന്നറിയണ്ടേ? യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ, ആക്ഷൻ മൂവീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് Dhurandhar 2. ഓ, അതൊരു വല്ലാത്ത സിനിമ കേട്ടോ. കാണാൻ ഇഷ്ടമുള്ളവർ പ്ലീസ് എൻജോയ്. എനിക്ക് സിനിമയുടെ തുടക്കത്തിൽ തന്നെ അയ്യോ ഹാർട്ട് അറ്റാക്ക് വന്നുപോയി. ഒരുപാട് ആൾക്കാർ എൻജോയ് ചെയ്ത് കാണുന്നൊരു സിനിമയാണ്. ഓരോരുത്തർക്കും ഓരോ ജേണലിൽപ്പെട്ട സിനിമകളാണല്ലോ ഇഷ്ടം. എനിക്ക് ഒരുപാട് കുത്തും വെട്ടുമൊക്കെ എനിക്ക് താങ്ക മുടിയല്ലേ, അതുകൊണ്ട് ഞാൻ കണ്ടില്ല. പക്ഷേ അതിന് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. എനിവേ, അതവിടെ നിൽക്കട്ടെ. ഇഷ്ടമുള്ളവർക്കൊക്കെ Dhurandhar 2 കാണാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നാം ഭാഗം തിയേറ്ററിലും OTTയിലും വലിയൊരു തരംഗം സൃഷ്ടിച്ചതാണല്ലോ. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് എത്തുന്ന രണ്ടാം ഭാഗം കൂടുതൽ വലിയ ക്യാൻവാസിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഹോളിവുഡ് ലെവൽ മേക്കിങ്ങും മികച്ച സ്റ്റണ്ട് കോറിയോഗ്രാഫിയാണ് ഈ സിനിമയുടെ ഒരു എന്താ പറയുക ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാമിലി ഡ്രാമയും ഹൈ വോൾട്ടേജ് ആക്ഷനും ചേർത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മൂവി ഈ ആഴ്ച മുതൽ പ്രമുഖ OTT പ്ലാറ്റ്ഫോമുകളിൽ സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആക്ഷൻ മൂഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒട്ടും നിരാശപ്പെടാതെ ഈ വീക്കെൻഡ് വാച്ചിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പക്ക മാസ് എൻ്റർടൈനർ ആയിരിക്കും ഇത്. ഇനി അടുത്തത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്തവർക്കായി എത്തുന്ന ബിഗ് റിലീസ് പേട്രിയറ്റ്. ശക്തമായിട്ടുള്ളൊരു സോഷ്യോ പൊളിറ്റിക്കൽ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന സിനിമയാണിത്. അപ്പോൾ മികച്ച പ്രകടനങ്ങൾ കൊണ്ടും പിന്നെ ഈ പറഞ്ഞ പോലെ കഥാഗതിയിലെ ട്വിസ്റ്റുകൾ കൊണ്ടും റിലീസ് സമയത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയായിരുന്നു ഇത്. അതായത് ഇതുവരെയും ലാലേട്ടനോ മമ്മൂക്കയോ ഒന്നും അല്ലെങ്കിൽ ഫഹദ് ഫാസിലോ കുഞ്ചാക്കു ബോബനോ ഒന്നും എത്താത്ത രീതിയിൽ ഒരു സിനിമയ്ക്കും ഈ രീതിയിൽ എന്താ ഒരു പ്രൊമോഷന് വേണ്ടി എത്തിയതായിട്ട് നമ്മൾ കണ്ടിട്ടേ ഇല്ല. അത്രയ്ക്ക് നല്ലൊരു പ്രൊമോഷനൊക്കെ കൊടുത്തൊരു മൂവിയായിരുന്നു. നമ്മൾ ഹോം സ്ക്രീനിങ്ങിൽ കണ്ടതാണ്. കാണാത്ത ആൾക്കാർക്ക് കാണാൻ ഇനി OTT ഒരു വേദി ഒരുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു നാടിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും പോരാട്ടത്തിൻ്റെ കഥ പറയുന്ന പേട്രിയേറ്റ് ഗംഭീര വിഷ്വൽസ് ഉള്ളൊരു സിനിമയാണ്. ഇതിൻ്റെ കൂടെ തന്നെ വിഷ്വൽ വണ്ടർ എന്ന് വിശേഷിപ്പിക്കാവുന്ന Avatar 2. യെസ്, ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് Avatar 2. അപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ ഡിജിറ്റൽ ഫോർമാറ്റിൽ കൂടുതൽ പ്രേക്ഷകരിലേക്ക് ഈ ആഴ്ച എത്തും. അപ്പോൾ പാൻഡോറയുടെ ആ മാന്ത്രിക ലോകം, ആ ഒരു മാജിക് വേൾഡ് വലിയ സ്ക്രീനിൽ മിസ് ചെയ്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ വീട്ടിലിരുന്നൊരു മികച്ച ഹോം തിയേറ്റർ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നവർക്കും ഈ ആഴ്ച Avatar 2 വീണ്ടും കാണാനുള്ള സുവർണ അവസരം. ഇതിനൊക്കെ പുറമേ നമ്മുടെ തെന്നിന്ത്യൻ സിനിമകളിൽ നിന്നും ബോളിവുഡിൽ നിന്നുള്ള ചില ഫാമിലി എൻ്റർടൈനേഴ്സും റൊമാൻറ്റിക് കോമഡീസും ഒക്കെ ഈ ഒരു ആഴ്ച OTT റിലീസിന് തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലെ തിയേറ്ററുകളിൽ മികച്ച കളക്ഷൻ നേടിയ രണ്ട് റീജിയണൽ സിനിമകൾ കൂടി ഈ ലിസ്റ്റിൽ വരുന്നുണ്ട്. അതുകൊണ്ട് എന്താ പറയുക, ബീങ് വാച്ചിങ് ഇഷ്ടപ്പെടുന്നവർക്ക് മാറി മാറി കാണാൻ വെറൈറ്റി ജോണറിലുള്ള സിനിമകൾ ഈ June 1 വാരം തന്നെ എത്തുന്നുണ്ട്. അപ്പോൾ സിനിമകളുടെ കൃത്യമായിട്ടുള്ള ഒഫീഷ്യൽ ടൈം ലിസ്റ്റ് നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കുമേ, അത് കൃത്യമായിട്ട് പറയാം. അപ്പോൾ OTT ലിസ്റ്റുകളൊക്കെ റെഡിയല്ലേ? ഈ വീക്കെൻഡ് ഫുൾ ഓൺ സിനിമാറ്റിക് മൂഡായിരിക്കട്ടെ. ഇനി ഒട്ടും സമയം കളയുന്നില്ല. നമ്മുടെ പാട്ടുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ അജ്മാനിലെ നിയമത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിഷ്ടപ്പെട്ടിട്ട് ഒത്തിരി പേര് ഞാനിവിടെ അജ്മാനിൽ താമസിക്കുന്ന എനിക്ക് ഈ നിയമം വന്നപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയില്ലെന്ന് വളരെ സന്തോഷമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമ രണ്ടെണ്ണം കിട്ടിയപ്പോഴേക്ക് ഏത് സിനിമയ്ക്ക് മെസ്സേജ് അയക്കണമെന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഏതാണോ ഡോസ് എന്ന് പറയുന്നത് ഓൾറെഡി May 27 റിലീസായ മൂവിയാണ്. ഹോം സ്ക്രീനിങ്ങിലേക്ക് എത്തുന്നത് ഈ വീക്കെൻഡ് ആയിരിക്കും എന്നുള്ളതാണ്. സിജു വിൽസൻ്റെ ഒരു എന്താ പറയുക ഒരു മെഡിക്കൽ ത്രില്ലറാണോ, അങ്ങനെ ആ ഒരു ജേണലിൽപ്പെട്ട മൂവിയാണ്. ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഡോസ്ന്ന് മെസ്സേജ് അയക്കാം. HT Space Dose നിങ്ങളുടെ പേര്. അതുപോലെ തന്നെ മോളിവുഡ് ടൈംസ് നമ്മുടെ നസ്ലിൻ നായകനാകുന്ന ഒരു 90s ഹിറ്റ് ആയിരിക്കും അത്. ഒരു 90s ടൈമിലുള്ള ഒരു ആ ജോണർപ്പെട്ട ഒരു മൂവിയാണ്. അപ്പോൾ 90s കിഡ്സിനൊക്കെ കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചിട്ട് ജെൻസി ആൽഫയും ജെൻസി കിഡും ഒന്ന് മാറി നിൽക്കേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. അപ്പോൾ ഏത് സിനിമയാണ് ഇഷ്ടം? HT Space Dose അല്ലെങ്കിൽ മോളിവുഡ് ടൈംസ്, അതുപോലെ നിങ്ങളുടെ പേര് സെൻഡിറ്റ് 0585829220. നമുക്കടുത്ത് തങ്കമേ തങ്കമേ കേട്ടാലോ. യെസ്.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: യേസ്, നമ്മുടെ ട്രാഫിക് അപ്ഡേറ്റുകൾ. നമുക്ക് ആദ്യം അലിത്തിഹാദ് റോഡിലേക്ക് പോവാം അല്ലേ. ദുബായ് ഷാർജ അതിർത്തിയിലെ അലിത്തിഹാദ് റോഡിൽ ഈ സമയത്ത് ട്രാഫിക് ഡെൻസിറ്റി വളരെ കൂടുതലാണ്. അൽമുല്ല പ്ലാസ കടന്ന് നമ്മുടെ അൻസാർ മോൾ ഭാഗത്തേക്ക് നീങ്ങുന്ന ആ ഒരു ലൈൻസിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റെഡ് ലൈൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വരും മണിക്കൂറിൽ ഇത് കൂടാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതുപോലെ ഇനി 311 ഹൈവേ വഴി ഷാർജയിലേക്ക് പോകുന്നവരോർക്ക് മിർദേവ് സിറ്റി സെൻറ്റർ കഴിഞ്ഞുള്ള ഭാഗം മുതൽ മൊബൈൽ എക്സിറ്റ് വരെയുള്ള റൂട്ടിൽ വെഹിക്കിൾസിൻ്റെ വലിയൊരു നിര തന്നെ കാണാനുണ്ട്. അതുപോലെ എമിറേറ്റ്സ് റോഡ് നോക്കുമ്പോൾ പറ്റിയ ചോയ്സ് മറ്റ് റോഡുകളെ അപേക്ഷിച്ച് എമിറേറ്റ്സ് റോഡ് വഴി ഷാർജ അജ്മാൻ ഭാഗങ്ങളിലേക്ക് പോകുന്ന റൂട്ടുകൾ ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ള ബ്ലോക്കോ അല്ലെങ്കിൽ തടസ്സങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. പിന്നെ ബീറോ സ്ട്രീറ്റും അതുപോലെ എയർപോർട്ട് ടണലും നോക്കുകയാണെങ്കിൽ അതുവഴിയും ഷാർജ കിസീസ് ബോർഡറിലേക്ക് പോകുന്ന ഭാഗങ്ങളിൽ ട്രാഫിക് ഇപ്പോൾ നോർമലാണ്. വലിയ രീതിയിലുള്ള ഗ്രിഡ് ലോക്കുകളൊന്നും ഇല്ലെങ്കിലും ജംഗ്ഷൻസിൽ ചെറിയ ലാഗ് പ്രതീക്ഷിക്കാം. അൽഖയിൽ റോഡിൽ നിന്നും നമ്മുടെ ഡൗൺ ടൗൺ കണക്ഷൻ നോക്കുകയാണെങ്കിൽ അൽഖയിൽ റോഡിൽ നിന്ന് ബിസിനസ് ബേ ഡൗൺ ടൗൺ വഴി ഷാർജ ലൈനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗങ്ങളിൽ വാഹനങ്ങളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കൃത്യമായിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻസ്. നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും അറിയുകയാണെങ്കിൽ വല്ല ആക്സിഡൻസോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ട്രാഫിക് കൂടുതലുള്ള സ്ഥലങ്ങളിൽ അത് ക്ലിയർ ആകുമ്പോഴോ അല്ലെങ്കിൽ കൂടുതലുള്ള സ്ഥലങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക 0585-829-220.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Mid Mornings with Nitya.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: സിനിമയ്ക്കുള്ളിലെ സിനിമയുമായി എത്തുന്നു നസ്ലിന്റെ മോളിവുഡ് ടൈംസ്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ആദ്യ ചിത്രത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച അഭിനന്ദ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രേമലുവിന് ശേഷം ഹിറ്റ് കോംബോ ആയ നസ്ലിനും സംഗീത് പ്രതാപും ഒന്നിക്കുന്നു. ഒപ്പം ഷറഫുദ്ദീൻ, അൽതാഫ് സലീം തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഓൾറെഡി ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ ഗാനങ്ങളുമായി ജേക്സ് ബിജോയുടെ സംഗീതവും. മോളിവുഡ് ടൈംസ് ജൂൺ 5 GCC റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് ഓൺലൈൻ സ്ട്രീമിംഗ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.

0: You're listening to Home 92.2 FM. Home is a feeling. Mid Morning with Nitya.
1: യെസ്, ഞാനൊരു മിസ്റ്ററി തേടി ഇങ്ങനെ പോകുമായിരുന്നു. ഒരു ദുരൂഹമായ സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേറെ ഒന്നല്ല, നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്ന അത്തരത്തിലൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ നമ്മുടെയൊക്കെ വിചാരം, ഈ ലോകത്തിലെ ഏറ്റവും പഴയ മിസ്റ്റീരിയസ് ആയിട്ടുള്ള മോണ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ വിസ്മയങ്ങൾ എന്നൊക്കെ പറയുന്നത് ഈ ഈജിപ്തിലെ പിരമിഡുകളോ അല്ലെങ്കിൽ എന്താ വേറൊരു സ്ഥലം ഇംഗ്ലണ്ടിലെ സ്റ്റോൺഹെഞ്ചോ ഒക്കെ ആയിരിക്കും എന്നാണ്. എന്നാൽ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. ഹിസ്റ്റോറിയൻസിനെയും ആർക്കിയോളജിസ്റ്റുകളെയും ഒക്കെ ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് ഇതിനേക്കാളൊക്കെ എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ നിർമ്മിച്ച ഒരു മഹാവിസ്മയമുണ്ട്. അത് ഇവിടെ എങ്ങുമല്ല, എവിടെ ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലൂ തരാനുണ്ടോ? ഇനി ഇപ്പം ഓണറിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി ക്ലൂ വെച്ചൊരു കാര്യമില്ല. ഞാൻ വേഗം പറയാം, തുർക്കിയിലാണ്, വേറെ എങ്ങുമല്ല. അപ്പോൾ സിംപ്ലി പറഞ്ഞാൽ ഇതൊരു കുന്നിൻമുകളിൽ സ്ഥിതി ചെയ്യുന്ന വലിയ കൽത്തൂണുകളുടെ, മാസീവ് സ്റ്റോൺ പില്ലേഴ്സിൻ്റെ കൂട്ടമാണ് കേട്ടോ. ഇതിൻ്റെ പഴക്കം കേട്ടാലാണ് ശരിക്കും ഷോക്കാവുന്നത്. എന്ന് വെച്ചാൽ 12,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ്, ഏകദേശം ഒരു കണക്കാണ്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ഈ ഈജിപ്തിലെ പിരമിഡുകളെക്കാളും ഒക്കെ 7,000 വർഷങ്ങൾക്ക് മുൻപ്. ഈ ടൈം ലൈൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് മനുഷ്യർ കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്ഥിരതാമസം തുടങ്ങാനോ പോലും പഠിക്കുന്നതിന് മുൻപുള്ള ആ സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ ശിലായുഗം, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ ശിലായുഗത്തെക്കുറിച്ചൊക്കെ, അപ്പോൾ ആ ഒരു സമയത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെയുള്ള ഓരോ കൽത്തൂണുകൾക്കും ടീ, നമ്മുടെ ഹോം തിയേറ്റർ എന്നതിൻ്റെ ടീ ഷേപ്ഡ് പില്ലേഴ്സ് ആണുള്ളത് കേട്ടോ. വെറും ചെറിയ കല്ലുകളല്ല, ഓരോന്നിനും ടൺ കണക്കിന് ഭാരമുണ്ട്. ഏറ്റവും വിയർപ്പെടുക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മെറ്റൽ ടൂളോ അല്ലെങ്കിൽ ഇരുമ്പ് ആയുധങ്ങളോ കണ്ടുപിടിക്കുന്നതിന് മുൻപ് വെറും കല്ലുകൾ മാത്രം ഉപയോഗിച്ച് മനുഷ്യൻ എങ്ങനെയായിരിക്കും ഇത്രയും ഭീമാകാരമായിട്ടുള്ള കൽത്തൂണുകൾ അല്ലെങ്കിൽ പില്ലേഴ്സൊക്കെ കൊത്തിയെടുത്തതെന്നുള്ളതാണ്. എങ്ങനെയായിരിക്കും ഇവരിത് ഈ കുന്നിൻമോളിൽ എത്തിച്ചതാണ് ഞാനതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിന് പിന്നിലെ ഒരു എഞ്ചിനീയറിംഗ് സ്കില്ല് ഇന്നും ആർക്കും പിടികിട്ടാത്തൊരു രഹസ്യമാണ്. എന്തിനാണോ എന്തോ നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട് ഇതൊക്കെ ഓരോന്ന് പഠിക്കുന്നത്, ഇതിനേക്കാളൊക്കെ കാലങ്ങൾക്ക്, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ സോറി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ മനുഷ്യർ തന്നെ ആയിരിക്കുമോ? ഇത് മാത്രമല്ല, ഈ കൽത്തൂണുകളിൽ വെറുതെ കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നല്ല കേട്ടോ, അതിൽ വളരെ എന്താ പറയുക, ഈ കൃത്യതയാർത്തുള്ള കൊത്തുപണികളാണ്. അതായത് അതിനകത്ത് കാണാൻ പറ്റുന്നത് സിംഹം, പാമ്പ്, അതുപോലെ കാട്ടുപന്നി, നരി, പലതരം പക്ഷികൾ, ഇതിനുള്ള വന്യമൃഗങ്ങളുടെ ചിത്രങ്ങൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇതിൽ കൊത്തിവെച്ചിട്ടുണ്ട്. 12,000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യൻ്റെ ആ ഒരു ഭാവനയും അവരുടെ ക്രാഫ്റ്റ്സ്മാൻഷിപ്പും എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് ഇതിൽ നിന്നുള്ളത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ചരിത്രകാരന്മാർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് വേൾഡ്സ് ഫസ്റ്റ് ടെമ്പിൾ അല്ലെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ ആരാധനാലയം എന്നാണ്. അപ്പോൾ മനുഷ്യൻ ഒരിടത്ത് ഒന്നിച്ചു കൂടാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയതിൻ്റെ ഏറ്റവും ആദ്യത്തെ തെളിവെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. പക്ഷേ ഇതിനേക്കാളൊക്കെ ദുരൂഹമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, നൂറ്റാണ്ടുകളോളം ഇത് ഉപയോഗിച്ച ശേഷം ഏതോ ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ തന്നെ ഇത് പൂർണ്ണമായിട്ടും മണ്ണിട്ട് മൂടി ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇനി മണ്ണിട്ട് മൂടി പ്രൊട്ടക്ട് ചെയ്ത് വെച്ചതാണോ അല്ലെങ്കിൽ പ്രകൃതിയുടെ മാറ്റങ്ങൾ വന്നപ്പോൾ അങ്ങനെ വന്ന് മൂടിയതാണോ എന്നറിയില്ല. എന്തായാലും എന്തുകൊണ്ടായിരിക്കും ഇവരിത് മറവ് ചെയ്തത്? ഒരു പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാനോ അല്ലെങ്കിൽ വരുന്ന തലമുറയ്ക്ക് വേണ്ടി കാത്തുവെച്ചാണോ, അതിനൊന്നും കൃത്യമായിട്ടുള്ള മറുപടികളില്ല. എത്രയൊക്കെ ശാസ്ത്രം വളർന്നാലും ഭൂമിയുടെ അടിയിൽ ഇന്നും മനുഷ്യന് ഒരു പക്ഷേ ഈ ഉത്തരം കിട്ടാത്ത ഇത്ര എത്രയോ രഹസ്യങ്ങളായിരിക്കും പ്രകൃതിയിലും അല്ലെങ്കിൽ കടലിൻ്റെ ആഴങ്ങളിലും ഒക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു മിസ്റ്ററി മോഡിൽ നമുക്ക് വീണ്ടും ഒരു നല്ല പാട്ടിലേക്ക് പോവാം. എനിക്കിപ്പോൾ തോന്നുന്നത് തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാറുങ്കടി, എന്തൊരു ഫീലാണ് ആ പാട്ട് കേൾക്കുമ്പോൾ. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ? അപ്പോൾ ആ ഫീലിനോടൊപ്പം ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നു, നമ്മൾ ഈ വീക്കെൻഡിൽ കാണാൻ പോകുന്ന രണ്ട് മൂവീസാണ് സിജു വിൽസൺ നായകനാകുന്ന ഡോസും അതുപോലെ നസ്ലിൻ നായകനാകുന്ന മോളിവുഡ് ടൈംസും. ഈ രണ്ട് മൂവീസിൽ ഏതാണോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം, ആ രണ്ട് മൂവീസിൻ്റെയും പേര് കൃത്യമായി HT Space DOS ആണെങ്കിൽ അങ്ങനെ, മോളിവുഡ് ടൈംസ് ആണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ പേര് കൂടി ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220.
2: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading. Genuine Parts Center for Japanese Cars.
3: ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ, വിലക്കയറ്റത്തിൽ നിയമസഭയിൽ ചർച്ച. മോദിക്ക് ട്രംപിനെ പേടിയെന്ന പിണറായി, പ്രതിപക്ഷ നേതാവിന് ഇഡിയെ പേടിയെന്ന ബിജെപി എംഎൽഎ. വി ഡി സതീശൻ സർക്കാരിൽ ബന്ധു നിയമന ആരോപണം. റെയ്ഡിനിടെ ആക്രമണം, ഇഡി കേസിൽ കക്ഷി ചേരും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. 16 നിയമസഭയിലെ ആദ്യ അടിയന്തര പ്രമേയമായി വിലക്കയറ്റം ഉന്നയിച്ച പ്രതിപക്ഷം. സിപിഎമ്മിലെ കെ എൻ ബാലഗോപാലാണ് വിഷയം ഉന്നയിച്ചത്. ഇന്ധന വിലവർദ്ധനവിൽ പരിശോധിച്ച് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 10 ദിവസം കാത്തിരുന്നേ നടപടിയെടുക്കാൻ കഴിയൂവെന്ന് മുഖ്യമന്ത്രി. ഗൾഫ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ നിരന്തരമായി ഇന്ധനവിലയും പാചകവാതക വിലയും വർദ്ധിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടി നൽകി. തീരുമാനമാകട്ടെ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് വിഷയം ഉന്നയിച്ച കെ എൻ ബാലഗോപാലിന്റെ കുറ്റപ്പെടുത്തൽ. അധിക നികുതി കുറച്ചുകൊടുക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്ത മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് അംഗീകരിക്കാനാകില്ലെന്നും കെ എൻ ബാലഗോപാൽ. കേന്ദ്ര സർക്കാർ കൊള്ളയടിക്കുകയാണ്, സംസ്ഥാന സർക്കാരും അതിന് കൂട്ടുനിൽക്കുന്നുവെന്ന് കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തി. നികുതി മുഴുവൻ സർക്കാരിന് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 3,100 കോടി രൂപയുടെ അധിക വരുമാനം കഴിഞ്ഞ സർക്കാരിൽ ഉണ്ടായിട്ടുണ്ട്. 1 രൂപ പോലും കുറച്ചിട്ടില്ല. നികുതി കുറയ്ക്കുന്ന മണ്ടത്തരങ്ങൾ തങ്ങൾ കാണിക്കില്ലെന്നാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക് നിയമസഭയിൽ പറഞ്ഞിരുന്നത്. തന്നോട് മണ്ടത്തരം ചെയ്യാൻ വേണ്ടിയിട്ടാണോ മുൻ ധനകാര്യമന്ത്രി ഉപദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം. കേന്ദ്രം വില കൂട്ടുമ്പോഴെല്ലാം സംസ്ഥാന സർക്കാരിനെയായിരുന്നു വി ഡി സതീശൻ കുറ്റപ്പെടുത്തിയിരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അധിക നികുതി വേണ്ടെന്ന് വയ്ക്കണമെന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ആവശ്യപ്പെട്ട സതീശനാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. വാക്കുപാലിക്കാൻ സതീശൻ തയ്യാറാകണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. അതിഗുരുതരമായ സാഹചര്യമാണ് കേരളത്തിൽ. എണ്ണവിലയുടെ പൂർണ്ണ നിയന്ത്രണ അധികാരം ഒരു കാലത്ത് കേന്ദ്രത്തിന്റെ കയ്യിലായിരുന്നു. ആ അധികാരം ഉപേക്ഷിച്ച് എണ്ണ കമ്പനിക്ക് അധികാരം നൽകിയത് മുൻ യു പി എ സർക്കാരാണ്. ആ നയം ബിജെപി സർക്കാർ അതിശക്തമായി തുടരുന്നു. 2,00,000 കോടി രൂപയുടെ ലാഭം എണ്ണ കമ്പനികളുണ്ടാക്കി. ട്രംപിന് ഇഷ്ടമല്ല എന്ന് വന്നപ്പോഴാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുന്നത് നിർത്തിവച്ചതെന്നും പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസിലെ ചർച്ചയ്ക്കിടെ ബിജെപി എംഎൽഎയ്ക്ക് സംസാരിക്കാൻ അനുമതി നൽകിയതിൽ തർക്കമുണ്ടായി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കെ രാജൻ വാക്കൌട്ട് പ്രസംഗം നടത്തിയതിന് പിന്നാലെ ബിജെപി അംഗം ബി ബി ഗോപകുമാർ സംസാരിക്കാൻ എഴുന്നേറ്റു. ഇതോടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇടപെട്ടു. അടിയന്തര പ്രമേയത്തിൽ താങ്കൾ ഒപ്പിട്ടിട്ടില്ല, എന്നാൽ പറയാനുള്ളത് വളരെ പരിമിതമായി പറയാമെന്ന് സ്പീക്കർ അറിയിച്ചു. തുടർന്ന് ബി ബി ഗോപകുമാർ പ്രസംഗിച്ചു. ഇതിനിടെ വീണ്ടും സ്പീക്കർ ഇടപെട്ടു. പ്രമേയത്തിൽ ഒപ്പിട്ടവർക്ക് മാത്രമാണ് വാക്കൌട്ടിൽ സംസാരിക്കാൻ അനുമതിയുള്ളത്. എന്നാൽ പറയാനുള്ള കാര്യം ചുരുക്കി പറയാൻ സാവകാശം നൽകുന്നുവെന്ന് സ്പീക്കർ വീണ്ടും അറിയിച്ചു. ഇതോടെ ഇതൊരു കീഴ്വഴക്കമായി മാറരുതെന്ന് ചില അംഗങ്ങൾ പറഞ്ഞു. അങ്ങനെ ആകില്ലെന്ന് സ്പീക്കർ ഉറപ്പു നൽകുകയും ചെയ്തു. തുടർന്ന് സംസാരിക്കുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മോദിയെ വിമർശിച്ചതിന് ബിജെപി എംഎൽഎ മറുപടി നൽകി. ഇന്ധന വിലവർദ്ധനവുമായി ബന്ധപ്പെട്ടാണ് പിണറായി മോദിക്കെതിരെ വിമർശനം നടത്തിയിരുന്നത്. മോദി ആർക്കു മുന്നിലും തലകുനിക്കില്ലെന്ന് പറഞ്ഞ

ബിജെപി എംഎൽഎ പിണറായി വിജയന് ഇഡിയെ പേടിയാണെന്ന് തിരിച്ചടിച്ചു. ഇഡിയെ പേടിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ പോലെയല്ല മോദി. ട്രംപല്ല ലോകത്തിലെ ഏത് നേതാവിന്റെ മുന്നിലും ഭാരതത്തിന്റെ നിലപാട് പറയാൻ കരുത്തുള്ള പ്രധാനമന്ത്രിയാണ് മോദിയെന്ന് ഗോപകുമാർ എംഎൽഎ പറഞ്ഞു. ഇതോടെ എൽഡിഎഫ് എംഎൽഎമാർ ബഹളം വെച്ചു. മലയിടം തുരുത്തിലെ കുടുംബങ്ങളെ ഒരു കാരണവശാലും സർക്കാർ കൈയൊഴിയില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഷയം രമ്യമായി പരിഹരിക്കും. സ്ഥലം കൊടുത്ത് വീട് നിർമ്മിച്ച് നൽകാൻ സർക്കാർ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. താമസക്കാർ സമ്മതം അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കുന്നത്തുനാട് എംഎൽഎ വി പി സജീന്ദ്രനാണ് മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കൽ സംബന്ധിച്ച് ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചത്. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാൻ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ. തെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാന് 99 സിപിഐയിലെ മുഹമ്മദ് മൊഹസിന് 34 വോട്ടുകളും ലഭിച്ചു. ബിജെപിയുടെ 3 വിട്ടുനിന്നു. സ്പീക്കറടക്കം 4 വോട്ട് ചെയ്തില്ല. സന്ദീപ് വാര്യർ, ആബിദ് ഹുസൈൻ തങ്ങൾ, സി കെ ഹരീന്ദ്രൻ എന്നിവർ വോട്ട് ചെയ്യാൻ എത്തിയില്ല. ഷാനിമോൾക്ക് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആശംസ നേർന്നു. 31 വർഷത്തിന് ശേഷമാണ് കേരള നിയമസഭയിൽ ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ എത്തുന്നത്. മറ്റാരുണ്ടെന്ന അഹങ്കാരം നിറഞ്ഞ ചോദ്യത്തിന് ഞങ്ങൾക്ക് യു ഡി എഫ് ഉണ്ടെന്ന് ജനം മറുപടി നൽകിയെന്ന് എം വിൻസെന്റ് എംഎൽഎ നിയമസഭയിൽ. കപ്പൽ ആടി ഉലയുക മാത്രമല്ല മുങ്ങുകയും ചെയ്തു. കപ്പിത്താൻ മാത്രമാണ് രക്ഷപ്പെട്ടത്. 100 സീറ്റ് കിട്ടുമെന്ന് വി ഡി സതീശൻ പറഞ്ഞപ്പോൾ പരിഹസിച്ച പലരും ഇന്ന് നിയമസഭയിലില്ലെന്നും എം വിൻസെന്റ് എംഎൽഎ. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ബന്ധു നിയമനം. മന്ത്രിയുടെ സഹോദരി ഭർത്താവായ ബെന്നി തോമസിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു. ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ എൽഡിഎഫ് സർക്കാരിനെതിരെ യുഡിഎഫ് രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. അതേ മുന്നണിയിൽ നിന്ന് തന്നെ ഇതേ രീതിയിലുള്ള നിയമനങ്ങൾ വന്നത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. പ്രതിപക്ഷത്തുനിന്ന് മുൻ ധനമന്ത്രി കൂടിയായ കെ എൻ ബാലഗോപാൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. വിലക്കയറ്റം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. വിലക്കയറ്റം മൊത്തത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതം എന്തെന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മറുപടി. കുറച്ചു ദിവസം കൂടി ലഭിച്ചാൽ മാത്രമേ തീരുമാനം പറയാൻ സാധിക്കൂ എന്നും മുഖ്യമന്ത്രി. പെട്രോൾ വില വർദ്ധനവടക്കം ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പറഞ്ഞു. വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് പറഞ്ഞ് അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി സ്പീക്കർ നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി നാളത്തേക്ക് മാറ്റി. പ്രതികൾ ഒളിവിലല്ലെന്നും മാജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങി ജാമ്യമെടുക്കാൻ തയ്യാറായിരിക്കുകയാണെന്ന് SIT റിപ്പോർട്ട് നൽകിയെന്നും പ്രതിഭാഗം വാദിച്ചു. ക്രൈം നടന്ന കേസുകളിൽ അറസ്റ്റ് തടയാനാകില്ലെന്ന് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി വ്യക്തമാക്കി. മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ചയുടെ വ്യാജ ചിത്രം പ്രചരിപ്പിച്ച CPM അനുഭാവിക്കെതിരെ കേസെടുത്ത് പോലീസ്. കോഴിക്കോട് അത്തോളി പോലീസാണ് കലാപ ആഹ്വാനക്കുറ്റം ചുമത്തി കേസെടുത്തത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ പരാതിയിലാണ് കേസ്. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയുടെ ചോദ്യം ചെയ്യൽ ഉടനില്ല. CMRLന്റെ ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവ് വന്ന ശേഷം മാത്രമായിരിക്കും ED സമൻസ് അയയ്ക്കുക. കോടതി ഉത്തരവ് പരിശോധിച്ചാകും തുടർ നടപടിയെന്ന് ED വൃത്തങ്ങൾ വ്യക്തമാക്കി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM നേതാക്കൾക്കെതിരെയും നടപടി വേണമെന്നാവശ്യപ്പെട്ട് ED. നേതാക്കളെയും പ്രതിചേർക്കണമെന്നാവശ്യം. ആസൂത്രിത ആക്രമണം നേതാക്കളുടെ അറിവോടെയെന്നും നേതാക്കളാണ് പ്രകോപനം ഉണ്ടാക്കിയതെന്നും ED ആരോപിക്കുന്നു. കേസിൽ കക്ഷിചേരാനുള്ള തയ്യാറെടുപ്പിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇതിനുള്ള തെളിവ് ശേഖരണം ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡിനെത്തിയപ്പോഴാണ് CPM പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. മന്ത്രി ബിന്ദു കൃഷ്ണ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി CK ഷാക്കിർ. UDF നേതാക്കളെ പുലഭ്യം പറഞ്ഞയാളെ അങ്ങോട്ട് ചെന്ന് കണ്ടത് നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. ഭരണം വെറുതെ കിട്ടിയതല്ലെന്നും യൂത്ത് ലീഗ് നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ പിന്തുണച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. തോൽവിയുടെ ഉത്തരവാദിത്വം പിണറായി വിജയന് മാത്രമല്ലെന്നും അദ്ദേഹത്തെ ക്രൂശിക്കുന്നത് നീതികേടെന്നും മുഖപത്രമായ യോഗനാഥത്തിലെ എഡിറ്റോറിയലിൽ വെള്ളാപ്പള്ളി നടേശൻ. തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണതിൽ അന്വേഷണത്തിന് കത്ത് നൽകുമെന്ന് മേയർ വി രാജേഷ്. കാലഹരണപ്പെട്ട കെട്ടിടം കഴിഞ്ഞ വർഷം ജൂലൈയിൽ 3 കോടി രൂപ മുടക്കി നവീകരിച്ചതാണെന്നും സംഭവത്തിൽ മുൻമന്ത്രി മറുപടി പറയണമെന്നും വി രാജേഷ്. രാജേഷിന് മറുപടിയുമായി മുൻമന്ത്രി ബി ശിവൻകുട്ടി. മേയർ വസ്തുതയറിയാതെ സംസാരിക്കുന്നു. അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് കോർപ്പറേഷനാണെന്നും ബി ശിവൻകുട്ടി. നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കുട്ടിയുടെ മരണകാരണം നെഞ്ചിനും തലയ്ക്കുമേറ്റ ക്ഷതമാണെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. കുട്ടിയുടെ ശരീരത്തിൽ 91 മുറിവുകൾ ഉണ്ട്. വാരിയലിന് പൊട്ടലുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടിയെ കൊലപ്പെടുത്തിയ രണ്ടാനച്ചൻ അഷ്കറിനെതിരെ കൊലപാതകം, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം, SC ST വകുപ്പുകൾ ചേർത്തു പോലീസ്.
പന്ത്രണ്ടാം ക്ലാസ് പുനർ മൂല്യനിർണയത്തിന് അപേക്ഷ നൽകാനുള്ള വെബ്സൈറ്റിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാനാകാതെ CBSE വെബ്സൈറ്റ് പ്രവർത്തനം ആരംഭിച്ചെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ ആധാർ കാർഡ് നിർബന്ധമെന്ന് ബോർഡ് അറിയിച്ചു. അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെയെന്നതടക്കമുള്ള വീഡിയോയും CBSE പങ്കുവച്ചിട്ടുണ്ട്. ഈ മാസം 6 വരെ അപേക്ഷ നൽകാം. അമേരിക്കയുമായി ഇടനിലക്കാർ വഴിയുള്ള ചർച്ചകൾ അവസാനിപ്പിക്കുന്നതായി ഇറാൻ. ലബനനിലും ഗസയിലും ഇസ്രായേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ഇറാന്റെ തസ്നീം ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയുമായുള്ള കരാറിന് ലബനനിൽ വെടിനിർത്തൽ അനിവാര്യമെന്ന് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തടയുമെന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രധാന ജലപാതയായ ബാബൽ മന്ദബ് കടലിടുക്ക് വഴി വരുന്ന വാണിജ്യ കപ്പലുകൾ ആക്രമിക്കാൻ ഇറാൻ ഭരണകൂടം അനുമതി നൽകിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ അനധികൃതമായി ചിത്രീകരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ DGCA. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ മേഖലകളിൽ അനുമതിയില്ലാതെ ദൃശ്യം പകർത്തിയാൽ പിഴ, ഫോണോ ക്യാമറയോ പിടിച്ചെടുക്കൽ എന്നിവയ്ക്ക് പുറമെ കടുത്ത സാഹചര്യങ്ങളിൽ വിമാനയാത്രാ വിലക്ക് വരെ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ്. അണ്ണാമലൈ BJP വിട്ടു. തമിഴ്നാട് BJP അധ്യക്ഷനായിരുന്നു കെ അണ്ണാമലൈ. BJP ദേശീയ അധ്യക്ഷന് രാജിക്കത്ത് കൈമാറി. സൌഹാർദ്ദപൂർവ്വം വിട നൽകണമെന്ന് നിതിൻ നബീനുമായുള്ള കൂടിക്കാഴ്ചയിൽ അണ്ണാമലൈ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത തിരിച്ചടിയുണ്ടായി. 1 മാസത്തിനുശേഷമാണ് രാജി. നടൻ രജനീകാന്തുമായി ചേർന്ന് പുതിയ രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രീയത്തിന് അതീതമായ സംഘടനയോ രൂപീകരിക്കാനാണ് അണ്ണാമലയുടെ ശ്രമമെന്ന് അറിയുന്നു. 2026 ഫിഫ ലോകകപ്പിനുള്ള ഖത്തർ ദേശീയ ഫുട്ബോൾ ടീമിന്റെ 26 അന്തിമ സ്കോഡിനെ പ്രഖ്യാപിച്ചു. കണ്ണൂർ തലശ്ശേരി സ്വദേശിയായ മലയാളി താരം തഹ്സിൻ മുഹമ്മദ് ജംഷീദും ടീമിൽ ഇടം പിടിച്ചു. ഒരു മലയാളി ഇതാദ്യമായാണ് ഫിഫ ലോകകപ്പിനുള്ള ദേശീയ ടീമിൽ ഇടം പിടിക്കുന്നത്.

0: होम FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
2: Good afternoon, ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 11 മിനിറ്റ്.
1: Time check.
3: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 45%.
1: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

ഗുഡ് ആഫ്റ്റർനൂൺ എവ്രിവൺ. എല്ലാവരെയും നല്ലൊരു ഉച്ചനേരം ആശംസിച്ചുകൊണ്ട് വീണ്ടും നമ്മുടെ അവസാനത്തെ മണിക്കൂറിലേക്ക് കടക്കുന്നു. മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ ലാസ്റ്റ് അവറിലേക്ക് കടക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലത്തിന്റെ പേരൊന്നും പറയാൻ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ. അത് വേറൊന്നുമല്ല, ഗോബേക്ലി ടപ്പി. അയ്യോ, അതൊരു വല്ലാത്ത സ്ഥലമാണേ. അത് നമ്മൾ ടർക്കിയിലായിരുന്നു. എനിവേ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇനി എന്നോട് ചോദിക്കരുത്, ഞാൻ കാണാതെ പഠിച്ചൊക്കെ വെച്ചേക്കുമായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം. ചില സ്ഥലപ്പേരുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മോണുമെന്റ്സിൻ്റെ പേരൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലവണ്ണം പഠിക്കണം. ഓക്കെ, അതൊക്കെ വിട്ടു കഴിഞ്ഞാൽ നമ്മൾ യു എയിൽ താമസിക്കുന്ന നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ഹെൽത്ത് അലേർട്ടുമായിട്ടാണ് ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളുടെ അടുക്കൽ എത്തുന്നത്. നമ്മുടെ ആരോഗ്യ സുരക്ഷയൊക്കെ മുൻനിർത്തി എമിറേറ്റ്സ് ഡ്രഗ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒരു വിപണിയിൽ നിന്നും രണ്ട് ഉൽപ്പന്നങ്ങൾ ഉടനടി പിൻവലിക്കാൻ ഒരു കടുത്ത നടപടിയുമായിട്ട് എത്തിയിരിക്കുകയാണ്. പൊതുവേ നമ്മൾ അതീവ ജാഗ്രത പാലിക്കണം, അല്ലെങ്കിൽ പൊതുജനങ്ങൾ ഈ ഒരു കാര്യത്തിനകത്തൊക്കെ മാറ്റി നിർത്തരുത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ കുട്ടികളുടെ അടുത്ത് വെക്കരുത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ തന്നെ നമുക്കറിയാവുന്നതാണ്. അതിൽ ആ രണ്ട് ഉൽപ്പന്നങ്ങൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിഫ്പാഫ് ലിക്വിഡ് ഇലക്ട്രോണിക്കൽ മോസ്കിറ്റോ കില്ലറും അതുപോലെ ഒരു എന്താ പറയുക, ഒരു ഫ്ലൈ കില്ലറുണ്ട്, ആ ഒരു കോയിലുമാണ്. അപ്പോൾ ഈ രണ്ട് പ്രൊഡക്ട്സും ഒഫീഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്യാത്തതാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവയിൽ ഉടനീളം ഈ ഒരു സാധനം നിരോധിക്കാനും അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റാനും ഇപ്പോൾ അധികൃതർ കർശനമായിട്ട് നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ വീടുകളിൽ സാധാരണമായിട്ട് ഈ കൊതുകിനെ ഓടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബ്രാൻഡുകളിലൊന്നാണ് ഈ പിഫ്പാഫ് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ അത് വിപണിയിൽ ലഭ്യമായിട്ടുള്ള ഈ രണ്ട് സ്പെസിഫിക് പ്രൊഡക്ട്സ്, അതായത് ലിക്വിഡ് ഇലക്ട്രിക്കൽ കില്ലറും കോയിലും, ഇവിടെ യുവയിൽ വിൽക്കുന്നതിന് മുൻപ് നേടേണ്ട നിയമപരമായിട്ടുള്ള രജിസ്ട്രേഷൻസോ അല്ലെങ്കിൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സോ പാസ്സായിട്ടില്ല എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസിൻ്റെ അളവ് അത് കൃത്യമായിട്ട് പരിശോധിക്കപ്പെടാത്തതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്കും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. സീസൺ മാറുമ്പോൾ അതിങ്ങനെ കൂടിയും കുറഞ്ഞും ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വലിയ രീതിയിലുള്ള ഹെൽത്ത് റിസ്ക് ഉണ്ടാക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് പൊതുജനങ്ങളുടെ സുരക്ഷ അതിന് മുൻഗണന കൊടുത്തുകൊണ്ട് ഗവൺമെന്റ് ഈ പ്രൊഡക്ട്സിന് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തെ എല്ലാ ഫാർമസീസ് അതുപോലെ സൂപ്പർ മാർക്കറ്റുകൾ ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ എമിറേറ്റ്സ് ഡ്രഗ് എസ്റ്റാബ്ലിഷ്മെന്റ് വളരെ വ്യക്തമായിട്ടുള്ള സർക്കുലർ നൽകി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഉൽപ്പന്നങ്ങളുടെയും വിതരണം അതുപോലെ ഉപയോഗം ഒക്കെ ഉടനടി നിർത്തണം എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് കൈവശമുള്ള വിതരണക്കാരൊക്കെ അത് കമ്പനിയിലേക്ക് തന്നെ അടിയന്തരമായി തിരിച്ച് അയക്കണം എന്നും കൂടി നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയില്ലല്ലോ. പലപ്പോഴും നമ്മളത് വാങ്ങി ഉപയോഗിക്കാറുണ്ട്. ഉപയോഗിക്കുമ്പോൾ അത് എന്തെങ്കിലും ഇത്തരത്തിലുള്ള ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കൊക്കെ അത് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോവുകയും അതിനെ തുടർന്ന് ആ രോഗാവസ്ഥ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാവാം ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും ഒരു പ്രൊഡക്റ്റിനോടോ അല്ലെങ്കിൽ ആ കമ്പനിയോടോ ഉള്ള പ്രശ്നങ്ങളായിരിക്കില്ല. അത് ആൾക്കാർക്ക് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ലാസ്റ്റ് അവറിലെ ഫസ്റ്റ് സോങ്ങിലേക്ക് പോവാണ്, നമ്മുടെ ട്രെൻഡിങ് സോങ്ങിലേക്ക് പോവാണ്, എൻജോയ് ദി സോങ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡോസ് എന്ന മൂവി, സിജു വിൽസൺ നായകനാകുന്ന ഡോസ് എന്ന മൂവി May 27th റിലീസായിട്ടുള്ള മൂവിയാണ്. അതോടൊപ്പം മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന മൂവി, മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞ മൂവി നമ്മുടെ നസ്ലിൻ്റെയാണ്. June 5th അത് റിലീസ് ചെയ്യുന്നത്. രണ്ട് മൂവിയും കാണാനുള്ള അവസരമുണ്ട്. ഈ ഒരു മണിക്കൂറിൽ രണ്ട് മൂവീസിൻ്റെയും ഓരോ കപ്ലൻട്രി പാസ് കിട്ടുന്നുണ്ട്. സിനിമ ഇഷ്ടമുള്ള സിനിമ ഏതാണോ അത്, നിങ്ങളുടെ HT Space, നിങ്ങളുടെ ഇഷ്ടമുള്ള മൂവി ഡോസ് ആണെങ്കിൽ അങ്ങനെ, ഹോളിവുഡ് ടൈംസ് ആണെങ്കിൽ അങ്ങനെ, ആ രണ്ട് മൂവീസിൻ്റെ പേര് ചേർക്കുക. രണ്ട് മൂവീസിൻ്റെ പേര് ചേർക്കണ്ട, ഓരോരുത്തർക്ക് ഓരോരോ മൂവി ഇത് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളുടെ പേര് കൂടി ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220. Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. ഞാനേ ഇപ്പോ നമ്മുടെ വാട്സപ്പിലേക്ക് നോക്കിയപ്പോ ഞെട്ടിപ്പോയി, കാരണം എനിക്ക് അങ്ങനത്തെ മെസ്സേജസ് ഒന്നും അങ്ങനെ വരാറില്ല. ഇത് നമ്മുടെ പ്രിയപ്പെട്ട റഹീം എസ്സയാണ് ദുബായിൽ നിന്നൊരു മെസ്സേജ് അയച്ചത്. മിഡ് മോർണിംഗിനെ വളരെയധികം സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ഒരു നല്ല മെസ്സേജ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് മീൻസ് അത് വായിച്ചപ്പോൾ. സത്യത്തിൽ നമ്മൾ കുറേയധികം നല്ല പാട്ടുകൾ ഈ 3 hours കേൾപ്പിക്കാനായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച്. എനിക്ക് അറിയാലോ നമ്മുടെ ശ്രോതാക്കളുടെ മനസ്സറിയാലോ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ എനിക്കൊന്ന് 2 to 4 നമ്മുടെ ഷീബ വരുമ്പോൾ തീർച്ചയായിട്ടും മലയാളിയിടാന്ന് പ്രോഗ്രാമിൽ ശ്രോതാക്കളുടെ ഇഷ്ടമുള്ള പാട്ടുകളാണല്ലോ കേൾപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവരുടെയും പാട്ടുകൾ ഈ ഒരു ഷോയിൽ എല്ലാവരും പറയുന്ന പാട്ടുകൾ ആഡ് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ തന്നെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാൻ നമുക്ക് 2 to 4 എന്തായാലും യൂസ് ചെയ്യണം. എന്തായാലും എനിക്ക് ഈ മെസ്സേജ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട്. മിഡ് മോർണിംഗിലൂടെ ഞാൻ എത്തുമ്പോൾ ഇമ്പമുള്ള പാട്ടുകളും നല്ല വിശേഷങ്ങളും പങ്കുവയ്ക്കുമ്പോൾ സ്ട്രെസ്സൊക്കെ മാറുന്നു എന്ന് കേൾക്കുമ്പോൾ ഇതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല. നമ്മളെ നമ്മളായിട്ട് കാണുമ്പോഴല്ലേ തീർച്ചയായിട്ടും അതിലൊരു നല്ല വാക്ക് പറയുമ്പോഴല്ലേ നമ്മളും സന്തോഷിക്കുന്നത്. കാരണം ഓരോ മണിക്കൂറും ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് പങ്കുവയ്ക്കാൻ വിശേഷങ്ങളെല്ലാം എടുത്ത് കൃത്യമാക്കി മുന്നിലേക്ക് എത്തിക്കുമ്പോൾ അത് കേട്ടിട്ട് ആരും ഒരു റിപ്ലൈ തരാതിരിക്കുമ്പോൾ അത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവരും തിരക്കുകളിലാണ്, ആ തിരക്കുകളൊക്കെ നമ്മൾ മാനിക്കുന്നു തീർച്ചയായിട്ടും. പക്ഷേ നിങ്ങൾ ഒരു മിനിറ്റെങ്കിലും എടുത്ത് നമുക്ക് വേണ്ടി തിരിച്ചൊരു റിപ്ലൈ തരുമ്പോൾ വി ആർ സോ ഹാപ്പി. എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ, നിങ്ങളുടെ ഓരോ മെസ്സേജിനും ഞങ്ങൾ അത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. എനിവേ, എന്തായാലും താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ റഹീം എസ്സ ഫ്രം ദുബായ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു മ്യൂസിക് ലവേഴ്സിനും എസ്പെഷ്യലി എ ആർ റഹ്മാൻ ഫാൻസിനും ഒരു വണ്ടർഫുൾ ന്യൂസുമായിട്ടാണ്, സർപ്രൈസ് ന്യൂസുമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു മണിക്കൂറിൽ നമ്മൾ ഒരു പകുതി നേരമാകുമ്പോൾ എത്തുന്നത്. വരുന്നല്ല ഒരു നമ്മളെയൊക്കെ വീണ്ടും ആവേശം കൊള്ളിക്കാൻ പാകത്തിന് റഹ്മാന്റെ പുത്തൻ സംഗീത മാജിക് പുറത്തു വന്നിരിക്കുകയാണ്. ഗ്ലോബൽ സ്റ്റാർ രാം ചരൺ നായകനാകുന്ന ഏറ്റവും പുതിയ ബിഗ് ബജറ്റ് ചിത്രമാണ് പെദ്ധി. ഇതിലെ ഫസ്റ്റ് സിംഗിൾ സോങ് ഇപ്പോൾ റിലീസായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മസാ മസ എന്നാണ് ഈ പാട്ടിൻ്റെ പേര് കേട്ടോ, അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ പാട്ട് റിലീസായിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ എങ്കിലും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ റഹ്മാൻ എ ആർ റഹ്മാൻ ഫാൻസ് ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കൺസിസ്റ്റൻ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുന്ന, കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു നല്ല പോസിറ്റീവ് വൈബും എനർജിയൊക്കെ തരുന്നൊരു അടിപൊളി ട്രാക്കായിരിക്കും ഇത്. എന്നാലും ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ എ ആർ റഹ്മാൻ പാട്ടുകളിൽ കേൾക്കാറുള്ള ആ ഒരു വെറൈറ്റി സൗണ്ട് പ്രോഗ്രാമിങ്ങും ആളുകളെ പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന മെലഡിയും ഇതിൽ എന്താ പറയുക ഒരുമിച്ച് വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു മ്യൂസിക് പാറ്റേൺ ആണ് ഇവർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. തമിഴ് തെലുങ്ക് ഭാഷകളിൽ ഒരേ സമയം റിലീസ് ചെയ്ത ഈ പാട്ടിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് വിവേകാണ്. വരികളും ഈണവും അത്രയധികം മനോഹരമായിട്ട് ഇതിൽ സിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി പാടിയ ആളുകളിലേക്ക് വരികയാണെങ്കിൽ, റഹ്മാൻ എപ്പോഴും തൻ്റെ പാട്ടുകളിലൂടെ ന്യൂ വോയിസിന് അല്ലെങ്കിൽ വെറൈറ്റി ടോണുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഈ പാട്ടിലും ആ ഒരു മാജിക് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കേൾക്കുമ്പോൾ തന്നെ എന്താ പറയുക ലൂപ്പിലിട്ട് വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്നൊരു അഡിക്റ്റീവ് ക്വാളിറ്റി സത്യത്തിൽ ഈ പാട്ടിനുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം റീലുകളിലും വരും ദിവസങ്ങളിൽ ഈ ഒരു സോങ് തരംഗമാവാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി പെദ്ധി എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ, ബുച്ചി ബാബു സെന സംവിധാനം ചെയ്യുന്ന ഒരു പക്ക റോ ആൻഡ് റസ്റ്റിക് സ്പോർട്സ് ഡ്രാമയാണ് ശരിക്കും ഈ മൂവി. ഇപ്പോൾ രാം ചരണിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ പ്രോജക്ട്സിൽ ഒന്നായിരിക്കും. ജാൻവി കപൂറാണ് ഇതിൽ നായികയായിട്ട് എത്തുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് രാം ചരൺ ചിത്രത്തിന് വേണ്ടി എ ആർ റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ പ്രഖ്യാപിച്ച സമയം മുതലേ ആരാധകർ വലിയ പ്രതീക്ഷയിലാണ്. അപ്പോൾ ആ പ്രതീക്ഷകളെയൊക്കെ ഒട്ടും നിരാശപ്പെടുത്താതെ ആ രീതിയിലുള്ളൊരു ഗംഭീര ഓപ്പണിംഗ് തന്നെയാണ് ഈ മസ മസ പാട്ടിലൂടെ റഹ്മാൻ ടീം നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അടുത്ത പാട്ടിലേക്കൊക്കെ പോകാനുള്ള ടൈമായി. നമ്മളൊരു തമിഴ് പാട്ടിലേക്ക് പോവാണ്. ഈ പാട്ട് ഈ ഓണെയറിൽ നിങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഷീപ്സിനോട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. ഷീപ്സ് നോക്കിയിട്ട് ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ പാട്ടിലേക്ക് എത്തിക്കും അഫ്കോഴ്സ്. അപ്പോൾ നമ്മൾ അടുത്ത വിശേഷം ഉടനെ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ട്രാഫിക് അപ്ഡേറ്റും തമിഴ് സോങ്ങും ഒക്കെ കേട്ടതിന് ശേഷം തിരികെ എത്താം. മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankol, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആയിട്ടുണ്ട്. ഫിനാൻഷ്യൽ സെന്റർ റോഡും അതുപോലെ ഡൗൺ ടൗൺ ഏരിയയിലേക്ക് തന്നെ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇവിടെ പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ സെന്റർ റോഡിൽ ദുബായ് മോൾ ഭാഗത്തേക്കും ബിസിനസ് ബേയിലേക്കുള്ള റൂട്ടിൽ അത്യാവശ്യം ഹെവി ട്രാഫിക് കാണിക്കുന്നുണ്ട് കേട്ടോ. ലഞ്ച് ടൈം മൂവ്മെന്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പിൽ പല സ്ഥലങ്ങളിലും നല്ല ചുവപ്പ് ലൈനാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ റൂട്ടിലേക്ക് പോകുന്നതിന് അല്പം സമയം കൂടുതൽ കരുതുക. ഇനി അൽഖേൽ റോഡ് എടുത്തു കഴിഞ്ഞാൽ സ്ലോ മൂവ്മെന്റ് അൽഖേൽ റോഡിൽ നടക്കുന്നുണ്ട്. അല്ല, സ്ലോ മൂവ്മെന്റ് നടക്കല്ല, സ്ലോ മൂവിംഗ് ആണ് വാഹനങ്ങളൊക്കെ. അപ്പോൾ അൽഖേൽ റോഡിൽ നിന്നും നമ്മുടെ ജബലലി ഭാഗത്തു നിന്നാണേ ഡൗൺ ടൗൺ ലക്ഷ്യമാക്കി വരുന്ന ലൈനുകളിൽ ഇപ്പോൾ സ്ലോ മൂവ്മെന്റ് ആണ്. പ്രത്യേകിച്ച് മെയ്ദാൻ ബ്രിഡ്ജ് എത്തുന്നതിന് മുമ്പുള്ള ഭാഗങ്ങളിലൊക്കെ വാഹനങ്ങൾ വളരെ പതുക്കെയായിട്ടോ നീങ്ങുന്നത്. പക്ഷെ മറുഭാഗത്ത് ഓപ്പോസിറ്റ് സൈഡ് നോക്കുകയാണ് അബുദാബി ലൈനുകൾ ഫ്രീ ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഷെയ്ഖ് സായിദ് റോഡിൽ വേൾഡ് ട്രേഡ് സെന്റർ റൗണ്ട് ബോട്ട് ഭാഗത്തും ഡിഫൻസ് ഫ്ലൈ ഓവർ ഡിസ്ട്രിക്റ്റിലൊക്കെ ചെറിയ രീതിയിലുള്ള ലാഗ് കാണാം. ദുബായിൽ നിന്ന് ഷാർജ ബോർഡറിലേക്ക് പോകുന്ന ഭാഗങ്ങളിൽ ട്രാഫിക് ഡെൻസിറ്റി നോർമലാണ്. ഇവിടെ വലിയ ബ്ലോക്കുകളൊന്നും കാണിക്കുന്നില്ല. പിന്നെ എയർപോർട്ട് റോഡ് ആൻഡ് D89 നോർമൽ ട്രാഫിക് ആണ് കാണിക്കുന്നത്. എയർപോർട്ട് കാർഗോ വില്ലേജ് ഭാഗത്തേക്കും റാഷിദിലേക്കും പോകുന്ന റോഡിൽ ട്രാഫിക് ഇപ്പോൾ നോർമലായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് എടുക്കുകയാണെങ്കിൽ ഹൈവേയിൽ 311 ഹൈവേയിൽ സിലിക്കൺ ആസസ് കഴിഞ്ഞ് മിർദിഫ് ഭാഗത്തേക്ക് നീങ്ങുന്ന റൂട്ടുകളൊക്കെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഷാർജ അതിർത്തിയായിട്ടുള്ള നമ്മുടെ മുംബൈയിൽ എക്സിറ്റ് ലക്ഷ്യമാക്കി പോകുന്ന ലൈനുകളിൽ വാഹനങ്ങളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, നിങ്ങൾ സൂക്ഷിച്ചൊക്കെ വാഹനങ്ങൾ ഓടിക്കുക, കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.
1: Traffic update.
3: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: You are listening to Mid Mornings with Nitya. Nitya.
5: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
6: പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മെഡിക്കൽ ത്രില്ലർ ഹിറ്റ് ജോഡികളായ സിജു വിൽസൺ, ദൃശ്യ രഘുനാഥ് കോംബോ വീണ്ടും ഒന്നിക്കുന്നു. ഒപ്പം ജഗദീഷ്, അശ്വിൻ കുമാർ, റോണി ഡേവിഡ് തുടങ്ങി വലിയ താരനിര ഒന്നിക്കുന്ന ചിത്രം ഡോസ്. ഉദ്വേഗജനകമായ കഥാപശ്ചാത്തലത്തിൽ അഭിലാഷാർ നായർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഡോസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
7: ഡോസ് മെയ് 27 GCC റിലീസിനെത്തുന്നു. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Mid Morning with Nithya.
1: യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ട് പോവാം, ഇല്ലെങ്കിൽ മറന്നു പോകും. യെസ്, മറ്റൊന്നുമല്ല, ഇന്ന് ഒരു എന്താ പറയുക, ട്വിൻസിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അത് സുജിത്താണ് ഷാർജയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മക്കളായിട്ടുള്ള നവദേവ് ആൻഡ് നിവേദ്യ, ഇവർ രണ്ടുപേരുടെയും പിറന്നാളാണിന്ന്. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ നിവേദ്, സോറി നവദേവ് ആൻഡ് നിവേദ്യ. നല്ല പേരല്ലേ, എന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പേരുകളല്ലെങ്കിൽ നല്ലതാണ്. നിത്യ, നവദേവ്, നിവേദ്യ. എന്നിവ എന്തായാലും സുജിത്ത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹോം 92.2 FM-ൽ ഞങ്ങൾ എല്ലാവരും രണ്ട് മക്കൾക്കും ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞെന്ന് പറയണം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് പോട്ടെ, മെഡിക്കലായിട്ട് പോട്ടെ. സ്കൂളൊക്കെ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ, അപ്പം ഇന്ന് സെക്കൻഡ് ഡേ തന്നെ ബർത്ത്ഡേ ആയത് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് ഭയങ്കര ആവേശത്തോടുകൂടിയായിട്ടുള്ളതായിരിക്കും പോയിട്ടുണ്ടാവുക. എന്നിവ എന്തായാലും ഇനി പറയാൻ പോകുന്ന വിശേഷത്തിലേക്ക് പോകുമ്പോൾ, നമ്മൾ എനിക്ക് ഉച്ചനേരം ആകുമ്പോൾ ട്രാവൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കൂടെ കൂടിക്കോ. ലോകത്തിലെ പല പ്രശസ്തമായിട്ടുള്ള സ്ഥലങ്ങളുടെയും പിക്ചേഴ്സ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണാറുണ്ട്. അതിപ്പോൾ ഗൂഗിളിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ. പക്ഷേ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോട്ടോസ് പോസ്റ്റ് ചെയ്ത, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്യാമറ കണ്ണുകൾ പതിഞ്ഞ ഒരു എന്താ പറയുക, ഒരു ഇൻ്റർസെക്ഷൻ, അല്ലെങ്കിൽ ഒരു കവല എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം അല്ലേ, കവലയുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ പല ഹോളിവുഡ് മൂവീസിലും അല്ലെങ്കിൽ ഡിസ്നി കാർട്ടൂണുകളിൽ പോലും ഈ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടാവും. അത് വേറെങ്ങുമല്ല, ജർമ്മനിയിലെ വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള എന്താ പറയുക, ബവേറിയൻ മേഖലയിലുള്ള പ്ലോൺലീൻ എന്നൊരു കവലയാണ്, ഇൻ്റർസെക്ഷനാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആ സ്ഥലത്തെക്കുറിച്ചാണ്. ഒരു ഫെയറി ടെയിൽ, അല്ലെങ്കിൽ നമ്മൾ കഥാപുസ്തകങ്ങളിലൊക്കെ വായിക്കാറില്ലേ, അങ്ങനത്തെ ഒരു മാജിക് വേൾഡ് നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോകേണ്ടത് ഇവിടേക്കാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഈ പ്ലോൺലീൻ എന്ന് പറയുന്ന ജർമ്മൻ വാക്കിനൊരു അർത്ഥമുണ്ട്. അതിൻ്റെ പേര് ലിറ്റിൽ സ്ക്വയർ, അല്ലെങ്കിൽ ചെറിയ ചതുരം എന്നാണ്. അപ്പൊ ഇതിൽ എന്താ പറയുക, വെറും ഒരു ഇന്റർസെക്ഷൻ അല്ലെങ്കിൽ കവലയല്ല, അത് മിഡീവൽ പീരീഡിലെ മധ്യകാലഘട്ടം ആ ഒരു സമയത്തുള്ള ഒരു നിർമ്മാണ ഭംഗി അതുപോലെ നിലനിർത്തിയിരിക്കുന്ന ഒരു തെരുവാണ്, ഒരു സ്ട്രീറ്റാണിത്. അപ്പോൾ ഇവിടെയുള്ള ഏറ്റവും വലിയ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കവലയിൽ വന്ന് നിൽക്കുമ്പോൾ രണ്ട് വ്യത്യസ്ത റോഡുകൾ രണ്ട് വശങ്ങളിലേക്ക് പിരിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇടതുവശത്തുള്ള റോഡ് താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ വലതുവശത്തുള്ള റോഡ് നേരെ മുകളിലേക്ക് കയറി പോകുന്നത്. അപ്പോൾ ഈ രണ്ട് റോഡുകളുടെയും അഗ്രത്തായിട്ട് അല്ലെങ്കിൽ അറ്റത്തായിട്ട് രണ്ട് വലിയ വാച്ച് ടവേഴ്സ് അല്ലെങ്കിൽ കാവൽ ഗോപുരങ്ങളും കോട്ടവാതിലുകളും ഉണ്ട്. ഇതിൻ്റെ നടുവിലായിട്ട് മഞ്ഞ കളറിലുള്ള പെയിൻ്റ് അടിച്ച അല്ലെങ്കിൽ തടി കൊണ്ട് നിർമ്മിച്ച ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ടിംബർ ഫ്രെയിംഡ് ഹൗസ് ഉണ്ട്, വീടുണ്ട്. അപ്പൊ ഈ ഒരു വിഷ്വൽ കോമ്പിനേഷൻ ആണ് പ്ലോൺലീനെ ലോകത്തിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പോട്ട് ആക്കി മാറ്റുന്നത്. അപ്പൊ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മൾ ടൈം ട്രാവൽ ചെയ്തെത്തിയ ഒരു ഫീൽ ആയിരിക്കും ഇതിന്റെ മുന്നിലെത്തിയാൽ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പൊ ഈ ഒരു കവല സ്ഥിതി ചെയ്യുന്നത് റോട്ടൻബർഗ് എന്ന് പറയുന്ന വളരെ പഴയ ഒരു കോട്ടമതിലുകൾ കൊണ്ട് ചുറ്റപ്പെട്ട നഗരത്തിലാണ്, ഒരു വാൾഡ് ടൗണിലാണ്. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ആ സമയത്ത് ഈ നഗരത്തിന് വലിയ രീതിയിലുള്ള എന്താ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. പക്ഷെ യുദ്ധത്തിന് ശേഷം അവിടുത്തെ ജനങ്ങളും ഗവൺമെന്റും ഒക്കെ ചേർന്ന് ഈ ഒരു സിറ്റിയുടെ, ഈ ഒരു നഗരത്തിന്റെ പൈതൃകം ഒട്ടും തന്നെ ചോർന്നു പോവാതെ വളരെ ഓൾഡ് ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ പഴയ ആ സമയത്ത് ഉണ്ടായിരുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് റീബിൽഡ് ചെയ്തെടുത്തു. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ, വർഷം ഇത്രയായില്ലേ, അത് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പൊ ഇന്ന് ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ആ പഴയ യൂറോപ്യൻ തെരുവുകളിലൂടെ വെറുതെ ഒന്ന് നടക്കാനും പ്ലോൺലീൻ കവലയിൽ നിന്ന് ഒരു പെർഫെക്റ്റ് ഫോട്ടോ എടുക്കാനും വേണ്ടി മാത്രം ജർമ്മനിയിലേക്ക് എത്തുന്നത്. ഇപ്പൊ ഡിസ്നിയുടെ പ്രശസ്തമായിട്ടുള്ള പല അനിമേഷൻ മൂവീസിനും ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത് ഇതേ തെരുവുകളാണ് എന്നതാണ് ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ്. അപ്പൊ നിങ്ങളുടെ ട്രാവൽ ബക്കറ്റ് ലിസ്റ്റിൽ നിങ്ങളിപ്പോൾ, നമ്മൾ ട്രാവൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന കുറഞ്ഞ പൈസയ്ക്ക് എവിടെയെങ്കിലും ഇപ്പോൾ എന്താ പറയുക, ജോർജിയ പോലുള്ള സ്ഥലങ്ങളിൽ, തായ്ലൻഡ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ട്രാവലിംഗ് നിങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒന്നാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഡേയ്സിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ ഫ്യൂച്ചർ പ്ലാൻസ്, ട്രാവലിങ്ങിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസിൽ ഇതൊക്കെ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ജർമ്മനിയിലെ ഈ ഒരു റോട്ടബർഗും അവിടുത്തെ പ്ലോൺലീൻ കവലയും ഈ ഒരു യാത്രാ വിശേഷവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സത്യത്തിൽ ഞാൻ ആ പിറന്നാൾ വിശേഷം പറഞ്ഞ കുട്ടികൾ, അവരെനിക്ക് ഓണേർ കൊണ്ടുവരാൻ പറ്റിയത്, അവരിവിടെയാണോ പഠിക്കുന്നത് അതോ നാട്ടിലാണോ, എന്തായാലും സുജിത്ത് കേൾക്കുന്നെങ്കിൽ പറയണം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. മൂവീസിൻ്റെ ഡീറ്റെയിൽസ് ആർക്കൊക്കെയാണ് കിട്ടിയത് എന്നുള്ളതൊക്കെ ഞാൻ പറയാം. അപ്പം നാളെയും മറ്റന്നാളും ഒക്കെ നമുക്ക് ഈ മണിക്കൂറിൽ രണ്ട് സിനിമയ്ക്ക് ഓരോ കപ്ലൻട്രി പാസ് വീതം കിട്ടുന്നുണ്ട്. അതുപോലെ എല്ലാവരും മോളിവുഡ് ടൈംസിന് അയച്ചുകൊണ്ടിരുന്ന ഡോസ് ആര് കാണും, ഒരാൾക്ക് മാത്രമല്ലേ കപ്ലൻട്രി കിട്ടുള്ളൂ. അപ്പോൾ കിട്ടുന്ന മൂവീസൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുക, ഓക്കെ. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾ ഡോസ് എന്ന മൂവിക്കും കൂടെ വേണ്ടി ടിക്കറ്റുകൾ അയച്ചുകൊണ്ടേയിരിക്കുക. അടുത്ത ഷോയിലും നമ്മുടെ ടിക്കറ്റ് കൊടുക്കുന്നുണ്ടാവും. ഓരോ സിനിമയ്ക്കും ഓരോ കപ്ലൻട്രി പാസ് വീതമാണ്. അപ്പോൾ നമ്മൾ രണ്ട് സിനിമകളാണ് ഈ വീക്കെൻഡിൽ നമ്മൾ കാണുന്നത്. ഒന്ന് സിജു വിൽസൺ നായകനാകുന്ന മെയ് 27-ന് ഓൾറെഡി റിലീസ് ഇൻക്രീസ് ആയിട്ടുള്ള ഡോസ് ആണ്. അത് നമ്മള് ഹോം സ്ക്രീനിങ്ങിലേക്ക് ഈ വീക്കെൻഡിൽ എത്തുന്നു. അപ്പോ HT Space DOS എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേര് കൂടി ചേർത്ത് അയക്കണം. ഇനി മോളിവുഡ് ടൈംസ് ആണെങ്കിൽ June 5 ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഏത് ഡേറ്റിലാണ് ഹോം സ്ക്രീനിങ്ങിൽ കൂടെ അതിന്റെ ഭാഗമാകുന്ന നമ്മൾ കാണുന്നത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പക്ഷെ വീക്കെൻഡിൽ രണ്ട് സിനിമയും കാണുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ രണ്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇഷ്ടമുള്ളതാണെന്ന് വെച്ചാൽ മെസ്സേജ് ചെയ്യാം. അപ്പൊ HT Space മോളിവുഡ് ടൈംസ് നിങ്ങളുടെ മോളിവുഡ് ആണെങ്കിൽ പലരും ഹോളിവുഡ് എന്നും ബോളിവുഡ് എന്നും വയ്ക്കുന്നു. മോളിവുഡ് മോളിവുഡ് എന്ന് വെച്ചാൽ മലയാളം സിനിമ. മോളിവുഡ് ടൈംസ് ആണ്. HT Space മോളിവുഡ് ടൈംസ് നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220. അപ്പോ ബൈ ബൈ ഫ്രം മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മോദിക്ക് ട്രംപിനെ പേടിയെന്ന പിണറായി, പ്രതിപക്ഷ നേതാവിന് ഇഡിയെ പേടിയെന്ന ബിജെപി എംഎൽഎ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. പ്രതിപക്ഷത്ത് നിന്ന് മുൻ ധനമന്ത്രി കൂടിയായ കെ എൻ ബാലഗോപാൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. വിലക്കയറ്റം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. വിലക്കയറ്റം മൊത്തത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതം എന്തെന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മറുപടി. കുറച്ചു ദിവസം കൂടി ലഭിച്ചാൽ മാത്രമേ തീരുമാനം പറയാൻ സാധിക്കൂ എന്നും മുഖ്യമന്ത്രി. പെട്രോൾ വില വർദ്ധനവടക്കം ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പറഞ്ഞു. വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് പറഞ്ഞ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി സ്പീക്കർ നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. തീരുമാനമാകട്ടെ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് വിഷയം ഉന്നയിച്ച കെ എൻ ബാലഗോപാലിന്റെ കുറ്റപ്പെടുത്തൽ. അധിക നികുതി കുറച്ചുകൊടുക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്ത മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് അംഗീകരിക്കാനാകില്ലെന്നും കെ എൻ ബാലഗോപാൽ. കേന്ദ്ര സർക്കാർ കൊള്ളയടിക്കുകയാണ്, സംസ്ഥാന സർക്കാരും അതിന് കൂട്ടുനിൽക്കുന്നുവെന്ന് കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തി. നികുതി മുഴുവൻ സർക്കാരിന് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 3,100 കോടി രൂപയുടെ അധിക വരുമാനം കഴിഞ്ഞ സർക്കാരിൽ ഉണ്ടായിട്ടുണ്ട്. 1 രൂപ പോലും കുറച്ചിട്ടില്ല. നികുതി കുറയ്ക്കുന്ന മണ്ടത്തരങ്ങൾ തങ്ങൾ കാണിക്കില്ലെന്നാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക് നിയമസഭയിൽ പറഞ്ഞിരുന്നത്. തന്നോട് മണ്ടത്തരം ചെയ്യാൻ വേണ്ടിയിട്ടാണോ മുൻ ധനകാര്യമന്ത്രി ഉപദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം. കേന്ദ്രം വില കൂട്ടുമ്പോഴെല്ലാം സംസ്ഥാന സർക്കാരിനെ ആയിരുന്നു വി ഡി സതീശൻ കുറ്റപ്പെടുത്തിയിരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അധിക നികുതി വേണ്ടെന്ന് വയ്ക്കണമെന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ആവശ്യപ്പെട്ട സതീശനാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. വാക്കുപാലിക്കാൻ സതീശൻ തയ്യാറാകണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസിലെ ചർച്ചയ്ക്കിടെ ബിജെപി എംഎൽഎയ്ക്ക് സംസാരിക്കാൻ അനുമതി നൽകിയതിൽ തർക്കമുണ്ടായി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കെ രാജൻ വാക്കൌട്ട് പ്രസംഗം നടത്തിയതിന് പിന്നാലെ ബിജെപി അംഗം ബി ബി ഗോപകുമാർ സംസാരിക്കാൻ എഴുന്നേറ്റു. ഇതോടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇടപെട്ടു. അടിയന്തര പ്രമേയത്തിൽ താങ്കൾ ഒപ്പിട്ടിട്ടില്ല, എന്നാൽ പറയാനുള്ളത് വളരെ പരിമിതമായി പറയാമെന്ന് സ്പീക്കർ അറിയിച്ചു. തുടർന്ന് ബി ബി ഗോപകുമാർ പ്രസംഗിച്ചു. തുടർന്ന് സംസാരിക്കുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മോദിയെ വിമർശിച്ചതിന് ബിജെപി എംഎൽഎ മറുപടി നൽകി. ഇന്ധന വിലവർദ്ധനവുമായി ബന്ധപ്പെട്ടാണ് പിണറായി മോദിക്കെതിരെ വിമർശനം നടത്തിയിരുന്നത്. മോദി ആർക്കു മുന്നിലും തലകുനിക്കില്ലെന്ന് പറഞ്ഞ ബിജെപി എംഎൽഎ പിണറായി വിജയന് ഇഡിയെ പേടിയാണെന്ന് തിരിച്ചടിച്ചു. ഇഡിയെ പേടിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ പോലെയല്ല മോദി. ട്രംപല്ല ലോകത്തിലെ ഏത് നേതാവിന്റെ മുന്നിലും ഭാരതത്തിന്റെ നിലപാട് പറയാൻ കരുത്തുള്ള പ്രധാനമന്ത്രിയാണ് മോദിയെന്ന് ഗോപകുമാർ എംഎൽഎ പറഞ്ഞു. ഇതോടെ എൽഡിഎഫ് എംഎൽഎമാർ ബഹളം വെച്ചു. മലയിടം തുരുത്തിലെ കുടുംബങ്ങളെ ഒരു കാരണവശാലും സർക്കാർ കൈയൊഴിയില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഷയം രമ്യമായി പരിഹരിക്കും. സ്ഥലം കൊടുത്ത് വീട് നിർമ്മിച്ചു നൽകാൻ സർക്കാർ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. താമസക്കാർ സമ്മതം അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കുന്നത്തുനാട് എംഎൽഎ വി പി സജീന്ദ്രനാണ് മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കൽ സംബന്ധിച്ച ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചത്. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാൻ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ. തെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാന് 99 സിപിഐയിലെ മുഹമ്മദ് മൊഹ്സിന് 34 വോട്ടുകളും ലഭിച്ചു. ബിജെപിയുടെ 3 അംഗങ്ങൾ വിട്ടുനിന്നു. സ്പീക്കറടക്കം 4 പേർ വോട്ട് ചെയ്തില്ല. സന്ദീപ് വാര്യർ, ആബിദ് ഹുസൈൻ തങ്ങൾ, സി കെ ഹരീന്ദ്രൻ എന്നിവർ വോട്ട് ചെയ്യാൻ എത്തിയില്ല. ഷാനിമോൾക്ക് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആശംസ നേർന്നു. 31 വർഷത്തിന് ശേഷമാണ് കേരള നിയമസഭയിൽ ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ എത്തുന്നത്. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ബന്ധു നിയമനം. മന്ത്രിയുടെ സഹോദരി ഭർത്താവായ ബെന്നി തോമസിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു. ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ എൽഡിഎഫ് സർക്കാരിനെതിരെ യുഡിഎഫ് രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. അതേ മുന്നണിയിൽ നിന്ന് തന്നെ ഇതേ രീതിയിലുള്ള നിയമനങ്ങൾ വന്നത് വലിയ വിമർശനങ്ങൾ

0: ഇടയാക്കിയിട്ടുണ്ട്. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി നാളത്തേക്ക് മാറ്റി. പ്രതികൾ ഒളിവിലല്ലെന്നും മാജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങി ജാമ്യമെടുക്കാൻ തയ്യാറായിരിക്കുകയാണെന്ന് SIT റിപ്പോർട്ട് നൽകിയെന്നും പ്രതിഭാഗം വാദിച്ചു. ക്രൈം നടന്ന കേസുകളിൽ അറസ്റ്റ് തടയാനാകില്ലെന്ന് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി വ്യക്തമാക്കി. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയുടെ ചോദ്യം ചെയ്യൽ ഉടനില്ല. CMRLന്റെ ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവ് വന്ന ശേഷം മാത്രമായിരിക്കും ED സമൻസ് അയയ്ക്കുക. കോടതി ഉത്തരവ് പരിശോധിച്ചാകും തുടർ നടപടിയെന്ന് ED വൃത്തങ്ങൾ വ്യക്തമാക്കി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM നേതാക്കൾക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ED. നേതാക്കളെയും പ്രതിചേർക്കണമെന്നാവശ്യം ആസൂത്രിത ആക്രമണം നേതാക്കളുടെ അറിവോടെയെന്നും നേതാക്കളാണ് പ്രകോപനം ഉണ്ടാക്കിയതെന്നും ED ആരോപിക്കുന്നു. കേസിൽ കക്ഷി ചേരാനുള്ള തയ്യാറെടുപ്പിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇതിനുള്ള തെളിവ് ശേഖരണം ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡിനെത്തിയപ്പോഴാണ് CPM പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. മന്ത്രി ബിന്ദുകൃഷ്ണ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി CK ഷാക്കിർ. UDF നേതാക്കളെ പുലഭ്യം പറഞ്ഞയാളെ അങ്ങോട്ട് ചെന്ന് കണ്ടത് നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. ഭരണം വെറുതെ കിട്ടിയതല്ലെന്നും യൂത്ത് ലീഗ് നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ പിന്തുണച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. തോൽവിയുടെ ഉത്തരവാദിത്വം പിണറായി വിജയന് മാത്രമല്ലെന്നും അദ്ദേഹത്തെ ക്രൂശിക്കുന്നത് നീതികേടെന്നും മുഖപത്രമായ യോഗനാഥത്തിലെ എഡിറ്റോറിയലിൽ വെള്ളാപ്പള്ളി നടേശൻ. നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കുട്ടിയുടെ മരണകാരണം നെഞ്ചിനും തലയ്ക്കുമേത്ത ക്ഷതമാണെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. കുട്ടിയുടെ ശരീരത്തിൽ 91 മുറിവുകൾ ഉണ്ട്. വാരിയലിന് പൊട്ടലുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടിയെ കൊലപ്പെടുത്തിയ രണ്ടാനച്ഛൻ അഷ്കറിനെതിരെ കൊലപാതകം, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം, SC ST വകുപ്പുകൾ ചേർത്തു പോലീസ്. അമേരിക്കയുമായി ഇടനിലക്കാർ വഴിയുള്ള ചർച്ചകൾ അവസാനിപ്പിക്കുന്നതായി ഇറാൻ. ലെബനനിലും ഗസയിലും ഇസ്രായേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ഇറാന്റെ തസ്നീം ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയുമായുള്ള കരാറിന് ലെബനനിൽ വെടിനിർത്തൽ അനിവാര്യമെന്ന് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തടയുമെന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രധാന ജലപാതയായ ബാബൽ മന്ദബ് കടലിടുക്ക് വഴി വരുന്ന വാണിജ്യ കപ്പലുകൾ ആക്രമിക്കാൻ ഇറാൻ ഭരണകൂടം അനുമതി നൽകിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ അനധികൃതമായി ചിത്രീകരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ DGCA. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ മേഖലകളിൽ അനുമതിയില്ലാതെ ദൃശ്യം പകർത്തിയാൽ പിഴ, ഫോണോ ക്യാമറയോ പിടിച്ചെടുക്കൽ എന്നിവയ്ക്ക് പുറമെ കടുത്ത സാഹചര്യങ്ങളിൽ വിമാനയാത്രാ വിലക്ക് വരെ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ്.
1: FM News was brought to you by Dhanya Group of Companies since 1982. Time check.
2: Good afternoon, Dubai. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ 7 മിനിറ്റ്.
3: Time check. Weather update.
1: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 37%.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
3: You're tuned into Home 92.2 FM. Home is a feeling.

എന്തൊരു സുഖം, എന്ത് രസം പാടാനായിട്ട്. ശരിക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ പണ്ട് കേട്ട പാട്ട്, കാതോട് കാതോരം എന്ന ചിത്രത്തിൽ കേട്ട പാട്ട്, രണ്ടാമത് നമ്മുടെ കുഞ്ചാക്കു ബോബൻ രണ്ട് വിരലുകളുമായിട്ട് ഡാൻസ് ചെയ്യാൻ വന്നപ്പോൾ ഇന്നാ താൻ കേസ് കൊടലും കേട്ട് ഒരുപാട് ഒരുപാട് സന്തോഷിച്ച് കൂടെ പാടിയ ഈ പാട്ട്. ഇപ്പോഴും മൈക്കിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ നമ്മുടെ കാതോട് കാതോരത്തിൽ മമ്മൂക്കായും ആ ക്വയറിലെ ടീമും എല്ലാവരും കൂടെ നിന്ന് ദേവദൂതർ പാടുമ്പോൾ മൈക്കിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ ആഞ്ഞു നിന്ന് പാടുന്നത് പോലെ ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പാടുമായിരുന്നു. ഞാനും മിനി പത്മ നമ്മുടെ നിത്യ വെളിയിൽ നിന്ന് പാടുന്നുണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്ന, കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന, ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമ്പോൾ കൂടെ പാടുന്ന, ഹായ് ഈ വരി എനിക്കറിയാലോ, ഈ പാട്ട് എനിക്ക് ഇഷ്ടമാണല്ലോ, അയ്യോ ഈ പാട്ട് ഞാൻ പണ്ട് കേട്ടതാ, എത്ര കാലത്തിന് ശേഷമാണ് പിന്നെയും കേൾക്കുന്നത്, അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട് മനസ്സിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന കുറേ കുറേ പാട്ടുണ്ട്. അങ്ങനത്തെ കുറേ പാട്ടുകൾ നിങ്ങൾക്ക് കേൾക്കാനുള്ള ഒരു സമയമാണ് ഇത്. ഏത് സമയം കയറി വാട മക്കളെ, കയറി വാ. ഇത് ഹോം എടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്താനം പറയാനായിട്ട് ഷീബയാണുള്ളത്. നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് കൂടെ പാടാൻ ഇഷ്ടമുള്ള പാട്ട് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണെന്ന് പറയില്ലേ, അതുപോലെയാണ് ഭയങ്കര ഒരു സന്തോഷം ഈ പാട്ടെന്ന് ഞാൻ വിചാരിച്ചു. കുറേ ദിവസമായി ഈ പാട്ടൊന്ന് കൂടെ പാടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്തിട്ട് എൻ്റെ കൈകൾ കൊണ്ട് നല്ല, അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട് എന്നറിയാം. അപ്പം എൻ്റെ കൈകൾ കൊണ്ട് ഓരോരോ പാട്ടുകളും നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്ത് തരുമ്പോൾ ഉള്ള ഒരു സ്പെഷ്യൽ സന്തോഷം, അത് ഞാൻ എന്നും സ്വന്തമാക്കാറുണ്ട്. അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നിങ്ങളുടെ മെസ്സേജൊക്കെ ഇവിടെ കിട്ടുമ്പോൾ അത് സന്തോഷത്തോടെ പറയാം, നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അത് സന്തോഷത്തോടെ പറയാം, നിങ്ങളുടെ വിശേഷങ്ങളും ആശംസകളും ഒക്കെ പറയാൻ പറ്റുക, അതൊക്കെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോരോ നല്ല ഭാഗ്യ നിമിഷങ്ങളാണ്. അപ്പോൾ 2 മണി മുതൽ 4 മണി വരെ എൻ്റെ സമയമാണ്, നമ്മുടെ സമയമാണ്, മലയാളിയുടെ സമയമാണ്. മെസ്സേജ് അയച്ചോളൂ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട്, പിന്നെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഇന്ന് രാവിലെ കുറേ കുറേ വിശേഷങ്ങൾ നമ്മുടെ നിത്യ പറഞ്ഞു. കാരണം പാട്ടുകളെപ്പറ്റിയും സിനിമകളെപ്പറ്റിയൊക്കെ നിറയെ പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഇന്നും നാളെയും രണ്ടു ദിവസമായിട്ടാണ് നമ്മൾ ഇളയരാജ സാറിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ശരിക്കും നാളെയാണ്, പക്ഷെ ഇന്നും നമ്മൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനം, അദ്ദേഹത്തിന് ഇന്ന് ജന്മദിനം ആഘോഷിക്കാനാണ് ഇഷ്ടം. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മണിരത്നത്തിൻ്റെ ജന്മദിനമാണ്. അപ്പോൾ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ വക, നമ്മുടെ ഹോം എഫ് എം ഫാമിലിയുടെ വക ജന്മദിന ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ ജന്മദിനാശംസകൾ മാത്രമല്ല, നിങ്ങൾക്ക് വിവാഹ വാർഷിക ആശംസകൾ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അതെല്ലാം പറയാം, ഇഷ്ടപ്പെട്ട പാട്ടുകൾ ചോദിക്കാം, പിന്നെ നിങ്ങളുടെ നാട്ടിലെയും വീട്ടിലെയും ഒക്കെ കൊച്ചു കൊച്ചു വലിയ വലിയ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. സന്ദേശങ്ങൾ അയച്ചോളൂ 0585829220 എന്ന നമ്പറിലേക്ക്. പിന്നെ നമുക്ക് ഈ വീക്കെൻഡിൽ 2 മൂവി കാണാനായിട്ടുള്ള അവസരമുണ്ട്. ഒന്ന് മോളിവുഡ് ടൈംസ് എന്നുള്ള സിനിമയാണ്, നമ്മുടെ നെസ്ലിൻ്റെ സിനിമയാണ്. അപ്പോൾ അതിനകത്തുള്ള പാട്ട് ഇതിനകം തന്നെ ട്രെൻഡിങ്ങിലുള്ള പാട്ടാണ് അപ്പന ഫ്രൈഡേ ആയേഗാ ആ പാട്ട്. അപ്പോൾ ആ പാട്ടാണ് ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് മെസ്സേജൊക്കെ അയക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത പാട്ട് കേട്ടിട്ട് വന്നാലോ. പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് ഇന്നൊരു മാഷപ്പ് ഒക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ അപ്ന ഫ്രൈഡേ ആയേഗാ ആയേഗാ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിട വിത്ത് ശിവ.
1: UDF സർക്കാരിൽ ബന്ധു നിയമനമെന്ന ആക്ഷേപം. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ അടുത്ത ബന്ധു പേഴ്സണൽ സ്റ്റാഫിൽ. രാഷ്ട്രീയ പാരമ്പര്യം കണക്കിലെടുത്താണ് നിയമനമെന്ന വിശദീകരണം. ബന്ധു നിയമനത്തിലെ UDFന്റെ യൂടേൺ.
2: Let's talk with Mini Padma. Vilikkam toll free number 800-9220. Monday to Friday 4-5 PM. Only on Home 92.2 FM.
3: സിനിമയ്ക്കുള്ളിലെ സിനിമയുമായി എത്തുന്നു നെസ്ലിന്റെ മോളിവുഡ് ടൈംസ്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ആദ്യ ചിത്രത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച അഭിനന്ദ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രേമലുവിന് ശേഷം ഹിറ്റ് കോംബോ ആയ നെസ്ലിനും സംഗീത് പ്രതാപും ഒന്നിക്കുന്നു. ഒപ്പം ഷറഫുദ്ദീൻ, അൽതാഫ് സലീം തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഓൾറെഡി ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ ഗാനങ്ങളുമായി ജേക്സ് ബിജോയുടെ സംഗീതവും. മോളിവുഡ് ടൈംസ് June 5 GCC റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് ഓൺലൈൻ സ്ട്രീമിംഗ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
8: മലയാളിട്ട. കേറി വേണോ മക്കളെ, കേറി വേണോ?

0: അഡ ബൊമ്മലേ കേറി വാ മക്കളെ. ഇന്ന് ഇപ്പോ വാഴച്ചൂവിലെ പാട്ട് കേട്ടിട്ട് വരുമ്പോ ഞങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് പേരാണ് ബൊമ്മലെ, മൂന്ന് പെൺകുട്ടികളാണ് നിങ്ങളുടെ കൂടെ സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നത്. മിസ് മിനി പത്മ, മിസ് നിത്യ പിള്ളൈ, പിന്നെ പാവ ഞാൻ ഈ ശിവ. വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു.
1: താങ്ക് യു.
0: ഐ'm 8 years
1: old. നീ 8 ആണോ? അപ്പൊ ഞാൻ 18 അല്ലേ?
0: നമ്മളിപ്പോ കൂടിയിരിക്കുന്നത് പ്രണയത്തെ കുറിച്ച് പറയാൻ ആണോ എന്ന് വെച്ചുകഴിഞ്ഞാ
2: ആണ്,
0: എന്നാ പ്രണയവും ഉണ്ട്. നമ്മളെ മലയാളികളെയും അല്ലെങ്കിൽ തമിഴ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെയും ഒക്കെ പ്രണയിക്കാൻ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ച ആ സംവിധായകൻ ആരാണത്?
1: മണനൊണ്ണി മണിരത്നം
0: ആരാണത്? പേര് നമ്മള് പറയില്ലേ, ചില കുട്ടികള് ജനിക്കുമ്പോൾ തന്നെ അമ്മമാരെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ അച്ഛനും അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പേര്, അതെന്നും തിളങ്ങി നിൽക്കുന്ന പേരായിരിക്കും. നോക്കിയ പേരിൽ തന്നെ
1: മണിരത്നം, ശരിക്കും ഗോപാൽ രത്നം സുബ്രഹ്മണ്യം. അദ്ദേഹം വീട്ടിൽ വിളിക്കുന്ന മണി എന്നുള്ള പേരും ആ പേരിന്റെ ഒപ്പമുള്ള രത്നവും ചേർത്തപ്പോ മണിരത്നം എന്ന് പറഞ്ഞൊരു പേര്. അറിവും അതുപോലെ സമ്പാദ്യവും രണ്ടും ചേരുന്നതല്ലേ, മണിയും രത്നവും.
0: പിന്നെ അന്ത തിളക്കം, ആ പേരിന്റെ തിളക്കം.
1: എനിക്ക് എപ്പോഴും തോന്നാറുള്ള എന്താ പറയുക, മണിരത്നത്തിന്റെ ഏറ്റവും നല്ല പ്രണയം അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ്, സുഹാസിനി. അവർ ഓരോ തവണ മണി മണി എന്ന് പറയുന്ന സംസാരിക്കുന്ന സമയത്തുള്ള ആ പ്രണയം ഉണ്ടല്ലോ,
0: എത്ര
1: ശരിക്കും പല ഇന്റർവ്യൂസിൽ അവർ കൊടുക്കുന്ന ആ ഇന്റർവ്യൂലൊക്കെ മണി എന്ന് പറയുമ്പോൾ അവർക്ക് തികച്ചത് വിളിക്കാൻ പറ്റുന്നില്ല, അത്രത്തോളം സ്നേഹമുള്ള രസമായിട്ട് തോന്നിയിട്ടുണ്ട് അവരുടെ ആ പ്രണയം അല്ലേ.
2: ഈ അടുത്ത ദിവസം ജയറാം അദ്ദേഹത്തിനെ ഇമിറ്റേറ്റ് ചെയ്തിരുന്നു, വോയിസ് ഇമിറ്റേറ്റ് ചെയ്തിരുന്നു. അപ്പോ അതിനു മുമ്പ് അദ്ദേഹം ആരോടൊക്കെ സുഹാസിനിയോട് ചോദിച്ചു അദ്ദേഹത്തിന്റെ വോയിസ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്തോട്ടെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ല, ചെയ്തോ, നല്ല രസമായിട്ടാ ചെയ്തത്. എന്നിട്ട് പുള്ളി പേടിച്ചിരിക്കയോ, എന്തെങ്കിലും പറയോ പേടി.
1: പക്ഷെ ഷീബ് നേരത്തെ പറഞ്ഞ പോലെ പിന്നെ മണിരത്നം എന്ന് പറയുമ്പോൾ നമ്മളെ പ്രണയിക്കാൻ പഠിപ്പിച്ചത് മണിരത്നം ആണെന്ന്, ഒരു ഒരു തലമുറയെ പ്രണയിക്കാൻ പഠിപ്പിച്ചത് എന്തായാലും അദ്ദേഹം തന്നെ പറയുന്നത്.
0: പിന്നെ ഗൗതം വസ്തു.
1: അപ്പൊ ഈ മണിരത്നത്തിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഏറ്റവും മാസ്റ്റർ പീസ് എന്ന രീതിയിൽ അറിയപ്പെടുന്ന സിനിമയാണ് ഇരുവർ എന്ന് പറഞ്ഞ സിനിമ. തമിഴ് രാഷ്ട്രീയത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ആ സിനിമയിൽ പോലും അദ്ദേഹം പ്രണയം കൊണ്ടുവന്നിട്ടുണ്ട്. എൻ കാതലി, എൻ കൺമണി, എൻ സ്നേഹിതി എന്നാണ് അവർ വിളിക്കുന്നത്. ഉന്നോട് ഞാനിരുന്ന ഓരോ മണിത്തുള്ളിയും മരണപ്പെടുക്കയിലും മറക്കാതെ കൺമണി. ഓ, അതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഇരുവർ എന്ന് പറയുന്ന സിനിമയിൽ എങ്ങനെ അത്തരമൊരു ഡയലോഗുകൾക്ക് പ്രസക്തി. വൈരമുത്തുവിന്റെ വരികളുണ്ട്, സുഹാസ് ഇദ്ദേഹത്തിന് ഇദ്ദേഹമാണ് എഴുതിയ മണിരത്നം. സുഹാസിനി അതിന്റെ ഡയലോഗ് എഴുതുന്നു, വൈരമുത്തു അതിന്റെ കവിതകൾ എഴുതുന്നു. കണ്ട തിരുക്കോലം കനവാക മറന്നാലും കടസിയിൽ അഴുത കണ്ണീർ കണ്ണിൽ അല്ലെങ്കിൽ കയ്യിൽ നിന്നും ഒട്ടുതടി എന്ന് പ്രകാശ് രാജ്. ഞാൻ ഒരു കാതലി മല്ലിച്ചെടുക്കും.
2: നല്ല നല്ല രസമുള്ള വരികളാണ്. എനിക്ക് തോന്നുന്നു അത് റീക്രിയേറ്റ് ചെയ്ത ആ വോയിസ് വീണ്ടും റീക്രിയേറ്റ് ചെയ്തപ്പോ അത് നമ്മുടെ അരവിന്ദ് സ്വാമി. അത് ഞാൻ എനിക്ക് തോന്നുന്നു എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തിട്ടുള്ള സ്റ്റോറീസ് അതായിരിക്കും. എന്തൊരു രസമാണല്ലേ, എന്തൊരു പ്രണയം ഇങ്ങനെ.
1: സിനിമകൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഷീബയ്ക്ക് ഏത് സിനിമ?
0: എനിക്ക് ഒരുപാട് സിനിമയുണ്ട്, ഇപ്പൊ
1: എല്ലാം ഇഷ്ടമാണ് അല്ലേ. ആ ട്രയോളജി മുഴുവൻ നമുക്ക് ഇഷ്ടമാണ് അല്ലേ. ദിൽസേ, റോജ,
0: ദിൽസേ, റോജ, എന്താ പറയാ,
1: അലൈപ്പായ
2: ഗുരു, ഗുരു, മലയാളം, മലയാളം ഗുരു,
1: ധീരുഭായ് അംബാനിയെ കുറിച്ചുള്ള ആ സിനിമ ഗുരു, എന്തു രസമുള്ള സിനിമ. ഐശ്വര്യ റായിനൊക്കെ എന്ത് രസമായിട്ടാണ് കാണുന്നത് എല്ലാ. എനിക്ക് ഐശ്വര്യ റായ് മണിരത്ന സിനിമകളിലാണ് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ, അല്ലെങ്കിൽ അവർ ബ്യൂട്ടിയാണ്, പക്ഷെ അവരുടെ ബ്യൂട്ടിയുടെ വേറൊരു ആംഗിള് മണിരത്ന എപ്പോഴും കാണിക്കുന്നത്. എനിക്ക് കന്നത്തിൽ മുത്തമിട്ടാൽ ആ സിനിമയാണ് എനിക്ക് മണിരത്നം എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത്. കാരണം ശ്രീലങ്കൻ പൊളിറ്റിക്സ്, തമിഴ് രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങൾ എല്ലാം പറയുന്ന ഒരു സിനിമയിൽ ചില ഡയലോഗുകളുണ്ട്. ഈ അമ്മ മകളോട് പറയുന്നുണ്ട് തിരിച്ചു പോകുമ്പോ, അമ്മ എന്നേക്ക് വരുന്നു, അപ്പൊ പറയും യുദ്ധമുടിയും അന്നേക്ക് വരുന്നു, അത് എന്നേക്കും അമ്മ എന്ന് പറഞ്ഞ ഒരു ചോദ്യം നമ്മുടെ നെഞ്ചിലില്ലേ ഇടിക്കും. അതൊക്കെ മണിരത്നത്തിന്റെ ആ പൊളിറ്റിക്കൽ സിനിമ കൈകാര്യം ചെയ്യാനും ഒരേ സമയം എങ്ങനെ ഒരു മനുഷ്യന് പൊളിറ്റിക്സും ലവും ഇതിന് അല്ലെ,
2: രണ്ടും പ്രണയവും വിപ്ലവമാണല്ലോ, അതുകൊണ്ടായിരിക്കും. പക്ഷെ അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. സിനിമകളെ കുറിച്ച് പറഞ്ഞു പോയാൽ നമുക്ക് എന്താണോ ഇഷ്ടം അത് തന്നെയാണ് സിനിമയിൽ അദ്ദേഹം ചാലിച്ചത്.
1: കാണുന്നില്ല ആ ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോ ശക്തി എന്ന് ചോദിച്ചിട്ട് പേരിട്ടേക്ക് നോക്ക് ശക്തി അതുവരെ അങ്ങനെ കേൾക്കാത്തൊരു പേരുകളൊക്കെ.
2: ശരി, അദ്ദേഹത്തിന്റെ സിനിമകളിൽ കൊടുത്തിരിക്കുന്ന പേരുകളാണെങ്കിലും ടൈറ്റിൽസ് ആണെങ്കിലും അതൊക്കെ ഗംഭീരമാണ്, അതുകൊണ്ടായിരിക്കും ഇത്രയധികം ആൾക്കാർ ഓർത്തിരിക്കുന്നത്.
1: അല്ല, ടൈറ്റിൽസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുറെ ടൈറ്റിലുകൾ ഞാനിങ്ങനെ നോക്കി പോകുമായിരുന്നു. പല്ലവി, അനുപല്ലവി അല്ലെ, അതിൽ ആ ക്യാരക്ടറിന്റെ പേര് തന്നെ അനു എന്നാണ് പറയുന്നത്. ഉണരു, അതുപോലെ ഇതേ കോവിൽ എന്ന് പറയുന്നത് എല്ലാം ഒരു ഒരു ആ തമിഴ് ടച്ചിന്റെ ആ ഭാഷയുടെ ഒരു സുഖമുണ്ട്. മൗനരാഗം, മൗനത്തോട് കൂടിയിട്ട് ഒരാളെ പ്രണയിക്കുക എന്ന് പറയുന്നത് ദളപതി സേനാനായകൻ അല്ലേ ആ വാക്കിന്റെ അർത്ഥം വരുന്നത്. റോജ, നായികയുടെ പേര് തന്നെ റോസ സപ്പൂ പോലുള്ള ഒരു പെൺകുട്ടി, തിരുടാ തിരുട രണ്ട് കള്ളന്മാരുടെ കഥ പറഞ്ഞാണ് ബോംബെ. അതുപോലെ ആ ട്രയോളജി മുത്തൻ ഒരു തീവ്രവാദത്തിന്റെ ആ ഒരു സംഭവം പറയുന്നതിലൊക്കെ ആ ഒരു പശ്ചാത്തലത്തിലാണ് സിനിമ. കന്നത്തിൽ മുത്തമിട്ടാൽ കവിളിട്ടൊരു മുത്തം തന്നാൽ എന്ത് രസമാണ് വാക്കുകൾ. അതുപോലെ അലയിപ്പായുത് തിരയിളക്കം എന്നാണ് അലയിപ്പായുത് എന്ന വാക്കിന്റെ ഒക്കെ അർത്ഥമായിട്ട് വരുന്നത്. ആയുധ എഴുത്ത്, ഇതൊക്കെ എന്ത് രസമുള്ള വാക്കുകൾ, എങ്ങനെ അദ്ദേഹം കോയിൻ ചെയ്യുന്ന. ചില സിനിമകളെ പേര് കണ്ടിട്ടാണ് നമ്മൾ പോവാറുള്ളത് അല്ലേ, നമുക്ക് ചിലപ്പോ പിന്നെ ബാക്കിയൊന്നും നമ്മൾ ആകർഷിക്കില്ല, പേരിലാണ്. അതുകൊണ്ടാണ് എപ്പോഴും സത്യനന്ദിക്കാടൊക്കെ പറയും പേരിടുന്നതാണ് സിനിമയ്ക്ക് നായകന്മാരെയും നടിമാരെയൊക്കെ തപ്പുന്നതിനേക്കാൾ ഏറ്റവും ടെൻഷൻ പിടിച്ച ഒരു പിന്നെ സിനിമയിലെ പ്രോസസ് എന്ന് പറയുന്നത് ഈ പേരിടലാണ്. പക്ഷെ പേരിടലിൽ ഇദ്ദേഹം എന്താ
2: പറയുക, പിന്നെ അത് മാത്രമല്ല ചില സിനിമകളുടെ പേരുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ കഥയും ആ പേരോട് യാതൊരു യോജിപ്പ് ഉണ്ടാവില്ല. ഈ സിനിമകളുടെ പേരിൽ തന്നെ നമുക്ക് പറയാനാകാത്ത വിധം കഥ ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലേ. ഇപ്പൊ ആയുധ എഴുത്ത്
1: കാട്ടുവെളിയുടെ സുബ്രഹ്മണ്യ ഭാരതിയുടെ പ്രശസ്തമായ കാവ്യത്തിന്റെ ആദ്യ വാക്കാണ്
0: കാട്ടുവെളിയുടെ
1: കണ്ണമ്മ.
2: അങ്ങനെ എങ്ങനെ പോകുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മണിരത്നത്തെ നമ്മൾ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ഓർക്കേണ്ട മറ്റൊരു വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഇളയരാജ.
1: യെസ്, രണ്ടുപേരും ചേരുമ്പോഴും ഒരു ഒരു വിസ്മയമാണ്.
0: പിന്നെ അതില് തന്നെ
1: കേൾക്കുന്നവർ, എനിക്ക് ആ മ്യൂസിക് ഇടാനേ അറിയില്ല, എനിക്ക് പാട്ട് പാടാൻ അറിയില്ലല്ലോ.
2: അങ്ങനെ പാട്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളയരാജയെ കുറിച്ച് പറയുമ്പോൾ സത്യനന്ദിക്കാടുമായിട്ട് ചേർന്നാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പാട്ടുകൾ ചെയ്തേക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ എഴുതിയിരിക്കുന്ന ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്നത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു മോർ ദാൻ 100 പാട്ടുകൾ നമുക്ക് അദ്ദേഹം തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇളയരാജ തന്ന പാട്ടുകളില്ലാതെ നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ലേ. നമ്മൾ ആരെയും മാറ്റി നിർത്താതെയാണ് ഓരോ ദിവസവും പാട്ടുകൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇവരെല്ലാം നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകാതെ നമുക്ക് ഒരിക്കലും ഒരു റേഡിയോ സ്റ്റേഷനും മുമ്പോട്ട് ഉണ്ടാകാൻ പറ്റില്ല, നമുക്ക് ജീവിക്കാനും പറ്റില്ല.
0: ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് നമ്മുടെ തമിഴ് സോങ് ഓഫ് ദി അവർ, അടുത്ത പാട്ട് തമിഴ് സോങ് ഓഫ് ദി അവർ ആണ്. ഞാനൊരു ഇളയരാജ മാഷപ്പ് ആണ് ഒരു 8 മിനിറ്റോളം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ആ സിംഗേഴ്സ് എല്ലാം വളരെ മനോഹരമായിട്ട് അത് പാടിയിട്ടുണ്ട്. ഞാൻ പ്ലേ ചെയ്യട്ടെ?
2: അല്ല, ഒരു കാര്യം പറയട്ടെ, അത് ഭംഗിയായിട്ട് പാടിയേ പറ്റൂ അല്ലേ.
1: ഇളയരാജയുടെ ലൈവ് കൺസേർട്ട് ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് കേട്ടോ, ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തില്. 2019 ആ സമയത്ത് എങ്ങാണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എസ് പി ബിയും മകള് ഭവതാരണി ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഈ പെർഫെക്ഷനിസ്റ്റ് ആണല്ലോ. രണ്ടു പ്രാവശ്യമായി, മൂന്നാമത്തെ പ്രാവശ്യം ലൈവ് ഓർക്കസ്ട്ര നിർത്തിയിട്ട് ഒന്നേന്ന് തുടങ്ങാണ്. ഭവതാരണി ഇങ്ങനെ വരച്ചോണ്ടിരിക്കണം, എസ് പി ബി ഒരു കുഞ്ഞു കുട്ടിയെ പോലെ ഇങ്ങനെ വിനീത വിധേയനായിട്ട് നിൽക്കുകയാണ്.
0: ഇപ്പോഴും അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് പാടാൻ
1: അല്ലെ, ഇളയരാജയെ കുറിച്ച് പലർക്കും അഭിപ്രായ വ്യത്യാസം. അദ്ദേഹത്തിന്റെ ദേഷ്യം, അദ്ദേഹം പാട്ടുകളുടെ റോയൽറ്റി സംബന്ധിച്ച് പല കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇളയരാജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെജൻഡ്. നമ്മൾ അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിക്കാൻ നമുക്ക് പറ്റിയത് നമുക്ക് ഭാഗ്യമാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ സംഗീതത്തിനെ, അദ്ദേഹം ഉണ്ടാക്കിയത് പൂവായി വിരിഞ്ഞു, അതിന് കൊടുത്തേക്ക് മ്യൂസിക് ഒന്ന് ആലോചിച്ചൊക്കെ എന്ത് രസമായിട്ട്. മലയാളികൾക്ക് എപ്പോഴും ഇളയരാജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സംസ്ഥാനത്തിൽ വേറൊരു വ്യക്തിയൊന്നുമില്ല. നമ്മുടെ ഒപ്പം നമ്മുടെ പ്രണയത്തിൽ, നമ്മുടെ സങ്കടത്തിൽ, നമ്മുടെ വിരഹത്തിൽ, നമ്മുടെ ഭക്തിയിൽ എല്ലാം വരുന്നൊരു വ്യക്തിയാണ് ഇളയരാജ എന്ന് പറയുന്നത്. അതുകൊണ്ട് മണിരത്നം ഇളയരാജൊന്നും ഇല്ലാത്ത നമ്മൾ മലയാളികൾ
2: മനുഷ്യനാകുമ്പോൾ അദ്ദേഹത്തിന് നെഗറ്റീവ് നമുക്ക് ആ വ്യക്തിയെ ഇഷ്ടമാണെങ്കിൽ അതിനെ അങ്ങനെ തന്നെ എടുക്കാൻ കഴിയും,
1: കലയെ സ്വീകരിക്കാം. നമുക്ക് വ്യക്തിത്വത്തിൽ നിങ്ങൾക്ക് ഇപ്പൊ യേശുദാസുമായിട്ട് നിങ്ങൾക്ക് വ്യക്തിയോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും യേശുദാസിന്റെ പാട്ട് കേൾക്കാതെ ആ മനോഹരത ആസ്വദിക്കാതെ നമ്മൾ ദിവസം പോവില്ല. അപ്പൊ പാട്ടുകാരനെ വിട്ടുകളയാ, പാട്ടിനെ സ്വീകരിക്കുക,
2: അത്രേ ഉള്ളൂ. അങ്ങനെയാവുമ്പോ എന്തോ
0: ചെല്ലമ്മ
1: കണ്ണമ്മ
2: ദിവസം പോലും
1: അപ്പടിയൊന്നും
0: അല്ലടാ, നമുക്ക് സമയം
1: മരണക്കിടക്കയിലും മറക്കാതെ കൺമണി
2: അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ ഷേപ്സ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു വിരുന്ന് എന്താണെന്ന് അറിയാം.
0: എന്താ ഇത് എന്റെ പ്രിയപ്പെട്ട പപ്പൂസ്, നമ്മുടെ മിനി പത്മയ്ക്കും നിത്തുക്കുട്ടിക്കും, പിന്നെ എന്നെ നമ്മളെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ ഇളയരാജ ഫാൻസിനും കൂടെ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ മാഷപ്പ് ആണ്. അപ്പൊ ഇത്
1: നമ്മൾ ഇടയ്ക്ക് കേൾക്കാറുള്ള ഒരു അമ്മയില്ലേ, നമുക്ക് ഇടയ്ക്ക് മെസ്സേജ്
0: അയക്കുന്നുണ്ടോ? എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് കേൾക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഞങ്ങൾ ഇവിടുന്ന് കൂടെ
3: പാടുന്നുണ്ട്. Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ ഡി 93 അൽനാദ സ്ട്രീറ്റ് ഇൻ അൽതവാർ 3 ആ ഭാഗത്ത് ഹെവി ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡി 95 ബാഗ്ദാദ് സ്ട്രീറ്റ് ഇൻ അൽഗിസൈസ് 1 അവിടെയും ബമ്പർ ടു ബമ്പർ ട്രാഫിക് കാണാം നമുക്ക്. അതുപോലെ തന്നെ ഓൺ 7th സ്ട്രീറ്റ് ഇൻ അൽ സഫ 1 ആ ഭാഗത്തും ഹെവി ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡി 72 അലസായൽ സ്ട്രീറ്റ് ഇൻ അൽഖോസ് ഇൻഡസ്ട്രിയൽ ഏരിയ 3 ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
1: ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: You are listening to Malayalida with Sheba. Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: അംശം സോങ് കേൾക്കാനായിട്ട് ഇന്ന് നമുക്ക് നമ്മുടെ മലയാളി ഡയലേക്ക് മെസ്സേജ് അയച്ചത് കിച്ചുവാണ്. കിച്ചുവിന് ഒരുപാട് ഇഷ്ടമാണ്, എന്നത് പാട്ടുകളൊക്കെ നല്ല സൂപ്പറാണ്, ഷീബ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാഷപ്പ്, നമ്മുടെ ഇളയരാജ അദ്ദേഹത്തിന്റെ മാഷപ്പ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞ് നിറയെ മെസ്സേജ് വന്നിട്ടുണ്ട്. താങ്ക് യു. പിന്നെ കുറച്ച് പേരുടെ മെസ്സേജ് ഞാനിപ്പോൾ പെട്ടെന്ന് പറയാം കേട്ടോ, എന്നിട്ട് അടുത്ത മണിക്കൂറിൽ കുറച്ച് പേരുടെ മെസ്സേജ് പതുക്കെ പതുക്കെ പറയാം. എന്താണ് പെട്ടെന്നും പതുക്കെ എന്നല്ലേ ആലോചിക്കുന്നത്, അതായത് ഈ മണിക്കൂർ പെട്ടെന്ന് കഴിയാൻ പോകുന്നു, അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പെട്ടെന്ന് പറയാന്ന്. വിനോദിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം വിനോദ്. പിന്നെ ഇന്ന് എൻ്റെ മക്കളുടെ പിറന്നാളാണ്. സുജിത് ഷാർജയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നവദേവ് ആൻഡ് നിവേദ്യ മക്കളുടെ ഫോട്ടോയും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഹായ് സുജിത്, മക്കളുടെ ഫോട്ടോ കിട്ടി. ചക്കര മക്കൾ, മക്കൾക്ക് രണ്ടുപേർക്കും ജന്മദിന ആശംസകൾ അറിയിക്കുകയാണ് കേട്ടോ. നല്ലൊരു പാട്ടും കൂടെ അവർക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കൾ ട്വിൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആഹാ, അപ്പം എന്തായാലും സന്തോഷം. എനിക്ക് മനസ്സിലായി, അവരുടെ ഫോട്ടോ കണ്ടപ്പോഴേ മനസ്സിലായി ഗേളും ബോയാണ്, ഇംഗ്ലണ്ട് ട്വിൻസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. നവദേവ് ആൻഡ് നിവേദ്യ രണ്ട് മക്കൾക്കും ജന്മദിന ആശംസകൾ അറിയിക്കുന്നു. മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ പാട്ട് പ്ലേ ചെയ്യാം, കുറച്ചൊന്ന് കാത്തിരിക്കണം കേട്ടോ. വിഷ്ണുവിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. മെഹബൂബ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നല്ലിയമ്മ ബാംഗ്ലൂരിൽ നിന്ന് അമ്മ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം, സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഇബ്രാഹിം ഷാർജയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. റോഷ്നിയുടെ ഗുഡ് ആഫ്റ്റർനൂൺ കിട്ടിയിട്ടുണ്ട്. ഷാഹിനയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് ഷീബേജി എന്ന്. ഹായ് ഷാഹിന കുട്ടി, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സീമ ഷാജി നാട്ടിൽ നിന്ന് മടങ്ങിയെത്തി അല്ലേ. എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാവരും നാട്ടിലൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അവധിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പിന്നെ വിഷ്ണുവിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. പെട്ടെന്ന് പേര് നോക്കിയതാണ് കേട്ടോ. ഒരു ഇടുക്കി ഗോൾഡിലെ പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സുഹൃത്ത്. അഭിജിത്ത് ആണ്, ഓയ് ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? പിന്നെ കുറേ മെസ്സേജ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത മണിക്കൂറിൽ വിശദമായിട്ട് പറയാം. ഇനി നമുക്ക് ജോണി വക്കറിലെ പൂമാരിയിൽ നിന്നുള്ള പാട്ട് കേൾക്കണം. ആ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഷുഹൈബ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒത്തിരി നാളായി ആ പാട്ട് കേട്ടിട്ടുണ്ട്. ആണോ, പൂമാരിയിൽ കേട്ടിട്ട് ഒത്തിരി നാളായോ? അപ്പം പിന്നെ വിഷമിച്ചിരിക്കേണ്ട. നമുക്കിനി എവർഗ്രീൻ സോങ്ങിൽ ഞാൻ ജോണി വക്കറിലെ പാട്ട് പ്ലേ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ പാട്ടുകളായിട്ട് വരും. ഈ മണിക്കൂറിൽ വന്നില്ലെങ്കിലും അടുത്ത മണിക്കൂറിൽ ഷുവറായിട്ടും വരും. അപ്പോൾ കയറിവാ മക്കളെ, കയറിവാ, കേട്ടുകൊണ്ടേ ഇരിക്കുക. 4 മണിവരെ നമ്മുടെ ഹോം FM-ൽ എന്താണ്, മലയാളി ഡായാണ്. അപ്പം മറക്കണ്ട, ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ. ഹോം 92.2 FM-ൽ മലയാളി ഇടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ.
1: ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ, വിലക്കയറ്റത്തിൽ നിയമസഭയിൽ ചർച്ച. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. പ്രതിപക്ഷത്ത് നിന്ന് മുൻ ധനമന്ത്രി കൂടിയായ കെ എൻ ബാലഗോപാൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. വിലക്കയറ്റം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. വിലക്കയറ്റം മൊത്തത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതം എന്തെന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മറുപടി. കുറച്ചു ദിവസം കൂടി ലഭിച്ചാൽ മാത്രമേ തീരുമാനം പറയാൻ സാധിക്കൂ എന്നും മുഖ്യമന്ത്രി. പെട്രോൾ വില വർദ്ധനവടക്കം ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പറഞ്ഞു. വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് പറഞ്ഞ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി സ്പീക്കർ നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. തീരുമാനമാകട്ടെ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് വിഷയം ഉന്നയിച്ച കെ എൻ ബാലഗോപാലിന്റെ കുറ്റപ്പെടുത്തൽ. അധിക നികുതി കുറച്ചുകൊടുക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്ത മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് അംഗീകരിക്കാനാകില്ലെന്നും കെ എൻ ബാലഗോപാൽ. കേന്ദ്ര സർക്കാർ കൊള്ളയടിക്കുകയാണ്, സംസ്ഥാന സർക്കാരും അതിന് കൂട്ടുനിൽക്കുന്നുവെന്ന് കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തി. നികുതി മുഴുവൻ സർക്കാരിന് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 3,100 കോടി രൂപയുടെ അധിക വരുമാനം കഴിഞ്ഞ സർക്കാരിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു രൂപ പോലും കുറച്ചിട്ടില്ല. നികുതി കുറയ്ക്കുന്ന മണ്ടത്തരങ്ങൾ തങ്ങൾ കാണിക്കില്ലെന്നാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക് നിയമസഭയിൽ പറഞ്ഞിരുന്നത്. തന്നോട് മണ്ടത്തരം ചെയ്യാൻ വേണ്ടിയിട്ടാണോ മുൻ ധനകാര്യമന്ത്രി ഉപദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം. കേന്ദ്രം വില കൂട്ടുമ്പോഴെല്ലാം സംസ്ഥാന സർക്കാരിനെയായിരുന്നു വി ഡി സതീശൻ കുറ്റപ്പെടുത്തിയിരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അധിക നികുതി വേണ്ടെന്ന് വയ്ക്കണമെന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ആവശ്യപ്പെട്ട സതീശനാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. വാക്കുപാലിക്കാൻ സതീശൻ തയ്യാറാകണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസിലെ ചർച്ചയ്ക്കിടെ ബി ജെ പി എം എൽ എക്ക് സംസാരിക്കാൻ അനുമതി നൽകിയതിൽ തർക്കമുണ്ടായി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കെ രാജൻ വാക്കൌട്ട് പ്രസംഗം നടത്തിയതിന് പിന്നാലെ ബി ജെ പി അംഗം ബി ബി ഗോപകുമാർ സംസാരിക്കാൻ എഴുന്നേറ്റു. ഇതോടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇടപെട്ടു. അടിയന്തര പ്രമേയത്തിൽ താങ്കൾ ഒപ്പിട്ടിട്ടില്ല, എന്നാൽ പറയാനുള്ളത് വളരെ പരിമിതമായി പറയാമെന്ന് സ്പീക്കർ അറിയിച്ചു. തുടർന്ന് ബി ബി ഗോപകുമാർ പ്രസംഗിച്ചു. തുടർന്ന് സംസാരിക്കുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മോദിയെ വിമർശിച്ചതിന് ബി ജെ പി എം എൽ എ മറുപടി നൽകി. ഇന്ധന വിലവർദ്ധനവുമായി ബന്ധപ്പെട്ടാണ് പിണറായി മോദിക്കെതിരെ വിമർശനം നടത്തിയിരുന്നത്. മോദി ആർക്കു മുന്നിലും തലകുനിക്കില്ലെന്ന് പറഞ്ഞ ബി ജെ പി എം എൽ എ പിണറായി വിജയന് ഇ ഡിയെ പേടിയാണെന്ന് തിരിച്ചടിച്ചു. ഇ ഡിയെ പേടിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ പോലെയല്ല മോദി. ട്രംപല്ല ലോകത്തിലെ ഏത് നേതാവിന്റെ മുന്നിലും ഭാരതത്തിന്റെ നിലപാട് പറയാൻ കരുത്തുള്ള പ്രധാനമന്ത്രിയാണ് മോദിയെന്ന് ഗോപകുമാർ എം എൽ എ പറഞ്ഞു. ഇതോടെ എൽ ഡി എഫ് എം എൽ എമാർ ബഹളം വെച്ചു. മലയിടം തുരുത്തിലെ കുടുംബങ്ങളെ ഒരു കാരണവശാലും സർക്കാർ കൈയൊഴിയില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഷയം രമ്യമായി പരിഹരിക്കും. സ്ഥലം കൊടുത്ത് വീട് നിർമ്മിച്ചു നൽകാൻ സർക്കാർ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. താമസക്കാർ സമ്മതം അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കുന്നത്തുനാട് എം എൽ എ വി പി സജീന്ദ്രനാണ് മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കൽ സംബന്ധിച്ച് ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചത്. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാൻ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ. തെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാന് 99 സിപിഐയിലെ മുഹമ്മദ് മൊഹസിന് 34 വോട്ടുകളും ലഭിച്ചു. ബിജെപിയുടെ 3 അംഗങ്ങൾ വിട്ടുനിന്നു. സ്പീക്കറടക്കം 4 പേർ വോട്ട് ചെയ്തില്ല. സന്ദീപ് വാര്യർ, ആബിദ് ഹുസൈൻ തങ്ങൾ, സി കെ ഹരീന്ദ്രൻ എന്നിവർ വോട്ട് ചെയ്യാൻ എത്തിയില്ല. ഷാനിമോൾക്ക് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആശംസ നേർന്നു. 31 വർഷത്തിന് ശേഷമാണ് കേരള നിയമസഭയിൽ ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ എത്തുന്നത്. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ബന്ധു നിയമനം. മന്ത്രിയുടെ സഹോദരി ഭർത്താവായ ബെന്നി തോമസിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു. ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിനെതിരെ യു ഡി എഫ് രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. അതേ മുന്നണിയിൽ നിന്ന് തന്നെ ഇതേ രീതിയിലുള്ള നിയമനങ്ങൾ വന്നത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി നാളത്തേക്ക് മാറ്റി. പ്രതികൾ ഒളിവിലല്ലെന്നും മാജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങി ജാമ്യമെടുക്കാൻ തയ്യാറായിരിക്കുകയാണെന്ന് എസ് ഐ ടി റിപ്പോർട്ട് നൽകിയെന്നും പ്രതിഭാഗം വാദിച്ചു. ക്രൈം നടന്ന കേസുകളിൽ അറസ്റ്റ് തടയാനാകില്ലെന്ന് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി വ്യക്തമാക്കി. സി എം ആർ എൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയുടെ ചോദ്യം ചെയ്യൽ ഉടനില്ല. സി എം ആർ എല്ലിന്റെ ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവ് വന്ന ശേഷം മാത്രമായിരിക്കും ഇ ഡി സമൻസ് അയക്കുക. കോടതി ഉത്തരവ് പരിശോധിച്ചാകും തുടർ നടപടിയെന്ന്

0: ഇഡി വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സിപിഎം നേതാക്കൾക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഇഡി നേതാക്കളെയും പ്രതിചേർക്കണമെന്ന ആവശ്യം ആസൂത്രിത ആക്രമണം നേതാക്കളുടെ അറിവോടെയെന്നും നേതാക്കളാണ് പ്രകോപനം ഉണ്ടാക്കിയതെന്നും ഇഡി ആരോപിക്കുന്നു. കേസിൽ കക്ഷി ചേരാനുള്ള തയ്യാറെടുപ്പിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇതിനുള്ള തെളിവ് ശേഖരണം ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡിനെത്തിയപ്പോഴാണ് സിപിഎം പ്രവർത്തകർ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. മന്ത്രി ബിന്ദു കൃഷ്ണ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി സി കെ ഷാക്കിർ. യു ഡി എഫ് നേതാക്കളെ പുലഭ്യം പറഞ്ഞയാളെ അങ്ങോട്ട് ചെന്ന് കണ്ടത് നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. ഭരണം വെറുതെ കിട്ടിയതല്ലെന്നും യൂത്ത് ലീഗ് നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ പിന്തുണച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. തോൽവിയുടെ ഉത്തരവാദിത്വം പിണറായി വിജയന് മാത്രമല്ലെന്നും അദ്ദേഹത്തെ ക്രൂശിക്കുന്നത് നീതികേടെന്നും മുഖപത്രമായ യോഗനാഥത്തിലെ എഡിറ്റോറിയലിൽ വെള്ളാപ്പള്ളി നടേശൻ. നെടുമങ്ങാട് ഒന്നര വയസ്സുകാരന്റെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കുട്ടിയുടെ മരണകാരണം നെഞ്ചിനും തലയ്ക്കുമേറ്റ ക്ഷതമാണെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. കുട്ടിയുടെ ശരീരത്തിൽ 91 മുറിവുകൾ ഉണ്ട്. വാരിയലിന് പൊട്ടലുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടിയെ കൊലപ്പെടുത്തിയ രണ്ടാം അച്ഛൻ അഷ്കറിനെതിരെ കൊലപാതകം, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം, എസ് സി എസ് ടി വകുപ്പുകൾ ചേർത്തു പോലീസ്. അമേരിക്കയുമായി ഇടനിലക്കാർ വഴിയുള്ള ചർച്ചകൾ അവസാനിപ്പിക്കുന്നതായി ഇറാൻ. ലബനനിലും ഗസയിലും ഇസ്രായേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ഇറാന്റെ തസ്നീം ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയുമായുള്ള കരാറിന് ലബനനിൽ വെടിനിർത്തൽ അനിവാര്യമെന്ന് ഇറാൻ. ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായും തടയുമെന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രധാന ജലപാതയായ ബാബൽ മന്ദിർ കടലെടുക്ക് വഴി വരുന്ന വാണിജ്യ കപ്പലുകൾ ആക്രമിക്കാൻ ഇറാൻ ഭരണകൂടം അനുമതി നൽകിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ അനധികൃതമായി ചിത്രീകരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ ഡിജിസിഎ. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ മേഖലകളിൽ അനുമതിയില്ലാതെ ദൃശ്യം പകർത്തിയാൽ പിഴ, ഫോണോ ക്യാമറയോ പിടിച്ചെടുക്കൽ എന്നിവയ്ക്ക് പുറമെ കടുത്ത സാഹചര്യങ്ങളിൽ വിമാനയാത്രാ വിലക്ക് വരെ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ്.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Time check. Good afternoon, Dubai. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
3: Time check. Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 37%.
3: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

ഈ പാട്ട് വന്ന സമയത്ത് ഞാൻ കുറെ തവണ കേൾക്കുമായിരുന്നു, പൊങ്കാലയിലെ പള്ള തീ വീണ പോലെ എന്നുള്ള പാട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ആരും ചോദിച്ചിട്ടില്ല, കുറേ ദിവസമായി ഞാനൊന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്ലേ ചെയ്ത് തന്നിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പ്ലേ ചെയ്യാമെന്ന്. അങ്ങനെ പ്ലേ ചെയ്താണ് കേട്ടോ, എനിക്കിഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഇത് ഹോം എടാ നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളും പിന്നെ ഇടയ്ക്ക് ഇതുപോലെ ഒന്നോ രണ്ടോ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളും കൂടുതലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ തന്നെയാണ്. നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറിൽ സുരേഷ് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ സുരേഷിൻ്റെ പാട്ട് ഞാൻ പ്ലേ ചെയ്യും. പിന്നെ അതുപോലെ വിഷ്ണു ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പേര് വയ്ക്കാതെ ഒന്ന് രണ്ട് കൂട്ടുകാരും പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒക്കെ ഞാൻ വിശദമായിട്ട് തന്നെ പറയാം. അപ്പോൾ പേര് വയ്ക്കാത്തവരൊന്ന് പേരൊന്ന് പറഞ്ഞേക്കണേ 0585829220 ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. പിന്നെ നമുക്ക് ഈ വീക്കെൻഡിൽ രണ്ട് മൂവി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് നമ്മുടെ നസ്ലിൻ നായകനാകുന്ന മോളിവുഡ് ടൈംസ് എന്ന ചിത്രമാണ്. അപ്പോൾ മോളിവുഡ് ടൈംസിൽ ടിക്കറ്റ് വേണോ, അതുപോലെ തന്നെ ഡോസ് എന്ന ചിത്രത്തിൻ്റെ ടിക്കറ്റാണോ വേണ്ടത്? എന്തോ രണ്ടും വേണമെന്നാ? ശരി, രണ്ടും തരാം, രണ്ടാൾക്കായിട്ട് തരാം കേട്ടോ. ഒരാൾക്ക് രണ്ടെണ്ണം എനിക്ക് തരാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ മോളിവുഡ് ടൈംസ് കാണാനായിട്ട് ആഗ്രഹിക്കുന്നവർ വേഗം തന്നെ ഇപ്പോൾ മെസ്സേജ് അയച്ചോളൂ. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മോളിവുഡ് ടൈംസ് എന്ന്, അല്ലെങ്കിൽ മോളിവുഡ് ടൈംസ് നീട്ടി അയക്കേണ്ട, നിങ്ങൾ MT എന്ന് അയച്ചാൽ മതി, പോരെ മോളിവുഡ് ടൈംസ് അതുപോലെ. അല്ല, നിങ്ങൾക്ക് മുഴുവനായിട്ട് അയക്കണമെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, വേഗം ടൈപ്പ് ചെയ്ത് അയച്ചോളൂ. MT അല്ലെങ്കിൽ മോളിവുഡ് ടൈംസ് എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ട് വേഗം മെസ്സേജ് അയക്കുക നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് 0585829220. ഓ, ആരോ പറഞ്ഞു വാട്സാപ്പ് നമ്പർ ഒന്ന് പതുക്കെ പറയൂ ഷീബ, ഞങ്ങൾ ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കാൻ പോകുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ കേൾക്കും. 0585829220 കിട്ടിയാ? ആ, ഇത് സേവ് ചെയ്ത് വെക്കണം കേട്ടോ, എങ്കിലേ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമ്മുടെ മൂവിയുടെ ടിക്കറ്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കിട്ടും, അല്ലെങ്കിൽ ഒരു ഹായ് ഹലോ ഒക്കെ നിങ്ങൾക്ക് പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മെസ്സേജ് അയക്കാൻ പറ്റും. അപ്പോൾ 0585829220 ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. മോളിവുഡ് ടൈംസ് എന്ന മൂവിയുടെ ടിക്കറ്റിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ടും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടൊക്കെ. അപ്പം നമുക്ക് അടുത്ത് ഇലാമപ്പഴമേ എന്നുള്ള പാട്ട് കേട്ടിട്ട് വരാം, കേൾക്കാം.

0: You are listening to Malayalida with Sheba. You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Malayalita!
6: Malayalita! Kerala, Kerala!

0: ദിലീപിനാണ് വർണ്ണ പകിട്ടില്ലേ, മായ കൊട്ടാരം മോഹ കൊട്ടാരം മാണിക്ക കല്ലാൽ മേഞ്ഞു മെനഞ്ഞു എന്നുള്ള പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചത്. വിവിൻ കേട്ടോണ്ടിരുന്നപ്പോൾ തന്നെ സന്തോഷമായി എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്കും സന്തോഷമായി. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ വിവിൻ്റെ പാട്ട് കേട്ടു. അടുത്ത് നമുക്ക് കുറേ ആൾക്കാരുടെ പാട്ടുകൾ കേൾക്കാനുണ്ട് കേട്ടോ. ഇന്ന് കല്യാണത്തെ എന്നില്ല പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് അജോയ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് അജോയ്, കല്യാണത്തെ എന്നില്ല ഞാൻ ഇന്ന് വിചാരിച്ചു നമ്മുടെ അനൂപ് ശങ്കർ പാടിയ ഒരു കവർ വേർഷൻ ഉണ്ട് കേട്ടോ, എനിക്ക് വലിയ ഇഷ്ടമാണ്. സാധാരണ നമ്മൾ ദാസേട്ടൻ്റെ കല്യാണത്തെ എന്നില്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കാറുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു ചില കവർ സോങ്സ് വരുമ്പോഴത്തേക്ക് അത് കേൾക്കാനും ഒരു പ്രത്യേക സുഖമാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അജോയ് ഇന്ന് അത് പ്ലേ ചെയ്യാമെന്ന്. എന്തായാലും അജോയ്ക്കും ഇഷ്ടപ്പെടും കേട്ടോ. പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ചും ഒരുപാട് പുതിയ കവർ സോങ്സ് പുതിയ ഗായകരൊക്കെ പാടി വരുമ്പോഴും കേൾക്കാൻ ഇഷ്ടമാണ്. അനൂപ് ശങ്കറിൻ്റെ നല്ലൊരു വേർഷനാണ് ഈ ഒരു കവർ സോങ്, ഞാനത് പ്ലേ ചെയ്യാം. പിന്നെ നമ്മുടെ ഷഹീന ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷിബേജി എനിക്ക് ടിക്കറ്റ് തരുമെന്ന്. ഷഹീന, എനിക്ക് ഷഹീനയ്ക്ക് ടിക്കറ്റ് തരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നോക്കാമല്ലോ, നമുക്ക് ചിലപ്പം കിട്ടിയേക്കും. പിന്നെ ഹബീബിൻ്റെ മെസ്സേജ്, ഹായ് ഷിബാജി നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ഹബീബ് ജി നമസ്കാരം, ഷാദി മസ്തി സോങ് തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇതാരാണ്, പേരെവിടെ പേരെവിടെ പേരെവിടെ പേരെവിടെ പേരില്ല. ഹലോ, നമ്പർ ഇപ്പോഴാണ്, നമ്പർ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ സേവ് ആക്കിയത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പേരുണ്ട്, ഉണ്ട് ഉണ്ട് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഫൈസലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് ഫൈസലെ, വൈകി വന്ന വസന്തമാണ്, കുഴപ്പമില്ല. എന്തായാലും ഇന്ന് നമ്മുടെ നമ്പർ സേവ് ചെയ്യാൻ പറ്റിയതേ ഉള്ളൂ ഫൈസലിനെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫൈസലിന് വേണ്ടിയിട്ട് ഞാൻ ആ പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അബ്ദുൾ അസീസിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. റഫീഖ് നാലകത്തിൻ്റെ മെസ്സേജ്, റിൻസൻ സൈമൺ മെസ്സേജ് അയച്ചിട്ടുണ്ട്. കിഷോറിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് കിഷോർ, ഹായ് ആസിഫ്, ഹായ് ജസീറ, ഹായ് വിനോദ്, ഹായ് ഷാഹിന മോളിവുഡ്. ഹായ്, ഇന്ന് ഷാഹിന രണ്ട് ഫോണിൽ നിന്നാണോ മെസ്സേജ് അയച്ചിരിക്കുന്നത്, അതോ ഇത് രണ്ട് ഷാഹിനയാണോ? എന്തായാലും രണ്ട് ഷാഹിനമാരുടെ മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഹാർദിക്കിൻ്റെ മെസ്സേജ്, ഹായ് ഹാർദിക്, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ലോറൻസിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഷഹീർ കോട്ടയിൽ അഭിജിത്തിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. വിഷ്ണു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നവാസ് ദുബായിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗണേഷിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഒരു സോങ് തരുമോ ചേച്ചി, രണ്ട് വിഷ്ണുമാരുടെ മെസ്സേജും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും കല്യാണത്തെ എന്നില്ല കേട്ടിട്ട് വരാം, കാരണം ഇത് തമിഴ് സോങ്ങിൻ്റെ സമയമാണ്. ഇന്ന് കല്യാണത്തെ എന്തില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അനൂപ് ശങ്കർ പാടിയ കവർ വേർഷനാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. കേൾക്കാം.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ, തമിഴ് പാട്ട് കേൾക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
2: പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മെഡിക്കൽ ത്രില്ലർ ഹിറ്റ് ജോഡികളായ സിജു വിൽസൺ, ദൃശ്യ രഘുനാഥ് കോംബോ വീണ്ടും ഒന്നിക്കുന്നു. ഒപ്പം ജഗദീഷ്, അശ്വിൻ കുമാർ, റോണി ഡേവിഡ് തുടങ്ങി വലിയ താരനിര ഒന്നിക്കുന്ന ചിത്രം ഡോസ്. ഉദ്വേഗജനകമായ കഥാപശ്ചാത്തലത്തിൽ അഭിലാഷാർ നായർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഡോസ്, മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടി വി.
1: ഡോസ് മെയ് 27 GCC റിലീസിനെത്തുന്നു. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: അപ്പോ ഷാബി മസ്റ്റ് പാട്ട് നമ്മൾ കേട്ടു. നമ്മുടെ ഫൈസലാണ് ഈ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ സന്തോഷം അറിയിച്ചുകൊണ്ട് എനിക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ റഹീം മിസ്സ വളരെ മനോഹരമായിട്ടുള്ള ഒരു കുഞ്ഞു പോസ്റ്ററൊക്കെ ഉണ്ടാക്കി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഒത്തിരി സന്തോഷം റഹീം മിസ്സ. അതുപോലെ തന്നെ നേരത്തെ നിത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു റഹീം മിസ്സ് നല്ലൊരു കുറേ നല്ല വാക്കുകളൊക്കെ എഴുതി അയച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് താങ്ക് യു റഹീം. ഒത്തിരി സന്തോഷം നമ്മളെ ഹോം എഫ് എമ്മിനെയും ഞങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നതിൽ. ആ ഒരു സന്തോഷവും നന്ദിയും ഞങ്ങളും തിരിച്ചറിയിക്കുകയാണ്. പിന്നെ മുഹമ്മദ് റാഫിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് ഷീബാജി, നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് ഹബീബ് ജി, എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. സന്തോഷ് കുമാർ പച്ചാട്ട്, ശീബജിജി ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ ആരാ പറഞ്ഞത് അവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. താങ്ക് യു സന്തോഷ്, എന്തായാലും മെസ്സേജ് അയച്ചതിൽ സന്തോഷം. പിന്നെ പ്രജിത് ഹലോ പറഞ്ഞിട്ടുണ്ട്. പ്രജിത്തിന് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മളൊക്കെ സംസാരിക്കുന്നതൊക്കെ കേൾക്കാനും പാട്ടൊക്കെ കേൾക്കാനും. താങ്ക് യു പ്രജിത്ത്, താങ്ക് യു. നന്ദിയുണ്ട് പ്രജിത്ത്, നന്ദിയുണ്ട് കേട്ടോ. പിന്നെ അഷ്റഫിൻ്റെ ഹലോ കിട്ടിയിട്ടുണ്ട്, ഒരു പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നോട് നമ്മുടെ അങ്ങാടിയിലെ പാട്ട് കണ്ണും കണ്ണും എന്നുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് വിനോദ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കണ്ണും കണ്ണും ഞാൻ ഇന്നിപ്പോൾ റീമിക്സേ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ, പിന്നീട് ഒരു ദിവസം ഞാൻ പഴയ കണ്ണും കണ്ണും പ്ലേ ചെയ്ത് തരാം കേട്ടോ. എന്തായാലും ഇത് പഴയ പാട്ട് തന്നെയാണ്, അത് നമ്മുടെ വെനീസിലെ വ്യാപാരി എന്ന് പറയുന്ന സിനിമയിൽ രണ്ടാമത് വന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? അപ്പോൾ ആ കണ്ണും കണ്ണുമായിരിക്കും ഞാനിപ്പോൾ പ്ലേ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒരു സുഹൃത്തൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, സജീവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹലോ നമസ്കാരം ഷീബ, ഈ വരുന്ന ഞായറാഴ്ച ഞങ്ങളുടെ മകൾ നന്ദന സജീവിൻ്റെ ഭരതനാട്യം അരങ്ങേറ്റ ചടങ്ങാണ്. അപ്പോൾ ആ ഒരു ഭരതനാട്യം അരങ്ങേറ്റ ചടങ്ങിലേക്ക് നമ്മുടെ സ്വന്തം ഹോം എഫ് എം കേൾക്കുന്ന എല്ലാവരെയും വിനയപൂർവ്വം അജ്മാൻ കൾച്ചറൽ സെൻറ്ററിലേക്ക് ക്ഷണിക്കുകയാണ്. വൈകുന്നേരം 4:30 മോൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ടും കൂടെ പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമുള്ള സമയമാണ്. ശരിക്കും ഈ സജീവ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു അരങ്ങേറ്റ ചടങ്ങ് അല്ലെങ്കിൽ ഡാൻസ് പ്രോഗ്രാമൊക്കെ കാണാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും മകൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഹലോ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ, നിങ്ങൾ സൺഡേ ഫ്രീ ആണെങ്കിൽ നമ്മുടെ നന്ദന മോളുടെ അരങ്ങേറ്റം കാണാനായിട്ട് പോകണം കേട്ടോ. അജ്മാൻ കൾച്ചറൽ സെൻറ്ററിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, വൈകുന്നേരം 4:30 പറഞ്ഞിട്ടുണ്ട്. ചെല്ലുക, മോളെ നല്ലപോലെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു. എന്തായാലും ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകളും അറിയിക്കുകയാണ്. ഹോം 92.2 FM ഫാമിലി മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെ പേരിലും ആശംസകൾ അറിയിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് കണ്ണും കണ്ണും കേൾക്കാം.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: UDF സർക്കാരിൽ ബന്ധു നിയമനമെന്ന ആക്ഷേപം. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ അടുത്ത ബന്ധു പേഴ്സണൽ സ്റ്റാഫിൽ. രാഷ്ട്രീയ പാരമ്പര്യം കണക്കിലെടുത്താണ് നിയമനമെന്ന വിശദീകരണം. ബന്ധു നിയമനത്തിലെ UDFന്റെ യൂടേൺ.
2: Let's talk with Mini Padma. Vilikkam toll free number 800-9220. Monday to Friday 4 to 5 pm. Only on Home 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

ഈ പാട്ട് കേൾക്കാനും എന്ത് രസമാണ് അല്ലേ. ഈ പറക്കും തളിക എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഈ പാട്ട് കേൾക്കാനായിട്ട് ഇന്ന് മെസ്സേജ് അയച്ചത് ആശയാണ്. ആ ആശ ആശയുടെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാനിത് പ്ലേ ചെയ്തിരിക്കുകയാണ്. ഇത് ഹോമെടാ നമ്മുടെ വീടെടാ, ഹോം 92.2 FM മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. എന്നും എല്ലാവരുടെ പാട്ടിലേക്ക് എത്താൻ എനിക്ക് പറ്റാറില്ല. ഇന്നും അതുപോലെ തന്നെയാണ്, കുറേ പാട്ടുകൾ ബാക്കിയാണ്. പിന്നെ മലബാരി ബാങ്കർ കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് റിജാസ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത് റിജാസിൻ്റെ പാട്ട് ഞാൻ പ്ലേ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ കാപ്പയിലെ പാട്ട് തിരുവനന്തപുരത്ത് നമ്മളെ തിരുവനന്തപുരത്ത് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്ലേ ചെയ്ത രശി ബേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അനിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ എന്തരപ്പി ഞാൻ പ്ലേ ചെയ്ത് തരാം കേട്ടാ, തിരുവനന്തപുരത്തെ പാട്ട് കേൾക്കണമെങ്കിൽ അങ്ങനെ. അപ്പോൾ പിന്നെ ബാക്കി എല്ലാവരും വരും, കൊല്ലം, കോഴിക്കോട്, കൊച്ചി, പത്തനംതിട്ട, മലബാർ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരും. ഇന്നിപ്പോൾ നമുക്ക് തിരുവനന്തപുരം പാട്ടിലങ്ങ് ഒതുക്കാം, കാരണം ഒരുപാട് പാട്ട് പ്ലേ ചെയ്ത് നിൽക്കാൻ എനിക്ക് സമയമില്ല. കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് അടുത്ത വാർത്ത കേൾക്കാൻ പറ്റുള്ളൂ, പിന്നെ ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ കേൾക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് പ്ലേ ചെയ്യാത്തവരുടെ പാട്ടുകൾ ഞാൻ കുറഞ്ഞ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നാളെ പ്ലേ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമുക്ക് ഈ വീക്കെൻഡിൽ രണ്ട് മൂവി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒന്ന് ബോളിവുഡ് ടൈംസാണ്. അപ്പോൾ ബോളിവുഡ് ടൈംസിൻ്റെ ഇന്നത്തെ ആ ഒരു ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഷാഹിനക്കുട്ടിക്കാണ്. അഭിനന്ദനങ്ങൾ ഷാഹിന, അടിച്ചുപോലെ അടിച്ചു, ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഷാഹിന. പിന്നെ എൻ്റെ കയ്യിൽ വേറൊരു മൂവിയുടെ ടിക്കറ്റും കൂടെ ഉണ്ട്. ഡോസ് എന്ന ചിത്രത്തിൻ്റെ ടിക്കറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. നല്ലൊരു ഒരു മെഡിക്കൽ ത്രില്ലർ മൂവിയാണ് ഡോസ് എന്ന് പറയുന്ന സിനിമ. നല്ല സിനിമയാണെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. സിനിമ ഓൾറെഡി റിലീസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഡോസ് കാണാനായിട്ടുള്ള ആ ഒരു ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ഡോസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ആ നല്ല പേരും കൂടെ ചേർത്തുകൊണ്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. പക്ഷേ ഡോസിൻ്റെ ടിക്കറ്റ്, ഇന്നത്തെ ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത് ആർക്കാണെന്ന് ഞാൻ നാളെ വരുമ്പോൾ പറയാം കേട്ടോ. ഇപ്പോൾ പറഞ്ഞില്ലേ മോളിവുഡ് ടൈംസിൻ്റെ കിട്ടിയിരിക്കുന്നത് ഷാഹിനയ്ക്കാണ്. അപ്പോൾ ഡോസിൻ്റെ മൂവി ടിക്കറ്റ് ആർക്കായിരിക്കും എന്നുള്ള കാര്യം നാളെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇനി വരുന്ന പാട്ടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും ഞാൻ പ്ലേ ചെയ്യുകയാണ്. കുറച്ചുപേരുടെ പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഹാർദിക്കിൻ്റെ പേര് പറഞ്ഞായിരുന്നു, പിന്നെ വിഷ്ണു മെസ്സേജ് അയച്ചിട്ടുണ്ട്, നവാസിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ മുഹമ്മദ് റഫീഖ് മെസ്സേജ് അയച്ചിരുന്നു, അബ്ദുൾ അസീസ്, റിൻസൻ സൈമണ്ടെ മെസ്സേജ് കിട്ടി, ലോറൻസ് ഷഹീർ കോട്ടയിൽ, ബിച്ചുവിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, റഹിം, സന്തോഷ്, എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും അടുത്ത പാട്ടുകൾ ഞാൻ സമർപ്പിക്കുകയാണ്. ആരുടെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഈ വരുന്ന പാട്ടുകളും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി തന്നെ. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM. Okay.

പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. പ്രതിപക്ഷത്ത് നിന്ന് മുൻ ധനമന്ത്രി കൂടിയായ കെ എൻ ബാലഗോപാൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. വിലക്കയറ്റം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. വിലക്കയറ്റം മൊത്തത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതം എന്തെന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മറുപടി. കുറച്ചു ദിവസം കൂടി ലഭിച്ചാൽ മാത്രമേ തീരുമാനം പറയാൻ സാധിക്കൂ എന്നും മുഖ്യമന്ത്രി. പെട്രോൾ വില വർദ്ധനവടക്കം ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പറഞ്ഞു. വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് പറഞ്ഞ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി സ്പീക്കർ നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. തീരുമാനമാകട്ടെ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് വിഷയം ഉന്നയിച്ച കെ എൻ ബാലഗോപാലിന്റെ കുറ്റപ്പെടുത്തൽ. അധിക നികുതി കുറച്ചുകൊടുക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്ത മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് അംഗീകരിക്കാനാകില്ലെന്നും കെ എൻ ബാലഗോപാൽ. കേന്ദ്ര സർക്കാർ കൊള്ളയടിക്കുകയാണ്, സംസ്ഥാന സർക്കാരും അതിന് കൂട്ടുനിൽക്കുന്നുവെന്ന് കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തി. നികുതി മുഴുവൻ സർക്കാരിന് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 3,100 കോടി രൂപയുടെ അധിക വരുമാനം കഴിഞ്ഞ സർക്കാരിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു രൂപ പോലും കുറച്ചിട്ടില്ല. നികുതി കുറയ്ക്കുന്ന മണ്ടത്തരങ്ങൾ തങ്ങൾ കാണിക്കില്ലെന്നാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക് നിയമസഭയിൽ പറഞ്ഞിരുന്നത്. തന്നോട് മണ്ടത്തരം ചെയ്യാൻ വേണ്ടിയിട്ടാണോ മുൻ ധനകാര്യമന്ത്രി ഉപദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം. കേന്ദ്രം വില കൂട്ടുമ്പോഴെല്ലാം സംസ്ഥാന സർക്കാരിനെ ആയിരുന്നു വി ഡി സതീശൻ കുറ്റപ്പെടുത്തിയിരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അധിക നികുതി വേണ്ടെന്ന് വയ്ക്കണമെന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ആവശ്യപ്പെട്ട സതീശനാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. വാക്കുപാലിക്കാൻ സതീശൻ തയ്യാറാകണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസിലെ ചർച്ചയ്ക്കിടെ ബിജെപി എംഎൽഎയ്ക്ക് സംസാരിക്കാൻ അനുമതി നൽകിയതിൽ തർക്കമുണ്ടായി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കെ രാജൻ വാക്കൌട്ട് പ്രസംഗം നടത്തിയതിന് പിന്നാലെ ബിജെപി അംഗം ബി ബി ഗോപകുമാർ സംസാരിക്കാൻ എഴുന്നേറ്റു. ഇതോടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇടപെട്ടു. അടിയന്തര പ്രമേയത്തിൽ താങ്കൾ ഒപ്പിട്ടിട്ടില്ല, എന്നാൽ പറയാനുള്ളത് വളരെ പരിമിതമായി പറയാമെന്ന് സ്പീക്കർ അറിയിച്ചു. തുടർന്ന് ബി ബി ഗോപകുമാർ പ്രസംഗിച്ചു. തുടർന്ന് സംസാരിക്കുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മോദിയെ വിമർശിച്ചതിന് ബിജെപി എംഎൽഎ മറുപടി നൽകി. ഇന്ധന വിലവർദ്ധനവുമായി ബന്ധപ്പെട്ടാണ് പിണറായി മോദിക്കെതിരെ വിമർശനം നടത്തിയിരുന്നത്. മോദി ആർക്കു മുന്നിലും തലകുനിക്കില്ലെന്ന് പറഞ്ഞ ബിജെപി എംഎൽഎ പിണറായി വിജയന് ഇഡിയെ പേടിയാണെന്ന് തിരിച്ചടിച്ചു. ഇഡിയെ പേടിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ പോലെയല്ല മോദി. ട്രംപല്ല ലോകത്തിലെ ഏത് നേതാവിന്റെ മുന്നിലും ഭാരതത്തിന്റെ നിലപാട് പറയാൻ കരുത്തുള്ള പ്രധാനമന്ത്രിയാണ് മോദിയെന്ന് ഗോപകുമാർ എംഎൽഎ പറഞ്ഞു. ഇതോടെ എൽഡിഎഫ് എംഎൽഎമാർ ബഹളം വെച്ചു. മലയിടം തുരുത്തിലെ കുടുംബങ്ങളെ ഒരു കാരണവശാലും സർക്കാർ കൈയൊഴിയില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഷയം രമ്യമായി പരിഹരിക്കും. സ്ഥലം കൊടുത്ത് വീട് നിർമ്മിച്ചു നൽകാൻ സർക്കാർ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. താമസക്കാർ സമ്മതം അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കുന്നത്തുനാട് എംഎൽഎ വി പി സജീന്ദ്രനാണ് മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കൽ സംബന്ധിച്ച ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചത്. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാൻ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ. തെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാന് 99 സിപിഐയിലെ മുഹമ്മദ് മൊഹ്സിന് 34 വോട്ടുകളും ലഭിച്ചു. ബിജെപിയുടെ 3 അംഗങ്ങൾ വിട്ടുനിന്നു. സ്പീക്കറടക്കം 4 പേർ വോട്ട് ചെയ്തില്ല. സന്ദീപ് വാര്യർ, ആബിദ് ഹുസൈൻ തങ്ങൾ, സി കെ ഹരീന്ദ്രൻ എന്നിവർ വോട്ട് ചെയ്യാൻ എത്തിയില്ല. ഷാനിമോൾക്ക് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആശംസ നേർന്നു. 31 വർഷത്തിന് ശേഷമാണ് കേരള നിയമസഭയിൽ ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ എത്തുന്നത്. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ബന്ധു നിയമനം. മന്ത്രിയുടെ സഹോദരി ഭർത്താവായ ബെന്നി തോമസിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു. ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ എൽഡിഎഫ് സർക്കാരിനെതിരെ യുഡിഎഫ് രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. അതേ മുന്നണിയിൽ നിന്ന് തന്നെ ഇതേ രീതിയിലുള്ള നിയമനങ്ങൾ വന്നത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി നാളത്തേക്ക് മാറ്റി. പ്രതികൾ ഒളിവിലല്ലെന്നും മാജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങി ജാമ്യമെടുക്കാൻ തയ്യാറായിരിക്കുകയാണെന്ന് SIT റിപ്പോർട്ട് നൽകിയെന്നും പ്രതിഭാഗം വാദിച്ചു. ക്രൈം നടന്ന കേസുകളിൽ അറസ്റ്റ് തടയാനാകില്ലെന്ന് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി വ്യക്തമാക്കി. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയുടെ ചോദ്യം ചെയ്യൽ ഉടനില്ല. സിഎംആർഎല്ലിന്റെ ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവ് വന്ന ശേഷം മാത്രമായിരിക്കും ഇഡി സമൻസ് അയക്കുക. കോടതി ഉത്തരവ് പരിശോധിച്ചാകും തുടർ നടപടിയെന്ന് ഇഡി വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സിപിഎം നേതാക്കൾക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഇഡി. നേതാക്കളെയും പ്രതിചേർക്കണമെന്നാവശ്യം. ആസൂത്രിത ആക്രമണം നേതാക്കളുടെ അറിവോടെയെന്നും നേതാക്കളാണ് പ്രകോപനം ഉണ്ടാക്കിയതെന്നും ഇഡി ആരോപിക്കുന്നു. കേസിൽ കക്ഷിചേരാനുള്ള തയ്യാറെടുപ്പിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇതിനുള്ള തെളിവ് ശേഖരണം ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡിനെത്തിയപ്പോഴാണ് സിപിഎം പ്രവർത്തകർ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. മന്ത്രി ബിന്ദു കൃഷ്ണ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി

0: യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി സി കെ ഷാക്കിർ. യു ഡി എഫ് നേതാക്കളെ പുലഭ്യം പറഞ്ഞയാളെ അങ്ങോട്ട് ചെന്ന് കണ്ടത് നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. ഭരണം വെറുതെ കിട്ടിയതല്ലെന്നും യൂത്ത് ലീഗ് നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ പിന്തുണച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. തോൽവിയുടെ ഉത്തരവാദിത്വം പിണറായി വിജയന് മാത്രമല്ലെന്നും അദ്ദേഹത്തെ ക്രൂശിക്കുന്നത് നീതികേടെന്നും മുഖപത്രമായ യോഗനാഥത്തിലെ എഡിറ്റോറിയലിൽ വെള്ളാപ്പള്ളി നടേശൻ. നെടുമങ്ങാട് ഒന്നര വയസ്സുകാരന്റെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കുട്ടിയുടെ മരണകാരണം നെഞ്ചിനും തലയ്ക്കുമേറ്റ ക്ഷതമാണെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. കുട്ടിയുടെ ശരീരത്തിൽ 91 മുറിവുകൾ ഉണ്ട്. വാരിയലിന് പൊട്ടലുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടിയെ കൊലപ്പെടുത്തിയ രണ്ടാം അച്ഛൻ അഷ്കറിനെതിരെ കൊലപാതകം, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം, എസ് സി എസ് ടി വകുപ്പുകൾ ചേർത്തു പോലീസ്. അമേരിക്കയുമായി ഇടനിലക്കാർ വഴിയുള്ള ചർച്ചകൾ അവസാനിപ്പിക്കുന്നതായി ഇറാൻ. ലബനനിലും ഗസയിലും ഇസ്രായേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ഇറാന്റെ തസ്നീം ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയുമായുള്ള കരാറിന് ലബനനിൽ വെടിനിർത്തൽ അനിവാര്യമെന്ന് ഇറാൻ. ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായും തടയുമെന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രധാന ജലപാതയായ ബാബൽ മന്ദബ് കടലെടുക്ക് വഴി വരുന്ന വാണിജ്യ കപ്പലുകൾ ആക്രമിക്കാൻ ഇറാൻ ഭരണകൂടം അനുമതി നൽകിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ അനധികൃതമായി ചിത്രീകരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ ഡിജിസിഎ. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ മേഖലകളിൽ അനുമതിയില്ലാതെ ദൃശ്യം പകർത്തിയാൽ പിഴ, ഫോണോ ക്യാമറയോ പിടിച്ചെടുക്കൽ എന്നിവയ്ക്ക് പുറമെ കടുത്ത സാഹചര്യങ്ങളിൽ വിമാനയാത്രാ വിലക്ക് വരെ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: You're tuned into Home 92.2 FM. Home is a feeling.

അടിപൊളി കോലാഹലമായിരിക്കണം നൈന, ഇടിപൊളി സറന്നിട്ടിരിക്കണം നൈന. സ്വന്നാൽ വെട്ടത്ത് വീട് തിരുവാണിയൂര് കുറവൻമലയിലെ കുമ്പനാട്. കുമ്പനാട്ടിലെ നിന്ന് വന്താൻ തിരുമൈ സതങ്കം, അഗ്നിതീർത്ഥം, രാജയോഗം, രുദ്രമഹായോഗം ഇപ്പിടിപ്പെട്ട ഗുണങ്ങളായിരിക്കും പരദേശി നാനപ്പ.

0: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. ചർച്ചയുടെ സമയമാണ്. ഇപ്പോൾ യു ഡി എഫ് സർക്കാരിൽ ബന്ധു നിയമനമെന്ന ആക്ഷേപം ഉയരുകയാണ്. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ അടുത്ത ബന്ധു പേഴ്സണൽ സ്റ്റാഫിൽ രാഷ്ട്രീയ പാരമ്പര്യം കണക്കിലെടുത്താണ് നിയമനമെന്ന വിശദീകരണം. നമ്മൾ ഇന്ന് ലെറ്റ്സ് ടോക്കിൽ സംസാരിക്കുന്ന വിഷയം ബന്ധു നിയമനത്തിലെ യു ഡി എഫിന്റെ യു ടേണിനെ കുറിച്ചാണ്. വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. വിഷയം ഇതാണ്: വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ബന്ധു നിയമനം നടന്നിരിക്കുന്നു. മന്ത്രിയുടെ സഹോദരി ഭർത്താവായ ബെന്നി തോമസിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായാണ് നിയമിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ വൈദ്യുതി മന്ത്രിയുടെ സ്റ്റാഫ് അംഗങ്ങളുടെ വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് നിയമനം പുറത്തു വന്നത്. കണ്ണൂർ ഉളിക്കൽ സ്വദേശിയും ഡി സി സി ജനറൽ സെക്രട്ടറിയുമാണ് ബെന്നി തോമസ്. ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിനെതിരെ യു ഡി എഫ് രൂക്ഷ വിമർശനമുയർത്തിയിരുന്നു. അതേ മുന്നണിയിൽ നിന്ന് തന്നെ ഇതേ രീതിയിലുള്ള നിയമനങ്ങൾ വന്നത് വലിയ വിമർശനങ്ങൾക്കിടയാകുമ്പോൾ യു ഡി എഫ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ബന്ധു നിയമനത്തിലെ യു ടേണിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതല്ലേ എന്നാണ് വിഷയം. 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം, ബന്ധു നിയമനത്തെക്കുറിച്ച് സംസാരിക്കാം. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ബന്ധു നിയമനം അതേറെ വിവാദമുണ്ടാക്കിയതാണ്. കെ ടി ജലീലിൻ്റെതാണെങ്കിലും മുൻപ് പി കെ ശ്രീമതിയുടേത് ഉൾപ്പെടെയുള്ള ബന്ധു നിയമനം വലിയ വിവാദമാക്കിയപ്പോൾ യു ഡി എഫ് അക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ലേ? മാത്രമല്ല, ഇദ്ദേഹം ഡി സി സിയുടെ അധ്യക്ഷനൊക്കെ ആയിട്ട് ഇരുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടെന്ന് പറയുമ്പോഴും ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വരുന്നത് ശരിയാണോ? വിളിച്ചാലോ 800-9220. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്?
1: നമസ്കാരം.
0: നല്ല ആളെ തന്നെ ആദ്യം തന്നെ കിട്ടിയല്ലോ.
1: എന്താ
0: പ്രശ്നം? അല്ലേ, അത് മതി.
1: ഇത്രയും നല്ലൊരു ഗവൺമെന്റ്, ഇതിലും വലിയൊരു ഗവൺമെന്റ് ഇനി വരാനില്ല. കേരളം കണ്ടതിൽ വെച്ചിട്ട് ഈ ഏറ്റവും നല്ലൊരു ഗവൺമെന്റ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്.
0: അങ്ങനെ വിലയിരുത്താറായോ അബ്ദുറഹ്മാൻ? അങ്ങനെയൊക്കെ വിലയിരുത്താറായോ? സമയമുണ്ടല്ലോ, 10 ദിവസം കഴിഞ്ഞല്ലേ ഉള്ളൂ.
1: ദൈവം കൊടുത്തു വിട്ടതാണ് കേരളത്തെ രക്ഷിക്കാനായിട്ട് നമ്മളെ സതീശനെ, കോൺഗ്രസിനെ. ആ മനുഷ്യന് നിങ്ങൾ ഭരിക്കാൻ പെടൂല എന്ന് പറയുന്നത് വളരെ കഷ്ടമുണ്ട് കേട്ടോ. ഇതൊന്നും ചെയ്യുന്ന ശരിയല്ല. നിങ്ങൾ മാധ്യമം,
0: അപ്പൊ ഈ വിഷയങ്ങളൊന്നും എടുക്കരുത്. ബന്ധു നിയമനത്തെ കുറിച്ചൊന്നും നമ്മളിപ്പോ സംസാരിക്കാൻ പാടില്ല അല്ലേ.
1: എന്തുകൊണ്ട്? എന്താ അവർക്ക് എന്താ ജോലി ചെയ്യണ്ടേ?
0: അതെ, തീർച്ചയായിട്ടും
1: വലിയൊരു തെറ്റാണോ?
0: അപ്പൊ ഇതെന്താ, കെ ടി ജലീലിനും ശ്രീമതി ടീച്ചർക്കൊന്നും ഇത് പാടില്ലായിരുന്നോ?
1: അല്ല, അവർക്ക് പാടില്ല. കാരണം അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞങ്ങൾ ഈ പള്ളിയുടെ ആൾക്കാർ പറയല്ല, മല്ലക്കാർക്ക് നിന്നിട്ടും മൂത്രമിക്കാന്ന്. ഹലോ
0: അബ്ദുറഹ്മാൻ റാഷിദിയ, താങ്കൾ പോയോ? ഒരു ചർച്ചയിലല്ലേ വിളിക്കുന്നത്? എന്തൊക്കെയാണ് താങ്കൾ പറയുന്നത് അല്ലേ? എന്തായാലും നമ്മുടെ ചർച്ചയിൽ നല്ല രീതിയിൽ സംസാരിക്കട്ടെ. അദ്ദേഹം പറഞ്ഞതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാം. നമസ്കാരം, ഗുഡ് ഈവനിങ്. 800-9220. അനൂപേ, എവിടെയായിരുന്നു? കുറെ ദിവസമായിട്ട് കണ്ടില്ല. എവിടെയായിരുന്നു? വലിയ ബഹളാണല്ലോ. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. വളരെ കുറവാണ്, വളരെ കുറവായിട്ടാണ് കേൾക്കുന്നത്.
2: അതെ,
0: ബന്ധു നിയമനത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, പറയൂ.
2: അല്ല, ഇത് ഈയൊരു ബന്ധു നിയമനം എന്ന് പറയുമ്പോൾ അത് ഈ പറഞ്ഞ കക്ഷി ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണെന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത്. എനിക്ക് അറിയില്ല ബെസ്റ്റാക്ടി. അപ്പൊ ഇത് അടുത്ത ദിവസങ്ങളിൽ നടന്ന നിയമനമാണല്ലോ.
0: അതെ,
2: അപ്പൊ അതൊക്കെ ഒരു വലിയ ഒരു ഗവൺമെന്റ് കേറിയല്ലോ. അതൊക്കെ ഒരു വലിയ
0: അല്ല അനൂപ്, അതെങ്ങനെയാ സംഭവമായിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് മറ്റുള്ളവർ ചെയ്യുമ്പോൾ ആഹാന്നും അല്ലെങ്കിൽ ഓഹോന്നും അങ്ങനെ പറയുന്നത് തെറ്റല്ലേ? അത്
2: ആരായണെങ്കിലും
0: അനൂപ, ഇത് സഹോദരിയുടെ ഭർത്താവാണ്, ആ രീതിയിലാണ് കാര്യങ്ങൾ
2: പോകുന്നത്. ഈ പുള്ളി ഈ ചങ്ങാരി എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പൊളിറ്റിക്കലി
0: അല്ല, അതുപോലെ ആ പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരുപാട് പേര് അർഹരായവരുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അത് ബന്ധു നിയമനത്തിലായിട്ടല്ലേ കണക്കാക്കുക?
2: ഇപ്പൊ നിങ്ങള് ഒരു മന്ത്രി തീരുമാനം
0: എന്തെങ്കിലും അപ്പൊ തീർത്തിട്ട് പോണ്ടേ? അതെന്താണ് എൽ ഡി എഫ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ പറയാൻ നല്ല ഉഷാറുണ്ടല്ലോ അനൂപിന. യു ഡി എഫ് ചെയ്യുമ്പോ എന്താണ് കുറച്ചൊരു ഇളവൊക്കെ കൊടുക്കുന്നത്? അനൂപിന്റെ രാഷ്ട്രീയമാണോ ഈ പറയുന്നത്? എന്റെ രാഷ്ട്രീയമല്ല ഞാൻ സംസാരിച്ചത്. ഞാൻ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്തും അവർക്കെതിരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു നല്ല പ്രതിപക്ഷത്തിന്റെ റോളിൽ തന്നെയാണ് നമ്മൾ ചർച്ച കൊണ്ടുപോയിരുന്നത്. ഇനി എന്നെ ആ ആലയത്തിൽ കെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ആലയിൽ കെട്ടാൻ വേണ്ടി നിങ്ങളാരും നോക്കണ്ട കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
3: നമസ്കാരം
0: നിതിൻ, എവിടെയാണ്? സുഖാണോ?
3: കിട്ടണ്ടേ? കോളൊന്നും കിട്ടുന്നില്ല.
0: കോൾ കിട്ടുന്നില്ല.
3: തോറ്റ് കഴിയുമ്പോ നമുക്കൊക്കെ ഒരു സമാധാനം. വിളിച്ചിപ്പോ ഒന്നും പറഞ്ഞില്ലേലും കുഴപ്പമില്ല, അവര് തോറ്റല്ലോ.
0: അതെ, അതൊരു സന്തോഷം അല്ലേ?
4: അതെ അതെ തീർച്ചയായിട്ടും.
0: ഇപ്പൊ ഈ ബന്ധു നിയമനം എന്ന് പറയുന്നത് ഇതിന് ഇത്രയൊക്കെ വലിയ കാര്യം ആക്കേണ്ടതുണ്ടോന്നാ ചോദിക്കുന്നത് സണ്ണി ജോസഫിന്റെ.
4: അതിന്റെ എല്ലാം കുറച്ച് വരട്ടെ. ഇപ്പം ബന്ധു നിയമനങ്ങൾ എന്ന് പറയുന്നത് ഇല്ലീഗലായിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്.
0: അല്ല, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടാണ് നിയമിച്ചിരിക്കുന്നത് വൈദ്യുതി മന്ത്രിയുടെ മന്ത്രിയുടെ ഭർത്താവ്.
4: നിയമിക്കാൻ പാടില്ല എന്നല്ല, അർഹരാണ്. ഇന്റർവ്യൂ ആയിട്ട് പ്രൊസീജറിന് കൂടെയാണ് പോയിരിക്കുന്നതെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല.
0: പക്ഷെ തെറ്റില്ല എന്ന് പറയുമ്പോഴും ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനത്തെ സ്ഥാനങ്ങളിലേക്ക് വരുമ്പോ ആ പാർട്ടിക്ക് വേണ്ടി അണികളായിട്ട് പ്രവർത്തിച്ച അതിന് അഹോരാത്രം പ്രവർത്തിച്ച ഈ വ്യക്തി അല്ല എന്നല്ല പറയുന്നത്, ഇദ്ദേഹം പാർട്ടി പ്രവർത്തകൻ തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടല്ല, പക്ഷെ ആ ഒരു ആരോപണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ശ്രദ്ധ വേണ്ടിയിരുന്നില്ലേ? അത് മാറ്റി
4: ആരോപണം ഒഴിവാക്കാനായിട്ട് അർഹതയുള്ള ഒരാളെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല.
0: അതെ, ശരി,
4: അർഹതയുണ്ട്, അദ്ദേഹത്തിന് ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതിന്റെ കറക്റ്റ് പ്രൊസീജറും അല്ലെങ്കിൽ എല്ലാ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും നോക്കിയിട്ടാണ് ഇന്റർവ്യൂ ചെയ്തിട്ടാണ് സെലക്ട് ചെയ്തേക്കുന്നതെങ്കിൽ ഒരു തെറ്റുമില്ല.
0: ശരി, അതെ അതെ, യു ഡി എഫിന്റെ കാര്യമാകുമ്പോ നമുക്ക് കുറച്ച് അറിയണം. നമ്മുടെ ഭാഷയ്ക്കൊക്കെ നല്ല ശുദ്ധി വരുന്നുണ്ട് അല്ലേ?
4: എന്താണ്
0: യു ഡി എഫിന്റെ കാര്യം വരുമ്പോ നമുക്ക് അതെ, യു ഡി എൽ ഡി എഫിനേക്കാൾ എന്തുകൊണ്ടും ഭേദമാണ് യു ഡി എഫ് അല്ലേ?
4: എൽ ഡി എഫ് നല്ല പ്രശ്നം, പിണറായി വിജയൻ ഭരിച്ച് കുളവാക്കി, അത്രേ ഉള്ളൂ.
0: അങ്ങനെ ആ വ്യക്തിയോട് മാത്രമേ താങ്കൾക്ക് എതിർപ്പുള്ളൂ അല്ലേ?
4: വ്യക്തിയോടല്ല, ആ രീതി, ആ ഭരണ സംഘടന, ആ ഭരണ സംവിധാനം, രണ്ടാമത്തെ ടേമിൽ വന്ന മന്ത്രിമാർ, ഇതെല്ലാം കൂടെ.
0: അത് ആ പാർട്ടിയിൽ തന്നെ അഭിപ്രായം ഉയരുന്നുണ്ടല്ലോ അല്ലേ, പിണറായി വിജയൻ ആ ശൈലിയാണെന്ന്. ശരി, അപ്പൊ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് അത് ആ നിയമനം എങ്ങനെ നടന്നു എന്ന കാര്യത്തിൽ വലിയ ചർച്ച ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിതിനെ സന്തോഷം വിളിച്ചു കേട്ടോ, കുറെ ദിവസം കൂടിയാണല്ലോ നമ്മൾ കേട്ടത്. ഈവനിങ് വിളിക്കാം. 800-9220 എന്ന നമ്പറിലേക്ക് ആരാണിത്?
5: ഹലോ,
0: നമസ്കാരം.
5: ഹലോ, നമസ്കാരം. എന്റെ പേര് അബൂബക്കർ.
0: അബൂബക്കർ എവിടെയാണ് നാട്?
5: ഞാൻ കൊച്ചി.
0: കൊച്ചിയിലാണ്? കൊച്ചിയിൽ എവിടെ?
5: ഹലോ,
0: കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. കേൾക്ക അബൂബക്കർ, താങ്കൾ പോയോ? താങ്കൾ പോയല്ലോ, പറ്റുമോ ഒന്ന് വിളിക്കണം കേട്ടോ. എനിക്കൊന്ന് ആദ്യമായിട്ടാണ് ശ്രീ അബൂബക്കർ വിളിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊച്ചിക്കാരനാണ്, എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചു വിളിക്കോ. വിളിക്കാം 800-9220 എന്ന നമ്പറിലേക്ക്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്? നമസ്കാരം, ഗുഡ് ഈവനിങ്.
6: ഹലോ,
0: നമസ്കാരം.
6: നമസ്കാരം,
0: ജോയ്. കുറെ നാളായിട്ട് കേൾക്കാനില്ല അല്ലേ? നാട്ടിലായിരുന്നു. അതാണ് ചില ആൾക്കാർ വിളിക്കാൻ കഴിയുമ്പോ നമ്മളിങ്ങനെ ആലോചിക്കും എവിടെ പോയി. ഒരു ജംഷീദ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനെയും വിളിച്ചിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പം കാണാനില്ല, നാട്ടിൽ
6: പോയിട്ടുണ്ടാവും.
0: അതും ശരി. എങ്ങനെയുണ്ട്, മഴയൊക്കെ കാണാൻ പറ്റിയോ? മഴ
6: കൊണ്ടോ?
0: പുതിയ സർക്കാരിനൊക്കെ അധികാരത്തിൽ ഏറ്റിട്ട് അതിന്റെ ഒരു സന്തോഷത്തിലാണോ ജോയ് തിരിച്ചു വന്നത്? അത്രയുള്ളൂ. ശരി, അപ്പൊ ഈ ബെന്നി ബന്ധുവാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ബെന്നിയുടെ ബന്ധു നിയമനത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതെ അതെ, സഹോദരിയുടെ
6: ഭർത്താവ്
0: അളിയൻ.
6: അങ്ങനെ,
0: പക്ഷെ ജോ ഇതുവരെ വിളിച്ചവര് പറഞ്ഞത് അദ്ദേഹത്തിന് യോഗ്യത ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ സ്ഥാനത്തേക്ക് വരുന്ന തെറ്റ്? അങ്ങനെ ആയിക്കൂടെ. അതെ അതെ, ആളുകളുടെ സംസാരങ്ങൾക്ക് അതാ ഞാൻ ചോദിച്ചത്, ഭാഷയ്ക്കൊക്കെ ഒരു വല്ലാതെ ശ്രദ്ധ വന്നിരിക്കുന്നല്ലോ ചില.
6: പിന്നെ മറ്റേന്ന് പറഞ്ഞാല് എന്താണ് ഈ ചർച്ചയുടെ വന്നെടുത്തിട്ട്
0: പക്ഷെ പിണറായി വിജയനോട് ആ ശൈലിയോട് ആ പാർട്ടിയിലെ അണികൾക്കും പ്രവർത്തകർക്കും ഒക്കെ ദേഷ്യം ഉണ്ടായിരുന്നു എന്നല്ലേ തെളിയുന്നത്? അതും ഒരു സത്യമല്ലേ? പക്ഷെ ആദ്യത്തെ പിണറായി മന്ത്രിസഭയിൽ അല്ലെങ്കിൽ ആദ്യത്തെ പിണറായി സർക്കാരിനെ കുറിച്ച് ആർക്കും അങ്ങനത്തെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ധാർഷ്ട്യം ഉണ്ടെന്നോ അദ്ദേഹം ദേശക്കാരനാണെന്നോ കർക്കശക്കാരനാണെന്നോ കടക്ക് പുറത്തെന്നോ അല്ലെങ്കിൽ വീട്ടിൽ പോയി ചോദിക്കുന്ന ആ പ്രയോഗങ്ങളൊന്നും ആദ്യ തവണ ഉണ്ടായില്ല. രണ്ടാം തവണ തുടർ ഭരണം കിട്ടുന്നു, അതിന്റെ ഒരു അഹങ്കാരം കാണിച്ചില്ലേ എന്ന് പലർക്കും സംശയമുണ്ട് ഇല്ലേ ജോയ്?
6: അല്ല, അങ്ങനെ കാണിച്ചിട്ടുണ്ടാവും.
0: താങ്കൾ എന്താണ് ചെയ്യുന്നത്? പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ അർഹതപ്പെട്ടവർ അവിടെ വരുന്നത്?
6: ഒരിക്കലും പറഞ്ഞില്ല. കെ ടി ജലീലും മറ്റേ പി ജയരാജനും രാജിവെക്കുന്ന പറഞ്ഞിട്ട് ഈ കോൺഗ്രസ് ഇറങ്ങി മറ്റേ റോട്ടിലിറങ്ങി.
0: അതെ, നാളെ എൽ ഡി എഫ് കാരും അങ്ങനെ തെരുവിലിറങ്ങും, നമുക്ക് നോക്കാം ബന്ധു നിയമനം അത്ര ഒരു വിഷയമാക്കേണ്ടതുണ്ടോ. ഞാൻ വിചാരിക്കുന്നു എൽ ഡി എഫ് അതൊരു വിഷയമാക്കാതെ എടുക്കട്ടെ, കാര്യമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഇടതുപക്ഷം ഇടപെടട്ടെ, അങ്ങനെ ഒരു നല്ല ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷമായിട്ട് മാറട്ടെ. നമസ്കാരം, ഗുഡ് ഈവനിങ്. ജോയിയുടെ കോൾ കട്ടായിട്ടാണുള്ളത്. നമസ്കാരം.
7: നമസ്കാരം മിനി പത്മ.
0: നമസ്കാരം ഷമീറെ, പറയൂ.
7: അതായത് നിയമനം എന്ന് പറഞ്ഞിട്ട് എല്ലാരും ഒരു കാറ്റഗറി പെടുത്തരുത്. ജഡീന്റെ ജയരാജന്റെയാണെങ്കിലും കോടതികൾക്ക് പരാമർശങ്ങൾ വന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു
0: രാജ്യത്ത്.
7: പിന്നെ ഇത് പേഴ്സണൽ സ്റ്റാഫിന് നിയമനവും, മാത്രമല്ല അയാൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിട്ട് ഒരുപാട് കാലമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഡി സി സി സെക്രട്ടറിയാണ്. അപ്പൊ മറ്റേത് മന്ത്രിമാരും ഭാര്യമാരും വരെയും സർക്കാരിന്റെ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ഉന്നത പദവികളിൽ അവർക്ക് അർഹതയില്ലാതെ അല്ലെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഇതല്ലാതെ അവരെ നിയമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ ബന്ധു നിയമനം എന്ന വാക്യം നമ്മളെ നാട്ടിൽ വന്നത്. അപ്പൊ നിങ്ങൾ ബർമുഡയും കളത്തോന്നുള്ളത് ഇതിനെ പറയാൻ കഴിയില്ല. ഇത് പാർട്ടിക്ക് ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത ആളുകളാണ് സാധാരണ പാർട്ടിക്കാര് പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കേണ്ടത്. അത് പാർട്ടിക്ക് ഇത് പാർട്ടി അണികൾക്ക് യു ഡി എഫിന്റെ അണികൾക്കും വേണമെങ്കിൽ അയാളെ വിമർശിക്കാം, അയാൾ അണിയല്ല. പക്ഷെ മനസ്സിലാക്കിയെടുത്തോളം അയാൾ ഒരുപാട് കാലമായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ചെറിയ വാർഡ് തലത്തിൽ തുടങ്ങി പ്രവർത്തിച്ച് ഡി സി സി സെക്രട്ടറി സ്ഥാനത്ത് വരെ എത്തിയേക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ പാർട്ടിയിൽ ഇല്ലാത്ത പെട്ടെന്ന് ഒരു അണിയനെ കൊണ്ടൊന്ന് നിയമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെറ്റാണ്. ആദ്യം ഞങ്ങളെ യു ഡി എഫിന്റെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ മന്ത്രിമാര് ആരെങ്കിലും അല്ലെങ്കിൽ നേതാക്കന്മാര് എന്തെങ്കിലും തരത്തിൽ സമൂഹത്തിന് ഗുണകരമല്ലാത്ത പ്രവർത്തിയിൽ ഏർപ്പെട്ടാൽ ആദ്യം ഞങ്ങളെ രംഗത്ത് വരിക. ഞങ്ങൾ അടിമനല്ല, ഞങ്ങളവിടെ
0: തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഷമീറെ, താങ്കൾ എനിക്ക് വളരെ കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ, ഞാൻ അതുകൊണ്ടൊന്ന് കട്ട് ചെയ്തോട്ടെ, ക്ഷമിക്കുക കേട്ടോ. പറ്റുമെങ്കിൽ ഇനി വിളിക്കുന്നവരെ വളരെ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ കോൾ ചെയ്താൽ നന്നായിരുന്നു. കാരണം നമുക്ക് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുമ്പോൾ അല്ലേ ഒരു ചർച്ചയ്ക്ക് അതിന്റെ സുഖവും സൗന്ദര്യവും. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞ പോലെ ചർച്ചയ്ക്കൊരു സൗന്ദര്യം വേണമെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതിനും ഒരു ക്ലാരിറ്റി വേണമല്ലോ. സംസാരത്തിലെ ക്ലാരിറ്റിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ടെലഫോൺ ലൈനിലുള്ള ക്ലാരിറ്റിയെ കുറിച്ചാണ്. ഷമീറ നന്നായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം സുഹൃത്തെ, ആരാണിത്? ആരാണിത്?
8: ആ നമസ്കാരം, ഞാൻ രാമേന്ദ്രൻ അടുക്കം.
0: രാമേന്ദ്രൻ അടുക്കം, നാട്ടിൽ പോയിരുന്നോ?
8: ആ നാട്ടിൽ കുറച്ചാൾ ഉണ്ടായിരുന്നു.
0: കലശം ഉണ്ടായിരുന്നല്ലോ, കാവിലെ കലശമൊക്കെ കൂടിയോ? തിരിച്ചു വന്നു അല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ കാണായിരുന്നു, പുതിയ ആദിത്യൻ അഞ്ഞൂറ്റാന്നൊക്കെ ചുമതല ഏറ്റതൊക്കെ കണ്ടായിരുന്നു. ആ വാർത്തയൊക്കെ കണ്ടല്ലേ, നമ്മുടെ ഒക്കെ മുന്നിൽ കുട്ടിയായിട്ട് നടന്നിരുന്ന ഒരാള് പിന്നെ ഒരു ദൈവത്തിന്റെ കോലധാരിയൊക്കെ ആയിട്ട് മാറുന്ന ഒരു ചടങ്ങല്ലേ. പലർക്കും മനസ്സിലാവുന്നുണ്ടാവുന്നില്ല, നമ്മളെ കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടില് കാസർഗോഡ് ഉത്തര മലബാറില് കാവിലെ കലശം എന്ന് പറഞ്ഞിട്ട് മന്നംപുരത്ത് കാവിലെ ഒരു കലശമുണ്ട്. അതിലൊരു കുട്ടിയായിട്ടും നമ്മളൊക്കെ ചെറുതിൽ കണ്ട ഒരാളിപ്പോ തെയ്യത്തിന്റെ കോലധാരി ആയതിനെ കുറിച്ച് രാമേന്ദ്രൻ ഞാൻ സംസാരിച്ചത് അവരെ നാട്ടുകാരായതുകൊണ്ട് പറയൂ. ബന്ധു നിയമനത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്.
8: അതെ, അപ്പൊ പിന്നെ ബന്ധുക്കള് നമ്മള് ഇതിനൊക്കെ എതിരായിട്ട് നമ്മൾ പോരാടിയ ആൾക്കാരാണ്. ഞാനൊരു കോൺഗ്രസിന്റെ അനുഭാവിയാണ്. അപ്പോ അത് പിന്നെ യോഗ്യത ഉണ്ടെങ്കിൽ കൂടി അത്രയൊക്കെ ആൾക്കാരെ നിയമിക്കാതിരിക്കുന്നതാണ് പാർട്ടിക്ക് കുറച്ചും കൂടെ നല്ലത്. അതെ, എന്തുകൊണ്ടെന്ന് വെച്ചാല് ഇപ്പൊ ബന്ധുക്കളെ ഒരു മന്ത്രി ഒരു നിയമിക്കുമ്പോ അപ്പോ അദ്ദേഹം പറയുന്നതിന് നമ്മള് പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തേണ്ടി വരും. അപ്പൊ അത് നമുക്ക് ബന്ധത്തെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മൾ അതിനെല്ലാം പിന്നെ എതിരായിട്ട് അത് പിന്നെ വേറെ അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും സ്ഥാനത്തേക്ക് നിയോഗിക്കാം.
0: ശരിക്കും
8: പക്ഷെ സ്വന്തം ഒരു ഇതായിട്ട് പിന്നെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം വേണ്ട കാര്യങ്ങളിൽ ബന്ധുക്കൾ ഒരു ബന്ധുക്കളെയും നിയമിക്കാൻ പാടില്ല എന്നുള്ളതാണ് അഭിപ്രായം.
0: പക്ഷേ ഈ വിഷയം ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് താഴെത്തട്ടിലൂടെ പ്രവർത്തിച്ച് വന്ന ഒരു ഒരു നേതാവായിട്ട് വരുന്ന വ്യക്തിയാണ്. അപ്പം നമ്മൾ ഇതിനെ എല്ലാത്തിനും ഒരു ബന്ധുവായതിന്റെ പേരിൽ അർഹതപ്പെട്ട ഒരു സ്ഥാനം കൊടുക്കുന്നതിന് നമുക്ക് എതിർക്കേണ്ട ആവശ്യമുണ്ടോ?
8: അല്ല, അതില് അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും സ്ഥാനം കൊടുക്കാം. വേറെ ഇപ്പൊ പാർട്ടി തന്നെയുള്ള വേറെ പല പല സ്ഥാനങ്ങളുണ്ടല്ലോ, ആ സ്ഥാനങ്ങൾ കൊടുക്കാം. ഇവര് ഇദ്ദേഹവുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടുന്ന കാര്യങ്ങളിലാവുമ്പോ അദ്ദേഹം വഴി ചില പിന്നെ ഒരു സ്ഥാനക്കയത്തിന്റെ വേണ്ടിയോ മറ്റതിന് വേണ്ടിയോ ഭാവിയിൽ ഒരു പിന്നെ ഒരു ഇതുണ്ടായ പ്രലോഭനം ഉണ്ടായിക്കഴിഞ്ഞാല് അതില് അത് പാർട്ടിയെ രണ്ടാമത് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാരെ ബന്ധുക്കളെ നിയമിക്കുമ്പോ അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അത് പറ്റുമെങ്കിലും മാറ്റുന്നതാണ് നല്ലത്.
0: വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ആ പാർട്ടിയുടെ അനുഭവം ഉള്ള ഒരു വ്യക്തിയുടെ ഒരു അഭിപ്രായമായിരുന്നു കേട്ടോ, ഒരു കോൺഗ്രസ് അനുഭാവിയുടെ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. വിളിക്കാം 800-9220. ആരാണിത്?
9: ഹലോ, നമസ്കാരം മിനി പത്മ.
0: നമസ്കാരം, പറയൂ. എന്താണ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ കാര്യത്തിലും ഒരു ബന്ധു നിയമനത്തിൽ ഒരു യു ടേൺ എടുക്കുകയാണോ?
9: ആ, പൂർണ്ണമായിട്ടും ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞതായിരുന്നു, ഞാനും ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്, പൂർണ്ണമായിട്ടും വിയോജിക്കുകയാണ്. കാരണം ഒരു ഈ കേരളത്തില് ഈ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് സ്വന്തക്കാരില്ല. അളിയനല്ലേ അല്ലേ, അളിയൻ അളിയനും അളിയനും കൂടെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് അഴിമതി കിടത്താം.
0: ഇതുവരെ മരുമോൻ എന്ന് പറഞ്ഞ പ്രയോഗം കൊണ്ട് കുറെ
9: തീർച്ചയായിട്ടും നമ്മൾ ന്യായ തെറ്റിനെ തെറ്റെന്ന് തന്നെ പറയണം. അല്ലാതെ നമുക്ക് മാത്രം ഇല്ലാവാന്നുള്ള ഇതൊന്നുമല്ല. കഴിഞ്ഞ തവണ അവര് ഞാൻ ഒരിക്കലും പിന്നെ റിയാസിനെ രാഷ്ട്രീയത്തിൽ മരുമോൻ എന്ന് വിളിച്ചിട്ടില്ല. തെറ്റാണ്, തെറ്റായ വേടാണ്. പക്ഷെ ഒരുപാട് കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ട് എന്റെ കൂടെ സംസാരിക്കുമ്പോ പോലും ഞാൻ അതിനെ എതിർത്തിട്ടേ ഉള്ളൂ. അപ്പൊ ഇത്തരം അവസരങ്ങളിൽ ഇതൊക്കെ ഒഴിവാക്കുന്നതാണ് തുടക്കത്തിൽ നല്ലത്, അല്ലെങ്കിൽ അഴിമതിയിൽ പിടിക്കപ്പെടും, ഉറപ്പാണ്, 100% ഉറപ്പാണ്. അതിനിപ്പോ സണ്ണി ജോസഫ് അല്ല ബഹുമാനപ്പെട്ട വി ഡി സതീശനായാലും ശരി തന്നെ ഇതൊക്കെ നോക്കിയും കണ്ടും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പണി പാളും. നമ്മൾ കഴിഞ്ഞ തവണ 10 വർഷം നമ്മൾ ഉണ്ടായിരുന്നിട്ട് ഭരണം കിട്ടിയിട്ട് നമുക്കിതൊക്കെ ഓക്കെ ആകുന്നു എന്ന് നോക്കുന്നതാണ് അത് തെറ്റാണ്. അദ്ദേഹത്തിന് കേരളത്തിൽ എന്തെല്ലാം സ്ഥാനങ്ങൾ കൊടുക്കാം? ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ മാത്രമേ വെക്കാമെന്നുണ്ടോ? ഇല്ലല്ലോ.
0: തീർച്ചയായിട്ടും
9: സെക്രട്ടേറിയറ്റിലൊക്കെ എന്തെല്ലാം വേക്കൻസികൾ വേണം, അവിടെയൊക്കെ കൊടുക്കാമല്ലോ. അപ്പൊ ഈ അത് ഒഴിവാക്കുന്നതാണ് തടിക്ക് നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.
0: വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ശ്രീ ഷാജിയാണ് സംസാരിച്ചത്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
10: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ഹലോ, ഗുഡ് ഈവനിംഗ്. മരുവാൻ
0: സുഖായിരിക്കുന്നോ? കുറച്ചു ദിവസമായിട്ട്. സുഖായിരിക്കുന്നു. കുറച്ചു ദിവസമായില്ലേ നമ്മളെ കേട്ടിട്ട്?
10: അതെ, ഞാൻ കൊറേ ഇലക്ഷൻ റിസൾട്ട് അറിഞ്ഞ മുതൽ ഞാൻ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കണക്ട് ആവുന്നില്ല.
0: അയ്യോ, അത് ശരി. ആ ദിവസങ്ങളിലൊക്കെ ആയിരുന്നില്ലേ നമ്മളൊക്കെ സംസാരിക്കേണ്ടത് അല്ലേ?
10: അതെ, ആ സമയത്ത് ഞാൻ കാത്തു വെച്ചാണ് സംസാരിക്കാൻ വേണ്ടി. സമയം അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ ടൈം കുറഞ്ഞ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായി പോയി.
0: അത് ശരി. അപ്പൊ ഇനി ഒട്ടും സമയം കളയാതെ പറഞ്ഞോളൂ. നമ്മൾ ഇന്നത്തതും പിന്നെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ തന്നെയുള്ള വിഷയമാണല്ലോ ബന്ധു നിയമനം.
10: ഓക്കെ ഓക്കെ. ഞാൻ അത് പിന്നെ എന്ത് യോഗ്യത ഉണ്ടായാലും ഞാനൊരു കോൺഗ്രസ് അനുഭവിയാണ്. പക്ഷെ അതൊരു ജനങ്ങൾക്ക് ഒരു തെറ്റായ സന്ദേശമാണ് നൽകുക.
0: അതെ,
10: പിന്നെ എന്ത്, കാരണം പ്രത്യേകിച്ച് യു ഡി എഫ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കുറെ ബന്ധു നിയമങ്ങൾ പുറത്തു കൊണ്ടുവന്നതാണ്. അപ്പൊ അതൊക്കെ അവർക്കൊക്കെ ഒരു വടി കൊടുക്കുന്ന പോലെ ആയിരിക്കും ഈ ഒരു ഈ സർക്കാർ വന്ന സമയത്ത് തന്നെ ഇങ്ങനൊരു പ്രശ്നം വരുന്നത്.
0: ഇതിനോട് ചേർത്ത് പറയാനുള്ളത്, ഇന്നിപ്പോ നിയമസഭയിൽ വിലക്കയറ്റവും ബന്ധപ്പെട്ട ഒരു ചർച്ചയും അടിയന്തര പ്രമേയമൊക്കെ കൊണ്ടുവന്നിരുന്നു പ്രതിപക്ഷം. അപ്പൊ പറയുന്നത് പ്രതിപക്ഷത്തിൽ ഇരുന്നപ്പോ വി ഡി സതീശൻ ഇങ്ങനെ സെസ് കുറയ്ക്കണമെന്നും മറ്റു കാര്യങ്ങളൊക്കെ ഇന്ധന വിലയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ട് ഇപ്പൊ മുഖ്യമന്ത്രി ആയപ്പോ എന്താ മിണ്ടാതിരിക്കുന്നതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം.
10: അതിനോടൊപ്പം പറഞ്ഞത് അങ്ങനെ ചെയ്യുന്നത് മണ്ടത്തരായിരിക്കും. അപ്പൊ ഞാൻ നമ്മളാ മണ്ടത്തരം ചെയ്യണോന്നാണ് സതീശൻ ചോദിച്ചത്.
0: അപ്പൊ പിന്നെ എന്തിനാണ് വി ഡി സതീശൻ പിന്നെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് എന്നുള്ള ഒരു മറുചോദ്യം വരില്ലേ?
10: അല്ല, അത് സതീശൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പിന്നെ കേന്ദ്ര സർക്കാർ ഇപ്പൊ ഇടയ്ക്കിടെ കൂട്ടിക്കോണ്ട് ഇലക്ഷൻ കഴിഞ്ഞ ശേഷം 3-4 പ്രാവശ്യം കൂട്ടി പെട്രോൾ വില.
0: പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ധന വില കൂട്ടിയൊക്കെ എന്നൊരു സാഹചര്യവും വന്നിട്ടുണ്ട് അല്ലെ? ഒരു ന്യായമായ
10: ആ സാഹചര്യം കൂടി വന്നിട്ടുണ്ട്. അപ്പൊ മുമ്പത്തെ മാതിരിയല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അതാണ് സതീശൻ പറയുന്നത്, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒരു വില ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാല് അതിനെപ്പറ്റി എന്തെങ്കിലും ആലോചിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
0: മറുവാൻ, അതുപോലെ ഇന്ന് ജി സുധാകരൻ സഭയിൽ യു ഡി എഫിന്റെ ആൾക്കാരെ തിരുത്തുന്നതൊക്കെ കണ്ട്, കൈയടിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ ഞാൻ സ്വതന്ത്ര എം എൽ എ ആണ് എന്ന് പറഞ്ഞിട്ട് ഇതൊരു ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഒരു ജി സുധാകരനെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ന്.
10: അതെ അതെ അതെ, പുള്ളിയുടെ നേച്ചർ അങ്ങനെയാണ്. പുള്ളിയൊരു ടൈപ്പാണ്, പുള്ളിയുടെ സ്വഭാവം.
0: അതെ അല്ലെ, ആ പുള്ളിയുടെ സ്വഭാവം നമുക്ക് ഓക്കെ ആണ്. പക്ഷെ പിണറായി വിജയന്റെ സ്വഭാവം നമുക്ക് ഓക്കെ അല്ല അല്ലേ? ശരി, ഭർവാൻ സന്തോഷം.
10: നമുക്ക് മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്.
0: കടക്ക് പുറത്ത് അല്ലെ, വീട്ടിൽ പോയി ചോദിക്ക്.
10: അതിലേറ്റവും ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പിന്നെ കഴിഞ്ഞ ആഴ്ച മോളെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നിട്ട് ഇത്രയും പാർട്ടിക്കാരെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെയാണ് അയാൾ നിയമസഭയിൽ പറഞ്ഞത്.
0: അദ്ദേഹം തന്നെ
10: പറയുന്നത്
0: വിമർശിക്കുമ്പോഴും നമുക്ക് ബഹുമാനത്തോടെ തന്നെ വിശേഷിപ്പിക്കാട്ടോ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്. അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും നമുക്ക്.
10: അതെ അതെ, പുള്ളി എന്നിട്ട് പറഞ്ഞത് ഒരു പിന്നെ എന്നോടൊന്നും ചോദിക്കുന്നുണ്ടില്ല, മകളോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു.
0: മകളെ ചോദ്യം ചെയ്യാനോ മകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഴിമതി കേസിൽ ഒരു ഇ ഡി അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ അതിനത് ആ വഴിക്ക് അക്രമാസക്തമാകുന്ന അണികളോട് പറയണം, നോക്കൂ നിങ്ങളുടെ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിക്കോ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോയുടെ ഏറ്റവും സമന്വിതനായിട്ടുള്ള നേതാവിന് ഇതിൽ പങ്കില്ല, അതുകൊണ്ട് നിങ്ങൾ സംയമനം പാലിക്കൂ, ഈ വിഷയത്തിൽ ഇടപെടേണ്ട എന്നൊരു പ്രസ്താവന വേണമായിരുന്നു അല്ലേ?
10: വേണം. ആ പുള്ളി എന്നിട്ട് പറഞ്ഞത് എന്താണ്, പുള്ളിക്കെതിരെയുള്ള അറ്റാക്ക് ആയിട്ടാണ് പുള്ളി ഇത് മൊത്തത്തില്.
0: ഒന്നും ഇണ്ടാകുന്ന രാഹുൽ ഗാന്ധിയും വലിച്ചിട്ടു ഓടേക്ക് അല്ലേ?
10: അതെ, രാഹുൽ ഗാന്ധിനെയും വലിച്ചിട്ടു.
0: മറുവാനെ സന്തോഷം കേട്ടോ, ഞാനൊരു ചെറിയ ബ്രേക്ക് എടുക്കാണ്, ഇടയ്ക്ക് വിളിക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച്. നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. വിളിക്കേണ്ട നമ്പർ ആരും മറന്നിട്ടില്ലല്ലോ, 800-922-0. നമ്മൾ ഇന്ന് ബന്ധു നിയമനത്തിൽ യു ഡി എഫ് സർക്കാരിന്റെ യു ടേണിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വിളിക്കാം 800-922-0.
11: Let's talk with Mini Padma.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: സിനിമയ്ക്കുള്ളിലെ സിനിമയുമായി എത്തുന്നു നെസ്ലിന്റെ മോളിവുഡ് ടൈംസ്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ആദ്യ ചിത്രത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച അഭിനന്ദ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രേമലുവിന് ശേഷം ഹിറ്റ് കോംബോ ആയ നെസ്ലിനും സംഗീത് പ്രതാപും ഒന്നിക്കുന്നു. ഒപ്പം ഷറഫുദ്ദീൻ, അൽതാഫ് സലീം തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഓൾറെഡി ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ ഗാനങ്ങളുമായി ജേക്സ് ബിജോയുടെ സംഗീതവും. മോളിവുഡ് ടൈംസ് ജൂൺ 5 GCC റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് ഓൺലൈൻ സ്ട്രീമിംഗ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
1: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പദ്മ. നമസ്കാരം, ഗുഡ് ഈവനിങ്. ലെറ്റ്സ് ടോക്കിലേക്ക് വീണ്ടും പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. ഒട്ടും സമയം കളയാതെ നമ്മളെ വിഷയത്തിലേക്ക് പോവുകയാണ്, കോൾസ് എടുക്കുകയാണ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം.
3: നിതിൻ,
1: എവിടുന്നാ വിളിക്കുന്നത്? നിതിൻ, ആദ്യമായിട്ടാണോ
3: വിളിക്കുന്നത്?
1: അത് ശരി, കൊറേ കാലമായിട്ട് കേൾക്കാത്തൊരു വോയിസ് പോലെ തോന്നി. എവിടെയാണ് നിതിൻ? നാട്ടിലെവിടെയാണ്? കണ്ണൂരിലാണ്. പറയൂ,
3: ബന്ധുനിയമനാണല്ലേ,
1: ബന്ധുനിയമനത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ കെ കെ ശൈലജ ടീച്ചറെ വലിയ രീതിയിൽ തോൽപ്പിച്ചൊരു സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശരി, പറയൂ.
3: ഞാനൊരു കോൺഗ്രസ് അനുഭാവികളാണ്.
1: അനുഭാവികൾ കോൺഗ്രസ് ചായവുള്ളവർ സംസാരിക്കണം ഇന്ന്.
3: കോൺഗ്രസ് അനുഭാവി തന്നെയാണ്. എന്നാലും ഒരിക്കലും ഇങ്ങനെയുള്ള നടപടികളില് ഒരു ശരിയാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നില്ല.
1: എന്തുകൊണ്ടാണ്? അദ്ദേഹം DCCയുടെ ജനറൽ സെക്രട്ടറി ആണ്, താഴെത്തട്ടിൽ പ്രവർത്തിച്ചു വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവ് ആയതുകൊണ്ട് മാത്രം ആ സ്ഥാനത്തേക്ക് എത്താൻ പാടില്ല എന്ന് പറയുന്നത് ഒരു അനീതി കൂടിയല്ലേ?
3: അതെ, പുള്ളി കോൺഗ്രസ്, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസിന്റെ കറതീർന്ന നേതാവാണ്, എല്ലാ കാര്യങ്ങളും ശരിയൊക്കെയാണ്. പക്ഷേ എന്താ പറയാ, അദ്ദേഹത്തിന്റെ സ്വന്തം പേഴ്സണൽ സെക്രട്ടറി, ഇപ്പൊ വേറൊരു MLAയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് നിയമിച്ചാലും അത്രയും പ്രശ്നമില്ല. അതിനെ പിന്നെയും എന്താ പറയാ, അതിനത്ര ഒരു ഇന്റൻസിറ്റി ഫീൽ ചെയ്യുക.
1: അതായത് നമ്മൾ ചൊല്ലു പറയുന്നത് പോലെ സീസറിന്റെ ഭാര്യയും സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറഞ്ഞ പോലെ, ഇതുപോലത്തെ ഒരു പോസ്റ്റിൽ ഇരിക്കുമ്പോൾ അങ്ങനെ ആരും പാടില്ല.
3: ഇതേപോലെ പോസ്റ്റ് ഇരിക്കുമ്പോൾ ഒരു കാരണം പാടില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷം ഇതേപോലുള്ള ബന്ധുനിയമനങ്ങൾക്കെതിരെ കോൺഗ്രസ് ശക്തമായ നിലപാട് പറഞ്ഞതും അതിനെതിരെ ശക്തമായി എതിർത്തതുമാണ്. എന്നിട്ട് ഇവിടെ കയറി കഴിഞ്ഞ പാടനെ യൂട്ടേൺ അടിക്കുന്ന ഒരു നടപടി ഒരിക്കലും ശരിയല്ലല്ലോ.
1: ശരിക്കും അത് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഇമേജ് ആദ്യം തന്നെ മോശമാക്കില്ലേ അല്ലേ?
3: വന്ന പാടെ തന്നെ ആ ഒരു വിജയത്തിന്റെ ആ ഒരു പകുത്തു പോകുന്ന പോലെ ഒരു അവസ്ഥയാണ് ഈ ഇത്തരത്തിലുള്ള നടപടികളൊക്കെ വരുമ്പോൾ സംഭവിക്കുന്നത്. അപ്പം അത് ഞാൻ പറഞ്ഞ വേറൊരു MLAയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് നിർത്തിയാലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വകുപ്പുകൾ കൊടുത്താലോ, ഇനി മറ്റേ നേതൃത്വ നിരയിൽ തന്നെ അദ്ദേഹം കർണാടക കോൺഗ്രസ് നേതാവാണെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ കൊടുക്കാലോ. പുള്ളി
1: സംഘടനാ ചുമതലകളിലേക്ക് കൂടുതൽ കൊടുക്കാലോ അല്ലേ?
3: കൊടുക്കാൻ പറ്റും. അതാ, ഈ ഒരു രീതിയിൽ പോസ്റ്റ് അല്ല കൊടുക്കേണ്ടത്. എന്നിരുന്നാലും ഇത് മുമ്പോട്ടേക്ക് പോകും തോറും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവും.
1: നേരത്തെ ചിലർ വിളിച്ചപ്പോ പറഞ്ഞ പോലെ ചില നിയമനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോ വഴിവിട്ട അല്ലെങ്കിൽ പിൻവാതിലൂടെ സംഭവം വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനും പറ്റാത്ത അവസ്ഥയാവും.
3: അതിനൊക്കെ തന്നെയായിരിക്കും ഇത് ചെയ്യുന്നത്.
1: അതാണല്ലോ, അങ്ങനെയാണല്ലോ അവരൊക്കെ നിയമിക്കുന്നത് അല്ലേ?
3: തന്നെയാണ് എന്നിരുന്നാൽ പോലും എന്താ പറയാ, ഒരിക്കലും പ്രത്യേകിച്ച് 10 വർഷം അതിനെതിരെ ശക്തമായ നിലപാടുകൾ നിലപാടുകൾ പ്രഖ്യാപിച്ച ഒരു പാർട്ടി ഇവിടെ വന്നു കഴിയുമ്പോൾ നേരെ യൂട്ടേൺ അടിക്കുന്ന ഒരു രീതിയാണ് സംഭവിക്കുന്നത്.
1: സന്തോഷം നിതിനെ വിളിച്ചതിൽ. ഈ 100 സീറ്റ് കിട്ടിയിട്ട് UDF അധികാരത്തിൽ വരുന്നു കരുതിയിരുന്നു?
3: 100 കിട്ടുമെന്ന് പ്രതീക്ഷയില്ല, പക്ഷെ അധികാരത്തിൽ വരുന്നുള്ള കാര്യം
1: ഉറപ്പായിരുന്നു അല്ലേ? എന്തായാലും ആ വലിയ മാർജിനിൽ വന്നതിന്റെ ഒരു പൊലിമ കെടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ UDFന്റെ ഭാഗത്ത് നിന്ന്.
3: ഇത് അക്ഷയ പറഞ്ഞു, കോൺഗ്രസിന്റെ മാത്രം വിജയമല്ല, CPMന്റെ കഴിവുകേടും കൊണ്ട് കിട്ടിയ ഒരു വിജയം കൂടെയാണ്.
1: രണ്ടും കൂടി ചേർന്നപ്പോ വലിയൊരു മാർജിനായി.
3: അതെ,
1: സന്തോഷം. ഇതിനിടയ്ക്ക് വിളിക്കൂ കേട്ടോ. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. വിളിക്കാം 800-9220. ബന്ധു നിയമനത്തിലെ UDFന്റെ യൂട്ടേൺ ആരാണിത്?
4: നമസ്കാരം.
1: എവിടെയായിരുന്നു? കുറച്ച് നാളെ കേട്ടിട്ടില്ലേ. ഇന്ന് വിളിക്കുന്നവരൊക്കെ കൊറേ കാലത്തിന് ശേഷം വിളിച്ചവരാട്ടോ. അത് ശരി, സജിയുടെ സൗണ്ട് ഒക്കെ വേഗം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ശബ്ദമാണ്. പറയൂ, ബന്ധു നിയമനത്തിലെ യൂട്ടേണിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്.
4: അല്ല, ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ ബന്ധു നിയമനം വിവാദമാവാൻ കാരണം, നമുക്കറിയാം ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു ഭീമമായ ശമ്പളം, അതുപോലെ തന്നെ ഒരു രണ്ടു വർഷം കഴിഞ്ഞ് ആ പോസ്റ്റിന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആജീവനാന്ത പെൻഷനാണ്. അത് ചെറിയ എമൗണ്ട് ഒന്നും അല്ല, വലിയൊരു എമൗണ്ട് ആണ്. അപ്പോ ഇത് സത്യം പറഞ്ഞ ഈ ബന്ധു നിയമനം എന്ന് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും സ്വന്തം കുടുംബത്തിന് ഒരു ഒരു ഒരു താങ്ങിന് താങ്ങായിട്ട് എന്താ പറയാ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെ സണ്ണി ജോസഫ് ചെയ്ത പരിപാടിയാണ്. അപ്പോ ഇത് ശരിക്കും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. പിന്നെ മറ്റുള്ള വിഷയങ്ങൾ നമ്മൾ നോക്കുമ്പോ ഇപ്പോ സീനിയോറിറ്റി മറികടന്ന് നമ്മുടെ പിണറായി വിജയൻ എന്താ പറയാ റിയാസിനെ മന്ത്രിയാക്കിയതൊക്കെ നോക്കുമ്പോ ഇതൊരു ചെറിയ നിസ്സാര കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ.
1: ഈ മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയത് സീനിയോറിറ്റി മറികടന്നിട്ടൊന്നൊക്കെ നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റുമോ? എ എൻ ഷംസീർ അദ്ദേഹം മന്ത്രിയായിരുന്നില്ലേ, സ്പീക്കർ ആയിരുന്നില്ലേ? റിയാസ് വരുമ്പോ മാത്രം എന്താ അങ്ങനെ പറയുന്നത്? അദ്ദേഹം SFIയിലൂടെ DYFIയിലൂടെ ഒക്കെ വന്ന വ്യക്തിയല്ലേ? അതെങ്ങനെയാണ്? വേണമെങ്കിൽ സജിയോട് ഇങ്ങനെ തർക്കിക്കാം, അതായത് അടുത്ത സർക്കാർ വരുമ്പോ, അടുത്ത അധികാരത്തിലേക്ക് വരുമ്പോ റിയാസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്ന രീതിയിൽ പിണറായി വിജയൻ പ്രവർത്തിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്കൊരു തർക്കത്തിന് ആരോപണം ഉന്നയിക്കാം.
4: തീർച്ചയായിട്ടും മിനി പത്മ, എപ്പോഴാണ് ഷംസീർ സ്പീക്കർ ആയത്? ഈ റിയാസ് മന്ത്രിയായ ശേഷം ഈ ഒരു വിവാദം വന്നു. കാരണം ഷംസീർ സീനിയർ ആയിട്ട് അവിടെ നിൽക്കുമ്പോ എന്തുകൊണ്ട് ഷംസീറിനെ മന്ത്രിയാക്കാതെ റിയാസിനെ മന്ത്രിയാക്കാം? അതിനുശേഷമാണ് രാജേഷിനെ ആ പോസ്റ്റിൽ നിന്നെടുത്ത് മാറ്റി ഷംസീറിനെ സ്പീക്കർ ആക്കുന്നത്. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ സീനിയോറിറ്റി മറികടന്നാണ് റിയാസ് മന്ത്രിയായത്. ഞാനിപ്പോ അതിനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കും.
1: അത് ബന്ധു നിയമനമല്ലല്ലോ, അദ്ദേഹം ജനാധിപത്യ രീതിയിലൂടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ട് അധികാരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് വന്നതാണ്.
4: എംഎൽഎ ആയത് തീർച്ചയായിട്ടും ജനാധിപത്യ രീതിയിൽ തന്നെയാണ്. മന്ത്രിയായത് എനിക്ക് തോന്നുന്നില്ല അത് ജനാധിപത്യ രീതിയിൽ.
1: ആ പാർട്ടിക്കകത്ത് തന്നെ വലിയ പിന്നെ ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കുന്നുണ്ട് അല്ലേ, അധികാരം പോയ ശേഷം. ശരി, പോയിക്കോട്ടെ, നമുക്ക് ബന്ധു നിയമനത്തിലേക്ക് വരാം.
4: അപ്പൊ തീർച്ചയായിട്ടും ഇത് ഇതിപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ചോളം, ഇപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി തന്നെ ഒരു കുടുംബ പാർട്ടിയാണ് അല്ലെ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നെഹ്റു കഴിഞ്ഞപ്പോ പിന്നെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി, മകൾ പ്രധാനമന്ത്രി, മകൻ പ്രധാനമന്ത്രി. അപ്പൊ ഇത് അവരെ സംബന്ധിച്ചോളം ഇതൊരു വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് അവരുടെ ഒരു ഒരു ഒരു ഒരു
1: ശൈലിയാണ്.
4: അപ്പോ ഇതിന് ഈ ഇപ്പോ ഇങ്ങനെ ഒരു വിവാദമായ സ്ഥിതിക്ക് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞത് അദ്ദേഹം എത്ര 10 വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്, 2 വർഷം രണ്ടു തവണ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുണ്ട്, അതിന്റെയൊക്കെ ഒരു മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ആക്കി എന്നൊക്കെ പറയുന്നുണ്ട്. വാട്ടവർ, കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസ് ഒരു ഒരു ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ് കളിക്കുന്ന ഒരു പാർട്ടിയാണ് അവർക്ക്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ആ ഒരു ഒരു എന്താ പറയാ രീതി തീർച്ചയായിട്ടും സണ്ണി ജോസഫിലും വന്നു ചേർന്നിട്ടുണ്ടാവും. നെഹ്റു കുടുംബത്തിന്റെ ആ ഒരു രീതി ഉണ്ടല്ലോ. അപ്പൊ അതിലിപ്പോ അതുതന്നെയാണ് ഇപ്പൊ അവിടെ സണ്ണി ജോസഫിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.
1: അപ്പൊ എന്തായാലും അങ്ങനെ ഒരു കാരണം വേണ്ടായിരുന്നു അല്ലെ, ജനങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ അധികാരത്തിൽ എത്തിയ ഉടനെ തന്നെ അങ്ങനെ ഒരു പറയിപ്പിക്കാൻ വേണ്ടിയെന്ന് നമ്മൾ പറയില്ല.
4: ആവശ്യമില്ലായിരുന്നു, പക്ഷെ ഇതിന്റെ പിന്നിലുള്ള മോട്ടീവ് എന്ന് പറഞ്ഞ ഒരു പേഴ്സണൽ സ്റ്റാഫായി കയറി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഭീമമായ ശമ്പളവും പിന്നെ അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഭീമമായ പെൻഷനും ഇതൊക്കെ മുന്നിൽ കൊണ്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. കൃത്യമായ ഒരു സത്യപ്രജ്ഞ ലംഘനം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല.
1: വളരെ കൃത്യമായിട്ട് പറഞ്ഞു സജി, ഒരുപാട് സന്തോഷം കേട്ടോ, കുറെ നാളുകൾക്ക് ശേഷമാണ് സംസാരിക്കാൻ പറ്റിയത്. താങ്ക് യു സോ മച്ച്. അടുത്ത കോളും കൂടി എടുത്തിട്ട് നമുക്ക് ചർച്ച അവസാനിപ്പിച്ചാൽ. ആരാണിത്? നമസ്കാരം.
5: ഹലോ,
1: ഹലോ,
5: ആരാണ്?
1: നമസ്കാരം. എന്നും ഈ അവസാനം മാത്രം വിളിക്കാൻ മാത്രം താങ്കൾ
5: എങ്ങനെയാണ്
1: ഇന്നത്തെ അവസാനത്തെ വിളിച്ചോളൂ, സംസാരിച്ചു.
5: മിനി പപ്പിലേക്ക് പിന്നെ സംസാരത്തിലുള്ള പ്രായം പറയാൻ പറ്റുമോ? അപ്പൊ എനിക്ക് എത്ര പ്രായമുണ്ടെന്ന് പറയാമോ?
1: അത് ശരി, റെജി
5: കേക്കുമ്പോ അതുകൊണ്ട് ഞാൻ ചോദിച്ചേ.
1: അതെ അല്ലേ?
5: ഇന്നലെ ഒരാളോട് പറഞ്ഞു,
1: എനിക്ക് ഷമീറിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. ഞാനൊരു
5: അത്ഭുതമായിരിക്കും, എന്റെ എത്ര ഉണ്ടാവും, അതിന് അത്ഭുതമായിരിക്കും.
1: റെജി ഒരു 40+ അല്ലേ ഉണ്ടാവുള്ളൂ?
5: 60 വയസ്സായി.
1: അയ്യോ അയ്യോ, എനിക്ക് താങ്കളൊക്കെ ഈ വയസ്സ് പറയുമ്പോ എനിക്കുള്ള പ്രശ്നം എന്താ അറിയാം, നമുക്കെപ്പോഴും നമ്മൾ അറിയാലോ റേഡിയോ ചർച്ചയിലൊക്കെ നമ്മൾ എത്ര പ്രായം ഉണ്ടെങ്കിലും
5: പ്രായക്കുറവുണ്ടെങ്കിലും
1: ഒന്ന് കാണാൻ പറ്റുന്നില്ല, കാണുന്ന സമയത്ത് നമുക്ക് ആ വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, ഇതല്ലാത്ത സമയത്ത്. ബന്ധുദൈവത്തിലേക്ക് പോയാലോ നമുക്ക്?
5: അല്ല, തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള പ്രവൃത്തിയാണെങ്കിൽ ജനം തിരിച്ച് 5 വർഷത്തിനുള്ളിൽ അതേ പ്രാണത്തെ മറുപടി കൊടുക്കും. നമ്മൾ ശരി ചെയ്യാൻ വേണ്ടിയാണ് ഈ തെറ്റുകൾ ചെയ്തവരെ മാറ്റിനിർത്തിക്കൊണ്ട് നമ്മുടെ ഭരണത്തിൽ എത്തിയിരിക്കുന്നത്. KPC പ്രസിഡന്റ് ആയ പുള്ളിക്ക് ഇതെല്ലാം നല്ലതാണ് അറിയാവുന്ന ഒരാളാണ്. ആ പുള്ളി ചെയ്തത് അങ്ങേയറ്റം തെറ്റ് തന്നെയാണ്, ജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമാക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരിക്കലും ഇതിനായിരിക്കാൻ നമ്മളൊന്നും തയ്യാറല്ല. കാരണം ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു പാർട്ടി അനിവാര്യമാണ്. അതുകൊണ്ട് ചെയ്തത് തെറ്റു തന്നെയാണ്. പുള്ളിയൊക്കെ കണക്ക് ഈ പറഞ്ഞ പോലെ എന്തെല്ലാം സാധനങ്ങളല്ല, വേറൊരു മന്ത്രിയുടെ സെക്രട്ടറി ആക്കണം, പ്രദേശം പക്ഷാഭാക്കണം. അപ്പൊ ഈ ചർച്ച ഉണ്ടാവും. സ്വന്തം പിന്നെ പാർട്ടിയിലുള്ളവരുടെ അല്ല മന്ത്രിയുടെ കീഴിൽ ആക്കുക എന്ന് പറഞ്ഞാൽ അത് വിവാദം തന്നെയാണ്, അത് തെറ്റ് തന്നെയാണ്. ആ തെറ്റിനെ നമ്മൾ ന്യായീകരിക്കാൻ തയ്യാറല്ല. ഇത്രയും ഞാൻ ഈ കാര്യത്തിൽ
1: പറയുന്നുള്ളൂ. രജിയോട് നേരത്തെ വിളിച്ച ഷാജിയോടൊക്കെ ഉള്ള ഒരു ആദരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം പാർട്ടിയുടെ ഭാഗത്ത് അങ്ങനെ വീഴ്ച ഉണ്ടാകുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ നിൽക്കാതെ
5: ഞാനിന്നത്തെ പ്രവർത്തിച്ച ഒരു പ്രവർത്തകനാണ്. തെറ്റ് അന്നും കണ്ട് വിമർശിച്ചിട്ടുണ്ട്, അന്ന് മാറി നിന്നപ്പോ നോക്കിക്കണ്ട് നമ്മൾ തെറ്റ് തെറ്റാന്ന് പറയുന്നുണ്ട്. ന്യായീകരണ തൊഴിലാളി ആകാറില്ല, ശരിയാണ്, ശരിയുടെ കൂട്ടത്തിൽ ഇപ്പൊ നിൽക്കാറുണ്ട്. അതാണ് നമ്മൾ ശരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ കാര്യത്തിൽ ഇപ്പൊ വിളിച്ചതും പറഞ്ഞത്. അല്ലാതെ മറ്റുള്ള സി പി എംകാരുടെ അനുഭവികളോ അല്ലെ പാർട്ടി പ്രവർത്തകർ കാണിക്കുക, എന്ത് തെറ്റിയതായാലും മുട്ടേന്ന് കാക്കേ പറന്ന് പോയാൽ പറയും, അത് അവര് പറയും പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലെന്ന് സമർത്ഥിക്കാൻ വേണ്ടി ന്യായീകരണ തൊഴിലാളികളായിട്ട് വന്നിരുന്നത് ന്യായീകരിക്കും.
1: വളരെ സന്തോഷം കേട്ടോ വിളിച്ചതിൽ. എന്തായാലും 60+ ആരോടും പറയണ്ട. ഞാൻ ആലോചിക്കുന്നത് ഒരു 60+ എന്റെ ശബ്ദം എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ
5: ആലോചിക്കുന്നത്.
1: സന്തോഷം, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. നമ്മുടെ ലാസ്റ്റ് കോളർ ആയിരുന്നു അദ്ദേഹം. ഇനി 5 മണിയുടെ വാർത്തയാണ്. ഒരുപാട് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം, അതുകൊണ്ട് ഞാൻ ചർച്ച കുറച്ച് മുമ്പേ നിർത്തുകയാണ്. എല്ലാവരോടും സന്തോഷം, സ്നേഹം. ആർക്കും വിഷമമൊന്നും ആയില്ലല്ലോ. ഇന്ന് നല്ല രീതിയിൽ ഒരു ചർച്ച പോയ ദിവസമായിരുന്നു എന്ന് ഞാനും വിശ്വസിക്കുന്നു.
6: Let's talk with Mini Padma.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ടിക്ടോക്കിലെ തർക്കം, ഷാർജയിൽ മലയാളി കുത്തേറ്റ് മരിച്ചു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സാമൂഹിക മാധ്യമമായ ടിക്ടോക്കിലെ തർക്കത്തെ തുടർന്ന് ഷാർജയിൽ മലയാളി കുത്തേറ്റ് മരിച്ചു. കണ്ണൂർ പഴയങ്ങാടി സ്വദേശി ഇസ്മായിലാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. കൊല്ലം സ്വദേശിയായ പ്രതിയടക്കം 4 പേരെ ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടിക്ടോക്കിൽ തുടങ്ങിയ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. ടിക്ടോക്കിലെ വെല്ലുവിളിക്ക് ശേഷം പ്രതിയെ കാണാൻ ഷാർജ അൽ നദയിൽ ഇസ്മായിൽ എത്തുകയായിരുന്നു എന്നാണ് സൂചന. പൊതുസ്ഥല പഴയങ്ങാടി സ്വദേശി ഇസ്മായിൽ മരിച്ചത്. 40 വയസ്സായിരുന്നു. കൊല്ലം സ്വദേശി പ്രതിയടക്കം 4 പേരെ ജപ്പലീസ് കൈയിലെടുത്തു. ടിക്ടോക്ക് തുടങ്ങിയ തർക്കം കൊലപാതകം നയിച്ചതെന്ന് സൂചന. ടിക്ടോക്ക് വെല്ലുവിളിക്ക് പ്രതിയെ കാണാൻ ഷാർജ അൽ ഇസ്മായിൽ എത്തുകയായിരുന്നു എന്നാണ് സൂചന.

0: നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്രയും നാളെ മന്ത്രിയായി ചുമതലയേൽക്കും. മുഖ്യമന്ത്രി ചർച്ചകൾ വേഗത്തിൽ പരിഹരിച്ചെങ്കിലും മന്ത്രിസഭ പുനഃസംഘടന കർണാടകയിൽ ബുദ്ധിമുട്ടായി തുടരുകയാണ്. പ്രിയങ്ക ഖാർഗെ, എം ബി പാട്ടീൽ, കൃഷ്ണബരെ ഗൌഡ, ഡോക്ടർ യതീന്ദ്ര, സിദ്ധരാമയ്യ, ഈശ്വർ ഖത്രെ എന്നിവർ സീറ്റുറപ്പിച്ചിട്ടുണ്ട്. മലയാളികളായ കെ ജെ ജോർജ്, എൻ എ ഹാരിസ്, യു ടി ഖാദർ എന്നിവർ മന്ത്രിസഭയിൽ ഉണ്ടാകും. ഉപമുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഇപ്പോൾ രൂക്ഷമായി തുടരുന്നത്. കേരളത്തിൽ മയക്കുമരുന്ന് കേന്ദ്രങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. യുവാക്കളെ വഴിതെറ്റിക്കുന്ന മയക്കുമരുന്ന് കേന്ദ്രങ്ങളും അതിന്റെ വ്യാപാരവും വളരെ സജീവം. മരണത്തിന്റെ വ്യാപാരികളാണിവർ. കുട്ടികളെ കണ്ടെത്തി മയക്കുമരുന്നിന് അടിമകളാക്കി മാറ്റുന്ന വലിയ കേന്ദ്രങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. കേരളത്തിൽ അതിന്റെ വേരറുക്കണം. ലഹരിക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഉദ്ഘാടന പരിപാടിക്കിടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. 16 നിയമസഭയിലെ ആദ്യ അടിയന്തര പ്രമേയമായി വിലക്കയറ്റം ഉന്നയിച്ച് പ്രതിപക്ഷം. സിപിഎമ്മിലെ കെ എൻ ബാലഗോപാലാണ് വിഷയം ഉന്നയിച്ചത്. ഇന്ധന വില വർധനവ് പരിശോധിച്ച് സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 10 ദിവസം കാത്തിരുന്നേ നടപടിയെടുക്കാൻ കഴിയൂ. ഗൾഫ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ നിരന്തരമായി ഇന്ധനവിലയും പാചകവാതക വിലയും വർദ്ധിപ്പിക്കുകയാണെന്ന് മുഖ്യമന്ത്രി. തീരുമാനമാകട്ടെ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് വിഷയം ഉന്നയിച്ച കെ എൻ ബാലഗോപാൽ. അധിക നികുതി കുറച്ചുകൊടുക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്ത മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് അംഗീകരിക്കും ാകില്ലെന്നും കെ എൻ ബാലഗോപാൽ. നികുതി മുഴുവൻ സർക്കാരിന് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേന്ദ്രം വില കൂട്ടുമ്പോഴെല്ലാം സംസ്ഥാന സർക്കാരിനെയായിരുന്നു വി ഡി സതീശൻ കുറ്റപ്പെടുത്തിയത്. അധിക നികുതി വേണ്ടെന്ന് വെക്കണമെന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ആവശ്യപ്പെട്ട വി ഡി സതീശനാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. വാക്കുപാലിക്കാൻ സതീശൻ തയ്യാറാകണമെന്ന് പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ്. എറണാകുളം മലയിടം ദുരിതത്തിലെ കുടുംബങ്ങളെ ഒരു കാരണവശാലും സർക്കാർ കൈയൊഴിയില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഷയം രമ്യമായി പരിഹരിക്കും. സ്ഥലം കൊടുത്ത് വീട് നിർമ്മിച്ചു നൽകാൻ സർക്കാർ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാൻ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ. തെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാന് 99 സിപിഐയിലെ മുഹമ്മദ് മോഹസിന് 34 വോട്ടുകളും ലഭിച്ചു. ബിജെപിയുടെ 3 അംഗങ്ങൾ വിട്ടുനിന്നു. സ്പീക്കറടക്കം 4 പേർ വോട്ട് ചെയ്തില്ല. സന്ദീപ് വാര്യർ, ആബിദ് ഹുസൈൻ തങ്ങൾ, സി കെ ഹരീന്ദ്രൻ എന്നിവർ വോട്ട് ചെയ്യാൻ എത്തിയില്ല. 31 വർഷത്തിന് ശേഷമാണ് കേരള നിയമസഭയിൽ ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ എത്തുന്നത്. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി നാളത്തേക്ക് മാറ്റി. പ്രതികൾ ഒളിവിലല്ലെന്നും മാജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങി ജാമ്യമെടുക്കാൻ തയ്യാറാകുകയാണെന്ന് SIT റിപ്പോർട്ട് നൽകിയെന്നും പ്രതിഭാഗം വാദിച്ചിട്ടുണ്ട്. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അടുത്ത ബന്ധുവിന് ഉയർന്ന പദവിയിൽ നിയമനം. സഹോദരി ഭർത്താവ് ബെന്നി തോമസിനെയാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത്. എന്നാൽ DCC ജനറൽ സെക്രട്ടറിയായ ബെന്നി തോമസിന് ഏറെക്കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യം കണക്കിലെടുത്താണ് നിയമനം നൽകിയതെന്നാണ് മന്ത്രിയുടെ ഓഫീസിന്റെ പ്രതികരണം. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയുടെ ചോദ്യം ചെയ്യൽ ഉടനില്ല. CMRLന്റെ ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവ് വന്ന ശേഷം മാത്രമായിരിക്കും ED സമൻസ് അയക്കുക. അതിനിടെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM നേതാക്കൾക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ED നേതാക്കളെ പ്രതിചേർക്കണം. ആസൂത്രിത ആക്രമണം നേതാക്കളുടെ അറിവോടെയെന്നും ED. കേസിൽ കക്ഷി ചേരാനുള്ള തയ്യാറെടുപ്പിലാണ് ED. അമേരിക്കയുമായി ഇടനിലക്കാർ വഴിയുള്ള ചർച്ചകൾ അവസാനിപ്പിക്കുന്നതായി ഇറാൻ. ലബനോനിലും ഗസയിലും ഇസ്രായേൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഇറാന്റെ തസ്നിം ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ അനധികൃതമായ ചിത്രീകരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ DGCA. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ മേഖലകളിൽ അനുമതിയില്ലാതെ ദൃശ്യം പകർത്തിയാൽ പിഴ, ഫോണോ ക്യാമറയോ പിടിച്ചെടുക്കൽ എന്നിവയ്ക്ക് പുറമേ വിമാനയാത്രാ വിലക്ക് വരെ ഉണ്ടായേക്കാമെന്ന് DGCA മുന്നറിയിപ്പ് നൽകുന്നു. വിശദവാർത്ത 6 മണിക്ക്.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Time check.
0: Good evening, studio clock ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 6 മിനിറ്റ്.
2: Time check.
3: Weather update.
1: Brought to you by Alras Auto AC Parts, #1 Auto AC Spare Parts in the Middle East.
0: ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം
1: 63%.

0: Back to home brought to you by Alnoor Polyclinic Muthina Dera Dubai, caring for you and your family. Visit Alnoor Polyclinic Muthina for appointments. Call 04385 7841.
1: A very good evening and welcome back. ഇത് ഹോം 92.2 എഫ്എമ്മിൽ ബാക്ക് ടു ഹോം എന്ന സമയമായിരിക്കുകയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്, 14 എന്ന് പറയാൻ വന്നപ്പോഴേക്കും ഒന്നുകൂടി 15 മിനിറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ഒരു സമയത്ത് ആസിഫാണ് കൂടെയുള്ളത്. നിങ്ങൾ വീടെത്തുന്നവരെ എന്തായാലും ഞാൻ കൂടെ തന്നെ ഉണ്ടായിരിക്കും. വീടെത്താൻ 9 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൂടെ ഉണ്ടാവില്ല, എനിക്ക് എൻ്റെ വീട്ടിലെത്തണ്ടേ. അപ്പം ഞാൻ അങ്ങനെ ആ ട്രാക്കിലേക്ക് പോകും. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ മനോഹരമായ ഒരു ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ ഒരു എൻഡിങ് ലാപ്പിലാണ് നിലവിലുള്ളത്. എന്താ ചൂടല്ലേ, പുറത്തേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാത്ത, അത്രയും എക്സസീവ് ായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ഹൈക്കാണ് ഈ ഒരു സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ആൻഡ് അതിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ഇഷ്യൂസ്, പ്രത്യേകിച്ചും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ പലർക്കും പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് ആക്ച്വലി ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ ടൈറ്റിൽ സ്പോൺസേഴ്സ് ആയിട്ടുള്ള, നമ്മുടെ ഷോന്റെ ടൈറ്റിൽ സ്പോൺസേഴ്സ് ആയിട്ടുള്ള അൽനൂർ പോളിക്ലിനിക്കിന്റെ മുത്തീന ബ്രാഞ്ചിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന സമയത്ത് അവിടെയുള്ള ഹെൽത്ത് പ്രൊഫഷണൽസുമായിട്ട് സംസാരിക്കുന്ന സമയത്താണെങ്കിലും അവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ശരീരത്തെ മെയിൻലി ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. നമ്മൾ കുറച്ചധികം ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ശരീരത്തിന്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കാശ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതല്ല പറയുന്നത്, അതിനപ്പുറത്തേക്ക് നമ്മുടെ സമയം നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട, നമ്മുടെ ശ്രദ്ധ നമ്മുടെ ശരീരത്തിന് വേണ്ടി കൊടുക്കേണ്ട സമയമാണ് എന്നുള്ളതാണ് അല്ലേ. അപ്പൊ എന്തായാലും ചൂടിങ്ങനെ വരും, ചൂട് മാറും, തണുപ്പ് വരും, ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ റൊട്ടീൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ട് ശീലിച്ച കാര്യങ്ങളാണ്. എന്തായിരുന്നാലും ദുബായ് നഗരം ഇങ്ങനെ ഓരോരോ ദിവസം കഴിയുന്നതോറും വലിയ വലിയ കുതിപ്പുകളിലേക്ക് കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പേര് ട്രാവൽ ചെയ്യുന്നത് മിക്കവാറും DXB എയർപോർട്ടിലൂടെ തന്നെയായിരിക്കും. പക്ഷേ ദുബായിയുടെ മുഖച്ഛായ തന്നെ മാറ്റാൻ പോകുന്ന ഒരു ഡെവലപ്മെൻ്റ് ആണ് ദുബായിലെ അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വരാൻ വേണ്ടി പോകുന്ന, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒന്നാം ഘട്ടം 2032 പൂർത്തിയാകുമെന്നുള്ള ഒരു അപ്ഡേറ്റ് കൂടി ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതാണ്ട് ഒരു വർഷം 15 കോടി യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ആണ് ഇപ്പോൾ ശരിക്കും പൂർത്തിയാക്കാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സർവീസുകളും ഘട്ടംഘട്ടമായിട്ട് പുതിയ എയർപോർട്ടിലേക്ക് പതിയെ മാറും. അടുത്ത ഒരു 4-5 വർഷത്തിനുള്ളിൽ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടുകളിൽ, പ്രത്യേകിച്ചും ഇപ്പോൾ തന്നെ ഒരു ഗ്ലോബൽ സെൻറ്ററായിട്ട് ദുബായെ കണക്കാക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതിനുള്ള ഒരു പൊന്തൂവൽ കൂടിയായിട്ട് നമ്മുടെ ദുബായ് അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ട് മാറുന്നതായിരിക്കും എന്നുള്ളതാണ്. 100 കോടി ദിർഹംസിൻ്റെ കരാറാണ് അനുവദിച്ചിരിക്കുന്നത്. ആൻഡ് അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടേയിരിക്കുന്നതും. ഓക്കെ, അപ്പോൾ എന്തായാലും എയർപോർട്ടിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ പേർ ചർച്ച ചെയ്ത കാര്യങ്ങളൊന്നായിരിക്കും നമ്മുടെ ഇന്ത്യൻ എയർപോർട്ടുകളിലേക്ക്. നമ്മളിപ്പോൾ അവിടുന്ന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ച് ട്രാവൽ ചെയ്യുന്ന സമയത്താവട്ടെ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നാട്ടിലേക്ക് ലാൻഡ് ചെയ്യുന്ന സമയത്താവട്ടെ, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളിലൊന്നാണ് എയർപോർട്ടിനകത്ത് നിന്ന് ഒരു സെൽഫി എടുക്കുക എന്നുള്ളത് അല്ലേ. നമ്മളിപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ എത്രത്തോളം ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു എക്സൈറ്റ്മെൻറ്റ്, നമ്മുടെ സന്തോഷം നമ്മൾ പലപ്പോഴും കാണിക്കാറുള്ളത് അത്തരത്തിൽ സെൽഫിയൊക്കെ എടുത്തിട്ടാണ്, അല്ലെങ്കിൽ ചെറിയ വീഡിയോസൊക്കെ പകർത്തിയിട്ടാണ്. ഞാനാണെങ്കിൽ ഒരു എൻറ്റയർ എയർപോർട്ട് വ്ളോഗ് തന്നെ ചെയ്തിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ആകെയുള്ള ഒരു ലെന്തി വീഡിയോ, അതിനകത്ത് ഷോർട്സാണ് ഞാൻ കൂടുതൽ ഇടുന്നത്, പക്ഷേ ആകെയുള്ള ഒരു ലെന്തി വീഡിയോ ഒരു കംപ്ലീറ്റ് ത്രൂ ഔട്ട് എയർപോർട്ട് വ്ളോഗാണ്. ആൻഡ് ഭാഗ്യത്തിന് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ അബുദാബി എയർപോർട്ടിലാണ് കേട്ടോ. നാട്ടിലെത്തിയതിന് ശേഷം ഞാൻ അത്ര എയർപോർട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ പലവിധ ഷൂട്ടുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ എയർപോർട്ടിൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇനി അതൊന്നും ചെയ്യരുത്, അത് അതിന് വലിയ രീതിയിലുള്ള വിലക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് DGCA. അപ്പോൾ വിമാനത്താവളങ്ങളിൽ സെൽഫി എടുക്കുക, റീലുകൾ എടുക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ യാത്രാവിലക്ക് വരെ നേരിടേണ്ടുന്ന സാഹചര്യം വന്നേക്കാം എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇപ്പോൾ തന്നിരിക്കുകയാണ്. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒക്കെ തന്നെ ഇത് ബാധകമാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത്. സോ നിയമങ്ങൾ എല്ലായ്പ്പോഴും നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരിക്കണം. പ്രത്യേകിച്ചും പ്രവാസികൾ, നമ്മളിങ്ങനെ വലിയ ആകാംക്ഷയോടെ ചിലപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതിനാവട്ടെ, അല്ലെങ്കിൽ നാട്ടിലേക്ക് അത്ര മാത്രം നമ്മൾ ആ ഒരു കുടുംബത്തെ കാണാൻ വേണ്ടി പോകുന്ന സമയത്താവട്ടെ, ഒക്കെ തന്നെ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള വള്ളി പിടിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങൾ ഒക്കെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മുടെ കയ്യെ കൺട്രോളിൽ നിർത്തുക, നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് നീളുന്ന നമ്മുടെ കയ്യെ കൺട്രോളിൽ നിർത്താൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ എന്തായാലും ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ടാലോ. ഈ ഒരു ട്രാക്കൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാനൊരു സിനിമയ്ക്കുള്ള ടിക്കറ്റ് കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഏതാ പടമെന്ന് എല്ലാവർക്കും അറിയാം. വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മോളിവുഡ് ടൈംസ് കാണുന്നതിന് വേണ്ടിയിട്ട്. ഒരുപാട് കാരണങ്ങളുണ്ട്, ഒക്കെ പറയാം, ടിക്കറ്റും തരാം. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേൾക്കാം. Trending song of the hour. നമ്മൾ സാധാരണ ഈ തെലുങ്ക് സിനിമകളിലൊക്കെ കണ്ട് ശീലിച്ചിട്ടുള്ള തരത്തിലുള്ള ഒരു ട്രാക്കും അതേ രീതിയിലുള്ള ഒരു കോമ്പോസിഷനും ഒക്കെ തന്നെയാണ് കാട്ടാനിലെ മജാക്കോ മല്ലിക. ഇതിന്റെ തിയേറ്റർ ഫീല് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. പ്രത്യേകിച്ചും സുനിലിന്റെ ഒരു ഡാൻസ് പെർഫോമൻസും

കേട്ടുകൊണ്ടിരിക്കുന്നത് തന്നതും.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

ഓൾറൈറ്റ്. അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിനിമയ്ക്കുള്ള ടിക്കറ്റ്സ് ആണ് ഈ ഒരു സമയത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ്സ് ഫോർ മോളിവുഡ് ടൈംസ്. നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം നസ്ലിൻ എന്ന് പറയുന്ന ഒരു താരം സാധാരണഗതിയിൽ ഇപ്പോൾ പൃഥ്വിരാജിന്റെ പോലെയുള്ളവരെ നമ്മളെപ്പോഴും പറയാറുണ്ട്. അതായത് ഒരു സിനിമയിലൂടെ അദ്ദേഹം കടന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു വളർച്ച, ആ അദ്ദേഹത്തിന്റെ ഒരു ഗ്രോത്ത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈവൻ ദോ അദ്ദേഹം ഒരു നായകനായിട്ട് കടന്നു വന്ന് അതിനുശേഷം വളർന്നൊരു വ്യക്തിയാണ്, പക്ഷേ ഈ ഒരു ചെറിയ പ്രായത്തിൽ ഒരു സ്കൂൾ കുട്ടിയായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരികയും അവിടെ നിന്നും ഗ്രാജ്വലി അദ്ദേഹത്തിന്റെ ഗ്രോത്ത് സിനിമയിലൂടെ തന്നെ, കഥാപാത്രങ്ങളിലൂടെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അപൂർവം താരങ്ങൾ ഒരാളാണ് നസ്ലിൻ. നസ്ലിന്റെ ആദ്യത്തെ സിനിമ തണ്ണീർമത്തൻ ദിനങ്ങൾ, ആ സിനിമയിൽ നമ്മളെ ഞെട്ടിച്ച ഒരു സ്കൂൾ പയ്യനായിട്ട് നമ്മുടെ മുന്നിലേക്ക് അവതരിക്കുകയും അതിനുശേഷം വെച്ചടി വെച്ചടി ഓരോ കഥാപാത്രങ്ങളുടെയും അത്രമാത്രം പെർഫോമൻസിലും എല്ലാം തന്നെ മികച്ച് മികച്ച് മികച്ച് അദ്ദേഹം ഇന്ന് ഒരു മലയാളത്തിലെ എണ്ണം പറഞ്ഞ താരങ്ങൾ ഒരാളായിട്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ നസ്ലിന്റെ ഒരു കരിയറിലെ തന്നെ ഒരു വലിയ ബ്രേക്കായി മാറാൻ പോകുന്ന സിനിമയാണ് മോളിവുഡ് ടൈംസ് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സോ എന്തായാലും ഈ സിനിമയിലെ ഒരു ഒരു ഒരു ഒരു ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ടിക്കറ്റ്സ് ആണ് ഞാൻ തരാൻ വേണ്ടി പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് നസ്ലിന്റെ തന്നെ ഒരു സിനിമയിൽ നിന്നുള്ള, നസ്ലിൻ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയിൽ നിന്നുള്ള ഒരു പോർഷൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് വോയിസ് ബൈറ്റ്സ് ഞാൻ കേൾപ്പിക്കാം. കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, മനസ്സിലായില്ലെങ്കിൽ ഞാൻ കുറച്ച് ക്ലൂസും തരാം, എന്നിട്ട് നിങ്ങൾ അതിന്റെ ഉത്തരങ്ങളൊന്ന് അറിയിക്കുക. അപ്പൊ നിങ്ങളുടെ കയ്യിലേക്ക് ടിക്കറ്റും കിട്ടുന്നതായിരിക്കും കേട്ടോ.

0: നിന്നെ ഇതുപോലെ തന്നെ ആരിലും ഇടിച്ചു പിടിച്ചിട്ട് ഞാൻ അതിന്റെ ബ്ലോഗ് ഉണ്ടാക്കും.
1: ഡയറക്ടർ സാറേ പോന്ന്.
2: ഭയങ്കര രസകരമായിട്ടൊരു സഹോദര ബന്ധം, ഒരു കുടുംബത്തിൻ്റെതായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ തന്നെ നമുക്ക് മുന്നിലേക്ക് കാണിച്ചു തന്നൊരു സിനിമയായിരുന്നു. ഈ സിനിമയിലെ നെസ്ലിൻ്റെ ക്യാരക്ടറിൻ്റെ പേരും ഈ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ചാൾസ് ഒലിവർ ടിസ്റ്റ് എന്നുള്ളതാണ് ഈ സിനിമയിലെ നമ്മുടെ നെസ്ലിൻ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഏതാണ് സിനിമയെന്ന്, ഏതാണ് ആ സിനിമയെന്ന് കൃത്യമായി ഗസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നതായിരിക്കും കപ്പിൾ ഇൻവൈറ്റ്സ് ടു വാച്ച് ദ മൂവി മോളിവുഡ് ടൈംസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാൻ ഒരു ഫോർമാറ്റ് കൂടിയുണ്ട്. ഹോം തിയേറ്ററിൻ്റെ HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 0585829220 പെട്ടെന്ന് മെസ്സേജ് അയച്ചോ. HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്. നെസ്ലിൻ ചാൾസ് ഒലിവർ ട്വിസ്റ്റ് എന്ന പേരിൽ കഥാപാത്രമായി വന്ന സിനിമ ഏത് എന്നുള്ളതാണ്. ആൻഡ് ഇതിലെ പെർഫോമൻസിന്റെ പേരിൽ നമ്മുടെ ഇന്ദ്രൻസിനെയൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. മനസ്സിലായി കാണുമല്ലോ. പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചേ.
3: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ RS, Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾ റൈറ്റ് വെൽ ഹാവിംഗ് എ ലുക്ക് ഓൺ ടു ദ റോഡ്സ് റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് പല ഏരിയാസിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രാഫിക് കണ്ടീഷൻസ് കാണാൻ വേണ്ടി വരുന്നുണ്ട്. എസ്പെഷ്യലി അൽഖേൽ റോഡിൽ ജെ വി സി ഡിസ്ട്രിക്ട് 14 ഭാഗത്തൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു ആ ഏരിയയിൽ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആ ഒരു ധനാ റോഡിൽ നിന്ന് കണക്ഷൻ കയറുന്നിടത്തായിട്ട് അൽഖേൽ റോഡിൽ. സോ ആ ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ട്രാഫിക് കണ്ടീഷൻസ് കാണാൻ പറ്റുന്നു. ഹെസ സ്ട്രീറ്റ് അസ് യൂഷ്വൽ നല്ല രീതിയിൽ പാക്ഡ് ആണ്. ഷേഖ് സായദ് റോഡ് സാമാന്യം. ദുബായ് ഇന്നർ വേസിലെല്ലാം തന്നെ അത്യാവശ്യം ഭേദപ്പെട്ട നിലയിലാണുള്ളത്. അൽഖേൽ റോഡിൽ പിന്നെ കുറച്ചധികം ട്രാഫിക് കണ്ടീഷൻസ് ഉള്ളത് അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 2 ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും ഒരു മോഡറേറ്റ് ടൈറ്റ് കണ്ടീഷനിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും തന്നെയില്ല. ഓഫ്കോഴ്സ് വെഹിക്കിൾ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. മെയ്താൻ സ്ട്രീറ്റിൽ ഒരു കാർ ആക്സിഡന്റ് ആയിട്ടുണ്ട്. ടുവേർഡ്സ് ജുമേറയൊക്കെ പോകുന്നവരാണെങ്കിൽ അവിടെ കുറച്ചധികം സമയം നല്ല ബ്ലോക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഗുഡോൾഫിൻ സ്റ്റേബിൾസിന്റെ ഒക്കെ അടുത്തായിട്ട്. ആൻഡ് കമ്മിങ് ഓൺ ടു റാസൽഖോർ റോഡ്. റാസൽഖോർ റോഡ് സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. വലിയ കണ്ടീഷൻസോ കാര്യങ്ങളൊന്നും തന്നെ ഈ സമയത്ത് കാണാൻ പറ്റുന്നില്ല. ഷെയ്ഖ് റാഷിദ് റോഡ് അത്യാവശ്യം ഭേദപ്പെട്ട നിലയിലാണുള്ളത്. റിബാ സ്ട്രീറ്റിൽ നല്ല രീതിയിൽ കഞ്ചസ്റ്റഡ് സിറ്റുവേഷൻസ് റിപ്പോർട്ടിംഗ്. ആൻഡ് നാദൽഹമർ സ്ട്രീറ്റിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രാഫിക് കണ്ടീഷൻസ് ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നു. എയർപോർട്ട് സ്ട്രീറ്റിൽ ഒരു മേജർ കാർ ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആ ഒരു എയർപോർട്ട് ടണലിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആ ഒരു എമിറേറ്റ്സ് ഗ്രൂപ്പിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിനൊക്കെ സമാന്തരമായിട്ട് വരുന്ന ആ ഒരു ഏരിയയിൽ വെച്ച് ഒന്നല്ല രണ്ടല്ല മൂന്ന് ആക്സിഡന്റുകൾ ബാക്ക് ടു ബാക്ക് ആ ഒരു ഏരിയയിൽ സംഭവിച്ചിട്ടുണ്ട്. സോ എയർപോർട്ടിന്റെ പരിസരത്ത് അല്ലെങ്കിൽ എയർപോർട്ട് സ്ട്രീറ്റ് എടുക്കുന്നവരാണെങ്കിൽ കുറച്ചധികം നേരം അവിടെ കാത്തുകെട്ടി നിൽക്കാനുള്ള സാഹചര്യം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ എത്തിഹാദ് ടോൾ റോഡിലേക്ക് ഷെയ്ഖ് റാഷിദ് റോഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നിടത്തായിട്ട് അവിടെ രണ്ട് ആക്സിഡന്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് യൂഷ്വൽ ട്രാഫിക് കണ്ടീഷൻ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് തന്നെ ആ ഒരു എത്തിഹാദ് ടോൾ റോഡിലെ പോലീസ് ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സൊക്കെ എത്തുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അല്ലാതെ സ്ട്രീറ്റ് സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. പക്ഷേ കിസൈസ് ഭാഗത്തേക്കൊക്കെ പോകുന്ന ഇന്നർ റോഡ്സ് ദമാസ്ക് സ്ട്രീറ്റിൽ ബെയ്റൂത്ത് സ്ട്രീറ്റിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രാഫിക് കണ്ടീഷൻസ് ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നു.
1: Traffic update.
3: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae. You are listening to Back to Home with Asif.

0: Stay connected with Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മെഡിക്കൽ ത്രില്ലർ ഹിറ്റ് ജോഡികളായ സിജു വിൽസൺ, ദൃശ്യ രഘുനാഥ് കോംബോ വീണ്ടും ഒന്നിക്കുന്നു. ഒപ്പം ജഗദീഷ്, അശ്വിൻ കുമാർ, റോണി ഡേവിഡ് തുടങ്ങി വലിയ താരനിര ഒന്നിക്കുന്ന ചിത്രം ഡോസ്. ഉദ്വേഗജനകമായ കഥാപശ്ചാത്തലത്തിൽ അഭിലാഷാർ നായർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഡോസ് മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
4: ഡോസ് മെയ് 27 GCC റിലീസിനെത്തുന്നു. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
0: You're listening to Home 92.2 FM. Home is a feeling.
5: Back to home, back to home, back to home, back to home.
6: Evergreen പാട്ടുകൾ brought to you by ഭാഷാഭായ് ബിരിയാണി. Authentic ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ഭായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്ബ്.

0: ഈ പാട്ടൊക്കെ എവർഗ്രീൻ ട്രാക്കായി മാറിയെന്ന് ഇപ്പോഴും മനസ്സിന് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. എന്നെ പോലെ തന്നെ ആയിരിക്കും നിങ്ങളിൽ പലരും അല്ലേ. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾഡ് ക്ലാസിക് ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ പാട്ടൊക്കെ തരുന്ന ജോഷ് അതിന് യാതൊരു കുറവും ഇപ്പോഴും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അല്ലേ. അതാണ് ശരിക്കും ഓൾ ദീസ് ഗോൾഡ് എന്ന് പറയുന്ന പോലെ ഇതൊക്കെ എല്ലാ കാലത്തേക്കും ഉള്ള ഒരു പക്ഷേ ഇനിയൊരു തലമുറ ജനിച്ചു വളരുന്ന ജനിച്ചു വരുന്ന സമയത്ത് പോലും അവർ പോലും വൈബ് ചെയ്യാൻ പോകുന്ന പാട്ടുകളിൽ ഒന്ന് തന്നെയായിരിക്കും ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലെ മായാ ദേവകിക്ക്. എനിവേ, എന്തായാലും പാട്ടിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിലൊക്കെ പലരും പലതരത്തിലുള്ള ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രൈസിസ് അല്ലെങ്കിൽ ആ ഒരു സാലറി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ നേരിടുന്ന സമയത്താണെങ്കിലും ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യപ്പെട്ട വിഷയങ്ങൾ ഒന്ന് തന്നെയാണ് റെന്റിനെ കുറിച്ചിട്ട്. പലരും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ് റെന്റ്. ആൻഡ് ആ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ചും അബുദാബിയിൽ ഒരു തീരുമാനം എത്തിയിരിക്കുകയാണ്. അതായത് അബുദാബിയിൽ വാടക വർദ്ധിപ്പിക്കുന്നതിന് താൽക്കാലികമായിട്ടുള്ള ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേട്ടോ. അബുദാബിയിലെ എല്ലാതരം കെട്ടിടങ്ങളുടെയും വാടക വർദ്ധിപ്പിക്കുന്നത് താൽക്കാലികമായിട്ട് മരവിപ്പിച്ചുകൊണ്ട് എമിറേറ്റ്സ് റിയൽ എസ്റ്റേറ്റ് സെന്റർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇന്ന് ജൂൺ 2nd മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു നിയമപ്രകാരം പ്രത്യേകിച്ചുള്ള നിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ്. പാർപ്പിടങ്ങളാവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ വാണിജ്യ സ്ഥാപനങ്ങളാവട്ടെ ഈവൻ ദോ എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ കെട്ടിടങ്ങളാവട്ടെ ഇവയ്ക്കൊക്കെ തന്നെ വാടക കരാറുകൾ പുതുക്കുന്ന സമയത്ത് നിലവിലുള്ള തുകയിൽ നിന്നും യാതൊരുവിധ വർധനവും വരുത്താൻ വേണ്ടി പാടില്ല എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നേരത്തെ വാടകയ്ക്ക് നൽകിയിരുന്ന ഒരു കെട്ടിടം ഒഴിഞ്ഞതിന് ശേഷം പുതിയൊരു വാടകക്കാരന് കൊടുക്കുന്ന സമയത്താണെങ്കിലും മുൻപത്തെ കരാറിലെ അതേ വാടക തുകയ്ക്ക് തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. ആൻഡ് അതിനധികമായിട്ടുള്ള എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈടാക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം കൂടി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ജീവിത ചെലവ് നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ വിപണിയിലെ ഒരു സ്ഥിരത നിലനിർത്തുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ അടിയന്തരമായിട്ടുള്ള ഒരു നിയമം നടപ്പിലാക്കിയിരിക്കുന്നത്, ഈ ഒരു പരിഷ്കാരം നടപ്പിലാക്കിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആൻഡ് ഇത് ശരിക്കും പറഞ്ഞാൽ UAE പ്രവാസികൾക്കാവട്ടെ ചെറുകിട ബിസിനസ്സുകാർക്കാവട്ടെ ഇവർക്കൊക്കെ തന്നെ വലിയ രീതിയിൽ ഒരു സഹായകരമാകുന്ന അല്ലെങ്കിൽ ആശ്വാസമാകുന്ന ഒരു തീരുമാനം തന്നെയാണ്. ആൻഡ് വി ആർ ഗ്ലാഡ്ലി ഷെയറിംഗ് ദാറ്റ് ടു യു ഗൈസ്. അപ്പോൾ എന്തായാലും സന്തോഷമല്ലേ. അബുദാബിക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ഇനി അടുത്ത കോൺട്രാക്ട് പുതുക്കാൻ നിൽക്കുന്ന സമയത്ത് റെന്റ് കൂടുമോ എന്നുള്ളൊരു ഭയം എന്തായാലും തൽക്കാലം വേണ്ട എന്നുള്ളൊരു ആശ്വാസം തന്നെയാണ് ഇതിലൂടെ എന്തായാലും കിട്ടിയിരിക്കുന്നത്.
1: Back to home brought to you by Alnoor Polyclinic Muthina Dera Dubai, caring for you and your family. Visit Alnoor Polyclinic Muthina for appointments. Call 04385 7841.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: മയക്കുമരുന്നിനെതിരെ നാട് ഒറ്റക്കെട്ട്. ഓപ്പറേഷൻ തൂഫാന് തുടക്കം. വിലക്കയറ്റത്തിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്കേറ്റ്. CBSE ചെയർമാനെയും സെക്രട്ടറിയെ മാറ്റി, പരീക്ഷയിലെ വീഴ്ച അന്വേഷിക്കും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മയക്കുമരുന്ന് മാഫിയെ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഒറ്റക്കെട്ടായി ലഹരി എന്ന വിപത്തിനെ നേരിടാമെന്ന് മുഖ്യമന്ത്രി. കേരളത്തിൽ മയക്കുമരുന്ന് കേന്ദ്രങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. യുവാക്കളെ വഴിതെറ്റിക്കുന്ന മയക്കുമരുന്ന് കേന്ദ്രങ്ങളും അതിന്റെ വ്യാപാരവും സജീവം. മരണത്തിന്റെ വ്യാപാരികളാണ് ഇവർ. കുട്ടികളെ കണ്ടെത്തി മയക്കുമരുന്നിന് അടിമകളാക്കി മാറ്റുന്ന വലിയ കേന്ദ്രങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. കേരളത്തിൽ നമുക്കതിന്റെ വേരറുക്കണം. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഉദ്ഘാടന പരിപാടിക്കിടെ സംസാരിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിലെ നെൽകർഷകർക്ക് പ്രതീക്ഷ. സംഭരിച്ച നെല്ലിന്റെ പണം 10 ദിവസത്തിനുള്ളിൽ നൽകുമെന്ന് സർക്കാരിന്റെ ഉറപ്പ്. കർഷകർ ഇന്ന് മന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിലാണ് ഉറപ്പ് ലഭിച്ചത്. കൃഷി, ജലസേചനം, വനം, ഭക്ഷ്യ, സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിമാരുമായാണ് കർഷകർ കൂടിക്കാഴ്ച നടത്തിയത്. കേരളത്തിലെ നെൽകർഷകർക്ക് പ്രതീക്ഷ. സംഭരിച്ച നെല്ലിന്റെ പണം 10 ദിവസത്തിനുള്ളിൽ നൽകുമെന്ന് സർക്കാരിന്റെ ഉറപ്പ്. കർഷകർ ഇന്ന് മന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിലാണ് ഉറപ്പ് ലഭിച്ചത്. കൃഷി, ജലസേചനം, വനം, ഭക്ഷ്യ, സിവിൽ സപ്ലൈസ് വകുപ്പ്

മായി ഇന്ധനവിലയും പാചകവാതക വിലയും വർദ്ധിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടി നൽകി. തീരുമാനമാകട്ടെ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് വിഷയം ഉന്നയിച്ച കെ എൻ ബാലഗോപാലിന്റെ കുറ്റപ്പെടുത്തൽ. അധിക നികുതി കുറച്ചുകൊടുക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്ത മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് അംഗീകരിക്കാനാകില്ലെന്നും കെ എൻ ബാലഗോപാൽ. കേന്ദ്ര സർക്കാർ കൊള്ളയടിക്കുകയാണ്, സംസ്ഥാന സർക്കാരും അതിന് കൂട്ടുനിൽക്കുന്നുവെന്ന് കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തി. നികുതി മുഴുവൻ സർക്കാരിന് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 3,100 കോടി രൂപയുടെ അധിക വരുമാനം കഴിഞ്ഞ സർക്കാരിൽ ഉണ്ടായിട്ടുണ്ട്. 1 രൂപ പോലും കുറച്ചിട്ടില്ല. നികുതി കുറയ്ക്കുന്ന മണ്ടത്തരങ്ങൾ തങ്ങൾ കാണിക്കില്ലെന്നാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക് നിയമസഭയിൽ പറഞ്ഞിരുന്നത്. തന്നോട് മണ്ടത്തരം ചെയ്യാൻ വേണ്ടിയിട്ടാണോ മുൻ ധനകാര്യമന്ത്രി ഉപദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം. കേന്ദ്രം വില കൂട്ടുമ്പോഴെല്ലാം സംസ്ഥാന സർക്കാരിനെയായിരുന്നു വി ഡി സതീശൻ കുറ്റപ്പെടുത്തിയിരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അധിക നികുതി വേണ്ടെന്ന് വയ്ക്കണമെന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ആവശ്യപ്പെട്ട സതീശനാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. വാക്കുപാലിക്കാൻ സതീശൻ തയ്യാറാകണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. അതിഗുരുതരമായ സാഹചര്യമാണ് കേരളത്തിൽ. എണ്ണവിലയുടെ പൂർണ്ണ നിയന്ത്രണ അധികാരം ഒരു കാലത്ത് കേന്ദ്രത്തിന്റെ കൈയിലായിരുന്നു. ആ അധികാരം ഉപേക്ഷിച്ച് എണ്ണക്കമ്പനിക്ക് അധികാരം നൽകിയത് മുൻ യു പി എ സർക്കാരാണ്. ആ നയം ബിജെപി സർക്കാർ അതിശക്തമായി തുടരുന്നു. 2,00,000 കോടി രൂപയുടെ ലാഭം എണ്ണക്കമ്പനികൾ ഉണ്ടാക്കി. ട്രംപിന് ഇഷ്ടമല്ല എന്ന് വന്നപ്പോഴാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുന്നത് നിർത്തിവച്ചതെന്നും പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസിലെ ചർച്ചയ്ക്കിടെ ബിജെപി എംഎൽഎയ്ക്ക് സംസാരിക്കാൻ അനുമതി നൽകിയതിൽ തർക്കമുണ്ടായി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കെ രാജൻ വാക്കൌട്ട് പ്രസംഗം നടത്തിയതിന് പിന്നാലെ ബിജെപി അംഗം ബി ബി ഗോപകുമാർ സംസാരിക്കാൻ എഴുന്നേറ്റു. ഇതോടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇടപെട്ടു. അടിയന്തര പ്രമേയത്തിൽ താങ്കൾ ഒപ്പിട്ടിട്ടില്ല, എന്നാൽ പറയാനുള്ളത് വളരെ പരിമിതമായി പറയാമെന്ന് സ്പീക്കർ അറിയിച്ചു. തുടർന്ന് ബി ബി ഗോപകുമാർ പ്രസംഗിച്ചു. ഇതിനിടെ വീണ്ടും സ്പീക്കർ ഇടപെട്ടു. പ്രമേയത്തിൽ ഒപ്പിട്ടവർക്ക് മാത്രമാണ് വാക്കൌട്ടിൽ സംസാരിക്കാൻ അനുമതിയുള്ളത്. എന്നാൽ പറയാനുള്ള കാര്യം ചുരുക്കി പറയാൻ സാവകാശം നൽകുന്നുവെന്ന് സ്പീക്കർ വീണ്ടും അറിയിച്ചു. ഇതോടെ ഇതൊരു കീഴ്വഴക്കമായി മാറരുതെന്ന് ചില അംഗങ്ങൾ പറഞ്ഞു. അങ്ങനെയാകില്ലെന്ന് സ്പീക്കർ ഉറപ്പു നൽകുകയും ചെയ്തു. തുടർന്ന് സംസാരിക്കുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മോദിയെ വിമർശിച്ചതിന് ബിജെപി എംഎൽഎ മറുപടി നൽകി. ഇന്ധന വിലവർദ്ധനവുമായി ബന്ധപ്പെട്ടാണ് പിണറായി മോദിക്കെതിരെ വിമർശനം നടത്തിയിരുന്നത്. മോദി ആർക്കു മുന്നിലും തലകുനിക്കില്ലെന്ന് പറഞ്ഞ ബിജെപി എംഎൽഎ പിണറായി വിജയന് ഇഡിയെ പേടിയാണെന്ന് തിരിച്ചടിച്ചു. ഇഡിയെ പേടിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ പോലെയല്ല മോദി. ട്രംപല്ല ലോകത്തിലെ ഏത് നേതാവിന്റെ മുന്നിലും ഭാരതത്തിന്റെ നിലപാട് പറയാൻ കരുത്തുള്ള പ്രധാനമന്ത്രിയാണ് മോദിയെന്ന് ഗോപകുമാർ എംഎൽഎ പറഞ്ഞു. ഇതോടെ എൽഡിഎഫ് എംഎൽഎമാർ ബഹളം വച്ചു. മലയിടം തുരുത്തിലെ കുടുംബങ്ങളെ ഒരു കാരണവശാലും സർക്കാർ കൈയൊഴിയില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഷയം രമ്യമായി പരിഹരിക്കും. സ്ഥലം കൊടുത്ത് വീട് നിർമ്മിച്ചു നൽകാൻ സർക്കാർ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. താമസക്കാർ സമ്മതം അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കുന്നത്തുനാട് എംഎൽഎ വി പി സജീന്ദ്രനാണ് മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കൽ സംബന്ധിച്ച് ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചത്. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാൻ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ. തെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാന് 99 സിപിഐയിലെ മുഹമ്മദ് മൊഹ്സിന് 34 വോട്ടുകളും ലഭിച്ചു. ബിജെപിയുടെ 3 അംഗങ്ങൾ വിട്ടുനിന്നു. സ്പീക്കറടക്കം 4 പേർ വോട്ട് ചെയ്തില്ല. സന്ദീപ് വാര്യർ, ആബിദ് ഹുസൈൻ തങ്ങൾ, സി കെ ഹരീന്ദ്രൻ എന്നിവർ വോട്ട് ചെയ്യാൻ എത്തിയില്ല. ഷാനിമോൾക്ക് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആശംസ നേർന്നു. 31 വർഷത്തിന് ശേഷമാണ് കേരള നിയമസഭയിൽ ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ എത്തുന്നത്. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ബന്ധു നിയമനം. മന്ത്രിയുടെ സഹോദരി ഭർത്താവായ ബെന്നി തോമസിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു. ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ എൽഡിഎഫ് സർക്കാരിനെതിരെ യുഡിഎഫ് രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. അതേ മുന്നണിയിൽ നിന്ന് തന്നെ ഇതേ രീതിയിലുള്ള നിയമനങ്ങൾ വന്നത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. പ്രതിപക്ഷത്ത് നിന്ന് മുൻ ധനമന്ത്രി കൂടിയായ കെ എൻ ബാലഗോപാൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. വിലക്കയറ്റം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. വിലക്കയറ്റം മൊത്തത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതം എന്തെന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മറുപടി. കുറച്ചു ദിവസം കൂടി ലഭിച്ചാൽ മാത്രമേ തീരുമാനം പറയാൻ സാധിക്കൂ എന്നും മുഖ്യമന്ത്രി. പെട്രോൾ വില വർദ്ധനവടക്കം ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പറഞ്ഞു. വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് പറഞ്ഞ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി സ്പീക്കർ നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി.
നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി നാളത്തേക്ക് മാറ്റി. പ്രതികൾ ഒളിവിലല്ലെന്നും മാജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങി ജാമ്യമെടുക്കാൻ തയ്യാറായിരിക്കുകയാണെന്ന് SIT റിപ്പോർട്ട് നൽകിയെന്നും പ്രതിഭാഗം വാദിച്ചു. ക്രൈം നടന്ന കേസുകളിൽ അറസ്റ്റ് തടയാനാകില്ലെന്ന് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി.

0: കോടതി വ്യക്തമാക്കി. മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ചയുടെ വ്യാജ ചിത്രം പ്രചരിപ്പിച്ച സിപിഎം അനുഭാവിക്കെതിരെ കേസെടുത്ത് പോലീസ്. കോഴിക്കോട് അത്തോളി പോലീസാണ് കലാപ ആഹ്വാനക്കുറ്റം ചുമത്തി കേസെടുത്തത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ പരാതിയിലാണ് കേസ്. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയുടെ ചോദ്യം ചെയ്യൽ ഉടനില്ല. സിഎംആർഎല്ലിന്റെ ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവ് വന്ന ശേഷം മാത്രമായിരിക്കും ഇ ഡി സമൻസ് അയക്കുക. കോടതി ഉത്തരവ് പരിശോധിച്ചാകും തുടർ നടപടിയെന്ന് ഇ ഡി വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സിപിഎം നേതാക്കൾക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഇ ഡി. നേതാക്കളെയും പ്രതിചേർക്കണമെന്നാവശ്യം. ആസൂത്രിത ആക്രമണം നേതാക്കളുടെ അറിവോടെയെന്നും നേതാക്കളാണ് പ്രകോപനം ഉണ്ടാക്കിയതെന്നും ഇ ഡി ആരോപിക്കുന്നു. കേസിൽ കക്ഷി ചേരാനുള്ള തയ്യാറെടുപ്പിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇതിനുള്ള തെളിവ് ശേഖരണം ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡിനെത്തിയപ്പോഴാണ് സിപിഎം പ്രവർത്തകർ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. നെടുമങ്ങാട് ഒന്നര വയസ്സുകാരന്റെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കുട്ടിയുടെ മരണകാരണം നെഞ്ചിനും തലയ്ക്കുമേറ്റ ക്ഷതമാണെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. കുട്ടിയുടെ ശരീരത്തിൽ 91 മുറിവുകൾ ഉണ്ട്. വാരിയലിന് പൊട്ടലുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടിയെ കൊലപ്പെടുത്തിയ രണ്ടാനച്ചൻ അഷ്കറിനെതിരെ കൊലപാതകം, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം, എസ്സി എസ്ടി വകുപ്പുകൾ ചേർത്തു പോലീസ്. കർണാടക മുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞ നാളെ. ഡി കെ ശിവകുമാറിനൊപ്പം 10 മന്ത്രിമാർ കൂടി ചുമതലയേൽക്കും. മന്ത്രിസഭയിലെ മലയാളികളായ കെ ജെ ജോർജും യു ടി ഖാദറും നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്രയും നാളെ മന്ത്രിയായി ചുമതലയേൽക്കും. 12 ക്ലാസ് പുനർ മൂല്യനിർണയത്തിന് അപേക്ഷ നൽകാനുള്ള വെബ്സൈറ്റിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാനാകാതെ സിബിഎസ്ഇ. വെബ്സൈറ്റ് പ്രവർത്തനം ആരംഭിച്ചെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പുനർ മൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ ആധാർ കാർഡ് നിർബന്ധമെന്ന് ബോർഡ് അറിയിച്ചു. അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെയെന്നതടക്കമുള്ള വീഡിയോയും സിബിഎസ്ഇ പങ്കുവച്ചിട്ടുണ്ട്. ഈ മാസം 6 വരെ അപേക്ഷ നൽകാം. സിബിഎസ്ഇ പരീക്ഷാ നടത്തിപ്പിലുണ്ടായ ഗുരുതര വീഴ്ചയിൽ മുഖം രക്ഷിക്കൽ നടപടിയുമായി കേന്ദ്ര സർക്കാർ. ബോർഡിന്റെ ചെയർമാനെയും സെക്രട്ടറിയെയും സർക്കാർ മാറ്റി. ഗുരുതരമായ വീഴ്ചയെ തുടർന്നാണ് ഇരുവർക്കുമെതിരെ നടപടി. വിഷയം അന്വേഷിക്കാനായി ഏകാംഗ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. അമേരിക്കയുമായി ഇടനിലക്കാർ വഴിയുള്ള ചർച്ചകൾ അവസാനിപ്പിക്കുന്നതായി ഇറാൻ. ലെബനനിലും ഗസയിലും ഇസ്രായേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ഇറാന്റെ തസ്നീം ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയുമായുള്ള കരാറിന് ലെബനനിൽ വെടിനിർത്തൽ അനിവാര്യമെന്ന് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തടയുമെന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രധാന ജലപാതയായ ബാബൽമന്ദബ് കടലിടുക്ക് വഴി വരുന്ന വാണിജ്യ കപ്പലുകൾ ആക്രമിക്കാൻ ഇറാൻ ഭരണകൂടം അനുമതി നൽകിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ അനധികൃതമായി ചിത്രീകരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ ഡിജിസിഎ. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ മേഖലകളിൽ അനുമതിയില്ലാതെ ദൃശ്യം പകർത്തിയാൽ പിഴ, ഫോണോ ക്യാമറയോ പിടിച്ചെടുക്കൽ എന്നിവയ്ക്ക് പുറമെ കടുത്ത സാഹചര്യങ്ങളിൽ വിമാനയാത്രാ വിലക്ക് വരെ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. അണ്ണാമലൈ ബിജെപി വിട്ടു. തമിഴ്നാട് ബിജെപി അധ്യക്ഷനായിരുന്നു കെ അണ്ണാമലൈ. ബിജെപി ദേശീയ അധ്യക്ഷന് രാജിക്കത്ത് കൈമാറി. സൌഹാർദ്ദപൂർവ്വം വിട നൽകണമെന്ന് നിതിൻ നബീനുമായുള്ള കൂടിക്കാഴ്ചയിൽ അണ്ണാമലൈ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കനത്ത തിരിച്ചടിയുണ്ടായി. ഒരു മാസത്തിന് ശേഷമാണ് രാജി. നടൻ രജനീകാന്തുമായി ചേർന്ന് പുതിയ രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രീയത്തിന് അതീതമായ സംഘടനയോ രൂപീകരിക്കാനാണ് അണ്ണാമലയുടെ ശ്രമമെന്ന് അറിയുന്നു. 2026 ഫിഫ ലോകകപ്പിനുള്ള ഖത്തർ ദേശീയ ഫുട്ബോൾ ടീമിന്റെ 26 അന്തിമ സ്കോഡിനെ പ്രഖ്യാപിച്ചു. കണ്ണൂർ തലശ്ശേരി സ്വദേശിയായ മലയാളി താരം തസിൻ മുഹമ്മദ് ജംഷീദും ടീമിൽ ഇടം പിടിച്ചു. ഒരു മലയാളി ഇതാദ്യമായാണ് ഫിഫ ലോകകപ്പിനുള്ള ദേശീയ ടീമിൽ ഇടം പിടിക്കുന്നത്. ഷാർജയിലെ അൽനദയിൽ മലയാളി യുവാവ് കുത്തേറ്റ് മരിച്ചു. കണ്ണൂർ സ്വദേശി ഇസ്മായിലാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. ടിക്ടോക്കിന് ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക വിവരം. സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാൾ മലയാളിയെന്ന് പോലീസിന് ലഭിച്ച വിവരം. ഷാർജ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിക്കുകയും അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. അബുദാബിയിൽ പാർപ്പിട വാണിജ്യ വ്യവസായ കെട്ടിടങ്ങളുടെ വാടക വർധന താൽക്കാലികമായി മരവിപ്പിച്ചു. പുതിയ നിർദ്ദേശപ്രകാരം കരാർ പുതുക്കുമ്പോഴും പുതിയ വാടകക്കാർക്ക് നൽകുമ്പോഴും നിലവിലെ വാടകത്തുകയിൽ വർധനവ് അനുവദിക്കില്ല. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: ഹോം FM ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.
2: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 11 മിനിറ്റ്.
3: Weather update. Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായ് മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 39 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 42%.
3: Weather update. Weather update.
1: was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Back to home brought to you by Alnoor Polyclinic Muthina Dera Dubai, caring for you and your family. Visit Alnoor Polyclinic Muthina for appointments. Call 04385 7841.
1: തിരികെത്താം ഹോം 92.2 എഫ് എമ്മിൽ. ഇത് ബാക്ക് ടു ഹോമിൻ്റെ സമയമാണ്, ആസുവാണ് കൂടിയുള്ളത് കേട്ടോ. നമ്മൾ ഈ ഇവിടെയുള്ള പേരൻസ്, പ്രത്യേകിച്ചും ഇവിടെ നിന്നുള്ള, ഇവിടെ മാത്രമല്ല നാട്ടിലാണെങ്കിലും ശരി, ഇന്ത്യയിലെമ്പാടുമുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുള്ള മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്കകൾ ഒന്ന് തന്നെയായിരുന്നു CBSEയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി നിലനിൽക്കുന്ന ആ ഒരു വിവാദങ്ങൾ, പ്രത്യേകിച്ചും ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ, അല്ലെങ്കിൽ റീവാലുവേഷൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് തന്നെ നേരിടേണ്ടി വരുന്ന പലതരത്തിലുള്ള ക്രൈസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ വലിയ രീതിയിൽ അറ്റൻഷൻ നേടിയ കാര്യങ്ങൾ തന്നെയായിരുന്നു. എന്തായാലും CBSEയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾക്കൊക്കെ ശേഷം CBSEയുടെ റിവാലുവേഷൻ പോർട്ടൽ തുറന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം, സാങ്കേതിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ സൈബർ സുരക്ഷാ ആശങ്കകളും ഒക്കെ മൂലം വൈകിട്ടുണ്ടായിരുന്ന പ്ലസ് ടു ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള വെരിഫിക്കേഷൻ റിവാലുവേഷൻ പോർട്ടലിൻ്റെ

പ്രവർത്തനമാണ് ഇന്നത്തെ ദിവസം മുതൽ പുനരാരംഭിച്ചിരിക്കുന്നതായിട്ട് CBSE അറിയിച്ചിരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ ഉത്തരക്കടലാസിൻ്റെ പരിശോധനയ്ക്കാവട്ടെ, അല്ലെങ്കിൽ മാർക്കിൻ്റെ ഒരു റിവാലുവേഷന് വേണ്ടിയിട്ടാവട്ടെ, പുനർപരിശോധനയ്ക്കാവട്ടെ, ഒക്കെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനിലൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ബോർഡ് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കണമെന്ന് കൂടി CBSE അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഏതൊരു പേരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ടെൻഷനുകളിലൊന്നാണ് വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിന് ഏറ്റവും അർഹിക്കുന്ന പരിഗണനയോടുകൂടി തന്നെ നമ്മുടെ സംവിധാനങ്ങൾ, പ്രത്യേകിച്ചും CBSEയുടെ കൺട്രോളിംഗ് ഡയറക്ടറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലുള്ള വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ തന്നെ അതിൻ്റെതായിട്ടുള്ള ഇടപെടലുകൾ നടക്കുമെന്ന് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഒഫ്കോഴ്സ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയ CJP കോക്രോച്ച് ജനതാ പാർട്ടി അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ആ ഒരു പ്രക്ഷോഭങ്ങൾക്കൊക്കെ തന്നെ ഏറ്റവും മുഖ്യ കാരണങ്ങളിലൊന്നായിട്ട് പറയുന്ന സംഭവങ്ങളിലൊന്നും ഈ പറഞ്ഞ പോലെ CBSEയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വിധങ്ങളായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എനിവേ, എന്തായാലും ആ സംഭവങ്ങൾ അല്ലെങ്കിൽ അതിൽ ഇപ്പോൾ എന്തായാലും റിവാലുവേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ അതിനുള്ള അവസരം ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഈ സമയത്ത് അറിയിക്കുകയാണ് കേട്ടോ. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഇവിടെ ദുബായുടേതായിട്ടുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം അത് എത്രമാത്രം മികച്ചതാണ് എന്നുള്ളൊരു കാര്യം നമുക്കറിയാമല്ലേ. ഈദ് അൽ അദ്ഹയിൽ ഈ കഴിഞ്ഞ വലിയ പെരുന്നാളിൻ്റെ അവധി ദിവസങ്ങളിൽ പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചവരുടെ ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതാണ്ട് 8.2 മില്യൺ യാത്രക്കാരാണ് പബ്ലിക് ട്രാൻസ്പോർട്ട്, മെട്രോ ആവട്ടെ അല്ലെങ്കിൽ RTA ബസ്സുകളാവട്ടെ, ഈ സംവിധാനങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചതെന്നാണ് കണക്കുകൾ പറയുന്നത്. ശരിക്കും May 25 മുതൽ May 29 വരെയുള്ള 5 ദിവസത്തെ അവധി ദിവസത്തിലെ മാത്രം കണക്കാണ് ഇത്. ദുബായ് മെട്രോ, ട്രാം, പൊതുബസ്സുകൾ, മറൈൻ ട്രാൻസ്പോർട്ട്, ടാക്സികൾ, അതുപോലെ തന്നെ ഷെയർഡ് മൊബിലിറ്റി സർവീസ് ഒക്കെ തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ശരിക്കും നമ്മളീ പറഞ്ഞ പോലെ ടൂറിസം ഒരു വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പല ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് ദുബായ് എന്ന നഗരത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ സംവിധാനങ്ങളെ എത്രമാത്രം ആളുകൾ സ്നേഹിക്കുന്നുണ്ട്, എത്രമാത്രം അതിനെ ആക്സസ് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണിത്. 8.2 മില്യൺ യാത്രക്കാരാണ് ഈ പെരുന്നാളിൻ്റെ മാത്രം 4 ദിവസങ്ങളിൽ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് മാത്രം പലയിടങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. Trending song of the hour.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: You are listening to Back to Home with Asif. Asif.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.
0: You're listening to Home 92.2 FM. Home is a feeling.
8: Back to
2: ഇന്നത്തെ ദിവസം ആക്ച്വലി സൗത്ത് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അടയാളമായി മാറിയ രണ്ട് വ്യക്തികൾ ഒരുപോലെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. ഓഫ് കോഴ്സ് അതിലൊരാൾ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട, ഒരുപക്ഷെ ഇപ്പോഴും രാത്രികളിൽ ഉറക്കം വരാതെ കിടക്കുന്ന സമയത്ത് നേരെ പ്ലേലിസ്റ്റിലേക്ക് പോയി ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഒരു താരാട്ട് പോലെ നമ്മളെ ആരോ തലോടുന്നത് പോലെ നമ്മൾ നേരെ ഉറക്കത്തിലേക്ക് വീഴും. ഈവൻ ദോ മലയാളികളാണെങ്കിലും നമ്മൾ അത്രമാത്രം ഹൃദയത്തിലെത്തിയ ഗാനങ്ങൾ മലയാളത്തിലും തമിഴിലും ഒക്കെ സമ്മാനിച്ചിട്ടുള്ള ഇസൈക്കുഞ്ഞാനി ഇളയരാജയുടെ ബർത്ത്ഡേ ആണ് ഇന്നത്തെ ദിവസം. ആൻഡ് മാത്രമല്ല, ആക്ച്വലി അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ഇന്നത്തെ ദിവസമല്ല, നാളെയാണ്. പക്ഷെ ഇന്നാണ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതെന്താ കാരണം എന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അതുപോലെ തന്നെ മണിരത്നത്തിന്റെയും നമ്മുടെ സൗത്ത് ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു കാലത്ത് ബോളിവുഡ് മാത്രമാണ് ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞിരുന്ന ആ ഇടത്തു നിന്നും സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ഇത്രമാത്രം, ഇപ്പോൾ എസ് എസ് രാജമൌലി വരുന്നതിന് മുൻപാവട്ടെ, പ്രശാന്ത് നീൽ വരുന്നതിന് മുൻപാവട്ടെ, ഒക്കെ തന്നെയും ലോകത്തുള്ള മറ്റ് സിനിമാ പ്രേക്ഷകരെ, സിനിമാ പ്രേമികളെ മുഴുവൻ തമിഴിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലേക്ക് നോക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച ഒരു സംവിധായകനാണ് മണിരത്നം. ആൻഡ് ഓഫ് കോഴ്സ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് തന്നെ മലയാളത്തിലൊരു സിനിമ ചെയ്തിട്ടാണെന്ന് അത് എത്ര പേർക്കറിയാം. ലാലേട്ടനൊക്കെ അഭിനയിച്ച ഉയരെ എന്ന് പറയുന്ന സിനിമയാണ് മണിരത്നത്തിന്റെ ആദ്യത്തെ ചിത്രം. അതിനുശേഷമാണ് അദ്ദേഹം തമിഴിലേക്ക് പോകുന്നതും അവിടെ നായകനും റോജയും ബോംബെയും ഒക്കെ തന്നെ സംഭവിക്കുന്നതും ഒക്കെ തന്നെ അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾക്ക് കുറച്ചുകൂടി കണക്റ്റഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇന്നത്തെ ദിവസമാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ അസോസിയേഷനിൽ വന്ന എത്രയധികം ട്രാക്കുകൾ ഉണ്ട് അല്ലേ, കുറച്ചധികം പാട്ടുകൾ. ഇവരുടെ ഒരു അസോസിയേഷനിൽ വന്നിട്ടുള്ള പാട്ടുകളിലേക്ക് നമുക്ക് എന്തായാലും പോവാം. അതിന് മുൻപായിട്ട് ഈ ഇളയരാജയുടെ ബർത്ത്ഡേ, അദ്ദേഹം ആക്ച്വലി ജനിച്ചത് 1943 ജൂൺ 3-ാം തീയതിയാണ്, നാളെയാണ്. പക്ഷേ അദ്ദേഹം ജന്മദിനം ആഘോഷിക്കുന്നത് ഇന്ന് ജൂൺ 2-ാം തീയതിയാണ്. അതിൻ്റെ പിറകിലും ഒരു കാരണമുണ്ട്. കാരണം നമ്മുടെ ഇളയരാജ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ഫിഗറുകളിലൊന്നാണ്, തമിഴ്നാടിൻ്റെ മുൻ മുഖ്യമന്ത്രിയും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരിലൊരാളായിട്ടുള്ള, സാഹിത്യകാരനായിട്ടുള്ള, സിനിമാ പ്രവർത്തകനായിട്ടുള്ള കലൈഞ്ചർ കരുണാനിധി. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ജൂൺ 3-ാം തീയതി. അപ്പോൾ ആ ദിവസം കരുണാനിധിയെ ആഘോഷമാക്കി മാറ്റേണ്ട ദിവസമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഇളയരാജ തൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ജൂൺ 2-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഇവർക്കിടയിലും ഒരു വലിയ മ്യൂച്വൽ കണക്ഷൻ ഉണ്ട്. കാരണം കലൈഞ്ചറാണ് ആദ്യമായിട്ട് ഇദ്ദേഹത്തെ ഇസൈക്കുഞ്ഞാനി എന്ന പേരിൽ, മ്യൂസിക്കൽ ജീനിയസ് എന്ന പേര് ഇളയരാജയ്ക്ക് നൽകിയത് പോലും. അപ്പോൾ എന്തായാലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഇസൈക്കുഞ്ഞാനിയുടെയും അതുപോലെ മണിരത്നത്തിൻ്റെയും ബർത്ത്ഡേ ആണ്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ ഇവരുടെ കോമ്പിനേഷനിൽ മണിരത്നം സിനിമകൾക്ക് വേണ്ടിയിട്ട് ഇളയരാജ സംഗീത സംവിധാനം ചെയ്ത സമയത്തൊക്കെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലാസിക് സോങ്ങുകളാണ്. അതിൽ ചില പാട്ടുകളിലൂടെ നമുക്കൊരു ചെറിയ യാത്ര, എല്ലാം ഒന്ന് ഉൾപ്പെടുത്താൻ പറ്റില്ല, അതുകൊണ്ട് അതുപോലെ തന്നെ എല്ലാ പാട്ടുകളുടെയും മുഴുവൻ പോർഷൻ ഉൾപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ കുറച്ച് പോർഷൻസ് വെച്ച് നമുക്കൊന്ന് കേൾക്കാം. ഞാൻ കുറച്ചെണ്ണം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് നേരെ ദളപതിയിലേക്ക് പോവാം. മമ്മൂക്കയും രജനീകാന്തും ഇഞ്ചോടിഞ്ച് ഇപ്പോഴും, ഓഫ് കോഴ്സ് ഇപ്പോഴും എല്ലാവരുടെയും പ്ലേലിസ്റ്റുകളിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക്.

മണിരത്നം ഇളയരാജ കോമ്പിനേഷനിലെ ട്രാക്കുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ട്രാക്കുകളുടെ ലിസ്റ്റാണ് ഇവിടെ പ്ലേ ചെയ്യുന്നത്. സുന്ദരി കണ്ണാലൊരു സെയ്തി എന്ന് പറയുന്ന തലപതിയിലെ പാട്ട് ഇപ്പോഴും അത്രമാത്രം എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്നൊരു ട്രാക്കാണ്.

ഈ കോമ്പിനേഷനിൽ രജനീകാന്തിന് മാത്രമല്ല, നമ്മുടെ ഉലേഖനായകൻ കമൽഹാസിന് വേണ്ടിയിട്ടും അദ്ദേഹത്തിന്റെ നായകൻ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള താരാട്ട് പോലൊരു പാട്ട് സമ്മാനിച്ചിട്ടുണ്ട്.

86 പുറത്തുവന്ന മൗനരാഗം എന്ന സിനിമ, മോഹൻ രേവതി കോംബോ, ഒഫ്കോഴ്സ് ഒരു എവർഗ്രീൻ റൊമാൻറ്റിക് സിനിമ. മണിരത്നത്തിന്റെ ക്ലാനാണ് റൊമാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല്. മണിരത്നത്തിന്റെ നായികമാർക്കൊരു പ്രത്യേക ഫാൻ ബേസ് തന്നെയുണ്ട്. ആ കൂട്ടത്തിൽ എല്ലാ കാലത്തും ഓർത്തു വയ്ക്കുന്ന സിനിമകളിലൊന്നാണ് മൗനരാഗം, അതിലെ ഈ ഒരു ട്രാക്കും.

1990 പുറത്തു വന്ന അഞ്ജലി എന്ന സിനിമ ഒരിക്കലും മറക്കാൻ വേണ്ടി പറ്റില്ല. ആകാശദൂതനും മുൻപേ നമ്മളെല്ലാവരും ഒരുപക്ഷെ ക്ലൈമാക്സ് കൊണ്ട് കരയിപ്പിച്ച സിനിമകളിലൊന്നായിരിക്കും.

0: ராஜா, ராஜாதி ராஜன் இந்த ராஜா. கூஜா தூக்காதே வேறு எங்கும் கூஜா. ராஜா
1: നായകന്റെ ഇൻട്രോയ്ക്ക് ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സോങ് വേണമെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എവർഗ്രീൻ തിങ് അഗ്നി നക്ഷത്രം എന്ന ചിത്രത്തിന് വേണ്ടി 1988 പുറത്തു വന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് മണിരത്നത്തിന്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇളയരാജയുടെ കമ്പോസിഷൻ.
0: രാജാ

ആൻഡ് യെസ് ഈ ഒരു പാട്ട് ഒരു പക്ഷേ നമ്മൾ ഏതൊക്കെ ഭാഷകളിൽ കേട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു അത്ഭുതമാണ്. കാരണം മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ഒരേ സമയത്ത് ഹിറ്റായി മാറിയ ഗീതാഞ്ജലി എന്ന സിനിമ 1989 പുറത്തു വന്ന ചിത്രം. ആൻഡ് ഓഫ്കോഴ്സ് നാഗാർജുന എന്ന താരത്തെ നമ്മളെല്ലാവരും ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ സിനിമയിലൂടെ ആയിരിക്കും. അതിലെ ഈ ഒരു ട്രാക്ക് ഒരു രക്ഷയില്ലല്ലേ. ആൻഡ് ഓഫ്കോഴ്സ് ഇതും മണിരത്നം ഇളയരാജ കോമ്പിനേഷനിൽ വന്ന ചിത്രത്തിലുള്ള പാട്ട്.

0: ആൻഡ് യെസ്, അത്രയധികം ഹിറ്റ് ക്ലാസ്സുകളിലൂടെ, അത്രയധികം ഹിറ്റ് ചിത്രങ്ങളിലൂടെ, അത്രയധികം ഹിറ്റ് ഗാനങ്ങളിലൂടെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് കലാപ്രതിഭകൾ തന്നെയാണ് മണിരത്നം ആൻഡ് ഇളയരാജ. ഓഫ് കോഴ്സ് അവരുടെ എനിക്ക് വളരെ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് ട്രാക്കുകളാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫേവറേറ്റുകളാണ് കേട്ടത്. ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റുകൾ ഉണ്ടായിരിക്കാം. ആൻഡ് ഇതിൽ ഉൾപ്പെടാതെ പോയ കുറേയധികം ഫേവറേറ്റ് സോങ്സ് നിങ്ങൾക്കുണ്ടായിരിക്കാം. എന്തായാലും ഈ സമയത്ത് നമ്മുടെ തമിഴ് ട്രാക്കിനുള്ള സമയമാണ്. കുറച്ചധികം സമയം നീണ്ടുപോയല്ലേ. അപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ തമിഴ് ട്രാക്ക് കേട്ട് ഓടി തിരിച്ചു വരാം. ആ സമയത്ത് ഡോസ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സും ഒക്കെ തന്നെ ഞാനിവിടെ കരുതി വെച്ചിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർഎസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകോൾ പർത്തുബായ്.
2: ഇളയനിലാ ഒഴുകിരതേ

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
2: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
3: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ് ദി ബെസ്റ്റ് ഇൻഫർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
4: സിനിമയ്ക്കുള്ളിലെ സിനിമയുമായി എത്തുന്നു നെസ്ലിന്റെ മോളിവുഡ് ടൈംസ്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ആദ്യ ചിത്രത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച അഭിനന്ദ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രേമലുവിന് ശേഷം ഹിറ്റ് കോംബോ ആയ നെസ്ലിനും സംഗീത് പ്രതാപും ഒന്നിക്കുന്നു. ഒപ്പം ഷറഫുദ്ദീൻ, അൽതാഫ് സലീം തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു.
5: ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടിക്കാനം.
4: ഓൾറെഡി ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ ഗാനങ്ങളുമായി ജേക്സ് ബിജോയുടെ സംഗീതവും. മോളിവുഡ് ടൈംസ് June 5 GCC റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് ഓൺലൈൻ സ്ട്രീമിംഗ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
6: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വിലക്കയറ്റത്തിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്കേറ്റ്. CBSE ചെയർമാനെയും സെക്രട്ടറിയെയും മാറ്റി പരീക്ഷയിലെ വീഴ്ച അന്വേഷിക്കും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മയക്കുമരുന്ന് മാഫിയ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഒറ്റക്കെട്ടായി ലഹരി എന്ന വിപത്തിനെ നേരിടാമെന്ന് മുഖ്യമന്ത്രി. കേരളത്തിൽ മയക്കുമരുന്ന് കേന്ദ്രങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. യുവാക്കളെ വഴിതെറ്റിക്കുന്ന മയക്കുമരുന്ന് കേന്ദ്രങ്ങളും അതിന്റെ വ്യാപാരവും സജീവം. മരണത്തിന്റെ വ്യാപാരികളാണ് ഇവർ. കുട്ടികളെ കണ്ടെത്തി മയക്കുമരുന്നിന് അടിമകളാക്കി മാറ്റുന്ന വലിയ കേന്ദ്രങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. കേരളത്തിൽ നമുക്കതിന്റെ വേരറുക്കണം. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഉദ്ഘാടന പരിപാടിക്കിടെ സംസാരിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിലെ നെൽകർഷകർക്ക് പ്രതീക്ഷ. സംഭരിച്ച നെല്ലിന്റെ പണം 10 ദിവസത്തിനുള്ളിൽ നൽകുമെന്ന് സർക്കാരിന്റെ ഉറപ്പ്. കർഷകർ ഇന്ന് മന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിലാണ് ഉറപ്പ് ലഭിച്ചത്. കൃഷി, ജലസേചനം, വനം, ഭക്ഷ്യ, സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിമാരുമായാണ് കർഷകർ കൂടിക്കാഴ്ച നടത്തിയത്. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. പ്രതിപക്ഷത്തു നിന്ന് മുൻ ധനമന്ത്രി കൂടിയായ കെ എൻ ബാലഗോപാൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. വിലക്കയറ്റം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. വിലക്കയറ്റം മൊത്തത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതം എന്തെന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മറുപടി. കുറച്ചു ദിവസം കൂടി ലഭിച്ചാൽ മാത്രമേ തീരുമാനം പറയാൻ സാധിക്കൂ എന്നും മുഖ്യമന്ത്രി. പെട്രോൾ വില വർദ്ധനവടക്കം ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പറഞ്ഞു. വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് പറഞ്ഞ് അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി സ്പീക്കർ നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസിലെ ചർച്ചയ്ക്കിടെ ബിജെപി എംഎൽഎയ്ക്ക് സംസാരിക്കാൻ അനുമതി നൽകിയതിൽ തർക്കമുണ്ടായി. അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി സ്പീക്കർ നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസിലെ ചർച്ചയ്ക്കിടെ ബിജെപി

തുടർന്ന് സംസാരിക്കുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മോദിയെ വിമർശിച്ചതിന് ബിജെപി എംഎൽഎ മറുപടി നൽകി. ഇന്ധന വിലവർദ്ധനവുമായി ബന്ധപ്പെട്ടാണ് പിണറായി മോദിക്കെതിരെ വിമർശനം നടത്തിയിരുന്നത്. മോദി ആർക്കു മുന്നിലും തലകുനിക്കില്ലെന്ന് പറഞ്ഞ ബിജെപി എംഎൽഎ പിണറായി വിജയന് ഇഡിയെ പേടിയാണെന്ന് തിരിച്ചടിച്ചു. ഇഡിയെ പേടിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ പോലെയല്ല മോദി. ട്രംപല്ല ലോകത്തിലെ ഏത് നേതാവിന്റെ മുന്നിലും ഭാരതത്തിന്റെ നിലപാട് പറയാൻ കരുത്തുള്ള പ്രധാനമന്ത്രിയാണ് മോദിയെന്ന് ഗോപകുമാർ എംഎൽഎ പറഞ്ഞു. ഇതോടെ എൽഡിഎഫ് എംഎൽഎമാർ ബഹളം വെച്ചു. മലയിടം തുരുത്തിലെ കുടുംബങ്ങളെ ഒരു കാരണവശാലും സർക്കാർ കൈയൊഴിയില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഷയം രമ്യമായി പരിഹരിക്കും. സ്ഥലം കൊടുത്ത് വീട് നിർമ്മിച്ച് നൽകാൻ സർക്കാർ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. താമസക്കാർ സമ്മതം അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കുന്നത്തുനാട് എംഎൽഎ വി പി സജീന്ദ്രനാണ് മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കൽ സംബന്ധിച്ച് ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചത്. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാൻ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ. തെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാന് 99 സിപിഐയിലെ മുഹമ്മദ് മൊഹസിന് 34 വോട്ടുകളും ലഭിച്ചു. ബിജെപിയുടെ 3 അംഗങ്ങൾ വിട്ടുനിന്നു. സ്പീക്കറടക്കം 4 പേർ വോട്ട് ചെയ്തില്ല. സന്ദീപ് വാര്യർ, ആബിദ് ഹുസൈൻ തങ്ങൾ, സി കെ ഹരീന്ദ്രൻ എന്നിവർ വോട്ട് ചെയ്യാൻ എത്തിയില്ല. ഷാനിമോൾക്ക് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആശംസ നേർന്നു. 31 വർഷത്തിന് ശേഷമാണ് കേരള നിയമസഭയിൽ ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ എത്തുന്നത്. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ബന്ധു നിയമനം. മന്ത്രിയുടെ സഹോദരി ഭർത്താവായ ബെന്നി തോമസിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു. ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ എൽഡിഎഫ് സർക്കാരിനെതിരെ യുഡിഎഫ് രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. അതേ മുന്നണിയിൽ നിന്ന് തന്നെ ഇതേ രീതിയിലുള്ള നിയമനങ്ങൾ വന്നത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി നാളത്തേക്ക് മാറ്റി. പ്രതികൾ ഒളിവിലല്ലെന്നും മാജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങി ജാമ്യമെടുക്കാൻ തയ്യാറായിരിക്കുകയാണെന്ന് SIT റിപ്പോർട്ട് നൽകിയെന്നും പ്രതിഭാഗം വാദിച്ചു. ക്രൈം നടന്ന കേസുകളിൽ അറസ്റ്റ് തടയാനാകില്ലെന്ന് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി വ്യക്തമാക്കി. മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ചയുടെ വ്യാജ ചിത്രം പ്രചരിപ്പിച്ച CPM അനുഭാവിക്കെതിരെ കേസെടുത്ത് പോലീസ്. കോഴിക്കോട് അത്തോളി പോലീസാണ് കലാപ ആഹ്വാനക്കുറ്റം ചുമത്തി കേസെടുത്തത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ പരാതിയിലാണ് കേസ്. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയുടെ ചോദ്യം ചെയ്യൽ ഉടനില്ല. CMRLന്റെ ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവ് വന്ന ശേഷം മാത്രമായിരിക്കും ED സമൻസ് അയയ്ക്കുക. കോടതി ഉത്തരവ് പരിശോധിച്ചാകും തുടർ നടപടിയെന്ന് ED വൃത്തങ്ങൾ വ്യക്തമാക്കി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM നേതാക്കൾക്കെതിരെയും നടപടി വേണമെന്നാവശ്യപ്പെട്ട് ED. നേതാക്കളെയും പ്രതിചേർക്കണമെന്നാവശ്യം ആസൂത്രിത ആക്രമണം നേതാക്കളുടെ അറിവോടെയെന്നും നേതാക്കളാണ് പ്രകോപനം ഉണ്ടാക്കിയതെന്നും ED ആരോപിക്കുന്നു. കേസിൽ കക്ഷി ചേരാനുള്ള തയ്യാറെടുപ്പിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇതിനുള്ള തെളിവ് ശേഖരണം ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡിനെത്തിയപ്പോഴാണ് CPM പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞ നാളെ. DK ശിവകുമാറിനൊപ്പം 10 മന്ത്രിമാർ കൂടി ചുമതലയേൽക്കും. മന്ത്രിസഭയിലെ മലയാളികളായ KJ ജോർജും UT ഖാദറും നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്രയും നാളെ മന്ത്രിയായി ചുമതലയേൽക്കും. അണ്ണാമലൈ BJP വിട്ടു. തമിഴ്നാട് BJP അധ്യക്ഷനായിരുന്നു K അണ്ണാമലൈ. BJP ദേശീയ അധ്യക്ഷന് രാജിക്കത്ത് കൈമാറി. സൌഹാർദ്ദപൂർവ്വം വിട നൽകണമെന്ന് നിതിൻ നബീനുമായുള്ള കൂടിക്കാഴ്ചയിൽ അണ്ണാമലൈ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത തിരിച്ചടിയുണ്ടായി. 1 മാസത്തിനുശേഷമാണ് രാജി. നടൻ രജനീകാന്തുമായി ചേർന്ന് പുതിയ രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രീയത്തിന് അതീതമായ സംഘടനയോ രൂപീകരിക്കാനാണ് അണ്ണാമലയുടെ ശ്രമമെന്ന് അറിയുന്നു. CBSE പരീക്ഷാ നടത്തിപ്പിലുണ്ടായ ഗുരുതര വീഴ്ചയിൽ മുഖം രക്ഷിക്കൽ നടപടിയുമായി കേന്ദ്ര സർക്കാർ. ബോർഡിന്റെ ചെയർമാനെയും സെക്രട്ടറിയെയും സർക്കാർ മാറ്റി. ഗുരുതരമായ വീഴ്ചയെ തുടർന്നാണ് ഇരുവർക്കുമെതിരെ നടപടി. വിഷയം അന്വേഷിക്കാനായി ഏകാംഗ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. അമേരിക്കയുമായി ഇടനിലക്കാർ വഴിയുള്ള ചർച്ചകൾ അവസാനിപ്പിക്കുന്നതായി ഇറാൻ. ലബനനിലും ഗസയിലും ഇസ്രായേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ഇറാന്റെ തസ്നീം ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയുമായുള്ള കരാറിന് ലബനനിൽ വെടിനിർത്തൽ അനിവാര്യമെന്ന് ഇറാൻ. ഹോർമൂസ് കടലെടുക്ക് പൂർണ്ണമായും തടയുമെന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രധാന ജലപാതയായ ബാബൽ മന്ദബ് കടലെടുക്ക് വഴി വരുന്ന വാണിജ്യ കപ്പലുകൾ ആക്രമിക്കാൻ ഇറാൻ ഭരണകൂടം അനുമതി നൽകിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ അനധികൃതമായി ചിത്രീകരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ DGCA. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ മേഖലകളിൽ അനുമതിയില്ലാതെ ദൃശ്യം പകർത്തിയാൽ പിഴ, ഫോണോ ക്യാമറയോ പിടിച്ചെടുക്കൽ എന്നിവയ്ക്ക് പുറമെ കടുത്ത സാഹചര്യങ്ങളിൽ വിമാനയാത്രാ വിലക്ക് വരെ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. ഷാർജയിലെ അൽനദയിൽ മലയാളി യുവാവ് കുത്തേറ്റ് മരിച്ചു. കണ്ണൂർ സ്വദേശി ഇസ്മായിലാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. ടിക്ടോക്കിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക വിവരം. സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാൾ മലയാളിയെന്ന് പോലീസിന് ലഭിച്ച വിവരം. ഷാർജ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിക്കുകയും അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. അബുദാബിയിൽ പാർപ്പിട വാണിജ്യ വ്യവസായ കെട്ടിടങ്ങളുടെ

0: വാടക വർധന താൽക്കാലികമായി മരവിപ്പിച്ചു. പുതിയ നിർദ്ദേശപ്രകാരം കരാർ പുതുക്കുമ്പോഴും പുതിയ വാടകക്കാർക്ക് നൽകുമ്പോഴും നിലവിലെ വാടക തുകയിൽ വർധനവ് അനുവദിക്കില്ല. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Time check. Good evening, Studio Clock. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
3: Time check. Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 39 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 43%.
3: വെദർ അപ്ഡേറ്റ്
1: വാസ് ബ്രോട്ട് ടു യു ബൈ ആൾട്രാസ് ഓട്ടോ എ സി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് ആൾട്രാസ് .me.

0: Back to home brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
1: ആൻഡ് യെസ്, ലോകമൊരു കാൽപന്തിലേക്ക് ചുരുങ്ങാൻ വേണ്ടി ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. എല്ലായിടത്തും ശരിക്കും ആ ഒരു വേൾഡ് കപ്പിന്റെ ഓളത്തിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നാട്ടിലൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ടീമുകൾക്ക് വേണ്ടിയിട്ടുള്ള ആരവങ്ങൾ, പ്രത്യേകിച്ചും മലയാളികൾക്ക് എന്തോ ഫുട്ബോളിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു സ്വന്തം ടീം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ ഫാൻ ബേസ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആരാധക വൃന്ദത്തെ മഞ്ഞപ്പട സൃഷ്ടിച്ചതും ഒക്കെ തന്നെ മലയാളികൾക്ക് ഫുട്ബോളിനോടുള്ള ആ ഒരു ഇഷ്ടവും കണക്ഷനും ഒക്കെ കൊണ്ട് തന്നെയാണ്. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതൊന്നും അല്ല അല്ലേ. നമുക്കിപ്പോൾ സന്തോഷ് ട്രോഫി കാലങ്ങളിൽ പോലും ഓരോ മത്സരങ്ങൾക്ക്, ഒരു തവണ സന്തോഷ് ട്രോഫി ജയിച്ചതിൻ്റെ പേരിൽ എൻ്റയർ കേരള സംസ്ഥാനത്തിന് അവധി കൊടുത്ത ഒരു ചരിത്രം വരെ നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ പലപ്പോഴും ഈ ലോക കായിക മാമാങ്കം വരുന്ന സമയത്ത് നമ്മുടെ ഒരു പ്രാതിനിധ്യം, ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പ്രാതിനിധ്യം അവിടെ അടയാളപ്പെടുത്താൻ പറ്റാതെ പോകുന്നതിൻ്റെ പേരിൽ നമുക്ക് എല്ലാവർക്കും തന്നെ, ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർക്കൊക്കെ തന്നെ നല്ല രീതിയിൽ വിഷമം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണത്തെ വേൾഡ് കപ്പിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു മലയാളി തന്നെ ഫിഫ വേൾഡ് കപ്പിൽ ഗ്രൗണ്ടിൽ ഇറങ്ങുകയാണ്, ബൂട്ട് കെട്ടുകയാണ്. ആൻഡ് അത് ശരിക്കും പറഞ്ഞാൽ ഓരോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രിവിലേജ് തന്നെയാണ്. ഫിഫ വേൾഡ് കപ്പിൽ ഖത്തറിന്റെ ടീമിൽ ഒരു തലശ്ശേരിക്കാരൻ പയ്യൻ ഇടം നേടിയിരിക്കുകയാണ്. കണ്ണൂർ തലശ്ശേരി സ്വദേശിയായിട്ടുള്ള ജംഷീദിന്റെയും വളപട്ടണം സ്വദേശിനി ഷൈമയുടെയും മകനായ തഹസിൻ മുഹമ്മദ് ജംഷീദാണ് ഖത്തറിന്റെ 2026 ഫിഫ വേൾഡ് കപ്പ് ടീമിൽ ഇടം നേടിയിരിക്കുന്നത്. ഖത്തറിൽ ജനിച്ചു വളർന്ന ആളാണ് തഹസിൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ഫുട്ബോൾ കരിയർ തീർച്ചയായിട്ടും ഖത്തറിന്റെ ആ ഒരു ഗ്രൗണ്ടുകളിലൂടെ തന്നെയാണ് വളർന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഓഫ്കോഴ്സ് കഴിഞ്ഞ 2022 ഫുട്ബോൾ വേൾഡ് കപ്പ് വലിയൊരു ഫുട്ബോൾ റെവല്യൂഷൻ തന്നെയാണ് ഖത്തറിൽ, അല്ലെങ്കിൽ ഈ ഒരു മിഡിൽ ഈസ്റ്റേൺ മേഖലയിൽ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും മികച്ച ട്രെയിനിങ്ങിലൂടെയാണ് അദ്ദേഹം ഇന്ന് ഖത്തർ ടീമിന്റെ, നാഷണൽ ടീമിന്റെ ഭാഗമായി മാറിയിരിക്കുന്നത്. 19 വയസ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ തഹസിൻ. അദ്ദേഹം ഒരു വിങ്ങറാണ്. ഖത്തറിന്റെ വിവിധ പ്രായങ്ങളിലുള്ള പല വിഭാഗ ദേശീയ ടീമുകളെ പ്രതിനിധീകരിച്ച ശേഷമാണ് അദ്ദേഹം സീനിയർ ടീമിലേക്ക് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2024 ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ഖത്തർ ടീമിലും അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. 17-ാമത്തെ വയസ്സിൽ ഖത്തർ സ്റ്റാർസ് ലീഗിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജൻ എന്ന് പറയുന്ന ഒരു നേട്ടവും തഹസിൻ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്. ആൻഡ് നിലവിൽ അദ്ദേഹം ഖത്തറിലെ ഏറ്റവും പ്രമുഖ ക്ലബ്ബായിട്ടുള്ള അൽ ദുഹൈൽ എസ്സിയുടെ താരം കൂടിയാണ്. 2026 ലോകകപ്പിനായിട്ട് പരിശീലകൻ ജൂലിയൻ ലൊപെത്തോഗി പ്രഖ്യാപിച്ച 26-അംഗ ടീമിലാണ് തഹസിൻ ഇപ്പോൾ ഇടം നേടിയിരിക്കുന്നത്. ഇതോടുകൂടി ഫിഫയുടെ ഒരു വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ മലയാളി വേരുകളുള്ള ഫുട്ബോൾ താരങ്ങളിൽ ഒരാളായിട്ട് ചരിത്രം കുറിക്കുകയാണ് ഇദ്ദേഹം. കേരളത്തിൽ നിന്നും ഖത്തറിലേക്കല്ല, ഖത്തറിൽ നിന്നും ലോകകപ്പ് വേദിയിലേക്കാണ് തഹസിൻ്റെ ഈ ഒരു യാത്ര തന്നെ. നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നേട്ടമാണ്. എല്ലാ സമയത്തും ഇപ്പോൾ കേരളത്തിലുള്ള മലയാളികളായിട്ടുള്ള ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരുടെയൊക്കെ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളുടെ ഒക്കെ ഏറ്റവും വലിയ വിങ്ങലുകളിലൊന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനസമ്പത്ത് നമുക്ക് സ്വന്തമായിട്ടും 160 കോടിയിലധികം ആളുകളുണ്ടായിട്ടും ഏറ്റവും മികച്ച ഫുട്ബോൾ ടീമുകൾ, ഈ 160 കോടി ജനങ്ങളിൽ നിന്നും കേവലം ഒരു 11 പേരെ അല്ലെങ്കിൽ 15 പേരെ ഒരു ടീമിന് വേണ്ടി സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നില്ല എന്നുള്ളത്. പലപ്പോഴും ഐ എം വിജയൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ വി പി സത്യൻ്റെയോ ഒക്കെ മത്സരങ്ങളുടെ സമയത്ത് എല്ലാ കാലത്തും സ്പോർട്സ് ജേർണലിസ്റ്റുകൾ എഴുതിയിരുന്ന ഒരു ടേമുണ്ട്, ബോൺ ഇൻ ദ റോങ് പ്ലേസ് എന്നുള്ളത് അല്ലേ. പലപ്പോഴും നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിലെ രാഷ്ട്രീയ കലുഷിതമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ കൊണ്ട് മാത്രം ഉയർന്നു വരാൻ പറ്റാതെ പോയ, അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക്, സുനിൽ ഛേത്രിയുടെ കാര്യത്തിൽ പോലും നമ്മളത് പറയാറുണ്ട്, ലോക റെക്കോർഡുകൾ പലതും അദ്ദേഹത്തിന് മുന്നിൽ വഴിമാറിയിട്ടും ലോകകപ്പ് വേദിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു കളിമികവ് കൊണ്ടെത്തിക്കാൻ പറ്റാതെ പോയത് നമ്മുടെ രാജ്യത്തിൻ്റെ ഫുട്ബോൾ സംവിധാനങ്ങളിലുള്ള പിഴവാണ്. ഞാൻ നമ്മുടെ രാജ്യത്തിൻ്റെ കളിക്കാരിലുള്ള പിഴവെന്നല്ല പറയുന്നത്, നമ്മുടെ രാജ്യത്തെ ഫുട്ബോൾ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന ചില അതോറിറ്റീസിൻ്റെ പിഴവാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഏറ്റവും വിജയകരമായിട്ട് ഐ എസ് എൽ എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ മാമാങ്കത്തെ പോലും അത്രമാത്രം വിജയിപ്പിച്ച്, അത്രമാത്രം ആരാധക സമ്പത്ത് നേടിയെടുത്തിട്ടും അതിനെപ്പോലും ഇപ്പോൾ പകുതിയിൽ അവസാനിപ്പിക്കേണ്ട തരത്തിലേക്ക് നമ്മുടെ ഫുട്ബോൾ സംവിധാനങ്ങൾ പോകുന്നുണ്ടെങ്കിൽ, ക്രിക്കറ്റിന് കൊടുക്കുന്നതിൻ്റെ 4 പരിഗണനയെങ്കിലും ഫുട്ബോളിന് കൊടുത്തു കഴിഞ്ഞാൽ ലോക ഫുട്ബോൾ ഭൂപടത്തിൽ ഇന്ത്യക്കും സ്വന്തമായിട്ടുള്ള ഒരു ഇടമുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ. എന്തായാലും വരും വർഷങ്ങളിൽ, ഇന്നിപ്പോൾ ഇതൊരു വലിയ തുടക്കമായി മാറട്ടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ടാണെങ്കിലും ഖത്തറിന് വേണ്ടിയിട്ടാണെങ്കിലും തഹസീനിലൂടെ ഉള്ളത് ഒരു ആരംഭമായി മാറട്ടെ. വരും വർഷങ്ങളിൽ ഇന്ത്യക്കാരായിട്ടുള്ള, മലയാളികളായിട്ടുള്ള നിരവധി താരങ്ങൾ ലോകകപ്പിൻ്റെ വേദിയിൽ, ഫിഫയുടെ വേദിയിലേക്ക് എത്തുകയും അവിടെ പന്ത് തട്ടുകയൊക്കെ ചെയ്യട്ടെ. അത് ശരിക്കും ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരാളുടെ അടങ്ങാത്ത ആഗ്രഹമാണ് എന്ന് മാത്രം കരുതിയാൽ മതി. എന്നെപ്പോലെ തന്നെ ആഗ്രഹിക്കുന്നവരായിരിക്കും ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള എല്ലാവരും അല്ലേ.

0: होम 92.2 FM. होम इज अ फीलिंग.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

ഓൾറൈറ്റ്, എന്തായാലും ഈ ഒരു സമയത്ത് മറ്റൊരു സിനിമയ്ക്കുള്ള ടിക്കറ്റ്സ് കൂടി നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവാണ്. ഏതാണ് സിനിമയെന്ന് എല്ലാവർക്കും അറിയാം. കാരണം കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രത്യേകിച്ചും ഈ വലിയ റിലീസുകളുടെ കൂടെ റിലീസാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചില ചെറിയ സിനിമകൾ, ചെറിയത് ഇൻ ദ സെൻസ് ഓഫ് നമുക്കറിയാം ദൃശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രി മുഴുവൻ കാത്തിരിക്കുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷേ ആ സിനിമയോടൊപ്പം റിലീസായിട്ടും പതിയെ പ്രേക്ഷക പ്രതികരണങ്ങളുടെ, പ്രേക്ഷകരുടേതായിട്ടുള്ള ആ നല്ല ഇൻപുട്ടുകളിലൂടെ, ജെനുവിൻ റെസ്പോൺസുകളിലൂടെ, റിവ്യൂസിലൂടെ ഇന്ന് തിയേറ്റർ നിറച്ച് വലിയൊരു വിജയമായി മാറിയിരിക്കുന്ന, ഒരു സ്ലീപ്പർ ഹിറ്റായി മാറിയിരിക്കുന്ന ചിത്രമാണ് സിജു വിൽസൺ നായകനായി എത്തുന്ന ഡോസ്. അപ്പോൾ ഒരു മെഡിക്കൽ ത്രില്ലർ സിനിമയാണ്, ഒരു ഹോസ്പിറ്റലിന്റെ പശ്ചാത്തലത്തിൽ കുറെ അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു സിനിമയാണ്. എഡ്ജ് ഓഫ് ദി സീറ്റിലേക്ക് എത്തി പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ച് കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഡോസ്. അപ്പോൾ ഡോസ് എന്ന സിനിമയ്ക്ക്, ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ഹാപ്പി വെഡിങ് എന്ന് പറയുന്ന സിനിമ ഓർമ്മയില്ലേ, ഈ സിജു വിൽസൺ, ദൃശ്യ ഗോപിനാഥ്, ആ ഒരു കോമ്പിനേഷനിൽ ഭയങ്കര വലിയ ഹിറ്റായി മാറിയ സിനിമയാണ്. ആ കോമ്പിനേഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ചിത്രം കൂടിയാണ്. പക്ഷേ ഒരിക്കലും ഒരു ഫൺ റിലേറ്റഡ് സിനിമയല്ല, കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ആൻഡ് ഡോസ് നമ്മളെന്തായാലും ഇവിടെ ഈ വീക്കെൻഡിൽ കാണാൻ വേണ്ടി പോകുകയാണ്. ഡോസിനുള്ള ടിക്കറ്റ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എഡ്ജ് ഓഫ് ദി സീറ്റിലേക്ക് എത്തി സസ്പെൻസ് ത്രില്ലർ കണ്ട് ത്രില്ലടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഞെട്ടിക്കുന്ന ചില സസ്പെൻസുകളും ട്വിസ്റ്റുകളും ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ടാസ്ക് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഈ മെഡിക്കൽ ത്രില്ലർ എന്ന് പറയുന്ന സമയത്ത് ആ ഒരു ജോണറിൽ മലയാളികൾ എക്കാലത്തും ഓർത്തിരിക്കുന്ന ഒരു സിനിമയിലെ ഒരു സോങ് ഞാൻ കേൾപ്പിക്കും. മെഡിക്കൽ ത്രില്ലർ എന്നുള്ളതിനേക്കാൾ ഉപരി ഇതൊരു മെഡിക്കൽ റിലേറ്റഡ് സിനിമയാണ്. ഒരു മെഡിക്കൽ കോളേജിന്റെ പരിസരത്തിൽ അല്ലെങ്കിൽ അതിന്റെ പശ്ചാത്തലത്തിൽ വരുന്ന ഒരു സിനിമയാണ്. ആൻഡ് ഇതിലെ ഈ ട്രാക്ക് കേൾക്കുന്ന സമയത്ത് ഇത് ഏതാണ് സിനിമയെന്ന് കൃത്യമായിട്ട് ഗസ് ചെയ്ത് നമ്മളെ അറിയിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. സോ യെസ്, ദ സോങ് ഗോസ് ലൈക്ക്.

എന്ന ഹമ്മിങ് ഒക്കെ കേൾക്കുമ്പോഴേ എല്ലാവർക്കും അറിയാം. കാരണം ഇത് ലവ് ഫെയിലിയർ ആയിട്ടുള്ള ആളുകളുടെ നാഷണൽ ആന്തമായിരുന്നു കുറേയധികം കാലങ്ങളിലേക്ക്. ഇപ്പോഴും അതെ അതെ അതെ, അങ്ങനെ തന്നെയാണ്. പൃഥ്വിരാജ് നായകനായിട്ട് ഒരു സിനിമയാണ്, ഒരു മെഡിക്കൽ കോളേജ്, ഒരു ഡോക്ടറുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ്. ഇതേതാണ് സിനിമയെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ

എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഏതാ സിനിമ മനസ്സിലായല്ലോ. അപ്പൊ പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചേ. അയക്കുന്നതിന് ഒരു ഫോർമാറ്റ് കൂടിയുണ്ട്. ഹോം തിയേറ്ററിന്റെ HT space ദി റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 ലേക്ക് ഇനി ഒട്ടും വൈകണ്ട, ഷടപടയെന്ന് ഉത്തരങ്ങൾ പോന്നോട്ടെ.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മെഡിക്കൽ ത്രില്ലർ. ഹിറ്റ് ജോഡികളായ സിജു വിൽസൺ, ദൃശ്യ രഘുനാഥ് കോംബോ വീണ്ടും ഒന്നിക്കുന്നു. ഒപ്പം ജഗദീഷ്, അശ്വിൻ കുമാർ, റോണി ഡേവിഡ് തുടങ്ങി വലിയ താരനിര ഒന്നിക്കുന്ന ചിത്രം ഡോസ്. ഉദ്വേഗജനകമായ കഥാപശ്ചാത്തലത്തിൽ അഭിലാഷാർ നായർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഡോസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
3: ഡോസ് മെയ് 27 ജി സി സിയിൽ റിലീസിനെത്തുന്നു. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: You're tuned into Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling. You are listening to Home.

വാഹന പ്രേമികളുടെ ബക്കറ്റ് ലിസ്റ്റിൽ എല്ലായ്പ്പോഴും നമുക്ക് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വണ്ടികളുടെ കുറച്ച് ലിസ്റ്റുകൾ ഉണ്ടായിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഇവിടെ ഒരിക്കൽ പ്രവാസിയായി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഗൾഫിൽ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ആരാധന തോന്നുന്ന, ഗൾഫിൽ കണ്ട് ആരാധന തോന്നുന്ന ചില വാഹനങ്ങളുണ്ട്. നിസാൻ പെട്രോളൊക്കെ എനിക്ക് അത്തരത്തിലുള്ളൊരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ആ കൂട്ടത്തിൽ എക്കാലത്തും ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ള ഒരു കൾട്ട് ക്ലാസിക് ലുക്കുള്ള അല്ലെങ്കിൽ ക്ലാസിക് റിസപ്ഷനുള്ള വണ്ടികളിലൊന്നാണ് പജേറോ അല്ലേ. അപ്പോൾ 5 വർഷത്തിനൊരു ഇടവേളയ്ക്ക് ശേഷം പജേറോ തിരിച്ചു വരികയാണ്. മിസ്തുബിഷി കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു ടീസറും കാര്യങ്ങളും ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് അത് കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തോ ഒരു, അതായത് സിനിമയിൽ മാറി നിൽക്കുന്ന ഒരു നായകൻ തിരിച്ചു വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ഗൂസ് ബംസ് മൊമെന്റ് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ആഡ് കാണുന്ന സമയത്ത് തന്നെയും കിട്ടുന്നത്. ആഗോള വാഹന വിപണിയിൽ തന്നെ വലിയ തരംഗമായി മാറിയിട്ടുള്ള ഒരു ഇതിഹാസ SUV ആണ് പജേറോ. അപ്പോൾ നീണ്ട 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും നിരത്തുകളിലേക്ക് പജേറോ പുതിയ ലോഞ്ച് നടത്താൻ വേണ്ടി പോകുന്നത്, മടങ്ങി എത്താൻ വേണ്ടി പോകുന്നത്. മുൻനിര മോഡലായിട്ടുള്ള പജേറോയുടെ ഏറ്റവും പുതിയ പതിപ്പിൻ്റെ ആദ്യത്തെ ഒഫീഷ്യൽ ടീസറാണ് മിറ്റ്സുബിഷി മോട്ടോർസ് ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത്. ആൻഡ് അതിപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. അതിൻ്റെ മധ്യഭാഗത്തായിട്ട് മിറ്റ്സുബിഷി ലോഗോയും ഇരുവശങ്ങളിലേക്ക് നീളുന്ന എച്ച് ആകൃതിയിലുള്ള LED ഒരു DRL ലൈറ്റിംഗ് സിഗ്നേച്ചറും ഒക്കെ തന്നെ ഈ ഒരു ടീസറിൽ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ട്രൈറ്റൺ പിക്കപ്പിൻ്റെ കരുത്തുറ്റ ലാഡർ ഫ്രെയിം ഷാസി അടിസ്ഥാനമാക്കി നിർമ്മിക്കുന്ന ഈ പുത്തൻ SUV ഏറ്റവും മികച്ച ഓഫ് റോഡ് ശേഷിയും അതുപോലെ തന്നെ ആഡംബര സൗകര്യങ്ങളും ഒത്തിണക്കിയാണ് വിപണിയിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. 2026 അവസാന പാദത്തിലേക്ക് അടുക്കുന്ന സമയത്ത്, ഏതോ അറൗണ്ട് ഒരു നവംബർ ഡിസംബർ സമയത്തേക്കൊക്കെ ഗ്ലോബൽ വിപണിയിലേക്ക് ഈ വാഹനം ഔദ്യോഗികമായിട്ട് ലോഞ്ച് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര സിനിമകളല്ലേ, എത്ര സിനിമകളിൽ എത്ര നായകന്മാരുടെ ഇൻട്രോയ്ക്ക് പഞ്ച് കൂട്ടിയ ഒരു ഒരു ഒരു ഒരു മുതലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പജേറോ. അപ്പോൾ പജേറോ വീണ്ടും വരികയാണ്, ഓഫ്കോഴ്സ് വീണ്ടും വാഹന മാർക്കറ്റിൽ വലിയ വലിയ വിപ്ലവങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കേട്ട് ഓടി തിരിച്ചു വരാം. ആസിഫാണ് കൂടെയുള്ളത് ഓൺ ഹോം 92.2 FM. ദിസ് ഇസ് ബാക്ക് ടു ഹോം. ഐ വിൽ ബി വിത്ത് യു ടിൽ യു റീച്ച് ഹോം.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വിലക്കയറ്റത്തിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്കേറ്റ്. CBSE ചെയർമാനെയും സെക്രട്ടറിയെയും മാറ്റി പരീക്ഷയിലെ വീഴ്ച അന്വേഷിക്കും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മയക്കുമരുന്ന് മാഫിയെ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി സതീശൻ. ഒറ്റക്കെട്ടായി ലഹരിയെന്ന വിപത്തിനെ നേരിടാമെന്ന് മുഖ്യമന്ത്രി. കേരളത്തിൽ മയക്കുമരുന്ന് കേന്ദ്രങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. യുവാക്കളെ വഴിതെറ്റിക്കുന്ന മയക്കുമരുന്ന് കേന്ദ്രങ്ങളും അതിന്റെ വ്യാപാരവും സജീവം. മരണത്തിന്റെ വ്യാപാരികളാണ് ഇവർ. കുട്ടികളെ കണ്ടെത്തി മയക്കുമരുന്നിന് അടിമകളാക്കി മാറ്റുന്ന വലിയ കേന്ദ്രങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. കേരളത്തിൽ നമുക്കതിന്റെ വേരറുക്കണം. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഉദ്ഘാടന പരിപാടിക്കിടെ സംസാരിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിലെ നെൽകർഷകർക്ക് പ്രതീക്ഷ. സംഭരിച്ച നെല്ലിന്റെ പണം 10 ദിവസത്തിനുള്ളിൽ നൽകുമെന്ന് സർക്കാരിന്റെ ഉറപ്പ്. കർഷകർ ഇന്ന് മന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിലാണ് ഉറപ്പ് ലഭിച്ചത്. കൃഷി, ജലസേചനം, വനം, ഭക്ഷ്യ, സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിമാരുമായാണ് കർഷകർ കൂടിക്കാഴ്ച നടത്തിയത്. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. പ്രതിപക്ഷത്തുനിന്ന് മുൻ ധനമന്ത്രി കൂടിയായ കെ എൻ ബാലഗോപാൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. വിലക്കയറ്റം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. വിലക്കയറ്റം മൊത്തത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതം എന്തെന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മറുപടി. കുറച്ചു ദിവസം കൂടി ലഭിച്ചാൽ മാത്രമേ തീരുമാനം പറയാൻ സാധിക്കൂ എന്നും മുഖ്യമന്ത്രി. പെട്രോൾ വില വർദ്ധനവടക്കം ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പറഞ്ഞു. വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് പറഞ്ഞ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി സ്പീക്കർ നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസിലെ ചർച്ചയ്ക്കിടെ ബിജെപി എംഎൽഎയ്ക്ക് സംസാരിക്കാൻ അനുമതി നൽകിയതിൽ തർക്കമുണ്ടായി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കെ രാജൻ വാക്കൌട്ട് പ്രസംഗം നടത്തിയതിന് പിന്നാലെ ബിജെപി അംഗം ബി ബി ഗോപകുമാർ സംസാരിക്കാൻ എഴുന്നേറ്റു. ഇതോടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇടപെട്ടു. അടിയന്തര പ്രമേയത്തിൽ താങ്കൾ ഒപ്പിട്ടിട്ടില്ല, എന്നാൽ പറയാനുള്ളത് വളരെ പരിമിതമായി പറയാമെന്ന് സ്പീക്കർ അറിയിച്ചു. തുടർന്ന് ബി ബി ഗോപകുമാർ പ്രസംഗിച്ചു. തുടർന്ന് സംസാരിക്കുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മോദിയെ വിമർശിച്ചതിന് ബിജെപി എംഎൽഎ മറുപടി നൽകി. ഇന്ധന വിലവർദ്ധനവുമായി ബന്ധപ്പെട്ടാണ് പിണറായി മോദിക്കെതിരെ വിമർശനം നടത്തിയിരുന്നത്. മോദി ആർക്കു മുന്നിലും തലകുനിക്കില്ലെന്ന് ബി ബി ഗോപകുമാർ പ്രസംഗിച്ചു. തുടർന്ന് സംസാരിക്കുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മോദിയെ വിമർശിച്ചതിന് ബിജെപി എംഎൽഎ മറുപടി നൽകി. ഇന്ധന വിലവർദ്ധനവുമായി ബന്ധപ്പെട്ടാണ് പിണറായി

0: ഡി സതീശൻ വിഷയം രമ്യമായി പരിഹരിക്കും. സ്ഥലം കൊടുത്ത് വീട് നിർമ്മിച്ചു നൽകാൻ സർക്കാർ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. താമസക്കാർ സമ്മതം അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കുന്നത്തുനാട് എംഎൽഎ വി പി സജീന്ദ്രനാണ് മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കൽ സംബന്ധിച്ച ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചത്. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാൻ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ. തെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാന് 99 സിപിഐയിലെ മുഹമ്മദ് മൊഹസിന് 34 വോട്ടുകളും ലഭിച്ചു. ബിജെപിയുടെ 3 അംഗങ്ങൾ വിട്ടുനിന്നു. സ്പീക്കറടക്കം 4 പേർ വോട്ട് ചെയ്തില്ല. സന്ദീപ് വാര്യർ, ആബിദ് ഹുസൈൻ തങ്ങൾ, സി കെ ഹരീന്ദ്രൻ എന്നിവർ വോട്ട് ചെയ്യാൻ എത്തിയില്ല. ഷാനിമോൾക്ക് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആശംസ നേർന്നു. 31 വർഷത്തിന് ശേഷമാണ് കേരള നിയമസഭയിൽ ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ എത്തുന്നത്. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ബന്ധു നിയമനം. മന്ത്രിയുടെ സഹോദരി ഭർത്താവായ ബെന്നി തോമസിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു. ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ എൽഡിഎഫ് സർക്കാരിനെതിരെ യുഡിഎഫ് രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. അതേ മുന്നണിയിൽ നിന്ന് തന്നെ ഇതേ രീതിയിലുള്ള നിയമനങ്ങൾ വന്നത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി നാളത്തേക്ക് മാറ്റി. പ്രതികൾ ഒളിവിലല്ലെന്നും മാജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങി ജാമ്യമെടുക്കാൻ തയ്യാറായിരിക്കുകയാണെന്ന് SIT റിപ്പോർട്ട് നൽകിയെന്നും പ്രതിഭാഗം വാദിച്ചു. ക്രൈം നടന്ന കേസുകളിൽ അറസ്റ്റ് തടയാനാകില്ലെന്ന് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി വ്യക്തമാക്കി. മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ചയുടെ വ്യാജ ചിത്രം പ്രചരിപ്പിച്ച CPM അനുഭാവിക്കെതിരെ കേസെടുത്ത് പോലീസ്. കോഴിക്കോട് അത്തോളി പോലീസാണ് കലാപ ആഹ്വാനക്കുറ്റം ചുമത്തി കേസെടുത്തത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ പരാതിയിലാണ് കേസ്. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയുടെ ചോദ്യം ചെയ്യൽ ഉടനില്ല. CMRLന്റെ ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവ് വന്നശേഷം മാത്രമായിരിക്കും ED സമൻസ് അയയ്ക്കുക. കോടതി ഉത്തരവ് പരിശോധിച്ചാകും തുടർ നടപടിയെന്ന് ED വൃത്തങ്ങൾ വ്യക്തമാക്കി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM നേതാക്കൾക്കെതിരെയും നടപടി വേണമെന്നാവശ്യപ്പെട്ട് ED. നേതാക്കളെയും പ്രതിചേർക്കണമെന്നാവശ്യം ആസൂത്രിത ആക്രമണം നേതാക്കളുടെ അറിവോടെയെന്നും നേതാക്കളാണ് പ്രകോപനം ഉണ്ടാക്കിയതെന്നും ED ആരോപിക്കുന്നു. കേസിൽ കക്ഷി ചേരാനുള്ള തയ്യാറെടുപ്പിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇതിനുള്ള തെളിവ് ശേഖരണം ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡിനെത്തിയപ്പോഴാണ് CPM പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞ നാളെ. DK ശിവകുമാറിനൊപ്പം 10 മന്ത്രിമാർ കൂടി ചുമതലയേൽക്കും. മന്ത്രിസഭയിലെ മലയാളികളായ KJ ജോർജും UT ഖാദറും നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്രയും നാളെ മന്ത്രിയായി ചുമതലയേൽക്കും. അണ്ണാമലൈ BJP വിട്ടു. തമിഴ്നാട് BJP അധ്യക്ഷനായിരുന്നു കെ അണ്ണാമലൈ. BJP ദേശീയ അധ്യക്ഷന് രാജിക്കത്ത് കൈമാറി. സൌഹാർദ്ദപൂർവ്വം വിട നൽകണമെന്ന് നിതിൻ നബീനുമായുള്ള കൂടിക്കാഴ്ചയിൽ അണ്ണാമലൈ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത തിരിച്ചടിയുണ്ടായി. 1 മാസത്തിനുശേഷമാണ് രാജി. നടൻ രജനീകാന്തുമായി ചേർന്ന പുതിയ രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രീയത്തിന് അതീതമായ സംഘടനയോ രൂപീകരിക്കാനാണ് അണ്ണാമലയുടെ ശ്രമമെന്ന് അറിയുന്നു. CBSE പരീക്ഷാ നടത്തിപ്പിലുണ്ടായ ഗുരുതര വീഴ്ചയിൽ മുഖം രക്ഷിക്കൽ നടപടിയുമായി കേന്ദ്ര സർക്കാർ. ബോർഡിന്റെ ചെയർമാനെയും സെക്രട്ടറിയെയും സർക്കാർ മാറ്റി. ഗുരുതരമായ വീഴ്ചയെ തുടർന്നാണ് ഇരുവർക്കുമെതിരെ നടപടി. വിഷയം അന്വേഷിക്കാനായി ഏകാംഗ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. അമേരിക്കയുമായി ഇടനിലക്കാർ വഴിയുള്ള ചർച്ചകൾ അവസാനിപ്പിക്കുന്നതായി ഇറാൻ. ലെബനനിലും ഗസയിലും ഇസ്രായേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ഇറാന്റെ തസ്നീം ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയുമായുള്ള കരാറിന് ലെബനനിൽ വെടിനിർത്തൽ അനിവാര്യമെന്ന് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തടയുമെന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രധാന ജലപാതയായ ബാബൽ മന്ദബ് കടലിടുക്ക് വഴി വരുന്ന വാണിജ്യ കപ്പലുകൾ ആക്രമിക്കാൻ ഇറാൻ ഭരണകൂടം അനുമതി നൽകിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ അനധികൃതമായി ചിത്രീകരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ DGCA. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ മേഖലകളിൽ അനുമതിയില്ലാതെ ദൃശ്യം പകർത്തിയാൽ പിഴ, ഫോണോ ക്യാമറയോ പിടിച്ചെടുക്കൽ എന്നിവയ്ക്ക് പുറമെ കടുത്ത സാഹചര്യങ്ങളിൽ വിമാനയാത്രാ വിലക്ക് വരെ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. ഷാർജയിലെ അൽനദയിൽ മലയാളി യുവാവ് കുത്തേറ്റ് മരിച്ചു. കണ്ണൂർ സ്വദേശി ഇസ്മായിലാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. ടിക്ടോക്കിന് ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക വിവരം. സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാൾ മലയാളിയെന്ന് പോലീസിന് ലഭിച്ച വിവരം. ഷാർജ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിക്കുകയും അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. അബുദാബിയിൽ പാർപ്പിട വാണിജ്യ വ്യവസായ കെട്ടിടങ്ങളുടെ വാടക വർധന താൽക്കാലികമായി മരവിപ്പിച്ചു. പുതിയ നിർദ്ദേശപ്രകാരം കരാർ പുതുക്കുമ്പോഴും പുതിയ വാടകക്കാർക്ക് നൽകുമ്പോഴും നിലവിലെ വാടക തുകയിൽ വർധനവ് അനുവദിക്കില്ല. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: ഹോം FM ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.

0: Back to home brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
1: തിരികെത്താം ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. ശരിക്കും സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ എപ്പോഴെങ്കിലും ഒന്ന് വില കുറയും അല്ലെങ്കിൽ കുറഞ്ഞാലോ എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ഇങ്ങനെ ആകാംക്ഷയുടെ സ്വർണ്ണവിലയിൽ നോക്കി നിൽക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. പക്ഷേ നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല, കാരണം സ്വർണത്തിന്റെ വില വീണ്ടും കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ദുബായിൽ ഞാനിന്ന് സ്വർണത്തിന്റെ റേറ്റ് നോക്കുന്ന സമയത്ത് വീണ്ടും സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഒരു 4-5 കൊല്ലം മുൻപേ പ്ലാൻ ചെയ്ത് കുറച്ച് പൊന്നു വാങ്ങിച്ചു വെച്ചായിരുന്നെങ്കിൽ എന്തായിരുന്നു ഇന്നത്തെ അവസ്ഥ അല്ലേ. ഇന്നിപ്പോൾ നോക്കുമ്പോൾ 24 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 544 ദിർഹംസ് കടന്നിരിക്കുകയാണ്. 544.25 എന്ന റേറ്റിലേക്ക് സ്വർണ്ണവില ഗ്രാമിന് എത്തിച്ചേർന്നിരിക്കുകയാണ്. ആൻഡ് മാത്രമല്ല, ഈ സമയത്താണ് നമ്മളിങ്ങനെ പല കാര്യങ്ങളും ആലോചിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകൾ അല്ലേ, എത്രമാത്രം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഏർലി റിട്ടയർമെൻറ്റ് എടുക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇങ്ങനത്തെ ഒരു മാറ്റം കാണുന്ന സമയത്താണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത്. സോ തിങ്ക് പോസിറ്റീവ്ലി, ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കും. അങ്ങനത്തെ പല മാർഗ്ഗങ്ങൾ, ഒരാൾക്ക് ശരാശരി 5-6 മാർഗ്ഗങ്ങളിൽ നിന്നുള്ള വരുമാനം വേണമെന്നാണ് ചില സാമ്പത്തിക എന്താ പറയുന്നത് ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചും ചിന്തിച്ച് നോക്കുക. മിനിമം ഒരു 5-6 സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം വേണം വളരെ സ്റ്റേബിളായിട്ട് വളരെ നല്ല രീതിയിൽ ഒരു കാര്യം ഒരു ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടെന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഏക വരുമാനത്തെ മാത്രം ആശ്രയിച്ച് നിൽക്കാതെ മൾട്ടിപ്പിൾ സ്രോതസ്സുകളെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുക കേട്ടോ. ചുമ്മാ ഒരു സാധാരണ ഉപദേശമായിട്ട് കണക്കാക്കണ്ട, വെറുതെ ഒരു ഞാൻ പറയുമ്പോൾ എനിക്കും അത് ഒരു പ്രചോദനമാണല്ലോ. അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി. ഇനി എന്തായാലും ഗോൾഡിൻ്റെ റേറ്റ് തൽക്കാലത്തേക്ക് ഇങ്ങനെ കുതിച്ചു ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ യാതൊരു കുറവും അടുത്തെങ്ങും സംഭവിക്കും തോന്നുന്നില്ല.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: നേരത്തെ ഗോൾഡിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഈ സ്വർണം വാങ്ങുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും, സ്വർണം വാങ്ങുന്ന അല്ലെങ്കിൽ സ്വർണം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്വർണം പൊതിഞ്ഞു തരുന്ന ആ ഒരു പേപ്പർ, ജ്വല്ലറിയിൽ നിന്നും സ്വർണം വാങ്ങുന്ന സമയത്ത് ഒരു പിങ്ക് പേപ്പറിലായിരിക്കും പൊതിഞ്ഞു നൽകുന്നത്. എന്തുകൊണ്ടാണ് ഈ പിങ്ക് പേപ്പർ? മറ്റെവിടെയും നമ്മൾ ഈ ഒരു പിങ്ക് പേപ്പർ അങ്ങനെ യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ആഭരണങ്ങൾ വാങ്ങുന്ന സമയത്ത് ഈ പിങ്ക് പേപ്പർ എന്താണ്, അതിൻ്റെ റെലവൻസ് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം സംഗതി എന്താണെന്ന്. വേറൊന്നുമല്ല, ഈ ആഭരണങ്ങളുടെ തിളക്കം നഷ്ടപ്പെടാതിരിക്കുന്നതിനും അതിൽ പോറൽ വീഴാതെ സൂക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പിങ്ക് പേപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ പിങ്ക് പേപ്പർ തന്നെ പെർട്ടിക്കുലർലി യൂസ് ചെയ്യണോ, ഇതിന് പകരമായിട്ട് മറ്റെന്തെങ്കിലും കൈൻഡ് ഓഫ് ഓയിൽ പേപ്പറുകൾ, ബട്ടർ പേപ്പറൊക്കെ ഉപയോഗിക്കാലോ എന്നൊരു സംശയം വന്നേക്കാം. അതിനൊരു പ്രത്യേക കാരണം കേട്ടോ. അതായത് ഈ പേപ്പർ ആക്ച്വലി ആസിഡ് ഫ്രീ ആണ്. ഈ ഒരു പേപ്പർ വായുവിലെ ആ ഒരു ഹ്യൂമിഡിറ്റിയിൽ നിന്നും സ്വർണത്തെ സംരക്ഷിക്കുകയും ആൻഡ് സ്വർണത്തിൻ്റെ തിളക്കം നഷ്ടപ്പെടാതിരിക്കാൻ ഇത് ഒരു സംരക്ഷണ കവചം ഒരുക്കുകയും ഒക്കെ ചെയ്യും ഈ പിങ്ക് പേപ്പർ എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഒരു പിങ്ക് പേപ്പർ തന്നെ ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഈ പിങ്ക് നിറത്തിൻ്റെ മുകളിൽ ആഭരണം ഇരിക്കുന്ന സമയത്ത് സ്വർണത്തിന് കൂടുതൽ അട്രാക്ഷൻ തോന്നുകയും അതിനൊരു ഒരു തിളക്കം, കൂടുതൽ ഒരു കളർഫുൾനെസ് ഉപയോഗിക്കാൻ കാണാൻ വേണ്ടി പറ്റുമെന്നുള്ളൊരു മനഃശാസ്ത്രപരമായിട്ടുള്ള തന്ത്രവും ഇതിൻ്റെ പിറകിലുണ്ട് എന്നും പറയുന്നുണ്ട് കേട്ടോ. ഇനിയും എന്തായാലും ഗോൾഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് ചെറിയൊരു ഇൻഫോ ആയതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സ്വർണം, ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ അസറ്റ് നമ്മുടെ ആരോഗ്യം തന്നെയാണ്. തീർച്ചയായിട്ടും ആ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളെക്കുറിച്ചും നമ്മൾ എപ്പോഴും ബോധവാന്മാരായിരിക്കണം. സോ ഞാൻ ഇന്ന് ആക്ച്വലി ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ മുത്തീനയിലുള്ള അൽനൂർ പോളി ക്ലിനിക്കിൽ പോയിട്ടുണ്ടായിരുന്നു. സോ അവിടെ ഞാൻ കണ്ട ചില വിശേഷങ്ങൾ നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയധികം മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും മെഷീനറീസും ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സും, അതും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, പീഡിയാട്രിക്സ് ആവട്ടെ, ഗൈനക്കോളജി ആവട്ടെ, ആൻഡ് എലോങ് വിത്ത് മറ്റ് ഒഫ്താൽമോളജി, ഓർത്തോപെഡിക്സ്, ENT, എല്ലാത്തിലും ഏറ്റവും മോസ്റ്റ് മോഡേൺ മെഷീൻസും, അതുപോലെ തന്നെ നമ്മൾ മലയാളികൾക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മലയാളം സംസാരിക്കുന്ന ഡോക്ടേഴ്സിൻ്റെ ഒക്കെ സൗകര്യം അവിടെയുണ്ട്. ആൻഡ് കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ഏറ്റവും പ്രാഗൽഭ്യമുള്ള, കുറേ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടേഴ്സ് തന്നെ പീഡിയാട്രിക് മേഖലയ്ക്ക് വേണ്ടിയിട്ട് അവിടെ നമ്മുടെ മുത്തീനയിലുള്ള അൽനൂർ പോളി ക്ലിനിക്കിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ശാരീരികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകളൊക്കെ മറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമീപിക്കാവുന്ന, വിശ്വസ്തയോടെ സമീപിക്കാൻ പറ്റുന്ന ഇടങ്ങളിലൊന്ന് തന്നെയാണ് നമ്മുടെ മുത്തീനയിലുള്ള അൽനൂർ പോളി ക്ലിനിക്ക്. 30 വർഷത്തിലേറെയായിട്ട് നമ്മുടെ നൈഫിലുള്ള അൽനൂർ പോളി ക്ലിനിക്കിൻ്റെ അവരുടെ തന്നെ 6th ബ്രാഞ്ചാണ് ഇപ്പോൾ മുത്തിനയിൽ തുടങ്ങിയിട്ടുള്ളത്. സോ ഡു വിസിറ്റ് ദയർ. കുറേയധികം പാക്കേജുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ ചെക്കുന്നതിന് വേണ്ടിയിട്ട് വെറും 30 ദിർഹംസിൻ്റെ ഒക്കെ സ്പെഷ്യൽ പാക്കേജും ഒക്കെ അവരിപ്പോൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഒന്ന് വിസിറ്റ് ചെയ്തോളൂ
1: കേട്ടോ. ഹോം എഫ് എം പ്രസൻസ്.

0: Stay connected with Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: സിനിമയ്ക്കുള്ളിലെ സിനിമയുമായി എത്തുന്നു നെസ്ലിന്റെ മോളിവുഡ് ടൈംസ്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ആദ്യ ചിത്രത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച അഭിനന്ദ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രേമലുവിന് ശേഷം ഹിറ്റ് കോംബോ ആയ നെസ്ലിനും സംഗീത് പ്രതാപും ഒന്നിക്കുന്നു. ഒപ്പം ഷറഫുദ്ദീൻ, അൽതാഫ് സലീം തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഓൾറെഡി ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ ഗാനങ്ങളുമായി ജേക്സ് ബിജോയുടെ സംഗീതവും. മോളിവുഡ് ടൈംസ് June 5 GCC റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് ഓൺലൈൻ സ്ട്രീമിംഗ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
7: എന്റെ വണ്ടിയുടെ
8: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് AC JM AC. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
9: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
0: You're listening to Home 92.2 FM. Home is a feeling.

0: Back to Home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
1: ദിനേഷ് പോത്തൻ എന്ന് പറയുന്ന നടനേക്കാളും അദ്ദേഹത്തിന്റെ ആ ഒരു സംവിധാന മികവിന്റെ വലിയ ആരാധകനാണ് ഞാൻ. കാരണം മഹേഷിന്റെ പ്രതികാരം ഓഫ് കോഴ്സ് അതുപോലെ തന്നെ മഹേഷിന്റെ പ്രതികാരം ടു ബി ജെനുവിൻ പറയാലോ, മഹേഷിന്റെ പ്രതികാരത്തിലെ പ്രൊഡ്യൂസർ ടാബില് ആഷിഖ് കപൂനെ കാണുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക സ്വാഭാവികമായിട്ടും ആഷിഖ് കപൂന്റെ ഒരു ടച്ചുള്ള സിനിമ എന്നാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു പോത്തേട്ടൻ ബ്രില്ലിയൻസ് ആ സിനിമയിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അതൊരു വലിയ ടേമായിട്ട് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മലയാള ഭാഷയിൽ തന്നെ ഇദ്ദേഹത്തിന്റെ ബ്രില്ലിയൻസുകളുടെ ഒരു പരിപാടി, സിനിമകളിലെ ബ്രില്ലിയൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അധികമായിട്ട് ശ്രമിച്ചു തുടങ്ങിയത് ഒരു പക്ഷേ മഹേഷിന്റെ പ്രതികാരത്തിനൊക്കെ ശേഷമായിരിക്കും അല്ലേ. കാരണം അത്തരത്തിൽ അത്രമാത്രം ഡെപ്തിൽ കഥ പറഞ്ഞു പോകുന്നൊരു സിനിമയായിരുന്നു മഹേഷിന്റെ പ്രതികാരം. ടിൽടുഡെ ഇന്നുവരെയും എൻ്റെ ഒരു മലയാളം അറിയാത്ത ഒരാൾക്ക് മുന്നിലേക്ക് മലയാള സിനിമ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എടുത്തു കൊടുക്കുന്ന സിനിമകളിലൊന്നായിരിക്കും മഹേഷിന്റെ പ്രതികാരം. അതുപോലെ തന്നെ ആയിരുന്നു തുണ്ടിമുതലും ദൃക്സാക്ഷി ആവട്ടെ ആൻഡ് ജോജി ആവട്ടെ, അദ്ദേഹം ചെയ്ത സിനിമകളിലെല്ലാം തന്നെ ആ ഒരു പോത്തേട്ടൻ ടച്ച് ഭയങ്കര പ്രകടമായിട്ടുണ്ടായിരുന്നു. എന്തായാലും അടുത്ത അദ്ദേഹം വീണ്ടും സംവിധാനത്തിലേക്ക് തിരികെ എത്തുകയാണ്. അതും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്രമായിട്ട് ഇത്തവണ നായകനായിട്ട് കൂടെ കൂടാൻ വേണ്ടി പോകുന്നു. മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനാണ് മോഹൻലാൽ നായകൻ എന്ന പുതിയ ചിത്രത്തെക്കുറിച്ച് അദ്ദേഹം മനസ്സ് തുറന്നിരിക്കുകയാണ് കേട്ടോ. ഔദ്യോഗികമായിട്ടുള്ള ദിലീഷ് പോത്തൻ്റെ ആദ്യത്തെ പ്രതികരണമായിട്ട് തന്നെ വേണമെങ്കിൽ ഇതിനെ കാണാം. ആൻഡ് അദ്ദേഹം പറയുന്നതനുസരിച്ച് ശ്യാം പുഷ്കരനും പോൾസണും ചേർന്നാണ് ഈ ഒരു സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ബിഗ് ബജറ്റ് സിനിമ തന്നെയാണ്. ഷിബു ബേബി ജോൺ, അദ്ദേഹം ഇപ്പോൾ മിനിസ്റ്ററാണ്, അദ്ദേഹമാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി എന്തായാലും കാത്തിരിപ്പിൻ്റെ ലിസ്റ്റിലേക്ക് കുറേയധികം നല്ല സിനിമകൾ കൂടി കടന്നു വരികയാണ്. എന്തായാലും നമ്മുടെ ഷോ വൈൻഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം പറയുന്നു, പോയിട്ട് അത്താഴം കഴിച്ച് കിടന്നു തുടങ്ങുന്നത്. എന്തായാലും നിങ്ങളിൽ മെജോറിറ്റി ഓഫ് ആളുകളും വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും നാളെ വൈകുന്നേരത്ത് 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

Stay connected with Home 92.2 FM. Home is a feeling. It's a feeling. ജീവിതയാത്രകളെ സൽക്രിയമാക്കണം അന്ത്യദിനം വരെ.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കൈയിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസാം

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.
13: Dhana dhadina kat. ധാധിന്നാ ധിന്നാ കത്തിന്നാ ത്രികൃതാ ത്രികൃതി ത്രികൃതാ തടി ദാകെ ധിന്നാകെ നഗെനാ തടി ദാകെ ധിന്നാകെ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
3: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: പൃഥ്വിരാജ്
1: ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് ഇൻഫർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.